ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 5 2026 ജൂൺ 19 വെള്ളിയാഴ്ച. റേഡിയോ സാന്ത്വനം

ശുഭചിന്തകൾ. ഏറ്റവും ദുർബലനായ ജീവിയാണ് മനുഷ്യൻ. എത്ര ആദർശവാനും വീണുപോകാൻ ചെറിയൊരു പ്രലോഭനം മതി. ലോകത്തിലെ എല്ലാ പ്രലോഭനങ്ങളെയും വേണ്ടെന്ന് വയ്ക്കുവാൻ കഴിവുള്ള എത്ര ആദർശവാന്മാരുണ്ട് ഈ ലോകത്ത്. വീണുപോകും എത്ര ആദർശവാനും. വീണാൽ അവിടെ തന്നെ കിടക്കാതെ ശരിയായ വഴിയിലേക്ക് തിരിച്ചു പോവുക എന്നത് തന്നെയാകണം ആദ്യ ലക്ഷ്യം. വീഴുക എന്നത് ഒരു തെറ്റല്ല, പക്ഷേ അവിടെ തന്നെ കിടക്കുക എന്നത് അതിലും വലിയ തെറ്റ്. ഇനിയും വീഴാതിരിക്കാനുള്ള വലിയൊരു പാഠവും ആദ്യ വീഴ്ചയിൽ തന്നെ സ്വന്തമാക്കണം. ഏവർക്കും ശുഭദിന ആശംസകൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് സമാഗമം, 9 മണിക്ക് ഇന്നിസൈ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 12 മണിക്ക് നീതിയുടെ വഴിത്താരകൾ, 1:30 തിരശീല, വൈകുന്നേരം 4 മണിക്ക് കിഞ്ചന വർത്തമാനം, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 മധുരം സംസ്കൃതം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 മണിക്ക് റീഡിംഗ് റൂം, 8 മണിക്ക് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് ജൂൺ 19. കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമായതും കിളിമാനൂർ രാജവംശത്തിന്റെ ഏകാധിപത്യം അവസാനിച്ചതും ബോംബെ ഹൈക്കോർട്ട് സ്ഥാപിതമായതുമൊക്കെ ഒരു ജൂൺ 19. ജൂൺ 19 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂൺ 19. ജൂൺ 19 കേരള യൂണിവേഴ്സിറ്റി തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ സ്ഥാപിതമായത്. കേരള സാഹിത്യ അക്കാദമിയും കേരള PSC സ്ഥാപിതമായത് 1956 ജൂൺ 19. മലയാള സിനിമയ്ക്ക് ആദ്യ ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് 1954 ജൂൺ 19. നീലക്കോയിൽ എന്ന ചിത്രത്തിനാണ് അവാർഡ് ലഭിച്ചത്. കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമായത് 1958 ജൂൺ 19. കിളിമാനൂർ രാജവംശത്തിന്റെ ഏകാധിപത്യം അവസാനിച്ചത് 1905 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. ജൂൺ 19 തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. ലോകത്തിലെ ആദ്യത്തെ

0: അന്തരീക്ഷ യോഗാഭ്യാസിയും ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ യാത്രികനുമായ രാകേഷ് വർമ്മ. ബഹിരാകാശ സന്ദർശനം നടത്തിയത് 1984 ജൂൺ 19 സോയൂസ് T11 അദ്ദേഹം ബഹിരാകാശത്ത് ഇറങ്ങിയത്. ബോംബെ ഹൈക്കോർട്ട് സ്ഥാപിതമായത് 1862 ജൂൺ 19. ഇന്ത്യയും US ആണവ കരാറിൽ ഒപ്പിട്ടത് 2005 ജൂൺ 19.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗുപ്ത ആനന്ദ്. പ്രധാന വാർത്തകൾ. പി എം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. നവീകരണത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബി ഡി സ്വിറ്റ്സർലാൻഡിനും ജയം. ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാന തൊഴിൽ വകുപ്പ്, ജനപ്രതിനിധികൾ, തൊഴിൽ ഉടമകൾ, PMVBRY ഗുണഭോക്താക്കൾ എന്നിവർ തമ്മിലെ ആശയവിനിമയമാണ് പരിപാടിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. പുതുതായി ജോലിയിൽ ചേർന്ന തൊഴിലാളികൾക്ക് തൊഴിൽ ഉടമകളുടെ നിയമനക്കത്തിന്റെ വിതരണം നടക്കും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയം കേരള സർവകലാശാല സെനറ്റ് ഹാളിലും, കോഴിക്കോട് കല്ലായി റോഡിൽ ജില്ലാ സഹകരണ ബാങ്ക് ഹാളിലും, കണ്ണൂർ റബ്കോ ഓഡിറ്റോറിയത്തിലുമാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്.
0: ലോകത്തിന്റെ വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യങ്ങൾ തമ്മിലെ ബന്ധം പണ്ട് വ്യാപാരം മാത്രം അടിസ്ഥാനമാക്കിയായിരുന്നുവെങ്കിൽ ഇന്ന് വ്യാപാരത്തോടൊപ്പം വിശ്വാസവും പ്രാധാന്യമർഹിക്കുന്നതായും നരേന്ദ്രമോദി പറഞ്ഞു. വിശ്വസനീയവും സ്ഥിരവുമായ വിതരണ ശൃംഖലയും പങ്കാളിത്തവുമാണ് എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നതെന്നും അത്തരം പങ്കാളികളെയാണ് ഓരോ രാജ്യവും തിരയുന്നതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. അഭിലാഷങ്ങൾ പുതിയ ഉയരങ്ങളിലെത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ യാത്രയിലെ നിർണായകമായ ഒരു കാലഘട്ടമാണിതെന്നും മോദി പറഞ്ഞു. നവീകരണത്തിന്റെയും സാങ്കേതികവിദ്യയുടെയും ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിൽ വിവാടെക് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യ സാങ്കേതികവിദ്യയുടെ ദ്രുത പരിവർത്തനത്തിലൂടെ കടന്നുപോവുകയാണെന്നും സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ടെലിമെഡിസിൻ, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ വൻതോതിൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ തിരിച്ചറിയൽ സംവിധാനവും ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളും ഇന്ത്യ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹിന്ദിയിൽ യാത്രയയപ്പ് വീഡിയോ പോസ്റ്റ് ചെയ്തു. പ്രിയപ്പെട്ടവൻ എന്ന് നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ച പ്രസിഡന്റ് ഫ്രാൻസ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് നന്ദി പറഞ്ഞ പ്രസിഡന്റ് സന്ദർശനം വളരെ ഫലപ്രദമായിരുന്നുവെന്നും അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയെ പരിവർത്തനം ചെയ്യാൻ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 83 ലധികം തവണ രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖല സന്ദർശിച്ചു. ഈ കാലയളവിൽ ഈ മേഖലയെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിന് ഗതിവേഗം കൂടി. വിനോദസഞ്ചാര മേഖല വികസിക്കുന്നതിനും കൂടുതൽ പ്രാദേശിക വരുമാന അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികൾ കൊണ്ട് സാധ്യമായി. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയിൽ 47,270 കോടി രൂപ ചെലവഴിച്ചു. 46,290 കിലോമീറ്ററിലധികം ഗ്രാമീണ റോഡുകൾ മേഖലകളിൽ നിർമ്മിച്ചു. 12 വർഷത്തിനിടെ 8 പുതിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ വികസിപ്പിച്ചെടുത്തു. ഇതോടെ ഇത്തരം വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. വടക്കുകിഴക്കൻ മേഖലയിൽ 4,170 കിലോമീറ്ററിലധികം റെയിൽവേ ലൈനുകൾ വൈദ്യുതീകരിച്ചു. അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാന്റ്, ത്രിപുര, മിസോറാം എന്നിവിടങ്ങളിൽ റെയിൽവേ വൈദ്യുതീകരണം 100% കൈവരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വടക്കുകിഴക്കൻ മേഖലയിലെ 8 സംസ്ഥാനങ്ങളായ അഷ്ടലക്ഷ്മി വികസനത്തിന്റെ പുതുവഴിയിലാണ്.
0: ബി ഡി സജിഷൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. നടപ്പ് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. തിങ്കളാഴ്ച മുതൽ സഭയിൽ ബജറ്റിന്മേൽ പൊതുചർച്ച നടക്കും. തുടർന്ന് ഈ മാസം 29-30 തീയതികളിൽ ഗ്രാന്റ് ആവശ്യങ്ങൾക്ക് ചർച്ചകളും വോട്ടെടുപ്പും നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ പരിഗണിക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് BJP അംഗം BB ഗോപകുമാർ അറിയിച്ചു. മഴക്കാല രോഗവ്യാപനങ്ങൾ തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി JP നദ്ദ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഉന്നതതല അവലോകന യോഗം ചേർന്നു. രാജ്യത്തെ നിലവിലെ രോഗസ്ഥിതികൾ അവലോകനം ചെയ്തു.

0: നദ്ദ കൊതുകുജന്യ രോഗങ്ങളെ ഫലപ്രദമായി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു. സംസ്ഥാനത്ത് 19 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 9, തൃശൂരിൽ 3, തിരുവനന്തപുരത്തും കണ്ണൂരും 2 വീതവും, കൊല്ലം, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിൽ ഓരോ ആളുകൾക്കുമാണ് ഇന്നലെ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഈ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. രോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച പ്രകാരം സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതര വകുപ്പുകളുടെ കൂടി സഹകരണത്തോടെ ശക്തമായ ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടപടികളും ആരംഭിച്ചു. വയറിളക്ക രോഗങ്ങൾ തടയാം, ജീവൻ രക്ഷിക്കാം എന്നതാണ് പരിപാടിയുടെ മുദ്രാവാക്യം. കോഴിക്കോട്ട് നിപ ബാധിച്ച രോഗി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5 ഡിവിഷനിൽ 50 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ സന്ദർശനം നടത്തി. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി സന്ദേശങ്ങൾ അയക്കാൻ ഉപയോഗിക്കുന്ന ടെലിഗ്രാം ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങൾ താൽക്കാലികമായി നിയന്ത്രിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ടെലിഗ്രാം സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി വാദത്തിന് ശേഷം വിധി പറയാനായി മാറ്റിവെച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പീക്ക് മണിക്കൂറുകളിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നത് വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവ് പരിഹരിക്കുന്നതിനാണെന്ന് കെ എസ് ഇ ബി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നിലവിൽ കെ എസ് ഇ ബി അണക്കെട്ടുകളുടെ സംഭരണശേഷിയുടെ 21.25% മാത്രമേ വെള്ളമുള്ളൂ. കഴിഞ്ഞ വർഷം ഇതേ സമയം 47.22% ജലസംഭരണികളിൽ ഉണ്ടായിരുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് വായനാ ദിനം. കേരളത്തിലെ ഗ്രന്ഥശാല സാക്ഷരതാ പ്രസ്ഥാനങ്ങളുടെ പിതാവായ പി എൻ പണിക്കരെ സ്മരിച്ച് കേരളത്തിലും ദേശീയതലത്തിലും വായനാദിനം ആഘോഷിക്കുന്നു. പി എൻ പണിക്കർ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വായനാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ 43 ലക്ഷത്തിൽ പരം കുട്ടികൾ വായനാദിന പ്രതിജ്ഞ ചൊല്ലും. രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒരു മാസക്കാലം പരിപാടി സംഘടിപ്പിക്കും. വായനാദിന വായനാ പക്ഷാചരണ പരിപാടികളുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം രാവിലെ ചാലപ്പുറം ഗവൺമെന്റ് ഗഡബത് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാദിനത്തിന് ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാദിനത്തിന് മുന്നോടിയായി പാർലമെന്ററി കാര്യമന്ത്രാലയം ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് അനക്സിൽ യോഗ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ഡോ സത്യപ്രകാശ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലാൻഡിനും ജയം. ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക മത്സരം സമനിലയിൽ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഖത്തറിന്റെ വലയിൽ ഗോൾ മഴ പെയ്യിച്ച് കാനഡ ലോകകപ്പിൽ തങ്ങളുടെ ആദ്യ ജയം സ്വന്തമാക്കി. ഒപ്പം 4 പോയിന്റ് നേടി റൌണ്ട് ഓഫ് 32 യോഗ്യതയും ഉറപ്പാക്കി. സ്റ്റാർ ഗോൾ കീപ്പർ അബുനാട കാവിൽ നിന്ന ഖത്തർ ഗോൾ മുഖത്ത് കളിയുടെ തുടക്കം മുതൽ തന്നെ കാനഡയുടെ ആക്രമണമായിരുന്നു. 16-ാം മിനിറ്റിൽ ലാറിൻ തുടങ്ങി വെച്ച ഗോൾ വെട്ട ജോനാഥൻ ഡേവിഡിന്റെ ഹാട്രിക്കിന്റെ ബലത്തിൽ അര ഡസനിലേക്ക് ഉയരുകയായിരുന്നു. പരുക്കൻ കളിയെ തുടർന്ന് രണ്ട് താരങ്ങൾ ചുവപ്പ് കാർഡ് കണ്ടതോടെ 9 പേരുമായാണ് ഖത്തർ മത്സരം പൂർത്തിയാക്കിയത്. ബോസ്നിയയെ 1-4 ഗോളുകൾക്ക് തകർത്ത് കാനഡയ്ക്കൊപ്പം സ്വിറ്റ്സർലൻഡും നോക്കൌട്ട് റൌണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം 72-ാം മിനിറ്റ് മുതൽ ഗോളടി തുടങ്ങിയപ്പോൾ പിറന്നത് 5 ഗോളുകൾ. ഇന്നലെ രാത്രി നടന്ന മറ്റൊരു മത്സരത്തിൽ തകർത്ത് കളിച്ചിട്ടും ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ വിജയം നേടാൻ കഴിയാതെ സമനിലയിൽ കുരുങ്ങിയതോടെ സൌത്ത് ആഫ്രിക്കയ്ക്ക് വിലപ്പെട്ട 2 പോയിന്റുകൾ നഷ്ടമായി. തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഇരു ടീമുകളും പരാജയപ്പെട്ടിരുന്നു.
0: ഗ്രൂപ്പ് എയിൽ മെക്സിക്കോ ദക്ഷിണ കൊറിയ മത്സരം ഇന്ത്യൻ സമയം രാവിലെ 6:30 ആരംഭിച്ചു. രാത്രി 12:30 യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം നാളെ പുലർച്ചെ 3:30, ബ്രസീൽ ഹൈറ്റി മത്സരം 6:00. FIH വനിതാ ഹോക്കിയിൽ ഇന്ത്യ സെമി ഫൈനലിലെത്തി. ന്യൂസിലാൻഡിൽ ഉറുഗ്വേയെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പൂൾ എയിൽ 1-ാം സ്ഥാനത്തെത്തിയത്. ഇന്ത്യ ഇന്ന് ചിലിയെ നേരിടും.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചിക നിധി ഝാഹ.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
3: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: 90.4 FM. Stay tuned.
1: Pular Kaam.

0: പ്രധാനമന്ത്രി വികസൻ ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ബജറ്റ് അവതരണം രാവിലെ 9 മണി മുതൽ. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിനും തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസ് സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. ഫ്രാൻസിലേക്കും സ്ലോവാക്യയിലേക്കുമുള്ള സന്ദർശനത്തിന്റെ 3-ാം ഘട്ടമായാണ് അദ്ദേഹം ഫ്രാൻസിലെത്തിയത്. ഇന്ത്യ ഫ്രാൻസ് സൌഹൃദം വരും കാലങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രിക്ക് യാത്രയയപ്പ് നൽകി ഹിന്ദിയിൽ ആശംസകൾ നേർന്നുകൊണ്ടുള്ള വീഡിയോ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ പങ്കുവച്ചു. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാപാര മേഖലയെ മാത്രം അടിസ്ഥാനമാക്കി രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വിലയിരുത്തുന്ന ഒരു കാലഘട്ടം നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് ഈ ബന്ധത്തിൽ വ്യാപാരത്തോടൊപ്പം വിശ്വസ്തതയ്ക്കും പ്രാധാന്യം നൽകുന്ന കാലമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: ലംബെ സമയ തക് ഭരോസ കിയാ ജാ സകേ ഓർ ഐസേ സമയ മേ ഭാരത് വിശ്വ മേ ഏക് ട്രസ്റ്റഡ് പാർട്ണർ കേ രൂപ മേ ഉഭർ രഹാ ഹൈ.
0: പാരീസിൽ നടന്ന വിവാടെക് ഉച്ചകോടിയെയും ശ്രീ നരേന്ദ്രമോദി ഇന്നലെ അഭിസംബോധന ചെയ്തു. മധ്യപ്രദേശിലെ ഓംകാരേശ്വറിൽ നടക്കുന്ന അന്താരാഷ്ട്ര അരിവാൾ രോഗ ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. തുടർന്ന് ഒഡീഷയിലെ റായ്രംഗ്പൂരിലെത്തുന്ന രാഷ്ട്രപതി എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ലഡാക്കിലെ ലേയിൽ എത്തും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ലുകുങ് ഗ്രാമം നാളെ സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി പ്രാദേശിക സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്തും. യുദ്ധസ്മാരകവും അദ്ദേഹം സന്ദർശിക്കും. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വൈകിട്ട് ഓൺലൈനായാണ് പരിപാടി നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇ പി എഫ് ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ റിഫൈനറികളും ഉയർന്ന കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. പെട്രോൾ ഡീസൽ ശേഖരം ആവശ്യത്തിന് നിലനിർത്തുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അവർ അറിയിച്ചു.
2: ഹമാരി റിഫൈനറീസ് ഓപ്റ്റിമം കപ്പാസിറ്റി പർ വർക്ക് കർ റഹി ഹൈ. റിട്ടെയിൽ ഔട്ട്ലെറ്റ്സ് പർ ഓർ ഡിസ്ട്രിബ്യൂട്ടർഷിപ്സ് പർ ഓപ്പറേഷൻ നോർമൽ ഹൈ. എൽ പി ജി ബാക്ക്ലോഗ് ഘട്ട് കർ 3.1 ഡേയ്സ് ഹോ ഗയാ ഹൈ. പിച്ചലെ 3 ദിനോ മേ 1.36 കറോർ ബുക്കിംഗ്സ് കെ അഗേൻസ്റ്റ് 1.47 കറോർ ഡിലിവറീസ് കി ഗയി ഹൈ. ഓർ മാർച്ച് സെ ലേക്കർ അബ് തക് 10.02 ലാക്ക് പി എൻ ജി കണക്ഷൻസ് ഗ്യാസിഫൈ കിയേ ഗയേ ഹൈ. 3.22 ലാക്ക് കണക്ഷൻസ് കെ ലിയേ അഡീഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് കിയാ ഗയാ ഹൈ.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഒരുക്കം വിലയിരുത്താൻ ഗവർണർ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർത്ത സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദാംശങ്ങൾ ആരാഞ്ഞു. ഒരു പ്രത്യേക യോഗമെന്ന നിലയിലല്ല ഉദ്യോഗസ്ഥരെ വിളിച്ചതെന്നും യോഗാ ദിനത്തെക്കുറിച്ചുള്ള ആശയവിനിമയം മാത്രമാണ് നടന്നതെന്നും ഗവർണറുടെ സെക്രട്ടറി ചീഫ് സെക്രട്ടറിയെ ഔദ്യോഗികമായി അറിയിച്ചു. യോഗം ചേർന്നതിലുള്ള സർക്കാരിന്റെ അസംതൃപ്തി രേഖപ്പെടുത്തി ചീഫ് സെക്രട്ടറി ലോക്ഭവന് കത്ത് നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയ സഹമന്ത്രി എൽ മുരുകൻ ചെന്നൈ ആകാശവാണിയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് ഡോക്ടർ ആർ ശ്രീധരനെ ആദരിച്ചു. പ്രക്ഷേപണ രംഗത്തെ സവിശേഷ വ്യക്തിത്വമാണ് ഡോക്ടർ ആർ ശ്രീധരെന്ന് ചടങ്ങിൽ സംസാരിച്ച ആകാശവാണി ദൂരദർശൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ വിശേഷിപ്പിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം

പ്രധാന വാർത്തകൾ. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങി.

0: നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന് അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: 10 വർഷത്തിന് ശേഷം അധികാരത്തിലെത്തിയ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ജനക്ഷേമ പദ്ധതികൾക്കും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്കും മുൻഗണനയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ധനകാര്യ വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ രാവിലെ 9 മണിക്ക് നിയമസഭാ നടപടികൾ ആരംഭിക്കുന്നതോടെ ബജറ്റ് പ്രസംഗം തുടങ്ങും. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വരുമാന വർധന ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സർക്കാർ പുറത്തുവിട്ട ധവളപത്രത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വിഭവ സമാഹരണത്തിനായി പുതിയ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സാമ്പത്തിക നിയന്ത്രണങ്ങൾക്കിടയിലും സാധാരണക്കാർക്കും ജീവനക്കാർക്കും ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി സൂചന നൽകിയിട്ടുണ്ട്. UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന ഇന്ദിരാ ഗ്യാരന്റി പദ്ധതികൾക്കുള്ള തുക വകയിരുത്തലും സർക്കാർ ജീവനക്കാരുടെ DA വർധന അടക്കമുള്ള ആനുകൂല്യങ്ങളും ബജറ്റിന്റെ പ്രധാന ആകർഷണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഇന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 മണിക്ക് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിന് പുറമെ ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ 15 മിനിറ്റ് വീതമായിരിക്കും. രാത്രി 9:15 സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്യും. ഇന്ന് വായനാ ദിനം. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദേശീയ വായനാ മഹോത്സവത്തിനും 1 മാസം നീളുന്ന വായന ആഘോഷങ്ങൾക്കും ഇന്ന് തുടക്കമാകും. PN പണിക്കർ ഫൌണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അഭൂതപൂർവമായ വികസനമാണ് ഉണ്ടായത്. അഷ്ടലക്ഷ്മി എന്നറിയപ്പെടുന്ന 8 സംസ്ഥാനങ്ങളെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിൽ വലിയ പുരോഗതി കൈവരിച്ച് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം 47,270 കോടി രൂപ ചെലവഴിച്ച് 46,290 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചു. ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച നവഭാരത് സദസ്സും വികസിത ഭാരത കൺവെൻഷനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. അഗത്തി വിമാനത്താവളത്തിൽ ഇന്നലെ എത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
3: ലക്ഷദ്വീപ് BJP പാർട്ടി ഘടകവുമായുള്ള പ്രത്യേക യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. ശേഷം കവരത്തിദ്വീപിലെ തീരപ്രദേശങ്ങൾ സന്ദർശിക്കുകയും മത്സ്യത്തൊഴിലാളികളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. 3 ദിവസം കവരത്തിദ്വീപിൽ തുടരുന്ന അദ്ദേഹം വികസിത് ഭാരത് സങ്കൽപ് സമ്മേളൻ, പ്രകൃതി പത്ത് യാത്ര എന്നീ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ വികസന യാത്രകളുടെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി വിവിധ ഔദ്യോഗിക പരിപാടികളിലും പാർട്ടി പരിപാടികളിലും പങ്കെടുക്കും.
0: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ബി മത്സരങ്ങളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. കാനഡ ഖത്തറിനെ എതിരില്ലാത്ത 6 ഗോളിന് തകർത്തു. 1-4 ബോസ്നിയക്കെതിരെ സ്വിസ് ജയം. ദക്ഷിണാഫ്രിക്കയും ചെക്ക് റിപ്പബ്ലിക്കും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. മെക്സിക്കോ ദക്ഷിണ കൊറിയ മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആദ്യ പകുതിയിൽ ആരും ഗോൾ നേടിയിട്ടില്ല. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ബജറ്റ് അവതരണം രാവിലെ 9 മണി മുതൽ. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. 1 മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിന് തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. വാർത്തകൾ കഴിഞ്ഞു. സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ രാവിലെ 11 മണിക്ക്.
4: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.

0: സമാഗമത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം സമാഗമത്തിൽ എത്തിച്ചേരുന്നിരിക്കുന്നത് ഒരു വിശിഷ്ട അതിഥിയാണ്. അദ്ദേഹം മലയാള കവിതയിൽ തന്റേതായ കാവ്യശൈലി രൂപപ്പെടുത്തിയ വ്യക്തി കൂടിയാണ്. അതായത് സ്വന്തം ദേശനാമത്തെ തൂലികാനാമമായി സ്വീകരിച്ച വിശിഷ്ട വ്യക്തിയും കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ് ഇന്ന് സമാഗമത്തോടൊപ്പം കൂടെയുള്ളത്. നമസ്കാരം സർ.
1: നമസ്കാരം. നമസ്കാരം
0: സർ. നിരന്തരമായ സാഹിത്യ പ്രവർത്തനത്തിലൂടെ കൊല്ലം ജില്ലയിലെ ചെന്താപൂര് എന്ന ഗ്രാമത്തെയാണ് സാംസ്കാരിക ഭൂപടത്തിൽ സർ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. സാറിന്റെ കൃതികളെയും സാഹിത്യ പ്രവർത്തനങ്ങളുടെയും കിട്ടിയ പുരസ്കാരങ്ങളെയും ഒപ്പം ശ്രോതാക്കൾക്കായി ഒരുപാട് കവിതകൾ ചൊല്ലി ഞങ്ങളുടെ റേഡിയോ സ്വന്തനം 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഒരു പുതിയ ഉണർവാകാനും സാറിനെ സമാഗമത്തിലേക്ക് ക്ഷണിക്കുകയാണ്.
1: തീർച്ചയായും തീർച്ചയായും സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് ഒരു ഗുരുവന്ദനം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം.

0: നമുക്കെല്ലാ ഗുരു പരമ്പരകളെയും നമുക്ക് ഓർമ്മിച്ചുകൊണ്ട് കുറച്ച് വർത്തമാനം പറയാം.
1: സാറേ, എഴുത്തിനോടുള്ള ആഭിമുഖ്യം തോന്നിത്തുടങ്ങിയതിനെ കുറിച്ച് ആദ്യം നമുക്ക് പറഞ്ഞു തുടങ്ങാം, അതൊന്ന് വിശദീകരിക്കാമോ?
0: എൻ്റെ കുട്ടിക്കാലം ഏകാന്തതയുടെ ഒരു പിടിയിലായിരുന്നു. കാരണം ഞാൻ 9 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ്റെ ഒരു കാർഷിക കുടുംബമായിരുന്നു എൻ്റേത്. അച്ഛൻ്റെ മരണശേഷം ശൂന്യമാക്കപ്പെട്ട ഒരു എല്ലാ അർത്ഥത്തിലും ഒരുപാട് ജീവിത സങ്കീർണതകൾ അനുഭവിച്ച ആ കാലഘട്ടത്തിൽ എൻ്റെ അഭയം വായനയായിരുന്നു. വായനയിലേക്ക് പോവുകയും ഗ്രന്ഥശാലയിൽ നിന്ന് പുസ്തകം എടുക്കുക, അങ്ങനെ വായിക്കാൻ സാധ്യതയുള്ള വായന കിട്ടുന്ന എല്ലാ മേഖലകളിലും ഇടപെടുന്ന ഒരു ശീലം കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ 80s എന്ന് പറയുന്നത് ഈ കഥാപ്രസംഗങ്ങളുടെ ഒരു പുഷ്കര കാലമായിരുന്നു. അതിൽ ഈ സാംബശിവന്റെ കഥ കേൾക്കുക എന്നുള്ളത് വളരെ പ്രിയപ്പെട്ട ഒരു അനുഭവമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ കഥ എവിടെയുണ്ടെങ്കിലും എത്താവുന്ന ഭാഗങ്ങളെല്ലാം പോയി കഥ കേൾക്കുന്ന ഒരു ശീലം ആ കാലത്തുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു കഥ, ആയിഷ എന്ന് പറയുന്ന ഒരു കഥ, പേരൂർ മീനാക്ഷി ക്ഷേത്രത്തിന്റെ ഉത്സവത്തോടനുബന്ധിച്ച് കേൾക്കാനിടയായി. അപ്പോൾ അദ്ദേഹം ആ കഥ പറഞ്ഞുകൊണ്ട് തന്നെ, കഥയുടെ തുടക്കം തന്നെ ആമുഖം പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത്, എൻ്റെ ഈ കഥാപ്രസംഗം കേട്ട ശേഷം നിങ്ങൾ വയലാറിൻ്റെ ഈ ആയിഷ എന്ന് പറയുന്ന ഖണ്ഡകാവ്യം എടുത്ത് വായിക്കണം, അതൊരു അനുഭവമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ടായി. അപ്പോൾ ഈ കഥ കേൾക്കുകയും അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ അടുത്തുള്ള ലൈബ്രറിയിൽ ചെന്ന് ഈ ആയിഷ എന്ന് പറയുന്ന കവിത ഖണ്ഡകാവ്യം എടുത്ത് വായിക്കുകയും ചെയ്തു. വളരെ ലളിതമായും വളരെ ശക്തമായും ഉള്ളൊരു സാമൂഹിക വിഷയമാണ് ആയിഷ എന്ന് പറയുന്നത്. പക്ഷേ ഈ ആയിഷ വായിച്ച് പലതവണ വായിച്ച് ഞാൻ വീട്ടിൽ ഇത് വായിച്ച് കേൾപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു കവിതയാണ്. അതിൻ്റെ പ്രചോദനത്തിൽ അറിയാതെ ഞാൻ എഴുതിപ്പോയ റോസ്ലി എന്ന് പറയുന്ന ഒരു കവിത, അതിൻ്റെ പ്രേരണയിൽ ഞാൻ അക്കാലത്ത് എഴുതുകയുണ്ടായി. ഈ പുസ്തകം വായിച്ച പ്രേരണയിൽ റോസ്ലി എന്ന് പറയുന്ന ഒരു കവിത എഴുതുകയും അതിങ്ങനെ പല പ്രസിദ്ധം കഴിച്ചു. അത് അച്ചടിച്ചൊന്നും വന്നില്ല, അത് പോയി. പക്ഷേ പിന്നീട് ആ കവിത ഞാൻ ഉപേക്ഷിച്ചു. പിന്നീട് റോസ്ലിയെ ഞാൻ ഒരുപാട് കാലം കൊണ്ടു നടന്നെങ്കിലും അതേ പേരിൽ തന്നെ ഗൗരീശപട്ടം ശങ്കരൻ നായരുടെ റോസ്ലി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. വളരെ ശ്രദ്ധേയമാണ്, ഈ ആയിഷ പോലെ തന്നെ ശ്രദ്ധേയമാണ് ഈ ഗൗരീശപട്ടം ശങ്കരൻ നായരുടെ റോസ്ലി എന്ന് പറയുന്ന ഖണ്ഡകാവ്യം. അപ്പം ഞാൻ എഴുതിയ ഈ റോസ്ലിക്ക് ഈ ഗൗരീശപട്ടത്തിൻ്റെ വിഷയവുമായിട്ടൊരു ബന്ധം ഉണ്ടായി എനിക്ക് തോന്നി വായിച്ചപ്പോൾ. അപ്പം ഞാൻ ആ റോസ്ലിയെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ ഒരു എഴുത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ആയിഷയുടെ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ വായനയും അത് ഉള്ളിലുണ്ടാക്കിയ ഒരുതരം പ്രകമ്പനവും അതിൽ നിന്നാണ് എഴുത്തിൻ്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം.

0: നമ്മളെ സ്വാധീനിച്ചു അത്രമാത്രം.
1: തീർച്ചയായിട്ടും അതൊരു അത്തരത്തിലുള്ള സാമൂഹിക വിഷയവും വളരെ ലളിതമായിട്ടും ശക്തമായിട്ടും വയലാർ എഴുതിയിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ് ആയിഷ എന്ന് പറയുന്ന ഖണ്ഡകാവ്യം.
0: അപ്പം അതിന് എത്ര വയസ്സായിരുന്നു?
1: 14 അല്ലോ 15 വയസ്സുണ്ടാവും.
0: സമാഗമത്തിൽ ചെറിയൊരു ഇടവേള

0: This is Radio Santanam 90.4 FM. Stay tuned.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി

0: കെ ചെന്താപൂരാണ്. ആദ്യമായി പ്രസിദ്ധീകരിച്ച സാറിന്റെ ഒരു കൃതിയും ഒപ്പം അത് ഏത് പ്രസിദ്ധീകരണത്തിലാണ് അച്ചടിച്ചു വന്നത്?
1: അങ്ങനെ ആദ്യമായിട്ടൊരു കവിത ഞാൻ അയക്കുന്നത് കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ബാലകേരളം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണത്തിനാണ്.
0: ചേട്ടനെ ബാലസാഹിത്യ രചനകളിലൂടെ ആയിരുന്നു
1: തുടക്കം. അതെ, അച്ചടിച്ചു വരുന്നത് ബാല സാഹിത്യ രചനയാണ് ആദ്യം. എനിക്കിഷ്ടം അത് തന്നെയായിരുന്നു, എങ്കിലും തുടക്കം അതായിരുന്നില്ല എഴുതി വന്നത്. പക്ഷെ അത് ആ മേഖലയിൽ നമുക്ക് നമ്മുടെ രചനകൾ വേണ്ടത്ര പരിഗണിക്കപ്പെടുന്നില്ല എന്ന് തോന്നിയപ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിക്കുകയും ആ ബാലസാഹിത്യത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ചെയ്തത്. അപ്പം ബാലസാഹിത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായത് ഒരുപാട് രചനകൾ എഴുതുകയും അയക്കുകയൊക്കെ ചെയ്തു. ധാരാളം അവിടെ എഴുതി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈ കോട്ടയത്ത് നിന്നുള്ള ഈ ബാലകേരളത്തിൽ ഒരു നാലു വരി കവിത വളരെ മനോഹരമായിട്ട് അവരച്ചടിക്കുന്നത്. അത് വരുമോ എന്നുള്ള ഒരു ചെറിയ ഒരു കവിതയാണ്. വർണ്ണച്ചിറകുകളോടെ വാനിൽ പാറി നടക്കും പൂമ്പാറ്റേ, പതിവായി എന്നുട പൂവാടികളിൽ തേനുണ്ണാനായി വരുമോ നീ. ഒരു കുട്ടി പൂമ്പാറ്റയോട് ഇങ്ങനെ ചോദിക്കുന്നതായിട്ട് ഉള്ള വളരെ മനോഹരമായ ചിത്രമൊക്കെ ചേർത്താണ് കവിത അവർ അച്ചടിച്ചത്. പക്ഷെ അതൊരു വലിയൊരു ആവേശമായിരുന്നു. കാരണം കുട്ടിക്കവിതകൾ എഴുതി കുട്ടിക്കഥകൾ അയക്കുമ്പോഴും ഇതെല്ലാം ധാരാളം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു കവിത ഇങ്ങനെ മനോഹരമായിട്ട് അച്ചടിച്ച് കാണുക എന്ന് പറയുന്നത് വളരെ ആവേശകരമായി തോന്നുകയും തുടർന്ന് ആ മേഖലയിൽ തന്നെ കൂടുതൽ എഴുതാൻ അത് പ്രചോദനമായി.
0: സാറെ, ഒരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് തോന്നുന്നു നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുന്ന ഒരു രീതിയാണോ ഇനി ബാലസാഹിത്യം എന്ന് പറയുമ്പോഴ് പെട്ടെന്ന് നമ്മൾ ഒരു സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി കുഞ്ഞുങ്ങളുടെ മനസ്സുമായിട്ട് നിന്ന് നമ്മുടെ ആ മനസ്സിനെ രൂപപ്പെടുത്തി എടുക്കുന്ന ഒരു അനുഭവമായിരിക്കാം എനിക്ക്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: അല്ല, ബാലസാഹിത്യ രചന എന്ന് പറയുന്നത് നമുക്ക് അനായാസം ചെയ്യാവുന്ന ഒരു സംഗതിയല്ല. അത് കുട്ടികളുടെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇറങ്ങി വന്ന് അത് അവരുടെ മനസ്സറിഞ്ഞ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം കുട്ടികളുടെ രചന കുട്ടികൾ മാത്രമല്ല വായിക്കുന്നത്, മുതിർന്നവരും കൂടിയാണ്. മുതിർന്നവർ വായിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് മുതിർന്നവർക്കും രസിക്കണം, അതേ അളവിൽ കുട്ടികൾക്കും രസിക്കണം. അപ്പൊ രണ്ട് തലത്തിലുള്ളവരെ തൃപ്തിപ്പെടുത്തുമ്പോൾ മാത്രമാണ് ആ ബാലസാഹിത്യം രസകരമായ ഒരു അനുഭവമായി മാറുന്നത്. അപ്പൊ അത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. പക്ഷെ എനിക്ക് എഴുതി വന്നപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള രചനകളോട്. കാരണം അക്കാലത്തും കുട്ടികളുടെ പ്രസിദ്ധീകരണങ്ങൾ ധാരാളം വായിച്ചു ഉള്ളൊരു അനുഭവം ഉള്ളത് കൊണ്ട് അതെങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് അക്കാര്യത്തിൽ ഞാൻ സൂക്ഷിച്ചിരുന്നു.
0: സമാഗമത്തിൽ ചെറിയൊരു ഇടവേള.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. സാറിന്റെ കൊച്ചുണ്ണി എന്നൊരു നോവൽ പ്രസിദ്ധമാണ്, അതിന്റെ അനുഭവം ഒന്ന് ശ്രോതാക്കൾക്ക് വിവരിക്കാമോ?
1: രണ്ട് നോവലുകളാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിലെ ഒരു നോവലിലൊരു ദൈർഘ്യമുള്ള ഒന്നായിരുന്നു, പക്ഷെ അതെനിക്ക് അച്ചടിക്കാൻ പറ്റിയില്ല. അത് എൻ്റെ പഴയ വീടിന്റെ ചുവരിനോട് ചേർന്നിരുന്ന് അത് ചിതൽ പിടിച്ച് സമ്പൂർണ്ണമായിട്ട് ആ നോവൽ നശിച്ചുപോയി. ഒരു അവധിക്കാലം കുട്ടികൾ ചേർന്ന് ചെയ്യുന്ന ചില സംഗതികൾ വളരെ രസകരമായി ആവിഷ്കരിച്ചിട്ടുള്ള അപ്പുവും കൂട്ടുകാരും എന്ന് പറയുന്നൊരു 10-20 അധ്യായമുള്ള ഒരു നോവലായിരുന്നു അത്. അപ്പൊ അതിനുശേഷം ആണ് ഈ കൊച്ചുണ്ണി എന്ന് പറയുന്ന നോവൽ ഞാൻ എഴുതുന്നത്. അപ്പൊ അത് എനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരനുഭവമാണ്. ഒരു കുട്ടിയും ആടും തമ്മിലുള്ള വൈകാരികമായ ഒരു ബന്ധത്തെയാണ് ആ നോവലിൽ ആവിഷ്കരിക്കുന്നത്. അപ്പൊ അതോടൊപ്പം തന്നെ അത് ഉപകഥാപാത്രങ്ങൾ ഒരുപാട് കടന്നു വരുന്നുണ്ട്. ഒരു അധ്യാപിക വരുന്നുണ്ട്, ഒരു സുഹൃത്ത് വരുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം, എങ്ങനെ മാതൃകയാകണം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ നോവൽ ഞാൻ എഴുതിയത്. അപ്പൊ അത് എഴുതിയ ശേഷം ഞാൻ കൊല്ലത്തെ ഒരു പ്രസിദ്ധീകരണത്തിൽ അത് കൊണ്ടു കൊടുത്തു. കുട്ടികളുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ വളരെ സജീവമായിട്ട് അന്നുണ്ടായിരുന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ കൊണ്ടുകൊടുത്തു. പക്ഷെ അവരത് വളരെ കാലം അവിടെ വെച്ചിരുന്നു. ഞാനത് അതിന്റെ പ്രസിദ്ധീകരണത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ പത്രാധിപരുടെ ഓഫീസിൽ ചായ ഗ്ലാസ് അതിൻ്റെ പുറത്ത് ഈ മാറ്റർ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഞാനത് തിരിച്ചു വാങ്ങുകയും ജനയുഗത്തിൽ ഉണ്ടായിരുന്ന കാർട്ടൂണിസ്റ്റും ബാലസാഹിത്യകാരനുമായിരുന്ന സോമനാഥ് സാറിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അത് ജനയുഗത്തിൽ നിന്ന് ബാലയുഗം എന്ന് പറയുന്നൊരു പ്രത്യേക കോളമുണ്ട്. കുട്ടികളുടെ രചനകളും നോവലും ഒക്കെ വരുന്ന ഒരു ഭാഗമാണത്. അപ്പോൾ സാറത് വായിച്ചതിന് ശേഷം അത് കൊള്ളാമെന്ന് പറയുകയും അതിൽ 10 അധ്യായങ്ങളിലായിട്ട് വളരെ മനോഹരമായിട്ട് ആ നോവൽ അച്ചടിച്ചു വരികയും ചെയ്തു. അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യം ആ നോവലിനുണ്ടായി. അതിനുശേഷം അത് പ്രഭാത് ബുക്സ് വഴി അത് പുസ്തകമായി. അത് ഇംഗ്ലീഷിൽ അത് പ്രൊഫസർ പാലായസ് കെ നായർ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ ഹിന്ദി തിരുവനന്തപുരത്തുള്ള ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടുള്ള ഡോക്ടർ ആർ ഗിരിജാകുമാരി അത് ഹിന്ദിയിലേക്ക് കൊണ്ടുവന്നു. അത് ധാരാളമായി വായിക്കപ്പെട്ടു. ഏതാണ്ട് മലയാളത്തിൽ തന്നെയുണ്ട് 9 പതിപ്പുകൾ ആ പുസ്തകം ഇറങ്ങി. ഇപ്പോൾ അതിന് പതിപ്പില്ല, പക്ഷെ അതൊരു ഒരു വലിയ അനുഭവമായിരുന്നു ആ നോവൽ. കാരണം അതൊരു ഒരു കുട്ടികളും ടീച്ചറും സുഹൃത്തുക്കളും ഒക്കെ എങ്ങനെയായിരിക്കണമെന്ന് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു മാതൃകയാക്കാവുന്ന ഒരു കുട്ടിയുടെ ജീവിതമാണ് ആടുമായിട്ടുള്ള ആത്മബന്ധത്തിന്റെ കഥയിലൂടെ ഞാൻ അതിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്.
0: സമാഗമത്തിൽ ചെറിയൊരു ഇടവേള.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. ചില ഒരു കാര്യം, കുറച്ചു നേരമായിട്ട് നമ്മൾ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. വളരെ നന്നായി കവിതയൊക്കെ ചൊല്ലുന്ന ആളാണ്. അപ്പം പെണ്ണൊഴിഞ്ഞ വീട്, സ്വാഗതം, വിരുന്നുകാർ, പൊറുതിപ്പാട്ട്, സഞ്ജയനോത്സവം, ആതുരാലയം, പിന്നെ 20-ാം നൂറ്റാണ്ടിന് ഒരന്ത്യക്കുറിപ്പ്, ഇങ്ങനെ നിരവധി ശ്രദ്ധേയമായ കവിതകൾ. അതിൽ സാറിന് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു കവിതയാണ് പെണ്ണൊഴിഞ്ഞ വീട് എന്ന കവിത. അപ്പം അതൊന്ന് നമുക്ക് ശ്രോതാക്കൾക്ക് സാറിന് ചൊല്ലാൻ കഴിയുമോ?
2: തീർച്ചയായിട്ടും. പെണ്ണൊഴിഞ്ഞ വീട് വളരെ ശ്ലാഘിക്കപ്പെട്ടിട്ടുള്ള ഒരു കവിതയാണ്. കവിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഈ കവിത ചൊല്ലിക്കേട്ടതിൽ ചിലർ എൻ്റെ അടുത്ത് വരികയും എൻ്റെ കൈ പിടിച്ചവർ ചുംബിക്കുകയും ചെയ്ത സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. കാരണം അത് ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ സ്ത്രീയുടെ, ഭാര്യയുടെ അഭാവം കൊണ്ട് അവരുടെ വീടുകളിൽ അവരനുഭവിച്ചതിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ ഈ കവിതയിലുണ്ട്. ഇത് വല്ലാതെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരത്, അങ്ങനെ ഒരനുഭവത്തിന് ഞാൻ സാക്ഷിയായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കവിതയോട് പലതരത്തിൽ എനിക്ക് ബന്ധമുള്ളത് കൊണ്ടും വളരെ ഇഷ്ടം തോന്നി, എഴുതിയ കവിതകളിൽ വളരെ ഇഷ്ടം തോന്നിയ ഒരു കവിതയായതുകൊണ്ടും ഈ കവിത ചൊല്ലുന്നതിൽ സന്തോഷമുണ്ട്. ഞാനത് ചൊല്ലാം. പെണ്ണൊഴിഞ്ഞ വീട്.

ഇത് ഗൃഹനാഥന്മാരെക്കുറിച്ചുള്ള ഭാഗമാണ്. പെണ്ണൊഴിഞ്ഞ വീടിൻ നെടുന്തൂൺ പച്ചയ്ക്കു കത്തും, ഉള്ളറകളിൽ ഇടിമിന്നൽ കൊടും കാറ്റടിക്കും, ആത്മദാഹങ്ങളാൽ അസ്ഥിമജ്ജയിൽ

0: പിടഞ്ഞു പിടഞ്ഞു മരും. പെണ്ണൊഴിഞ്ഞ വീടങ്ങനെ, പെണ്ണൊഴിഞ്ഞ വീടിങ്ങനെ. കവിത എങ്ങനെയാണ് അവസാനിക്കുന്നത്?
1: വളരെ മനോഹരമായിരുന്നു.
2: സമാഗമത്തിൽ ചെറിയൊരു ഇടവേള.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഇന്ന് നമ്മോടൊപ്പം കൂടെയുള്ളത് ഏകദേശം 40 വർഷമായി കാവ്യലോകത്തിന്റെ ചെറുതും വലുതുമായ വഴികളിലൂടെ യാത്ര നടത്തുന്ന പ്രശസ്ത കവിയും ബാലസാഹിത്യകാരനുമായ ശ്രീ മണി കെ ചെന്താപൂരാണ്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, അതായത് ശ്രോതാക്കൾക്ക് അറിയാനുള്ള ഒരു കാര്യം, പാരമ്പര്യത്തിന്റെ ഒരു പിൻബലം സാറിന്റെ ഈ എഴുത്തുവഴികളിൽ എവിടെയെങ്കിലും സ്പർശിച്ചിട്ടുണ്ടായിരുന്നോ?
3: ഇല്ല, പാരമ്പര്യത്തിന്റെ അനുഭവങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാന്നിധ്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് വായനയുടെയും ചിന്തയുടെയും, വേണമെങ്കിൽ പൂർവജന്മ എന്തെങ്കിലും സുഹൃതമെന്ന് പറയാവുന്ന വഴിയിലൂടെയുള്ള ഒരു അനുഭവം മാത്രമാണ് എനിക്ക് അക്കാര്യത്തിലുള്ളത്.
2: അതായത് നിരവധി പുരസ്കാരങ്ങൾ, ഒരുപാട് മഹാകവി പാലാ പുരസ്കാരം, വിവേകാനന്ദ പ്രതിഭാ പുരസ്കാരം, അരുവിപ്പുറം സ്മാരക പുരസ്കാരം, ബാലസാഹിത്യ അക്കാദമി സമ്മാനം, ബാലസാഹിത്യ പുരസ്കാരം, പിന്നെ ഈ അടുത്ത് കുഞ്ഞുണ്ണി പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പുരസ്കാര നേട്ടങ്ങളെ കുറിച്ചൊക്കെ അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു?
3: എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം പുരസ്കാരങ്ങൾ അല്ലല്ലോ, നമ്മുടെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ, ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ, നമുക്ക് ചില നില, ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ചില നിലപാടുകളാണ് നമ്മുടെ എഴുത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അത് നമ്മുടെ ജീവിതവും നമ്മുടെ അനുഭവങ്ങളും എല്ലാം കൂടെ ചേർന്ന് നമുക്ക് നൽകുന്ന ഒരു ദിശാബോധമുണ്ട്. അത് നമ്മൾ പ്രധാനമായിട്ടും പ്രകടിപ്പിക്കുകയാണ് പലപ്പോഴും എഴുത്തിലൂടെ ചെയ്യുന്നത്. നമ്മുടെ സാമൂഹിക ജീവി എന്നുള്ള സാമൂഹിക ധർമ്മമാണ് എഴുത്തിലൂടെ പലപ്പോഴും നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഈ പുരസ്കാരങ്ങൾ അതിൻ്റെ വഴികളിൽ നമുക്ക് പ്രചോദനമാകുന്ന ഒരു ഘടകം മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ അതൊരു വലിയ സംഗതിയായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല. തീർച്ചയായും അത് കിട്ടുന്നത് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പലപ്പോഴും ഈ പുസ്തകങ്ങൾ അവാർഡുകൾക്ക് അയക്കുന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാറുണ്ട്. ഞാനത് കാണുന്ന ചിലതിനൊക്കെ അയക്കാറുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചും ക്യാഷ് അവാർഡുള്ളതാണെങ്കിലേ ഞാൻ അയക്കുകയുള്ളൂ. കാരണം കാശിൻ്റെ ആവശ്യമുള്ള ആളാണ് ഞാൻ. എഴുത്തുകൊണ്ട് പൂർണ്ണമായിട്ടും ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ, സ്വതന്ത്രനായിട്ട് ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ ക്യാഷ് അവാർഡ് പ്രഖ്യാപിക്കുന്ന അവാർഡുകൾ ശ്രദ്ധയിൽപ്പെടുന്നത് തീർച്ചയായിട്ടും അതിനൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ അത്തരം വഴികളിൽ എത്തിച്ചേർന്ന സംഗതികളാണ്. അതിലേറ്റവും സന്തോഷം തരുന്നത് ഈ കുഞ്ഞുണ്ണി മാഷിൻ്റെ പേരിലുള്ള അവാർഡാണ്. ഇതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത്, ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന, എന്നെയും ഇഷ്ടപ്പെട്ടിരുന്ന മാഷിൻ്റെ പേരിലുള്ള ആ അവാർഡ് വളരെ സന്തോഷം തരുന്ന ഒരു അനുഭവമായിരുന്നു. അത് കൊല്ലത്ത് വെച്ചിട്ട് ഏറ്റവും ഭംഗിയായിട്ടാണ് അതിൻ്റെ സംഘാടകർ ആ സമ്മാനം എനിക്ക് തന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു സംഗതി. അതിലേറ്റവും പ്രധാനം എനിക്ക് സന്തോഷം തോന്നിയത്, നമ്മൾ എഴുതുന്നത്, നമ്മൾ ആനുകാലികങ്ങളിൽ എഴുതുന്നതും അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾക്കപ്പുറം ഇരുന്ന ആരൊക്കെയോ ശ്രദ്ധിക്കുന്നു എന്നുള്ള വലിയൊരു തിരിച്ചറിവാണ് എനിക്ക് ആ അവാർഡിലൂടെ, ആ അവാർഡ് പ്രഖ്യാപനത്തിലൂടെ അത് സ്വീകരിക്കുമ്പോഴും അത് ഒക്കെ എനിക്ക് തോന്നിയൊരു മറ്റൊരു സന്തോഷകരമായ അനുഭവം.
2: സമാഗമത്തിൽ ചെറിയൊരു ഇടവേള.

0: Music with Radio Santhvanam 90.4 FM.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്.

0: ആന്റി മാഷിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്?
1: ഞാൻ മാഷിനെ ഒരു തവണ കണ്ടിട്ടുള്ളൂ, പക്ഷേ നന്നായിട്ട് എഴുത്ത് കുത്തുകൾ മാഷുമായിട്ടുണ്ടായിരുന്നു. അത്തെനിക്ക് അയക്കാറുണ്ടായിരുന്നു, ഞാൻ മാഷിന് അയക്കാറുണ്ടായിരുന്നു. മാഷ് മാതൃഭൂമിയിൽ ബാലവേദി കുട്ടികളുടെ ഒരു പേജ് കൈകാര്യം ചെയ്തിരുന്നു. അപ്പം അതിനകത്ത് ഞാൻ ധാരാളം കവിതകൾ അയച്ചിട്ടുണ്ട്. അപ്പം മാഷ് അത് ചില കവിതകൾ തിരുത്തി അയച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് പ്രതിഫലവും കിട്ടിയിട്ടുണ്ട്. അപ്പം മാഷ് തിരുത്തി കൊടുത്ത ഒരു കവിത എനിക്ക് ഓർമ്മ വരുന്നത് ഇട്ടാപാട്ട് എന്നൊരു കവിതയുണ്ട്. അത് കുട്ടി ബാലസാഹിത്യ ഒരു രചനയായിട്ടുള്ളൊരു ഇതാണ്. ഓട്ടയിലിരിക്കുന്ന ഒരിട്ട, ഓട്ട വിട്ടിറങ്ങാത്തൊരിട്ട, ഓട്ടതൻ മുകളിലിരുന്നാൽ മൂട്ടിൽ കടിക്കും ഇട്ട മൂട്ട. ഇത് ഞാൻ എഴുതിയിൽ നിന്ന് കുറച്ചുകൂടി രസകരമായിട്ട് മാഷ് തിരുത്തി മാതൃഭൂമിയുടെ ബാലപംക്തിയിൽ ഉപയോഗിച്ച കവിതയാണ്. അതുപോലെ വേറെയും ചില കവിതകൾ മാഷ് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. എങ്കിലും ബാലയുഗത്തിൽ ഒരുപാട് കവിതകൾ വന്നിട്ടുണ്ട്, മാഷ് കത്തയച്ചിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ ഒരിക്കൽ ഒരു സമ്മേളനത്തിൽ വന്നപ്പോഴാണ് മാഷിനെ നേരിട്ട് കാണാനും പരിചയപ്പെടാനും ഉള്ള ഒരു സന്ദർഭവും ജീവിച്ചിരിക്കെ ഉണ്ടായിട്ടുണ്ട്.
0: സാറ് പറഞ്ഞു വന്നതിൽ നിന്നുള്ള ഉരുത്തിരിഞ്ഞൊരു ചോദ്യമാണ് പെട്ടെന്ന് മനസ്സിലെത്തിയത്. തുറന്ന പറച്ചിലുകൾ എവിടെയെങ്കിലും എന്തെങ്കിലും വിമർശനങ്ങൾ നേരിട്ടതായിട്ട് ഉണ്ടോ?
1: തുറന്ന പറച്ചിലുകൾ കൂടുതൽ ഞാൻ ലേഖനങ്ങളിലാണ് വന്നിട്ടുള്ളത്. എൻ്റെ ചിന്തകളെ വളരെ ശക്തമായിട്ട്
0: സമകാലിക
1: വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. കാലം വിചാരം ജീവിതം എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ലേഖനങ്ങളുടെ സമാഹാരത്തിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പം അത് വായിച്ച ശേഷം എനിക്ക് രസകരമായിട്ട് തോന്നിയത് ഒരിക്കൽ തമ്പി സാറ് ഇതെല്ലാം വളരെ ശ്രദ്ധയോടെ എൻ്റെ ചില എഴുത്തുകൾ വായിക്കുന്ന ശ്രീകുമാരൻ തമ്പി സാർ, തമ്പി സാർ ഒരിക്കൽ എന്നോട് ചോദിച്ചത് ഈ മണി എഴുതുന്നതൊക്കെ ഭാര്യ വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചത്. നമ്മുടെ സാർ വായിക്കാറുണ്ട് എങ്കിലും അത്ര വലിയ ശല്യമൊന്നുമില്ല. പക്ഷെ അത് അങ്ങനെ പറയാൻ കാര്യം അത്തരത്തിലുള്ള കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഗതികൾ വളരെ കൃത്യമായിട്ട് ധൈര്യമായിട്ട് എഴുതിയത് കൊണ്ടാണ് അങ്ങനെ ഒരു കുടുംബജീവിതത്തിൻ്റെ അല്ല സാമൂഹികപരമായി ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിനകത്ത് ആ ലേഖനങ്ങളിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പം അത്തരത്തിൽ സംഗതികൾ വന്നിട്ടുള്ളതല്ലാതെ നമുക്ക് അങ്ങനെ മറ്റ് വിമർശനാത്മകമായിട്ട് ഉള്ള സംഗതി വന്നിട്ടില്ല.
0: സമാഗമത്തിൽ ചെറിയൊരിടവേള.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. സർ, പുസ്തക പ്രസാധന രംഗത്ത് എത്ര വർഷമായിട്ടുണ്ട്? അതിനെ കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാമോ?
2: പുസ്തക പ്രസാധനവും അതോടൊപ്പം തന്നെ മാസികയും, ഗ്രാമം എന്ന പേരിലൊരു മാസിക ഉണ്ടായിരുന്നു. ആദ്യത് നാളെ ബുക്സ് ബുള്ളറ്റിൻ, നാളെ ബുക്സ് എന്നായിരുന്നു ആദ്യം ഞാനത് പുസ്തക പ്രസാധനത്തിൻ്റെ ഒരു പേര് കൊടുത്തിരുന്നത്. പിന്നീടാണ് ഗ്രാമമായത്. ഗ്രാമം മാസികയും പുസ്തക അച്ചടിയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇത് രണ്ടും ഞാൻ കൊണ്ടുവന്നത് ഒരു പുസ്തക പ്രസാധകനായി മാറണം അല്ലെങ്കിൽ ഒരു പത്രാധിപരായി മാറണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടല്ല. മാസികേണ്ട 20 വർഷം വരെ ഞാനത് ലിറ്റിൽ മാഗസിനായിട്ട് പ്രസിദ്ധീകരിച്ചു. പക്ഷേ എൻ്റെ എഴുത്തിനെ എനിക്ക് കൊണ്ടുവരാൻ, പുറത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ കണ്ട രണ്ട് മാധ്യമങ്ങളായിരുന്നു പുസ്തക പ്രസാധനവും മാസികയും. കാരണം എനിക്ക് എൻ്റെ സ്വയം എഴുത്തിനെ എനിക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച രണ്ട് മാധ്യമങ്ങളായിരുന്നു അത്. പക്ഷേ എനിക്കൊരിക്കലും ഒരു പ്രസാധകനായി തീരണമെന്നുമില്ല, ഒരു പത്രാധിപരായി തീരണമെന്നും എനിക്ക് ആഗ്രഹമില്ല. എനിക്കൊരു എഴുത്തുകാരനായി മാറണം. അപ്പോൾ അതിന് എനിക്ക് എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ ഉപയോഗിച്ച രണ്ട് മാധ്യമങ്ങൾ ആയിരുന്നു അവ. അതിലൂടെ ഒട്ടനവധി പേരെ എനിക്ക് രംഗത്ത് കൊണ്ടുവരാനും അവതരിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കാനും സാധിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം.
1: അഭിമാനം തന്നെയാണ്. ഒരു ശ്രദ്ധേയമായ കാര്യമാണ് എനിക്കിനി ചോദിക്കാനുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്ന് നമ്മളെ വളരെയധികം വല്ലാതെ മനസ്സിനെ നടുക്കം വരുന്ന ഒരു സംഭവമാണ് ഉത്ര എന്ന പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആ ഒരു ദാരുണ സംഭവം. അപ്പം കവി എന്നാൽ കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്നവൻ എന്നൊരർത്ഥം കൂടി ഉണ്ടല്ലോ. അപ്പം ആ ഒരു ഉത്തര സംഭവവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു കഥ വർഷങ്ങൾക്ക് മുന്നേ സാർ ഇങ്ങനെ പ്രസിദ്ധീകരിച്ചിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് മൂർഖൻ എന്ന ഒരു കഥയാണല്ലോ, അങ്ങനെയാണോ അതിന് പേര് കൊടുത്തിരിക്കുന്നത്?
2: അതെ അതെ, മൂർഖൻ എന്ന പേരിൽ തന്നെയാണ് ആ കഥ അന്ന് പ്രസിദ്ധീകരിച്ചത്. അത് ഈ ഉത്ര എന്ന് പറയുന്ന സംഭവം നടക്കുന്നതിന് 14 വർഷം മുൻപ് ആണ് ആ കഥ വനിത, മനോരമയുടെ വനിതാ മാസികയിൽ അച്ചടിച്ചു വരുന്നത്. വളരെ മനോഹരമായിട്ട് ചിത്രങ്ങളൊക്കെ കൊടുത്ത്.
1: എങ്ങനെ രൂപപ്പെട്ടു വന്നു അത്തരം ഒരു കഥ? രൂപപ്പെട്ട പശ്ചാത്തലം അല്ലെങ്കിൽ അതിനിടയായ ഒരു സാഹചര്യം എന്തെങ്കിലും?
2: സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ പത്രങ്ങളിൽ വളരെ ശ്രദ്ധയോടെ വായിക്കുന്ന ആളാണ്. അതിൽ പ്രത്യേകിച്ചും ഈ കൊലപാതകങ്ങൾ, അത്തരത്തിലുള്ള വാർത്തകൾ വളരെ സൂക്ഷ്മമായിട്ട് വായിക്കുകയും സ്വയം തന്നെ ഇത് എങ്ങനെ ചെയ്തു എന്നുള്ളത്, എന്ത് കാരണം കൊണ്ടാവുമോ എന്നുള്ളത് സ്വയം തന്നെ ഞാൻ തന്നെ വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു രീതി പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അക്കാലങ്ങളിൽ കൊലപാതക ഒരു വലിയൊരു പരമ്പര തന്നെ ഉണ്ടായിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വായിച്ചു വരുന്നിടത്താണ് ഇങ്ങനൊരു പ്രമേയം ഉണ്ടാകുന്നത്. ഒരു പക്ഷേ അത് ജീവിതത്തിലും ഓരോ മനുഷ്യനും ഒരൊക്കെ സ്വാഭാവികമായിട്ട് ഒരു പക്ഷേ ചിന്തിക്കുക, ജീവിതത്തിൻ്റെ ആ കഥയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, ജീവിതത്തിൻ്റെ സങ്കീർണതകളിൽ സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കുവാനോ കൊല്ലാനോ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു പോകാത്ത ആരും ഉണ്ടാകില്ല എന്നൊരു ഭാവം ഞാൻ ആ കഥയിൽ തന്നെ പറയുന്നുണ്ട്. ജീവിതത്തിൻ്റെ സങ്കീർണതകളിലാണ്, ജീവിതത്തിൻ്റെ നിസ്സഹായതകളിലും സങ്കീർണതകളിലും സ്വന്തം ഭാര്യയെപ്പോഴും ഇല്ലായ്മ ചെയ്യാൻ ആരും ചിന്തിച്ചു പോകുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് പറയുന്നത്. ഒരുപക്ഷെ ഞാനും ഒരുപക്ഷെ അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ ഇത്തരം വാർത്തകളിലൂടെ വരുമ്പോൾ ഒരു കൊലപാതകം, വ്യത്യസ്തമായിട്ട് ഒരു കൊലപാതകമായി ഇരിക്കുകയും വേണം, എന്നാൽ അത് സ്വാഭാവിക മരണമായി മറ്റുള്ളവർക്ക് തോന്നുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഒരു കഥാപാത്രം ചിന്തിക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു ആശയമാണ് ഞാൻ അതിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്തത്. അപ്പൊ അങ്ങനെയാണ് ഈ മൂർഖൻ എഴുതുന്നത്. ആ മൂർഖൻ എന്ന് പറയുന്ന ആ കഥയിലെ അതേ രീതിയിൽ തന്നെയാണ് ഈ ഉത്രയുടെ ഭർത്താവ് പലപ്പോഴും ചിന്തിക്കുന്നത്. ചിന്തിച്ച് ഈ പാമ്പിനെ, ആ കഥയിൽ പാമ്പിനെ വില കൊടുത്ത് വാങ്ങുന്നത് പോലെ തന്നെയാണ് ഇവിടെയും പാമ്പിനെ വില കൊടുത്ത് വാങ്ങി ഈ കുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുന്നത്. കഥയിലും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ കഥയിൽ പെൺകുട്ടി മരിക്കുന്നില്ല, ഇവിടെ ജീവിതത്തിൽ മരിക്കുന്നു എന്നൊരു വ്യത്യാസമുണ്ട്. പക്ഷെ കഥയിൽ നമ്മളത് കൊണ്ടുവരുന്നത്

0: കഥയ്ക്ക് വലിയൊരു മാനമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കഥയിൽ ഈ കഥാപാത്രം ഈ പെൺകുട്ടിയെ കൊല്ലുന്നതിന് വേണ്ടി മുറിയിലേക്ക് പാമ്പിനെ കടത്തിവിടുന്നു. എന്നിട്ട് അദ്ദേഹം നഗരത്തിൽ പോയി അവിടെ ലോഡ്ജിൽ താമസിച്ച് പിറ്റേന്ന് രാവിലെ ഭാര്യ മരിച്ചു കാണുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് സന്തോഷിച്ചും സങ്കടപ്പെട്ടും ഒക്കെ വീട്ടിൽ വരുമ്പോൾ മുറ്റമടിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാര്യയാണ് ഇയാൾ കഥയിൽ കാണുന്നത്. പിന്നീട് ഇയാൾ വളരെ പുതിയൊരു സംഘർഷത്തിലേക്കാണ് മാറുന്നത്. ഈ പാമ്പ് എവിടെ പോയി? കാരണം മുറിയിലേക്കാണ് ഇയാൾ ഓവിലൂടെ കടത്തിവിട്ടത്, മുറിയിലേക്കാണ് ഈ പാമ്പിനെ കടത്തി. ഈ പാമ്പ് ഇങ്ങോട്ട് പോയിരിക്കണം എന്നുള്ള ആശങ്കയിൽ ഈ ഭാര്യയോടൊത്ത് പോകുമ്പോഴും പിന്നീട് അന്വേഷണമാണ് ഇയാൾ ഈ പാമ്പിനെ കുറിച്ചിട്ടുള്ള. അപ്പൊ ചുരുക്കത്തിൽ അന്ന് രാത്രിയിൽ പിന്നീട് ഇയാളെ ഈ ഭാര്യയോടത്ത് പറയാനും വയ്യ എന്നുള്ളൊരു ധർമ്മസങ്കടത്തിൽ പെടുകയും രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഭാര്യയോടൊപ്പം ചേർന്ന് ഇയാള് ഭാര്യയെ ഇറുകെ കെട്ടിപ്പുണർന്ന് കിടക്കുന്ന ആ ഒരു എൻഡിങ്ങിലാണ് ഈ കഥ അവസാനിക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ കൊണ്ടുവരുന്നത് എല്ലാ പാപങ്ങളും ഇയാളെ ഈ ഭാര്യയ്ക്ക് മുന്നിൽ അടിയറ വെച്ച് ഭാര്യയുടെ മഹത്വം തിരിച്ചറിയുന്ന, എന്റെ അഭയമാണ് ഇവൾ എന്ന് ഇയാൾ സ്വയം തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ കഥയുടെ അവസാനം. സ്ത്രീയുടെ മഹത്വത്തെ നമ്മൾ ഉയർത്തി കാണിക്കുന്ന അവസ്ഥയിലാണ് കഥയിൽ നമ്മൾ ഇത് അവസാനിപ്പിക്കുന്നത്. പക്ഷെ ജീവിതത്തിൽ ഈ സംഭവത്തിൽ കുട്ടി മരണപ്പെട്ടു എന്നുള്ളത് സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു. എന്നാൽ ആ കഥ അത്തരത്തിൽ വളരെ ശ്രദ്ധിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തു. പക്ഷെ പലപ്പോഴും നമ്മുടെ ഭാവനകൾ ഇങ്ങനെയൊക്കെ യാഥാർത്ഥ്യങ്ങളായി വരുന്നത് നമ്മളെ അമ്പരപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ്.
1: മനസ്സിനെ വല്ലാതെ ഭയങ്കര വിചിത്രമായ ഒരു കൊലപാതകമായിരുന്നു. സമാഗമത്തിൽ ചെറിയൊരു ഇടവേള.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. സാറിന്റെ എഴുത്തിൽ ഈ വീടും നാടും ഈ ചെന്താപൂർ എന്ന പ്രദേശവും ഒക്കെ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അവയൊക്കെ നാടിന്റെ ആ വ്യക്തികളൊക്കെ സാറിനെ എഴുത്തിൽ പ്രോത്സാഹനം ചെലുത്തിയിട്ടുണ്ടോ? അവിടുന്ന് കിട്ടിയ ഒരു പ്രചോദനമൊക്കെ എന്താണ്?
2: എഴുത്തിന് വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വലിയൊരു പ്രചോദനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. നാടും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ അതിലൊന്നും അതൊന്നുമല്ല, നാടോ വീടോ ഒന്നുമല്ല നമുക്ക് നമ്മുടെ മുന്നിലുള്ളത്. എനിക്ക് പരിഗണനയേക്കാൾ എനിക്ക് അവഗണനകളായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം എന്നെ പ്രചോദിപ്പിക്കുന്ന പലപ്പോഴും ഈ അവഗണനകളാണ്.
1: മുന്നോട്ട്
2: വരാൻ നമ്മുടെ കരുത്ത് പ്രകടിപ്പിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഊർജ്ജം നൽകുന്നത് പരിഗണനകളേക്കാൾ പരിഗണന ഇല്ലായ്മയാണ്. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ എനിക്കൊരു നിരാശ തോന്നാറേ ഇല്ല. പക്ഷെ നാടും നാട്ടുപരിസരങ്ങളും നാട്ടിലെ കഥാപാത്ര സമാനമായ ആളുകളും അവരുടെ ജീവിതവും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. അതൊക്കെ കഥയുടെയും കവിതയുടെയും ഭാഗമായിട്ട് പലപ്പോഴും ഞാൻ പല രൂപത്തിൽ ആവിഷ്കരിച്ചിട്ടും ഉണ്ട്.
1: സമാഗമത്തിൽ ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച സമാഗമം എന്ന ഈ പരിപാടിയിൽ ശ്രീ മണി കെ ചെന്താപൂരിന്റെ ബാക്കി വിശേഷങ്ങളുമായി ഞാൻ ശ്രോതാക്കളിലേക്ക് എത്താം. തുടർന്നും കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ നിങ്ങൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
4: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
5: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
6: കേൾക്കാം ഹൃദയത്തിലേറ്റാം റേഡിയോ സാന്ത്വനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: బై బై కేల్కు రేడియో శాంతనం 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ തരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-3-71-4, മൊബൈൽ 09-46-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-3-71-4, മൊബൈൽ 09-46-20-27-60.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പാർവതി പ്രസാദ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
4: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ പാർവതി. ഇന്ന് June 19 വായനാ ദിനം. വായനയുടെയും അറിവിന്റെയും ലോകത്തേക്ക് നമ്മെ കൈപിടിച്ച് നടത്തി

0: പി എൻ പണിക്കരുടെ ചരമദിനം. കേരള സർക്കാർ 1996 മുതൽ അദ്ദേഹത്തിന്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കുന്നു. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളിൽ സ്ഥാപകനായ അദ്ദേഹം വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തേക്ക് ഉയർത്തിയ ഒരു വലിയ മനുഷ്യനാണ്. ചെറിയ ആളുകളുടെ വലിയ നേതാവെന്ന് സുകുമാർ അഴീക്കോട്, ഗ്രന്ഥശാല മഹർഷിയെന്ന് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയും സാംസ്കാരിക പിതാവെന്ന് തകഴി ശിവശങ്കരപിള്ളയും വിശേഷിപ്പിച്ച പുതുവായി നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി 1909 മാർച്ച് 9 ജനിച്ചു. മലയാളം ഹയർ പാസായ അദ്ദേഹം നിലമ്പേരൂർ സ്കൂളിൽ അധ്യാപകനായി. തുടർന്ന് വാഗത്താനം, കുറുമ്പനാട്, പാല, കിടങ്ങൂർ എന്നീ സ്ഥലങ്ങളിൽ അധ്യാപകനായി ജോലി ചെയ്തു. ഗ്രന്ഥശാലകളില്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുതെന്ന സ്വപ്നം കണ്ടുകൊണ്ട് 1926 അദ്ദേഹം തന്റെ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു. വൈക്കം സത്യാഗ്രഹവും ക്ഷേത്രപ്രവേശന വിളംബരവും നടക്കുന്ന കാലം. അദ്ദേഹം ഹരിജന ഉദ്ധാരണത്തിനായി ഒരു സമിതി രൂപീകരിച്ചു. സാംസ്കാരികമായ ഉണർവും അറിവും ഇല്ലാതെ സമൂഹം രക്ഷപ്പെടില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം തുടർന്ന് വായനശാലാ പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഒരു സാധാരണ ഗ്രന്ഥശാലാ പ്രവർത്തകനായി പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹത്തിന്റെ അഹോരാത്രമുള്ള പ്രവർത്തനത്തിന്റെ ഫലമായാണ് കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിക്കുന്നത്. 1945 സെപ്റ്റംബറിൽ തിരുവിതാംകൂർ ഗ്രന്ഥശാല സമ്മേളനം അദ്ദേഹം സംഘടിപ്പിച്ചു. 1947 ഗ്രന്ഥശാല സംഘം അദ്ദേഹം രജിസ്റ്റർ ചെയ്തു. 1949 ജൂലൈയിൽ ഇതിന്റെ പേര് തിരുക്കൊച്ചി ഗ്രന്ഥശാല സംഘം എന്നറിയപ്പെട്ടു. 1958 കേരള ഗ്രന്ഥശാല സംഘം ഉണ്ടായി. സ്കൂൾ അധ്യാപകനായിരിക്കുമ്പോൾ തന്നെ മുഴുവൻ സമയം ഗ്രന്ഥശാല പ്രവർത്തനമാകാൻ അദ്ദേഹത്തിന് സർക്കാർ അനുമതി നൽകി. 1945 മുതൽ 1977 വരെ 33 കൊല്ലം ഗ്രന്ഥശാല സഖ്യത്തിന്റെ സെക്രട്ടറിയായി അദ്ദേഹം തുടർന്നു. ഗ്രന്ഥശാല ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുതെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളെ സംഘത്തിന്റെ കീഴിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. 1977 ഗ്രന്ഥശാല സംഘം സർക്കാർ ഏറ്റെടുത്തു. അതുവരെ ഗ്രന്ഥശാല സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹമായിരുന്നു. ഗ്രന്ഥശാല പ്രവർത്തകർ ആദരവോടെ പണിക്കർ സാർ എന്ന് വിളിക്കുന്ന അദ്ദേഹം നിർഭാഗ്യവശാൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽപ്പെട്ട് പിന്നീട് ഗ്രന്ഥശാല സംഘത്തിന്റെ ആരുമല്ലാതായി തീരുകയും അദ്ദേഹം മറ്റൊരു പ്രസ്ഥാനമായ കേരള അനൗപചാരിക വിദ്യാഭ്യാസ സമിതി രൂപവൽക്കരിക്കുകയും അതിന്റെ പ്രവർത്തകനായി മാറുകയും ചെയ്തു. ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളെ സംഘത്തിന്റെ കീഴിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ നായകൻ, കാൻഫെഡിന്റെ സ്ഥാപകൻ തുടങ്ങിയ ഒട്ടനവധി സംഭാവനകൾ മലയാളത്തിന് നൽകി. പിന്നീട് കേരള നിയമസഭ അംഗീകരിച്ച് കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. സ്റ്റേറ്റ് റീഡേഴ്സ് സെന്ററിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായും സാക്ഷരതാ മിഷൻ ഡയറക്ടറായും അദ്ദേഹത്തിന്റെ കർമ്മ മേഖല വികസിച്ചു. 1995 ജൂൺ 19 അദ്ദേഹം അന്തരിച്ചു. 2004 ഇന്ത്യൻ തപാൽ വകുപ്പ് അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം പ്രത്യേക സ്റ്റാമ്പ് ഇറക്കുകയുണ്ടായി. 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ 19 ദേശീയ വായന ദിനമായി പ്രഖ്യാപിച്ചത് കേരളീയർക്ക് അഭിമാനകരമായ ഒരു സംഭവമാണ്. പി എൻ പണിക്കർ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന അമ്പലപ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂൾ അദ്ദേഹത്തിന്റെ സ്മാരകമായി പി എൻ പണിക്കർ സ്മാരക ഗവൺമെന്റ് എൽ പി സ്കൂളായി 2014 വിദ്യാഭ്യാസ വകുപ്പ് പുനർനാമകരണം ചെയ്തു. വായിച്ചാലും വളരും, വായിച്ചില്ലയിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലയിൽ വളയും. വായനയുടെ പ്രാധാന്യം ലളിതമായി അവതരിപ്പിക്കുന്ന കുഞ്ഞുണ്ണി മാഷിന്റെ ഈ വരികൾ ഇന്നും ഏറെ പ്രസക്തമാണ്. വായന എന്നത് അക്ഷരങ്ങളും വാക്കുകളും മനസ്സിലാക്കി അറിവ് നേടുന്ന പ്രക്രിയയാണ്. മനുഷ്യന്റെ അറിവും ചിന്താശേഷിയും ഭാഷാ പരിജ്ഞാനവും വളർത്തുന്നതിൽ വായനയ്ക്ക് വലിയ പങ്കുണ്ട്. വായന അറിവ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം സൃഷ്ടിപരമായ ചിന്ത, ഭാവന, ആത്മവിശ്വാസം, ആശയവിനിമയ ശേഷി എന്നിവയും വികസിപ്പിക്കുന്നു. നല്ല വായനാശീലം വ്യക്തിത്വ വികസനത്തിനും സാമൂഹിക ബോധത്തിനും സഹായകമാണ്. വായിക്കുക, വളരുക എന്ന സന്ദേശമാണ് വായന നമ്മെ പഠിപ്പിക്കുന്നത്. പുസ്തകങ്ങൾ മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണെന്നും വായന അറിവിലേക്കും വിജയത്തിലേക്കും നയിക്കുന്ന വഴിയാണെന്നും പറയപ്പെടുന്നു. വായന എന്നത് അറിവ് സമ്പാദിക്കാനുള്ള ഒരു മാർഗമല്ല, അത് മനുഷ്യന്റെ ചിന്തകളെ രൂപപ്പെടുത്തുകയും ജീവിതത്തെ സമ്പന്നമാക്കുകയും ചെയ്യുന്ന ഒരു ശീലമാണ്. ഒരു നല്ല പുസ്തകം നമ്മെ പുതിയ ലോകങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു, പുതിയ ആശയങ്ങൾ പരിചയപ്പെടുത്തുന്നു, ജീവിതത്തെ മറ്റൊരു കാഴ്ചപ്പാടിൽ കാണാൻ സാധിക്കുന്നു. ഈ വായനാ ദിനത്തിൽ നമുക്ക് വായിക്കാം, വളരാം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തയ്യാറാക്കി അവതരിപ്പിച്ചത് പാർവതി പ്രസാദ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.

കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
2: ഏക് ദശക് പഹലേ ഭാരത് സോളർ പവർ കേ മാംലേ മേ ബഹുത് പീച്ചേ ഥാ ലേക്കിൻ ആജ് സോളർ പവർ കേ മാംലേ മേ ഭാരത് ദുനിയാ കേ ടോപ് 5 ദേശോ മേ ആ ഗയാ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
3: या दूसरा कोई सामान बीमारी के खर्च में बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 वर्ष विश्वास विकसन जनक्षेम
4: कईकूट वीटम्मू कईकूट ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
5: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: നമസ്കാരം, ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്ഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഓണേ സീറ്റിൽ ഒരുപാട് വിശേഷങ്ങളും കൗതുക വാർത്തകളും നല്ല നല്ല പാട്ടുകളുമായി ഒരു ചെറിയൊരു കുസൃതി ചോദ്യവുമായി ഞാൻ ആതിര, എന്നോടൊപ്പം പ്രീത് ടീച്ചറാണ്, നമ്മളോടൊപ്പം ടെക്കായിട്ടിരിക്കുന്നു ശ്രീലക്ഷ്മി. യെസ്, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അടിപൊളിയൊരു ദിവസമാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അടിപൊളി എന്ന് പറയുകയാണല്ലേ, ആ ഒരു വാക്ക് നമ്മൾ കടമെടുത്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും എല്ലാവരും മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. ഗുഡ് മോർണിംഗ് ടീച്ചർ.
1: ഗുഡ് മോർണിംഗ് ആതിര. ഇന്ന് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് അല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഇന്ന് നമ്മുടെ ഏറ്റവും, നമ്മൾ ഒരു ന്യൂസ് പേപ്പർ ഒക്കെ എടുക്കുമ്പോൾ തന്നെ ഏറ്റവും നമുക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇറാൻ US ധാരണാപത്രം ഒപ്പിട്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ അവിടെ ഒരു സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവൊക്കെ ചെറുതായിട്ട് പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മലയാളികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വായന ദിനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലുടനീളം അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം നമുക്ക് ദേശീയ വായന ദിനമാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ നമ്മളിങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്ന് UDF മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പം നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി അല്ലേ. അപ്പോൾ അതും ഒരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബഡ്ജറ്റ്. അപ്പോൾ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ആ ഒരു ബഡ്ജറ്റിൽ എന്തൊക്കെ പുതുമകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്, നമുക്ക് പ്രയോജനപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന്. സാധാരണ നമുക്ക് ഈ ബഡ്ജറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതിനകത്ത് എന്ത് കാര്യം എന്നാണ് പലപ്പോഴും തോന്നുന്നത്. ഇതൊന്നും നമ്മളെ ഡയറക്റ്റായിട്ട് നമ്മളെ ബാധിക്കാറേ ഇല്ല പലപ്പോഴും അല്ലേ. നമ്മൾ പഴയതുപോലെ തന്നെ ജോലി ചെയ്യുന്നു, ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. അല്ലെങ്കിൽ ഈ ബഡ്ജറ്റ് എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ആൾക്കാരെല്ലാവരും ഇങ്ങനെ നോക്കാറുണ്ട്, ഓരോരോ അവർ അനൗൺസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിൽ എന്ത് പുതുമയാണ് ഇവർ കൊണ്ടുവരുന്നത് എന്നൊക്കെ അറിയാനുള്ള ഭയങ്കര ആകാംക്ഷയിലാണ്. ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞ് 9 മണിക്ക് നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രോതാക്കൾ പലരും ഇപ്പോൾ TV മുമ്പിലൊക്കെ ഇരുന്ന് അതിൻ്റെ ഹൈലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ
0: കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതും നമുക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസത്തിനൊരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസിലൊക്കെ നമ്മൾ എത്തുന്നതാണ്. അപ്പം ആദ്യം തന്നെ ഇന്നത്തെ ദിവസം നമ്മൾ പറയുമ്പോൾ വായനാ ദിനം അല്ലേ. അപ്പം തീർച്ചയായും ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇപ്പം നമ്മളൊരു ഒരു സ്കൂൾ ലൈഫാണെങ്കിലും ഇന്നാണെങ്കിലും എല്ലാ തരത്തിലും എന്തെങ്കിലും വായിച്ച് പഠിക്കുക അല്ലേ. ഓരോ നിമിഷവും നമ്മളൊരു സ്റ്റുഡൻ്റ് ആണ്. ഇപ്പം നമ്മൾ മരിക്കുന്നവരെയും ഒരു സ്റ്റുഡൻ്റ് തന്നെയായിരിക്കും ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. ഇപ്പോൾ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാത്തൊരു കഥ അല്ലെങ്കിൽ നമുക്കറിയാത്തൊരു ലോകം കാണുകയാണ് അവിടെ. 100 പുസ്തകങ്ങൾ വായിക്കുമ്പോൾ 100 അനുഭവങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം നമ്മൾ പോയിട്ടില്ലാത്ത പല സ്ഥലങ്ങളും അതേ രീതിയിൽ നമുക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് ഒരു ഒരു കഥാകാരൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ അവിടെ പോയി വന്നു എന്ന രീതിയിലാണ് പല പുസ്തകങ്ങളും വായിക്കുന്ന സമയത്ത് നമ്മൾ ആ സ്ഥലത്ത് നിൽക്കുകയാണ് അല്ലേ. അത് വായിച്ച് തീരും ഫിനിഷ് ചെയ്യുമ്പോൾ ആ ഒരു അനുഭവമാണ് അദ്ദേഹം നമുക്ക് സമ്മാനിക്കുന്നത്. അവിടെ അദ്ദേഹം കണ്ട കാഴ്ചകളും കണ്ട മനുഷ്യരും കണ്ട സംസ്കാരമാണ്. അപ്പം നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തരത്തിൽ നമ്മൾ പല അനുഭവങ്ങൾ പഠിക്കുകയാണ്. പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, ഇപ്പോൾ ഒരു സിനിമയാണെങ്കിലും ഒരു പുസ്തകമാണെങ്കിലും ഞാൻ വായിച്ച് മനസ്സിലാക്കുന്ന ഒരു സെൻസിലായിരിക്കില്ല ടീച്ചർ വായിക്കുന്നത് അല്ലേ. അപ്പം അതൊരു കലാകാരൻ്റെ ഒരു കഴിവാണ്. അതെ, പല രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ആശയത്തെ. അങ്ങനെ പല രീതിയിൽ നമ്മളിലേക്ക് എത്തുന്ന ഒരു നല്ലൊരു നമ്മളിലേക്കൊരു ഭാവന വളർത്താനാണെങ്കിലും നമുക്ക് പഠനം എന്ന രീതിയിലാണെങ്കിലും എല്ലാ രീതിയിലും മികച്ചു നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് വായന അല്ലേ. വായിച്ച് തന്നെ വളരുക. ഇപ്പോൾ ഒരുപാട് വായിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും നമുക്ക് എന്താ പറയുക, ലാംഗ്വേജ് ആണെങ്കിലും ഭാഷയുടെ ശൈലിയാണെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് വായനയെ എപ്പോഴും അതൊരു ശീലമാക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. കുഞ്ഞുങ്ങൾ മാത്രമല്ല, നമ്മളെപ്പോഴും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെന്ന് പറയാം, നമ്മളും അതിൻ്റെ ഭാഗം തന്നെയാണ് അല്ലേ. എപ്പോഴും പഠനം എന്ന രീതിയിൽ വായിക്കുക, ഒരുപാട് അറിവുകൾ സമ്പാദിക്കുക. അതുകൊണ്ട് നമ്മുടെ എന്താ പറയുക, ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയ്ക്കും അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്.
1: തീർച്ചയായിട്ടും. അപ്പം ആതിര പറഞ്ഞ ഒരു കാര്യം പറഞ്ഞതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ആതിര പറഞ്ഞു. അതായത് നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ പല രീതിയിലാണ് ആളുകൾ അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത് അല്ലേ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ആയിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത്, നമ്മളിപ്പോൾ ഒരു 18 വയസ്സിലൊരു പുസ്തകം വായിക്കും, അതേ പുസ്തകം തന്നെ നമ്മളൊരു 25-ാമത്തെ വയസ്സിൽ വായിക്കുന്നു, പിന്നെ നമ്മളൊരു 35-ാമത്തെ വയസ്സിൽ വായിക്കുന്നു, 40-ൽ വായിക്കുന്നു, 55-ൽ വായിക്കുന്നു, 60-ൽ വായിക്കുന്നു. ഈ സെയിം അതേ പുസ്തകം തന്നെ നമ്മൾ ഈ വർഷങ്ങളിലൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജസ് ഒക്കെ ഡിഫറൻ്റ് ആണ്. നമ്മളതിലെ ഓരോ കഥാപാത്രങ്ങളെയും കാണുന്നത് പല രീതിയിലാണ്, നമ്മളുടെ കാഴ്ചപ്പാടുകളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്. അത് മാത്രമല്ല, പലപ്പോഴും പല പുസ്തകങ്ങളിലെയും കഥാപാത്രങ്ങളെ ഇങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്, ഇത് ഞാനാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളൊരു വ്യക്തിയാണല്ലോ എന്നൊക്കെ തോന്നാറുണ്ട്. അതുപോലെ തന്നെ ചില സിനിമകളൊക്കെ കാണുമ്പോഴാണെങ്കിൽ തന്നെയും അതിലെ ഒരു കഥാപാത്രം നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 2 മണിക്കൂർ നേരം നമ്മൾ അവരായിരിക്കും, അതിൽ നിന്ന് ഇറങ്ങാനായിട്ട് നമുക്ക് കുറച്ച് സമയം.
0: ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നായകനോ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു പ്രതിനായകനായിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നത് ആ ഒരു സിനിമയിൽ. അപ്പോൾ ആ ഒരു സിനിമയിലെ എന്താണോ അതിൽ ബീജിയം, ആ ബീജിയം ഇട്ട് തന്നെ നമ്മൾ നടക്കുന്നതിലൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും അങ്ങനെയാണ്. ചിലർ ചിന്തിക്കും ഞാൻ മാത്രമാണ് ഇത്, അല്ല, എല്ലാവർക്കും ഉള്ള പണിയൊക്കെ തന്നെയാണ് ഇതല്ലേ.
1: അതെ. അപ്പോൾ ഇന്ന് വായനാ ദിനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, June 19 നമ്മൾ ദേശീയ വായന ദിനമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന ശ്രീ പി എൻ പണിക്കരൻ്റെ സ്മരണാർത്ഥമായിട്ടാണ് നമ്മൾ ഈ ദിനം ആചരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നമുക്ക് തന്ന ഏറ്റവും വലിയ സന്ദേശം ഇതായിരുന്നു, വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നുള്ളതാണ് അല്ലേ. അപ്പം അത് എത്ര പേര് അത് ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടെ. ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ പണ്ട് നമുക്കൊരു പുസ്തകം കിട്ടിയാൽ അത് ഫുള്ള് വായിക്കണമായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട് സഹായിക്കാനായിട്ട്. നമ്മൾ ഉടനെ നമ്മൾ ആളുകളെയൊക്കെ വിളിക്കും, വേറെ AI ടൂൾസിനെയൊക്കെ വിളിക്കും അല്ലേ.
0: നമ്മളെപ്പോഴും പറയുന്ന ലൈബ്രറിയിലൊക്കെ പോയി പുസ്തകം എടുക്കുക, അല്ലെങ്കിൽ ലൈബ്രറിയിൽ ഒരു പ്രത്യേക മണമുണ്ട്, പുസ്തകം തുറക്കുമ്പോൾ ഒരു മണമുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ വാദോരാതെ സംസാരിക്കും. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ഈ വായന എന്ന രീതിയിലൊക്കെ ഉണ്ട്. അവരെന്ത് ഇപ്പോൾ ഒരു പുസ്തകത്തെ പറ്റി നമ്മൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വായിക്കാനുള്ള ഒരുപാട് നിരവധി കാര്യങ്ങൾ അവർക്ക് മുമ്പിലുണ്ട്,
1: എല്ലാം വൺ ക്ലിക്ക് അവരുടെ മുന്നിൽ കിട്ടും.
0: പക്ഷെ എങ്കിലും ഒരു പുസ്തകം എടുത്ത് വായിക്കുന്നതിന്റെ ഒരു ഇത് നമുക്കാണോ അതെങ്ങനെ എനിക്ക് അറിയില്ല.
1: അല്ല, ശരിക്കും അങ്ങനെ തന്നെ വേണം നമ്മൾ പുസ്തകം വായിക്കും. പിന്നെ ചിലപ്പോൾ നല്ല അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ വേണ്ടിയിട്ട് നമുക്കൊരു സമറിയോ റിവ്യൂസോ ഒക്കെ വായിക്കാമെന്നുള്ളതല്ലാതെ ശരിക്കും ഒരു പുസ്തകം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ, അല്ലെ, എഴുത്തുകാരൻ്റെ ഒരു ബ്രില്യൻസ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം എഴുതിയ വരികളിലൂടെ തന്നെ നമ്മൾ കടന്നു പോകണം അല്ലേ. അപ്പം ഈ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനെ പറ്റിയൊക്കെ നമ്മൾ പറയുമ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗ്രന്ഥശാലകൾ സ്ഥാപിക്കുന്നതിലും അതുപോലെ തന്നെ വായനയെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിലും പി എൻ പണിക്കർ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോൺട്രിബ്യൂഷൻസിനെ പറ്റിയൊക്കെ ഓർക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലേക്ക് പോലും പുസ്തകങ്ങൾ എത്തിക്കണം. അപ്പം വായന ഓരോരുത്തരുടെയും ശീലമാകണം, ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് വായിക്കുക എന്നുള്ളതാണ് അല്ലേ. ചിലർക്ക് വലിയ ക്ലാസിക്കുകളൊക്കെ വായിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് അങ്ങനെയുള്ള ചെറിയ ഷോർട്ട് സ്റ്റോറീസ് വായിക്കുന്നതോ അല്ലെ കുഞ്ഞു കവിതകളൊക്കെ വായിക്കുന്നതിലോ ആയിരിക്കും അവർ സന്തോഷം കണ്ടെത്തുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ടേസ്റ്റ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ശരിക്കും ഈ ഗ്രന്ഥശാല പ്രസ്ഥാനം കേരളത്തിൻ്റെ സാംസ്കാരികവും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരവുമായ വളർച്ചയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടായതും ഒരുപാട് സംഭാവനകളൊക്കെ നൽകിയതും. അപ്പം ശരിക്കും ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരു അറിവിൻ്റെ ഒരു വാതിൽ തന്നെയാണ് അല്ലേ. നമ്മളിപ്പോൾ വലിയ വായനക്കാരല്ല എങ്കിൽ പോലും നമ്മൾ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ നമ്മൾ കുറേ പുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് തന്നെ നമുക്ക് തന്നിട്ടുള്ള അറിവുകളെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പം നമ്മളെ ചിന്തിക്കാനും അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കാനും ഒക്കെ നമ്മളെ പുസ്തകങ്ങൾ സഹായിക്കുന്നു. അപ്പം ദേശീയ വായനാ ദിനം ശരിക്കും വായനയുടെ ഒരു മഹത്വം നമ്മളെ ഓർമ്മിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ പുതിയ തലമുറ ജൻസികളെ അല്ലേ വായനയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അല്ലെങ്കിൽ കൈപിടിച്ച് നടത്താനായിട്ട്.
0: കുറച്ച് നാളായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, പല സ്ഥലങ്ങളിലും എന്താ പറയുക, ഒന്ന് സമാധാനമായിട്ടൊക്കെ ഇരുന്ന് മരച്ചുവട്ടിലൊക്കെ ഇരുന്ന് വായിക്കാൻ പറ്റിയൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നു പല സ്ഥലങ്ങളിലും. അപ്പം അത് കൂടുതൽ ആൾക്കാരിലേക്ക് ഇതിനൊന്ന് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാളായിട്ട് വിട്ടുനിന്ന് ഈ വായനയിലേക്കും നമ്മൾ സിസ്റ്റം നോക്കി വായിക്കുക, അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ശീലിക്കുക അല്ലേ, ഒരു പുസ്തകം എടുത്ത് വായിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സമാധാനം കിട്ടുന്ന ഒരു ഏരിയ എവിടാണ് അവിടെ കണ്ടുപിടിച്ച് ഒരു പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഊർജ്ജം ഉണ്ട് അല്ലേ. ആ പുസ്തകം വായിച്ച് തീരുമ്പോൾ ആ ഒരു കഥാപാത്രമാണെങ്കിൽ ആ ആശയത്തിലൂടെ നമുക്ക് വളരെ മനോഹരമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ വായന ആകുമ്പോൾ തന്നെ പകുതി എത്തുമ്പോഴോ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് വായിക്കുമ്പോഴോ വേണ്ട പിന്നെ വായിക്കാമെന്ന് കരുതി നമ്മളത് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ അല്ലാതെ പുസ്തകം എടുത്ത് വായിക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാതെ നമ്മൾ

0: മാറില്ല എന്നുള്ളതാണ്.
1: അതെ അതെ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഈ പുസ്തക വായന ശീലം എന്ന് പറയുന്നത് അവരെ പഠിപ്പിക്കാനായിട്ട് അവർക്ക് കുറെ പുസ്തകം വായിച്ചുകൊണ്ട് വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് അല്ല നമ്മൾ അവരെ ശീലിപ്പിക്കേണ്ടുള്ളത്. ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ ഇപ്പൊ അവരുടെ ഒരു പ്രായത്തിനനുസരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ നമുക്ക് പേരൻസിന് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ അല്ലെ സുഹൃത്തുക്കൾക്കൊക്കെ ചൂസ് ചെയ്തിട്ട് അവർക്ക് വായിക്കാൻ കൊടുത്തിട്ട് അവരെന്താണ് വായിച്ചതെന്ന് അവരോട് ചോദിക്കണം. എന്നിട്ട് അതിനെപ്പറ്റി നമുക്ക് വേണമെങ്കിൽ വീട്ടിലൊക്കെ എല്ലാവരും ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഒരു ചെറിയ ഡിസ്കഷനൊക്കെ ആവാം, മോൾ എന്താണ് വായിച്ചത് അല്ലെ മോൻ എന്താണെന്ന് വായിച്ചത് അല്ലെ അതിലേത് കഥാപാത്രത്തിനെയാണ് കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആ ഒരു ഒരു വായന എന്ന് പറയുന്നത് ഒരു വലിയൊരു ബേർഡൻ ആക്കി മാറ്റാതെ അത് നമുക്ക് വളരെ ലൈറ്റാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ അമ്മയ്ക്കും ഒരു പുസ്തകം വായിച്ചിട്ട് മകനോ മകൾക്കോ അത് റെക്കമെൻഡ് ചെയ്യാം, ഞാനിങ്ങനെ ഒരു ബുക്ക് വായിച്ചു നല്ലതാണ് നീയും ഒന്ന് വായിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെയല്ലാതെ നമ്മൾ കുട്ടികളോട് നീ ഈ പുസ്തകം വായിച്ചു എന്ന് പറഞ്ഞ് നമ്മളൊരു 10 എണ്ണം വാങ്ങിച്ചുകൊണ്ട് കൊടുത്താലൊന്നും ഒരു കുട്ടികൾ ഇപ്പോഴത്തെ കാലത്ത് വായിക്കത്തില്ല. അപ്പം അത് അതിങ്ങനത്തെ ഒരു വളരെ എൻജോയ്മെൻ്റ് ആക്കി നമ്മൾ മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കുട്ടികളെ പുസ്തക വായനയിലേക്കൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ പുസ്തകമൊക്കെ വായിച്ചു കഴിയുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുക്കാം, ചെറിയ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡിഷ് ഉണ്ടാക്കി കൊടുക്കാം അല്ലേ. അങ്ങനെയൊക്കെ സൂത്രപ്പണികളിലൂടെ നമുക്ക്
0: ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ അവർക്ക് ആദ്യം ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാം. ഇനിയിപ്പോൾ നമ്മൾ ഈ എന്താ ചിത്രകലകളിലൂടെയൊക്കെ ഉള്ളത് പുസ്തകം അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അതിലെ ഒരു ശീലമാക്കി കൊണ്ടുപോകാം. പിന്നീട് പിന്നീട് നമ്മുടെ ഒരു ഇത് കൂടി വായിച്ചാൽ നല്ലതായിരിക്കും എന്നുള്ള രീതി. പക്ഷെ ഒരിക്കലും നമ്മൾ ഇത് വായിക്കണം, മസ്റ്റായിട്ട് വായിക്കണം. ഇപ്പോൾ എൻ്റെ ഒരു കുട്ടിക്കാലത്തൊക്കെ എൻ്റെ അച്ഛനാണെങ്കിൽ നിർബന്ധിച്ച് പുസ്തകം വായിപ്പിക്കും, എനിക്കത് ഇഷ്ടമല്ല. ഞാൻ എവിടെയെങ്കിലുമൊക്കെ വായിച്ചു എനിക്കത് മനസ്സിലാവത്തതില്ല, എന്നിട്ട് അച്ഛൻ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പറയും, ഞാൻ പെരുന്നങ്ങ് വേറെ അങ്ങനെ. പക്ഷെ പിന്നീട് ചിന്തിക്കുമ്പോൾ അന്ന് വായിച്ച പുസ്തകങ്ങളുടെയൊക്കെ ഒരുപാട് സഹായം പിന്നീട് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. നിർബന്ധിച്ച് വായിപ്പിച്ചെങ്കിലും അന്ന് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു വായിക്കുന്നത്, നമുക്ക് ഇഷ്ടമല്ലാത്ത പുസ്തകങ്ങളൊക്കെ വായിക്കാൻ പറഞ്ഞിട്ട് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പറയും. അപ്പൊ ഈ ആസ്വാദനക്കുറിപ്പ് എഴുതണമല്ലോ എന്ന് വിചാരിച്ച് വായിച്ചിട്ടുണ്ട്.
1: അപ്പൊ അങ്ങനെ ഈ ഒരു ഇന്നത്തെ ഈ ഒരു പ്രത്യേക ദിവസത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടെല്ലാം നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇന്ന് വായന ദിനമാണ്, അപ്പൊ എന്തെങ്കിലും ഒന്ന് വായിക്കാം. ഒരു പുസ്തകം മൊത്തത്തിൽ വായിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പോർഷൻ എടുത്ത് വായിക്കാം. അത് മാത്രമല്ല അതിര, നമ്മൾ ഈ വായനാ ദിനത്തിനെ പറ്റി പറയുമ്പോൾ പുസ്തകങ്ങൾ മാത്രമല്ല നമ്മളുടെ പത്രങ്ങൾ
0: അല്ലെ,
1: അതുപോലെ തന്നെ നമ്മുടെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളൊക്കെ നമ്മളുടെ വായനാശീലത്തെ ഭയങ്കര സമ്പന്നമാക്കിയിട്ടുള്ളതാണ്. പണ്ടത്തെ ഒരു കാലത്ത്, അതായത് എനിക്ക് തോന്നുന്നു ഞാനൊരു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ചില ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുണ്ടായിരുന്നു. മലയാള മനോരമ, മംഗളം പോലെയുള്ള ചില പ്രസിദ്ധീകരണങ്ങൾ ആഴ്ചതോറും വരുന്ന അല്ലേ. വനിത എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ആഴ്ചതോറും വരുന്നതല്ല, 2 ആഴ്ച കൂടുമ്പോൾ വരുന്നതും. അന്ന് ആദ്യമൊക്കെ വനിത ഒക്കെ മാസത്തിലായിരുന്നു നമുക്ക് വന്നുകൊണ്ടിരുന്നത്, പിന്നീടാണത് 2 ആഴ്ചയിലൊരിക്കലൊക്കെ ആക്കിയത്. അപ്പം അങ്ങനെയുള്ള ആ ഒരു മാഗസീൻസിന് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് അത് തുടർ കഥകളുണ്ട്, സീരിയലൈസ്ഡ് ആയിട്ടുള്ള കഥകളുണ്ട്. അപ്പം അതൊക്കെ വായിക്കാനായിട്ട് ഇങ്ങനെ ഇപ്പോഴത്തെ സീരിയൽ കാണുന്നില്ലേ, അപ്പോൾ അതുപോലെ തന്നെ സീരിയൽസ് ആയിരുന്നു അന്നത്തെ ആ കഥകളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ നമ്മളിങ്ങനെ കാത്തിരിക്കുമായിരുന്നു.
0: എൻ്റെ ഒരു ഭയങ്കരമായിട്ട് കാത്തിരുന്ന് ഞാൻ വായിച്ചിട്ടുള്ളൊരു പുസ്തകമാണ് ബാലരമ. ബാലരമ പക്ഷേ ഒരു ഒരു ഏജ് വരെയും, ഇപ്പം നമ്മുടെ ഇപ്പോൾ എന്ന് പറയുക ഒരു 7th സ്റ്റാൻഡേർഡ് 8th സ്റ്റാൻഡേർഡ് വരെയൊക്കെ നമുക്കൊരു കൗതുകം കാണും, പിന്നീട് നമ്മളത് പതുക്കെ ഒന്ന് മാറി മറ്റു പുസ്തകങ്ങളിലേക്ക് കടക്കും. പക്ഷേ പിന്നീടും ഒരു ഗ്രാജുവേഷൻ ടൈമിലും വല്ല കുട്ടികളിരുന്ന് വായിക്കുന്ന കാണുമ്പോൾ ഒന്ന് വായിക്കണമെന്ന് തോന്നി. ഇപ്പോഴും ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് ബാലരമ വായിക്കുന്നത്.
1: ബാലരമയൊക്കെ വരുന്ന സമയത്ത് അത് കൊണ്ടുവരും, നമ്മുടെ പത്രക്കാരനാണല്ലോ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കൊണ്ടുവരുമ്പോൾ ആദ്യം അത് വായിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ അടികൂടിയതൊക്കെ ഞാൻ
0: അങ്ങനെ എത്ര ബാലരമ കീറിയിട്ടുണ്ട്.
1: അതുപോലെ പൂമ്പാറ്റ എന്ന് പറയുന്നത് അതുപോലെയുള്ള കളിക്കുടുക്ക അതുപോലെയുള്ള, അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വായനയെ ഇങ്ങനെ എൻറിച്ച് ചെയ്ത സാധനങ്ങളാണ്. പിന്നീടാണ് നമ്മൾ അതിൽ നിന്നെല്ലാം മാറി, നമ്മളൊരു പ്രായം എത്തുമ്പോൾ നമ്മൾ ബാലരമയും പൂമ്പാറ്റയൊക്കെ താത്തു വെക്കുമല്ലോ അല്ലെ, എന്നിട്ട് നമ്മൾ അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ശരിക്കും ഇതുപോലെയുള്ള എല്ലാം പത്രങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ഇതുപോലെയുള്ള ബാലസാഹിത്യങ്ങളും എല്ലാം നമ്മളുടെ വായനയെ ഒരുപാട് എൻറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളും അത് അവരിലേക്ക് എത്തി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു.
0: ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം ഏത്,
1: അതെ,
0: അപ്പൊ അതിന്റെ ആസ്വാദനക്കുറിപ്പ് തീർച്ചയായും എഴുതണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണക്ഷനൊന്നും പിടിക്കുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകത്തെ കുറിച്ചൊക്കെ ഇന്ന് സംസാരിക്കാവുന്നതാണ്, ചിന്തിക്കാവുന്നതാണ്. ഇന്ന് അഥവാ സമയമൊക്കെ കണ്ടെത്തി ഒരു പുസ്തകം വായിക്കാൻ കൂടി നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. നല്ലൊരു ദിവസമാണ്. അപ്പൊ ഇന്നൊരു തുടക്കം കുറിച്ചോട്ടെ അല്ലെ, ഒരാഴ്ച ഒരു ദിവസമെങ്കിലും ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ആ ഒരു അനുഭവമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആ ഒരു അത് മൂലം നിങ്ങൾ അറിയാത്തൊരു രീതിയിലുള്ളൊരു ഡെവലപ്മെന്റ് നിങ്ങളുടെ ഒരു ബ്രെയിനിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് കൂടിയാണ് ഈ ഒരു

0: നുസൃതി ചോദ്യം എനിക്ക് ആദ്യം ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ആതിരയുടെ അടുത്താണ്. ആതിര പാട്ടൊക്കെ പാടുന്ന ആളാണ്, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് പാട്ടൊക്കെ പാടാറുണ്ട്. അപ്പോൾ നന്നായിട്ട് പാട്ടൊക്കെ പാടും. അപ്പോൾ ആതിര ഒറ്റയ്ക്ക് സോളോ സോങ്സ് ഒക്കെ പാടാറുണ്ട്. അപ്പോൾ ആതിര ഒറ്റയ്ക്ക് ഗ്രൂപ്പ് സോങ് പാടിയിട്ടുണ്ടോ?
1: വേണമെങ്കിൽ.
0: അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒറ്റയ്ക്ക് ഗ്രൂപ്പ് സോങ് പാടുന്ന ഒരാളുണ്ട്. ഒറ്റയ്ക്ക് ഗ്രൂപ്പ് സോങ് പാടാൻ കഴിവുള്ള വ്യക്തി ആരാണ്? അതാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ നമുക്ക് മെസ്സേജ് അയച്ചോളൂ, ആരാണ് ഈ ഒറ്റയ്ക്ക് ഗ്രൂപ്പ് സോങ് പാടുന്നത് എന്നുള്ളത്. അല്ലേ, സമൂഹ ഗാനം
1: സാധാരണ നമ്മുടെ ഈ ഒരു സിനിമകളിൽ നമ്മൾ കേട്ടിട്ടില്ലേ, കൽപ്പനയാണോ പറയുന്നത്? അല്ലല്ല, നമ്മുടെ ബിന്ദു പണിക്കർ പറയുന്നതാണ്, സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആർക്കും പാടാൻ സാധ്യത, നമ്മൾ സ്കൂളിലൊക്കെ കലോത്സവത്തിലൊക്കെ കണ്ടിട്ടുള്ളത് സോളോ സോങ് എല്ലാവരും പാടും, പക്ഷെ സമൂഹ ഗാനം എന്തായാലും ഒരു 10 പേരെങ്കിലും വേണം.
0: അപ്പോ നമുക്ക് എന്തായാലും ബിന്ദു പണിക്കരെന്ന ദേവീയതാരും ആൻസർ അയക്കരുത്. അപ്പോ സമൂഹ ഗാനം ഒറ്റയ്ക്ക് പാടുന്ന ആ മഹത് വ്യക്തി ആരാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ഉത്തരം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചോളൂ, ഞങ്ങൾ ഇങ്ങനെ
1: വെയിറ്റിംഗ് മെസ്സേജ് അയക്കേണ്ട. വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8484855787. അപ്പൊ നമ്മുടെ കുസൃതി ചോദ്യത്തിന്റെ കാര്യം പറഞ്ഞ സമയത്ത് നമുക്ക് 7 പേരാണ് സമൂഹ ഗാനത്തിന് ചേർന്നത്. പക്ഷെ അതിനിടയിൽ നമ്മൾ 10 പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താ പറയുക, 10 പേർ വേണമെങ്കിൽ എന്നൊന്ന് പറഞ്ഞു വെച്ചാണ്. അപ്പൊ അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല അല്ലേ?
0: അതെ അതെ അതെ. അപ്പൊ ഈ പറഞ്ഞതിന്റെ രഹസ്യം ഞങ്ങൾ പിന്നീട് പറയാം.
1: യെസ്, അപ്പോ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം അല്ലേ? അപ്പൊ നിങ്ങൾ അന്ന് തല പുകഞ്ഞ് ആലോചിച്ചോളൂ, നിസ്സാരമെന്ന് പറയുന്ന പല ശ്രോതാക്കളും ഉണ്ട്, അവരൊക്കെ നിസ്സാരം അല്ലാത്തൊരു ചോദ്യമായിട്ടാണ് നമ്മുടെ പ്രീതി ടീച്ചർ എത്തിയിരിക്കുന്നത്. പ്രീതി ടീച്ചർ എത്തുമ്പോഴുള്ള കുസൃതി ചോദ്യത്തിന് നമുക്കൊരു ഉത്സാഹമാണ്. ആ എന്തായിരിക്കും, ആളുകൾ കണ്ടുപിടിക്കുമോ എന്നുള്ള ടെൻഡൻസി ഉണ്ട്. നമ്മളൊക്കെ ചോദിക്കുമ്പോ അപ്പൊ പെട്ടെന്ന് ടപ്പ് ടപ്പ് ടപ്പേ ആൻസർ വരാറുണ്ട്.
0: രാവിലെ 2 പേരോടും ശ്രീലക്ഷ്മി, നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ഇരിക്കുന്ന ശ്രീലക്ഷ്മിയോടും മാധുരിയോടും ഞാൻ ഈ ചോദ്യം ചോദിച്ചു, 2 പേരും തോറ്റിട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മുടെ ശ്രോതാക്കൾ ആരൊക്കെയാണ് ആദ്യം മെസ്സേജ് അയക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നല്ലൊരു ഗാനം കേട്ടിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിങ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
3: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
2: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
3: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
4: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
5: ഫ്രീ കിക്ക് 90.4 FM 2026.
4: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ച് ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
5: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
4: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
5: 8848558785.
4: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
5: ഫ്രീ കിക്ക് 90.4 FM 2026.

0: ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങളും നല്ല പാട്ടുകളും ഇങ്ങനെ കൗതുകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സർപ്രൈസുകളും രസകരമായ വിശേഷങ്ങളും സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം പ്രീതി ടീച്ചറാണ്, നമ്മളോടൊപ്പം ടെക്കായിട്ടിരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ്. യെസ്, അപ്പം നല്ല മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ് നമ്മൾ കേട്ടത്, മധുര ജീവ ഗാനം അല്ലേ. ഒരു സൂപ്പർ സോങ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വായനാ ദിനത്തിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ വായനാ ദിനത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള അല്ലേ, നമ്മുടെ ഈ സാധാരണ ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു നമ്മൾ എടുത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 300-200 അത്രയൊക്കെ പുസ്തകങ്ങൾ വായിച്ചുള്ളൂ ഒരു ഇത്രയും ഒരു ഏജിൽ. പക്ഷെ ഒരു 9-ാം ക്ലാസ്സുകാർ ഇപ്പം ഈ ഒരു 9-ാം ക്ലാസ് വരെ വായിച്ചിരിക്കുന്നത് 3000-ലധികം പുസ്തകങ്ങളാണ്, ദക്ഷിണ എന്ന് പറഞ്ഞൊരു കുട്ടി. അപ്പം അങ്ങനെ പുസ്തകങ്ങൾ അത്രമാത്രം ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ എത്ര പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെന്നൊക്കെ മെസ്സേജ് അയച്ചോളൂ. ടീച്ചർ എത്ര പുസ്തകങ്ങൾ വായിച്ചു കാണും? കണക്കുകളില്ല,
1: കണക്കൊന്നുമില്ല. ഇപ്പൊ ടീച്ചർ ആയതുകൊണ്ട് എന്തായാലും പുസ്തകം വായിച്ചേ പറ്റൂ,
0: പിന്നെ ചെറിയ ഏജും കൂടെ അല്ലേ.
1: അപ്പോ അതുപോലെ ഇന്ന് നമ്മൾ ഈ പുസ്തക ദിനത്തില് നമ്മളൊരു ഒരു ഗ്രാമത്തിനെ പറ്റി നമ്മൾ ഒന്ന് വായിക്കാനിടയായി. അപ്പൊ അത് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം ഇത് നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ കാസർഗോട്ടുള്ള പെരിയ എന്ന് പറയുന്ന ഗ്രാമം, അപ്പൊ അവിടെ അക്ഷരങ്ങൾ ആദ്യം കുട്ടികളുടെ ചുണ്ടിലാണ് വിരിഞ്ഞത്. അപ്പൊ നമുക്കറിയാം, പിന്നെ അമ്മമാരുടെ ഹൃദയം

0: ഇട്ടു. ഒടുവിൽ ഒരു ഗ്രാമത്തെ ആകെ അക്ഷരങ്ങൾ കീഴടക്കി എന്ന് വേണം പറയാൻ. 2 കിലോമീറ്റർ ചുറ്റളവില് 6 മാസം കൊണ്ട് 10 ലൈബ്രറികളാണ് അവിടെ ഉണ്ടായത്. അതുപോലെ ആയമ്പാറ ഗവൺമെന്റ് യു പി സ്കൂൾ പെരിയ ആയമ്പാറ ഗ്രാമത്തിൽ നടപ്പാക്കിയത് വായന വിപ്ലവം തന്നെയാണ്. ഇപ്പൊ 2021 പ്രധാന അധ്യാപകനായിട്ടെത്തിയ ഒരു കണ്ണൂർ പരിയാരം കുളപ്പുറം സ്വദേശിയായ എം ദിവാകരനാണ് ഇതിന് തുടക്കമിട്ടത്. സ്കൂൾ ലൈബ്രറിയിൽ 5000 പുസ്തകങ്ങളുമായി ജില്ലയിലെ ആദ്യ ഡിജിറ്റൽ സ്കൂൾ ലൈബ്രറി. പിന്നെ ഒരു കുട്ടി പുസ്തകം വായിക്കണമെങ്കിൽ അമ്മ വായിക്കണം അല്ലേ? അപ്പൊ അമ്മമാര് നന്നായാൽ മാത്രമേ കുട്ടി നന്നാവൂ എന്നാണ് ഇതിന്റെ അർത്ഥം കേട്ടോ. അച്ഛന്മാർക്കും വായിക്കാം, കുഴപ്പമില്ല,
1: അമ്മമാര് മാത്രം ഫോക്കസ് ചെയ്യരുതായിരിക്കും. ഞാൻ അതിനെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരാളാണ്.
0: അപ്പോ പറച്ചിൽ അങ്ങനെയാണ് വെച്ചാല് ചെറിയ പ്രായത്തില് കുട്ടികളുമായിട്ട് കൂടുതൽ അടുക്കുന്നത് അമ്മമാരാണ്. അമ്മമാരുടെ ഒരു കെയർ ആണല്ലോ കൂടുതൽ ആവശ്യം ആ സമയത്ത്. അപ്പൊ കുട്ടി വായിക്കണമെങ്കിൽ അമ്മ വായിക്കണം, അതുപോലെ തന്നെ കുടുംബവും വായിക്കണം. കുടുംബത്തില് അച്ഛനും ഉണ്ട് കേട്ടോ, പിണ കണ്ട. അപ്പൊ എന്ന ആശയത്തോടെ അപ്പൊ സ്കൂളില് അമ്മ വായന പദ്ധതി നടപ്പാക്കി ഈ സ്കൂളിൽ, ഈ പെരിയ സ്കൂളിലും. അപ്പൊ മികച്ച വായനക്കാരെ കുട്ടികൾക്കും അമ്മമാർക്കും അതുപോലെ മാഷിന്റെ വക ക്യാഷ് പ്രൈസ് ഒക്കെ കൊടുത്തു. 6 മാസം കൊണ്ട് 10 ക്ലബ്ബുകളിൽ ലൈബ്രറി ഉണ്ടാക്കി, അതുപോലെ ലൈബ്രറി കൗൺസിൽ അഫിലിയേഷനും ലഭിച്ചു. അങ്ങനെ അങ്ങനെ ആയമ്പാറ ഒരു വായനാ ഗ്രാമമായിട്ട് മാറി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ് അല്ലേ. ചെറിയ ചെറിയ കൂട്ടായ്മകൾ മതി. അപ്പൊ കുറച്ച് പുസ്തകങ്ങളും ചെറിയ ചെറിയ കൂട്ടായ്മകളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ വായനയെ നമുക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാം. അത് ഈ വെറുതെ നമ്മളൊരു പുസ്തകം വായിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി സൂക്ഷിക്കുക അല്ലെങ്കിൽ കൊണ്ടുപോയി കളയുക എന്നുള്ളതല്ല. നമുക്ക് ഈ നമ്മൾ വായിച്ചത് എന്താണെന്ന് മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ അവരെ നമുക്കൊന്ന് പ്രൊമോട്ട് ചെയ്യാം, അവരോട് നമുക്ക് പറയാം ഇന്ന പുസ്തകം വായിക്കാനായിട്ട് അല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇതിനൊരു ഒരു പ്രാധാന്യം ഉണ്ടാകുന്നതും ആളുകൾ ഇതിനെപ്പറ്റി കൂടുതലൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നതും കൂടുതൽ പുസ്തക വായനയിലേക്ക് പോകാനായിട്ട് നമുക്കൊരു താല്പര്യമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആയമ്പാറ വായന ഗ്രാമം നമ്മുടെ കേരളത്തിന് തന്നെ ഒരു മാതൃകയാണ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള പുതിയ പുതിയ കൂട്ടായ്മകളൊക്കെ ഉണ്ടാവട്ടെ അല്ലെ. പുതിയ ചെറിയ ചെറിയ ലൈബ്രറി, പണ്ടൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലൈബ്രറികളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ലൈബ്രറിയും, അതുപോലെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട്. നമ്മുടെ പിന്നെ സിറ്റിയിലൊക്കെ ആണെങ്കിൽ തന്നെ ചെറിയ റീഡിംഗ് റൂംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഈ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും അതുപോലെ ന്യൂസ് പേപ്പേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അവിടെയൊക്കെ ആളുകൾ വന്നിരുന്ന് വായിക്കുന്നതാണ്. പക്ഷെ അവിടെയൊക്കെ നമ്മളൊരു പുരുഷാധിപത്യം കാണുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്കിപ്പോൾ പോയിരുന്ന് അവിടെ ഇരുന്ന് വായിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് പോലെ. എന്നുവെച്ചാൽ അവിടെ കൂടുതലും പുരുഷന്മാരാണ്, അവരാണ് രാവിലെ വന്നിരുന്ന് ഇത് വായിക്കുന്നത്. അവർക്കാകുമ്പോൾ രാവിലെ വീട്ടിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അല്ലേ. നമ്മൾ പിന്നെ വീട്ടമ്മമാരെ പോലെയുള്ള വലിയ ജോലികളൊന്നും ഇല്ല, കുറച്ചും കൂടി അവർ റിലാക്സ്ഡ് ആണ് രാവിലെ. ഇപ്പം നമ്മളാണല്ലോ രാവിലെ എഴുന്നേറ്റ് ഇന്നിനി എന്താണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നതെന്നൊക്കെ ആലോചിച്ച് തല കുഞ്ഞിങ്ങനെ നടക്കുന്നത് അല്ലേ. അപ്പോൾ അവരൊന്നും പുറത്തേക്കൊക്കെ ഒന്ന് നടക്കാൻ പോവും, റീഡിംഗ് റൂമിൽ കയറിയിരുന്ന് ഒന്ന് ന്യൂസ് പേപ്പറൊക്കെ വായിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കൂട്ടായ്മകൾ പിന്നീട് വലിയ വലിയ സംഭവങ്ങളൊക്കെ ആയിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആയമ്പാറ വായന ഗ്രാമം നമുക്കൊരു മാതൃകയാക്കി എടുക്കാം അല്ലേ.
1: തീർച്ചയായും.
0: അപ്പോൾ അങ്ങനെ നമ്മൾ വിശേഷങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പോയി.
1: അതെ, നമ്മുടെ ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഞാനിങ്ങനെ ടീച്ചർ എന്നോട് ചോദിക്കുകയുണ്ടായി, സമൂഹ ഗാനമൊക്കെ ഒറ്റയ്ക്ക് പാടാൻ സാധിക്കുന്ന ഒരാൾ ആരാണെന്നുള്ളതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് പാടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറുതെയാണ്, സമൂഹ ഗാനം എങ്ങനെയാണ് ഒരാൾക്ക് ഒറ്റയ്ക്ക് പാടാൻ പറ്റുന്നല്ലേ.
0: അതെ, പറ്റും പറ്റും. പറ്റുന്ന ഒരാൾ ഒറ്റ ഒരാളെ ഉള്ളൂ,
1: ചോദ്യമാണ് ടീച്ചറെ.
0: ഈ ഒറ്റ ഒരാളെ ഈ ലോകത്തുള്ളൂ, ആ ആളിനെ കണ്ടുപിടിച്ച് പറയണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ റിക്വസ്റ്റ്. അപ്പൊ ബുദ്ധിയുള്ളവരൊക്കെ നമുക്ക് ആൻസർ അയച്ചു
1: കഴിഞ്ഞു, ആൻസർ കറക്റ്റ് ആൻസറിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് അയച്ചോളൂ. നമ്മുടെ നിസ്സാരം പറയുന്ന ആൾക്കാരൊക്കെ പോരട്ടെ.
0: എനിക്ക് തോന്നുന്നു
1: കണ്ണുകളും കാതുകളും ഒക്കെ പൊത്തി പിടിച്ചിരിക്കായിരിക്കും, എനിക്ക് ഇതിന്റെ ആൻസർ അറിയില്ലല്ലോ. പക്ഷെ അയച്ചോളൂ, രസകരമായിട്ടുള്ള നിങ്ങളുടെ മൈൻഡിൽ തോന്നുന്ന എന്തൊക്കെ ആൻസേഴ്സ് ആണ് അതൊക്കെ നമ്മൾ വായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് വായനാ ദിനമാണ്. നിങ്ങളുടെ ഏറ്റവും നിങ്ങൾ വായിച്ച് നിങ്ങൾ അത്രയും ഇൻസ്പിറേഷൻ ആയതും നിങ്ങൾക്ക് ഇനിയും വായിക്കണം തോന്നിയിട്ടുമുള്ള പുസ്തകങ്ങളെ പറ്റി നിങ്ങൾക്ക് ഈ ഒരു ദിവസം സംസാരിക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ അയക്കാം, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
0: അതെ, അപ്പോൾ അതുപോലെ ആതിര ഇന്ന് നമ്മൾ ന്യൂസ് പേപ്പർ കയ്യിലെടുക്കുമ്പോൾ നമുക്കൊരു ഒരു മനസമാധാനവും സന്തോഷമൊക്കെ തോന്നുന്ന ഒരു വാർത്തയ്ക്ക് വലിയൊരു പ്രാധാന്യം എല്ലാ പത്രങ്ങളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. സമാധാനം തുറന്നിരിക്കുന്നു. അപ്പോൾ ഹോർമൂസിൽ കപ്പലുകൾക്ക് ഇനി സ്വതന്ത്ര നീക്കം, അതുപോലെ ലെബനനിൽ അടക്കം യുദ്ധം അവസാനിപ്പിക്കുമെന്നുള്ളൊരു ധാരണ ഉണ്ടായിട്ടുണ്ട്. അപ്പം പശ്ചിമേഷ്യയിലെ സംഘർഷം എന്ന് പറയുന്നത് നമുക്കെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ്, പ്രത്യേകിച്ചും നമുക്ക് മിഡിൽ ഈസ്റ്റിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക്. അപ്പം ഈ സംഘർഷം അവസാനിപ്പിക്കുമെന്ന ഇറാൻ US കരാറിൻ്റെ ആദ്യപടിയായ ധാരണാപത്രത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും

0: അതുപോലെ തന്നെ ഇറാൻ പ്രസിഡന്റ് ശ്രീ മൻസൂദും ഒപ്പിട്ടിരിക്കുകയാണ്. അപ്പൊ ഇതോടെ ഏകദേശം 3 മാസത്തിലേറെ അടഞ്ഞുകിടന്ന ഹോർമൂസ് കടലിടക്ക് തുറന്നിട്ടുണ്ട്. അപ്പൊ ഈ ഹോർമൂസ് തന്നെ ഭയങ്കര വാർത്തയായിരുന്നു അല്ലെ. നമ്മൾ എനിക്ക് തോന്നുന്നു യുദ്ധം വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനൊരു സ്ഥലമുണ്ട്, അവിടെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്, ഇത് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം തീരുമാനമാകും അല്ലെ, നമ്മുടെ ഇവിടുത്തെ ഹോട്ടലുകൾ പോലും അല്ലെങ്കിൽ നമ്മുടെ വീട് പോലും ഒന്ന് പൂട്ടിപ്പോകും എന്ന് നമുക്ക് തോന്നിയത് ഈ ഹോർമൂസ് അടച്ചത് കൊണ്ടാണ് എന്നുള്ള കാര്യം നമ്മൾ റിയലൈസ് ചെയ്തത്.
1: തീർച്ചയായും നമ്മുടെ ഇവിടെ, അതായത് വേറെ ഏതോ ഒരു രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ ഇത്രമാത്രം നമ്മളുടെ ഒരു സമൂഹത്തിലെ ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു യുദ്ധം കൊണ്ട് സംഭവിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പൊ അത് നേരത്തെ തന്നെ നമ്മൾ പ്രെഡിക്ട് ചെയ്ത സിനിമകളാണെങ്കിലും ചിന്താഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് വളരെ തീക്ഷ്ണമായിട്ട് നമ്മളെ ബാധിച്ചിരുന്നത് ഈ ഒരു യുദ്ധത്തിലാണ് എന്ന് പലപ്പോഴും തോന്നുന്നു. ഈ ഫെബ്രുവരി 28 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു യുദ്ധവും പിന്നീടുണ്ടായ ഈ അടച്ചിടലും കാര്യങ്ങളും എല്ലാം നമ്മളെയും ബാധിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പൊ അതിനൊരു സമാധാനം എന്ന രീതിയിൽ പല ദിവസങ്ങളും നമ്മൾ പത്രം തുറക്കുന്ന സമയത്ത് നമുക്ക് സങ്കടം വരുന്നതും വായിക്കേണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇന്ന് വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ് നമ്മളുടെ മുന്നിലേക്ക് ഇന്ന് ആദ്യമായിട്ട് പത്രം വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യം.
0: അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ അതിലെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യമുണ്ട്, അതായത് എന്തിനായിരുന്നു നമ്മൾ യുദ്ധം ചെയ്തത് എന്ന്. അത് ഇപ്പോഴും നമുക്ക് പലപ്പോഴും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് അല്ലെ. പെട്ടെന്നാണ് ഇങ്ങനൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതും ഇതെന്തിനാണ് ഇവർ യുദ്ധം ചെയ്യുന്നത്, എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്ന് പോലും അറിഞ്ഞുകൂടാത്തവരാണ് എനിക്ക് തോന്നുന്നു ലോകത്തിൽ നല്ലൊരു 10% ആൾക്കാർ. ഞാൻ ആ കൂട്ടത്തിലാണ്. അപ്പൊ എന്തിനായിരുന്നു ഇവർ യുദ്ധം ചെയ്തത് എന്നുള്ള, അപ്പൊ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ കടക്കാനായിട്ട് സത്യം പറഞ്ഞാൽ നമുക്കൊരു താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ് അല്ലെ. ഒരു സാധാരണ മനുഷ്യന് അതിൻ്റെ ഒന്നും ഇതൊക്കെ നമ്മൾ വായിച്ചറിയണോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു അല്ലെ. അപ്പം ഈ ഒരു വലിയ തോതിൽ ആൾനാശമുണ്ടായി, അതുപോലെ തന്നെ ലോക സാമ്പത്തിക വ്യാപാര ക്രമങ്ങൾ ആകപ്പാടെ താറുമാറായി, ഇറാന്റെ ആസ്തികൾ പലതും തകർക്കപ്പെട്ടു, ഗൾഫ് രാജ്യങ്ങൾക്ക് വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇതാണ് 100 ദിവസത്തിലേറെ നീണ്ട യുദ്ധത്തിന്റെ ഒരു നീക്കിയിരിപ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇത് രണ്ട് വശത്ത് നിൽക്കുന്നവർക്കും നഷ്ടങ്ങളല്ലാതെ ലാഭമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു യുദ്ധം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പം ഇനിയും ഇതുപോലെയുള്ള കലാപങ്ങളും യുദ്ധങ്ങളും ഒക്കെ നമുക്ക് വേണ്ട എന്ന് വെക്കാനായിട്ട് ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഈ ലോകത്ത് നമുക്കുള്ളൂ, എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്കും അങ്ങനെയുള്ളൊരു സമാധാനത്തിൻ്റെ ഒരു വഴിയിലേക്കും ഒക്കെ ഇതുപോലെയുള്ള ലോക നേതാക്കൾ അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കട്ടെ, ചിന്തിക്കട്ടെ, അവരുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ അതിനുവേണ്ടിയൊക്കെ ഉള്ളതാകട്ടെ എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം. നമ്മൾ ഒന്നുമില്ലാതെ വരുന്ന മനുഷ്യരാണ് നമ്മളുടെ ഈ ലോകത്തിലേക്ക് അല്ലെ. നമ്മുടെ ഒരു ചെറിയ കുട്ടി ഈ ലോകത്തിലേക്ക് വരുമ്പോൾ കയ്യിലൊന്നുമില്ല അല്ലെ, തിരിച്ചു പോകുന്നതും അതുപോലെ തന്നെയാണ്. നമ്മൾ എത്ര വലിയ സമ്പന്നനാണ്, എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ ഒരു 2-3 മണിക്കൂറിൽ കൂടുതൽ നമ്മളെ വെച്ചേക്കാറില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ അതുപോലെയാണ് തിരിച്ചു പോകുന്നത്. പക്ഷേ ഇതിനിടയ്ക്കുള്ള കുറച്ച് സമയമാണ് നമ്മൾ ഈ ലോകം മൊത്തം വെട്ടിപ്പിടിക്കാനായിട്ട് ഇങ്ങനെ ആർത്തിയോടെ ഇങ്ങനെ നമ്മൾ ഓടി നടക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ നമ്മളൊന്ന് മനസ്സ് ഇരുത്തി ഒന്ന് ചിന്തിച്ചാൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ എല്ലാവർക്കും ചിന്തിക്കാവുന്ന കാര്യമാണ് എന്തിനായിരുന്നു ഈ യുദ്ധം അല്ലേ. നമ്മുടെ ശ്രോതാക്കൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കട്ടെ അല്ലേ, അവർ എന്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് എന്ന്. അപ്പോൾ എന്തായാലും ഇനിയും ഇതുപോലെയുള്ള യുദ്ധങ്ങളൊന്നും അങ്ങോട്ട് ഉണ്ടാവാതിരിക്കട്ടെ എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം അല്ലേ.
1: തീർച്ചയായും. അതെ. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ വിശേഷങ്ങളിലൂടെയും വളരെ സമാധാനപരമായിട്ടുള്ളൊരു വാർത്തയിലൂടെയൊക്കെ കടന്നു പോകണം. അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും ആ ഒരു എന്താ പറയുക, ഇറാൻ US ധാരണാപത്രം അതിൻ്റെ 60 ദിവസത്തേക്കുള്ളൊരു നീട്ടിൽ ഉണ്ടായി എന്ന രീതിയിലാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരു മാറ്റം ഇനിയും ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം എന്നുകൂടി നമുക്ക് ആഗ്രഹിക്കാനേ സാധിക്കുകയുള്ളു അല്ലേ. അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്, അതിൻ്റെ പ്രതി രീതികളൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അവരെന്താണ് തീരുമാനിക്കുന്നത്, അവിടെ എന്താണ് നടക്കുന്നത്, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ തീർച്ചയായും സമാധാനപരമായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ഒരു സാധാരണക്കാരിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വിശേഷങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കും ആ ഒരു ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കാം. ടീച്ചർ ചോദിച്ച പോലെ എന്തിനായിരുന്നു ആ യുദ്ധം എന്നുള്ളത് എല്ലാ സാധാരണക്കാർക്കും അവരുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമ്മളൊരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരിക്കൽ കൂടി ആ ചോദ്യം ചോദിക്കുകയാണ്.
0: അപ്പോൾ ഇന്നത്തെ ചോദ്യം രസകരമായിട്ടുള്ള ചോദ്യമാണ്, ഒറ്റയ്ക്ക് സമൂഹഗാനം പാടുന്നത് ആരാണ്? ആകെ ഈ ലോകത്ത് അങ്ങനെ പാടാൻ കഴിവുള്ള ഒറ്റ വ്യക്തിയേ ഉള്ളൂ, അത് ആ വ്യക്തിയുടെ പേര് കണ്ടുപിടിച്ചു.
1: ഞാനൊരു പറയട്ടെ, ബിന്ദു പണിക്കറാണോ?
0: ആദ്യമേ ഞാൻ പറഞ്ഞു ബിന്ദു പണിക്കർ എന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ കൊടുത്തത്. അപ്പൊ ബിന്ദു പണിക്കരാണ് നമ്മൾക്ക് ഇത്രയും വലിയൊരു ഡിക്ലറേഷൻ അല്ലെ.

0: അതെ, സമൂഹഗാനം
1: ഒറ്റയ്ക്ക് അവരുടെ ഒരു മോഡുലേഷൻ ഒക്കെ കേൾക്കുമ്പോ തന്നെ എന്താ രസം.
0: അപ്പൊ ബിന്ദു പണിക്കരല്ല, അല്ലാതുള്ള ഒരു വ്യക്തിയുണ്ട്. അപ്പൊ ഒറ്റ ഒരു ആള് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു പേര് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് നമുക്ക് മെസ്സേജ് അയച്ചോളൂ. എല്ലാവരും ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ പോകഞ്ഞ് നടക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജസ് പോരട്ടെ. 8848558785 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക്. അപ്പൊ നമുക്ക് നല്ലൊരു ഗാനം ആസ്വദിച്ചിട്ട് ഒരു ചെറിയ ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു.

0: ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
1: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലി കാത്തിരിക്കുന്നു. മാളിക്കൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
0: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
1: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
0: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
1: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
0: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
1: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
0: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
1: ഫ്രീ കിക്ക് 90.4 FM 2026.
0: തിരികെ വരാം റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, അങ്ങനെ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. ഇങ്ങനെ നമ്മൾ വായനാ ദിനത്തെ പറ്റിയും നമ്മുടെ വളരെ സമാധാനപരമായിട്ടുള്ള ഇറാൻ US ധാരണാപത്രം അതിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ നമ്മുടെ കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ആൻസേഴ്സിൽ ഒട്ടൊക്കെ പോകും. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, സമൂഹ ഗാനം അല്ലേ, ഒറ്റയ്ക്ക് പാടുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. അപ്പം അദ്ദേഹം ആരാണ്, ആ ആൾ ആരാണ് എന്നുള്ളൊക്കെയാണ് ചോദ്യം.
2: നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഒരുപാട് ക്ലൂസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
0: തുടക്കത്തിൽ എന്താ ചൂട്, നമ്മൾ സാധാരണ ഈ ക്വസ്റ്റ്യൻ ക്ലൂവിലേക്കൊക്കെ പോകുമ്പോൾ ചൂട് ചൂട് തണുപ്പ് തണുപ്പ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഇടയ്ക്ക് പറയുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ആൻസറിലൊക്കെ പോകുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട പല ശ്രോതാക്കളും കറക്റ്റ് ആൻസറിലേക്കൊക്കെ പോയിട്ടുണ്ട്. അത് ലാസ്റ്റ് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ജോബി ചേട്ടൻ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അദ്ദേഹം അതുപോലെ എല്ലാ ദിവസവും നമുക്കൊരു ശുഭദിനം എന്ന രീതിയിൽ കൊട്ടേഷൻസ് ഒക്കെ തരാറുണ്ട്. ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, സ്നേഹം ഉപ്പ് പോലെയാണ്, അളവ് കുറഞ്ഞാൽ രുചിക്കില്ല, അളവ് കൂടിയാൽ ആർക്കും അത് വേണ്ടാതാകും. പാകത്തിന് നൽകുമ്പോഴാണ് എന്തിനും മൂല്യമുള്ളത് എന്ന് ഓർക്കുക എന്ന രീതിയിൽ അദ്ദേഹം ഒരു ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സർ.
2: ഗുഡ് മോർണിംഗ് ജോബി. അതുപോലെ നമ്മുടെ ആശ എവിടെ? ആശ കാണുന്നില്ലല്ലോ ഇന്ന് അല്ലേ. ആശ സാധാരണ നമുക്ക് ഇതുപോലെയുള്ള ചില കോഡ്സ് ഒക്കെ അയക്കാം.
0: ഓൺ ദ വേ ആണെന്ന് തോന്നുന്നു, ചിന്തിക്കുകയാണ് ആശ ചേച്ചി എന്താണ് അയക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ
2: ആശയ്ക്ക് ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളെ കേൾക്കുന്നില്ലെങ്കിൽ ജോബി നമ്മളുടെ അന്വേഷണം ഒക്കെ പറയണം അല്ലേ. നമ്മൾ തീർച്ചയായിട്ടും അന്വേഷിച്ചു, നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാവാണ്, എവിടെ ഇവിടെ കമോൺ അല്ലേ.
0: അപ്പൊ നമ്മുടെ അടിമാലിക്കാരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബിജു ചേട്ടൻ അടിമാലിയിൽ നിന്ന് മെസ്സേജ് അയക്കുന്നു, പ്രിയപ്പെട്ട സാന്ത്വനം FM സുദിനം ആശംസിക്കുന്നു എന്ന രീതിയിൽ. ഇന്ന് വായനാ ദിനമായിട്ട് ആചരിക്കുകയാണല്ലോ, ഈ അവസരത്തിൽ കുഞ്ഞുണ്ണി മാഷിനെ ഓർക്കുന്നു. എന്തെന്നാൽ വായിച്ചാലും വളരും, വായിച്ചില്ലയിലും വളരും, എന്നാൽ വായിച്ചില്ലയിൽ വളയും എന്നുള്ള കാര്യം ഈ സന്ദേശം വായിക്കുമെന്ന പ്രതീക്ഷയിൽ അടിമാലിക്കാരനായ ബിജു എന്ന മെസ്സേജ് അയച്ചിട്ടുണ്ട്.
2: വിളയും,
0: അതെ,
2: വായിച്ചില്ലെങ്കിൽ വളയും.
0: അപ്പൊ അദ്ദേഹം അത് മനോഹരമായിട്ട് നമ്മളെ കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കൊട്ടേഷൻ നമുക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ ഒരു ദിവസം നമ്മളത് വായിച്ചിരിക്കുക തന്നെയാണ്. അപ്പോൾ ബിജു ചേട്ടനും അടിമാലി ബ്രദേഴ്സ് എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം കൂടി നേരാണ്. അപ്പോൾ അതുപോലെ നമുക്ക് അടുത്ത മെസ്സേജ് വന്നിരിക്കുന്ന അരവിന്ദാക്ഷൻ സാറാണ്. എല്ലാവർക്കും വായനാ ദിനം ആശംസിക്കുന്നു. കേരളത്തിൽ PN പണിക്കരുടെ ഓർമ്മയ്ക്കായി ആചരിക്കുന്ന വായനാ ദിനമാണ് June 19. വായന സ്ട്രെസ് കുറയ്ക്കാറുണ്ട്, ഉറക്കം നന്നാക്കും, ഉന്മേഷം നൽകും, അറിവ് വർദ്ധിപ്പിക്കും. അപ്പോൾ ഒരു വായന കൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ് ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹം അത് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സർ, നല്ലൊരു ദിവസം നേരാണ്.
2: ഇടയ്ക്ക് നമ്മൾ അരവിന്ദാശൻ സാറിനെ മിസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ സാർ ഇപ്പോൾ ഇടയ്ക്ക് നമുക്ക് ചില എല്ലാ ദിവസവും അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് ഞാനിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ അരവിന്ദാശൻ സാറിന്റെ മെസ്സേജസ് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാർ ഇടയ്ക്ക് എവിടെയോ പോയിരുന്നു അല്ലെ, ബിസി ആയി പോയി തോന്നുന്നു. എന്തായാലും സാറിനെ നമ്മൾ വല്ലാതെ മിസ് ചെയ്തു എന്ന് പറയുകയാണ് അല്ലേ.
0: അപ്പോൾ നമ്മുടെ പ്രമോദേട്ടൻ ഒരു വോയിസ് മെസ്സേജ് ഒക്കെ ആണ് അയച്ചിരിക്കുന്നത്. പക്ഷെ ആ ഒരു വോയിസ് മെസ്സേജ് ഞാൻ ഇപ്പം കേൾപ്പിക്കുന്നില്ല, കാര്യം അതിനകത്ത് ആൻസർ ഉണ്ട്. അദ്ദേഹം ഒരു പാട്ടും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് നമ്മൾ തീർച്ചയായും പ്ലേ ചെയ്യുന്നതായിരിക്കും. യെസ്, അടുത്തതായിട്ട് നമ്മൾ പ്ലേ ചെയ്യുന്ന പ്രമോദേട്ടൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രമാണിച്ച് ആ ഒരു പാട്ട് തന്നെ ആയിരിക്കും. നമ്മുടെ കലച്ചേച്ചി നമ്മുടെ സമൂഹ ഗാനം ഒറ്റയ്ക്ക് പാടുമെന്ന് പറഞ്ഞില്ലേ, അതിനൊരു രസകരമായിട്ടുള്ള ആൻസർ പറഞ്ഞു. അത് ഞാനങ്ങ് പറയട്ടെ. തവള. തവള എങ്ങനെയാണ്, ഞാൻ ആലോചിക്കുക, തവള എങ്ങനെയാണ് സമൂഹം ഒറ്റയ്ക്ക് പാടുന്നത്?
2: ആ ഒരു സംഗീതം നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് പേര് രണ്ടു മൂന്ന് പേരും കൂടെ കൂടെ ഉണ്ടോ എന്ന് ചിലപ്പോൾ തോന്നിപ്പോവും.
0: അപ്പൊ എന്തായാലും അതിന്റെ എക്സ്പ്ലനേഷൻ കലച്ചേച്ചി തന്നെ പറയട്ടെ അല്ലെ. അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് കലച്ചേച്ചി.
2: എനിക്ക് തോന്നുന്നു കലയുടെ വീട്ടില് ഇങ്ങനത്തെ ചില പ്രത്യേക തരം തവളകളുണ്ട്.
0: അപ്പൊ അതും മെസ്സേജ് അയച്ചോളൂ കലച്ചേച്ചി. തവള എന്ന

0: ടീച്ചർ പറഞ്ഞത് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് സ്പെസിഫൈ ചെയ്ത് തരണം. നമ്മുടെ രാജൻ ചേച്ചി അയച്ചിരിക്കുന്ന മുഖത്തിലേന്ന് മൈക്കൽ ജാക്സൺ. അപ്പൊ അദ്ദേഹം
1: നമ്മുടെ രാജൻ മുഖത്തിലാന്ന് പറയുന്ന ഒരു പ്രത്യേക വ്യക്തിയാണ് കേട്ടോ. ഇന്ന് ഈ ഒരു ദിവസം മൊത്തം ഇങ്ങനെ ട്രൈ ചെയ്യും. ആദ്യമൊക്കെ നമുക്ക് തെറ്റുകൾ അയച്ചാലും ഒരിക്കലും നിരാശപ്പെടാതെ വീണ്ടും വീണ്ടും ഉത്തരങ്ങൾ അയച്ച് അവസാനം ശരി ഉത്തരത്തിലേക്കൊക്കെ വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എന്തായാലും രാജൻ മുഖത്തിൽ ഇന്ന് കുറേ ആൻസേഴ്സ് അയക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് ഇപ്പൊ തന്ന ആൻസർ ശരിയല്ല, ഒന്നും കൂടി ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഈ ഉത്തരം എന്ന് പറയുന്നത് ഒരു വിദേശിയല്ല, നമുക്കൊരു ക്ലൂ കൊടുത്തേക്കും അല്ലേ, ഒരു വിദേശിയല്ല. അപ്പൊ മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാരനല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഒരു വിദേശിയല്ല, ഇന്ത്യയിലേക്കൊക്കെ വരൂ.
0: കുറച്ചാൾക്കാർക്കൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല, പക്ഷെ രണ്ട് പക്ഷമുണ്ട്. 50% ഇഷ്ടമല്ല, പക്ഷെ 50% ഇഷ്ടമാണ് എന്നുള്ളൊരു കഥാപാത്രമാണ് അദ്ദേഹം.
1: എനിക്കിഷ്ടമാണ്,
0: എനിക്ക് പണ്ട് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ പിന്നീട് അതിനെ അദ്ദേഹത്തെ പറ്റി അറിഞ്ഞറിഞ്ഞു വന്നപ്പോ ആള് പുള്ളി ഒരു പുലി തന്നെയാണ് എന്ന് തോന്നിയിട്ടുണ്ട്.
1: ഒരു ഡീസന്റ്
0: വ്യക്തിയാണ് എന്ന് തോന്നിയിട്ടുണ്ട്.
1: അതെ,
0: അപ്പൊ എന്തായാലും പെട്ടെന്ന് അയച്ചോളൂ. അപ്പൊ ഇങ്ങനെ വിചാരിക്കായിരിക്കും എന്തായിരിക്കും ആ ഒരു വ്യക്തി, അത്രയും ഒരു എന്താ 50% ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന 50% ഇഷ്ടമല്ലാത്ത ആ ഒരു വ്യക്തി ആരാണ്.
1: പുറത്തേക്ക് പോകരുത്, അകത്ത് നിൽക്കൂ.
0: അതെ, തീർച്ചയായും മെസ്സേജ് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത ക്ലൂ നമ്മൾ കൊടുക്കുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്കും മെസ്സേജിലേക്കും കടക്കാം. കാര്യം നമ്മൾ ആൻസർ അങ്ങ് പറഞ്ഞു പോകും. അപ്പൊ നമ്മുടെ ചിത്ര ചേച്ചി, ചിത്രാമ്മ അയച്ചിരിക്കുന്നു, എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും വായനാ ദിനാശംസകൾ. അപ്പൊ നമുക്കില്ലേ വായനാ ദിനാശംസകൾ?
1: അപ്പൊ
0: അതെ, എനിക്ക് വളരെയേറെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം എന്റെ മകനും ഫാമിലിയും ദുബായിലാണ്, അവരുമായി ഞാൻ സന്തോഷം പങ്കിട്ടു എന്ന രീതിയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹോർമൂസ് തുറന്നതോടെ പ്രവാസികൾ ഉത്സവ തിമിർപ്പിലാണ് എന്നൊരു വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വിശേഷമാണ് ചിത്രാമ്മ അയച്ചിരിക്കുന്നത്. എല്ലാം നല്ലതിനാകട്ടെ എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. ആ ഒരു ചിത്രാമ്മയ്ക്ക് ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. പ്രവാസിയായിട്ടുള്ള മക്കളെയൊക്കെ വിളിച്ചു, അവർ ഹാപ്പിയാണെന്നൊക്കെ അറിയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്കൊരു സന്തോഷമുണ്ട്. അത് ആ ഒരു എന്താ എഴുത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. വളരെ സേഫായിട്ട് എല്ലാവരും ഇരിക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഒരു പാട്ട് കൂടി ചോദിച്ചിട്ടുണ്ട്, അത് നമ്മൾ അടുത്ത് ഇടുന്നതായിരിക്കും. തീർച്ചയായും ചിത്രാമ്മയ്ക്കും നല്ലൊരു ദിവസം നേരെയാണ്. അപ്പം നമ്മുടെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സുജി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതിൻ്റെ ആൻസറാണ് അയച്ചിരിക്കുന്നത്. അതൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും അല്ലേ? യെസ്. അപ്പം നമ്മൾ സാധാരണ എല്ലാ ലൈവുകളിലും സംസാരിക്കുന്ന ഒരു കാര്യമാണ് സ്ക്രീൻ സ്പേസുകൾ അല്ലേ. ആ കുട്ടികളുടെ ആണെങ്കിലും പൊതുവെ നമ്മളുടെ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ടൈം കൂടുകയാണ്. അതുമൂലം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, നമ്മൾ ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും ആ ഒരു മെൻ്റൽ സ്ട്രെയിൻ ആണെങ്കിലും നമുക്ക് ഈ ഒരു ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കാത്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിലും ആ അതിജീവനത്തിനൊപ്പം അത് മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. രാവിലെ എണീക്കുമ്പോൾ തന്നെയും ആ ഒരു നോട്ടിഫിക്കേഷൻ ക്ലിക്ക് കേൾക്കുമ്പോൾ കണ്ണു തുറക്കുന്ന തന്നെ ഇത് കണ്ടുകൊണ്ടായിരിക്കും. ഒരു 99% ആൾക്കാരും അങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സത്യത്തിൽ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്ക് അല്ലേ. അവരൊരു അവരുടെ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത് ഇങ്ങനത്തെ ഉള്ള രീതിയിൽ വരുമ്പോൾ അത് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രാത്രി ഉറക്കം കിട്ടാത്ത കുഞ്ഞുങ്ങളിലേക്ക് പറയുമ്പോൾ നമ്മളിപ്പോൾ കൗൺസിലിങ്ങിന് പോകുമ്പോഴാണെങ്കിലും കുട്ടികളൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഉറക്കം കിട്ടുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഉറക്കം കിട്ടാത്തത്? നമ്മൾ ആ ഒരു എന്താ ഒരു ലൈറ്റ് അടിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ കറക്റ്റ് ചെയ്തിരിക്കുകയാണ്, ആ ഇപ്പം പകലാണ്, ഇപ്പം നമ്മൾ എനർജി ആയിട്ട് ഇരിക്കുക, രാവിലെയാണ് നമുക്ക് ഉറങ്ങേണ്ടതെന്ന് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പം അത് ഉറക്കം കിട്ടാത്തത് അതുകൊണ്ടാണ്. അപ്പം ആ ഒരു സൈക്കിള് തന്നെ ഇങ്ങനെ വ്യതിചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് നമ്മുടെ പേരൻസ് ആണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. അപ്പം അതിനെതിരെയായിട്ട് ഒരു പുതിയൊരു ചുവടുവയ്പ് നമ്മുടെ UAE ആരംഭിച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് സാമൂഹിക മാധ്യമങ്ങൾക്ക് ഒരു വിലക്ക് അവർ ഏർപ്പെടുത്തിയിരിക്കുന്നു. 15 താഴെയുള്ള കുട്ടികൾക്ക് ഇനി മുതൽ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന രീതിയിൽ കർശനമായിട്ടുള്ള നിരോധനമാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു എന്താ പറയുക, യോജിക്കുകയാണ് അതിനോട് അല്ലേ. 15 താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് സാമൂഹിക മാധ്യമങ്ങൾ കൊണ്ട് പോസിറ്റീവ് സൈഡുകൾ ചിലപ്പോൾ മേ ബി ഉണ്ടായിരിക്കാം, പക്ഷെ അതിൽ കൂടുതൽ നെഗറ്റീവ് ഷെയ്ഡുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനോട് ഞാനും യോജിക്കുകയാണ് ഈ ഒരു ഏജിൽ അല്ലേ.
1: നമ്മൾ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു നിയമമൊക്കെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഇപ്പം കുട്ടികൾ മാത്രമല്ല, നമ്മളെല്ലാവരും കുറച്ച് കൂടുതൽ ഇതിലേക്കൊന്ന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമുക്കൊന്ന് നമ്മളെ പറ്റി തന്നെ ഒന്ന് അനലൈസ് ചെയ്യാം. നമ്മൾ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ടോ, അതോ നമ്മൾ ഈ സ്ക്രീൻ സ്പേസിലേക്ക് പോകുന്നത് കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ചില ഹോബികൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾക്കൊക്കെ മുടക്കം വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ അനാവശ്യമായിട്ട് ഇതിനുവേണ്ടി സമയം കളയുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സെൽഫ് അനാലിസിസ് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ

0: മുഖ്യമന്ത്രി ഇങ്ങനെ നിയമസഭയിൽ ഒരുപാട് ഡിക്ലറേഷൻസ് ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മളെ ഈ മുഖ്യമന്ത്രിയുടെ ഒരു ഒരു ജേണി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ, ഏകദേശം നമുക്ക് മാസം ഒരു മാസം ആകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് May 18. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഈ ധനവകുപ്പ് അദ്ദേഹത്തിന് കൊടുത്ത വിജ്ഞാപനം ഇറക്കിയത് May 20. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ കൃത്യം 30 ദിവസങ്ങളാണ്. അപ്പോൾ അതിനിടയ്ക്ക് അദ്ദേഹം രണ്ടു വട്ടം ഡൽഹി പോയി, ഒരു തവണ കർണാടകയിലേക്ക്, പിന്നെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്കുള്ള ഒരുപാട് പരിപാടികളൊക്കെ അദ്ദേഹം അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഫലത്തിൽ വെറും 2 ആഴ്ച കൊണ്ടാണ് അദ്ദേഹം ഈ ബഡ്ജറ്റൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് തോന്നും ഈ 2 ആഴ്ച മതിയോ ബഡ്ജറ്റ് തയ്യാറാക്കാൻ എന്ന് തോന്നും. പക്ഷേ ഈ പുതിയ ബഡ്ജറ്റിനുള്ള ഒരുക്കം പക്ഷേ അതിന് വളരെ മുമ്പേ തുടങ്ങിക്കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ശരിക്കുമുള്ള സത്യം. കാരണം ഈ ഒരു 20 ദിവസം കൊണ്ട് നമ്മൾ ഇത്രയും വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഒരു വർഷത്തേക്കുള്ള ബഡ്ജറ്റ് തയ്യാറാക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ധനവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നതുകൊണ്ട്, നമുക്കറിയാം അദ്ദേഹത്തിനെ നമ്മൾ എപ്പോഴും ഇപ്പോൾ ടെലിവിഷൻ സ്ക്രീനിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിവിധ കാര്യങ്ങളെ പറ്റിയുള്ള ചർച്ചകളും മീറ്റിങ്ങുകളും ഒക്കെ ആയിട്ട് ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഈ ജോലികളൊക്കെ അദ്ദേഹത്തിന് എങ്ങനെ പറ്റുന്നു എന്നുള്ളത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് അല്ലേ. അപ്പം അദ്ദേഹം കുറച്ച് ദിവസമായിട്ട് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലാണ് അദ്ദേഹം ഈ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ ഇപ്പം ഭയങ്കര തിരക്കാണ്, സന്ദർശകരെയൊക്കെ വളരെ ഫ്രീ ആയിട്ട് കയറി വരാനുള്ള അവസരമൊക്കെ കൊടുത്തിരിക്കുന്നതാണ്. അവിടെ സന്ദർശകരുടെ തള്ളിക്കയറ്റമൊക്കെ കാരണം ബഡ്ജറ്റ് എടുത്ത് കണ്ടോൺമെൻറ് ഹൗസിന് സമീപത്തെ മസ്കറ്റ് ഹോട്ടലിലാണ് നടന്നത്. രാവിലെ ഏകദേശം 8 മണി മുതൽ 12 മണി വരെ നീളുന്ന ആലോചനകൾ ഒക്കെയാണ് അവിടെ നടന്ന് ബഡ്ജറ്റിൻ്റെ ആ ഒരു അവസാന ഡ്രാഫ്റ്റിലേക്കൊക്കെ പോയത്. അപ്പം ബഡ്ജറ്റ് അവതരണത്തിൻ്റെ തലേ ദിവസം സാധാരണ ഒരു രീതിയാണ്, തലേ ദിവസം ധനമന്ത്രി മുഖ്യമന്ത്രിയെ സന്ദർശിച്ച് ഈ ബഡ്ജറ്റ് പ്രസംഗമൊക്കെ വായിച്ച് കേൾപ്പിക്കും. പക്ഷേ ഈ വർഷം നമുക്കത് വേണ്ടി വന്നില്ല. കാരണം ഇത് രണ്ടും ഒരാളായതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി പോയി മുഖ്യമന്ത്രിയെ വായിച്ച് കേൾപ്പിക്കേണ്ട കാര്യമില്ല. കാരണം മുഖ്യമന്ത്രി തന്നെയാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയത് അല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്ന് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ബഡ്ജറ്റിൻ്റെ പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് കൂടുതലായിട്ട് നാളത്തെ നമ്മുടെ ലൈവിൽ നമുക്ക് വിശകലനം ചെയ്യാം. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഒരു എനർജിയെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം അല്ലേ. നമ്മളൊരു പാർട്ടിയെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറയുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അല്ല. പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ അല്ലേ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോലി ചെയ്യാനായിട്ട് വളരെ ഉത്തരവാദിത്തമുള്ള അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളോടൊപ്പം തന്നെ ഇതിനും തയ്യാറായി എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി അദ്ദേഹം കരുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ.
1: അപ്പോൾ നമുക്ക് നമ്മളെ വിശേഷങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് വായിക്കാം. നമ്മുടെ സുചിചേച്ചൊരു മെസ്സേജ് ഉണ്ട്, അപ്പോൾ നമുക്ക് വായിക്കുന്നതാണ്. അപ്പോൾ അതിന് മുൻപ് നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം അല്ലേ. അപ്പോൾ നമ്മുടെ പ്രമോദ് ഏട്ടൻ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു പാട്ട് നമ്മൾ ദാ പ്ലേ ചെയ്യാൻ പോകണം. അപ്പോൾ അത് കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ യാത്രയോടൊപ്പം ഞാൻ ആതിര, എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്, നമ്മളോടൊപ്പം ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. നമ്മുടെ പ്രമോദേട്ടൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആയിരുന്നു. ആ പാട്ടൊക്കെ കേട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു. നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്.
2: പ്രമോദ് എവിടെ? പാട്ടൊക്കെ കേട്ടോ? അപ്പോൾ നമുക്കൊരു തംസപ്പ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു

0: നമ്മുടെ പാട്ട് കേട്ടതിന്റെ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കൂ അല്ലേ.
1: അതെ, നമ്മുടെ റഷീദ പറഞ്ഞിരിക്കുകയാണ്, ഇന്നത്തെ ചോദ്യം ഒന്നുകൂടി പറയാമോ, കേട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആൻസർ കിട്ടും.
0: ഇല്ല, നമ്മൾ ആൻസർ കിട്ടാത്ത രീതിയിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. ഒറ്റയ്ക്ക് സമൂഹ ഗാനം പാടാൻ കഴിവുള്ളത് ആർക്കാണ്? അങ്ങനെയുള്ള ഒരാള് നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അത് ആരാണെന്നാണ് നമ്മുടെ ചോദ്യം. കുസൃതി ചോദ്യമാണ് കേട്ടോ. അപ്പോൾ റഷീദ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ അങ്ങോട്ട് അയച്ചോളൂ. ഒന്ന് ആലോചിച്ച്
1: കിട്ടാതെ നിങ്ങൾ വിചാരിക്കും ഞാൻ പറയാമെന്ന് ആൻസർ ആണെന്ന്. 8848585785. നമ്മുടെ സമയം 11 മണി കഴിഞ്ഞു, 9 മിനിറ്റ് ആയിരിക്കാണ്. നമ്മുടെ ആശ ചേച്ചി എവിടെ എവിടെയെന്ന് ചോദിച്ചു. ദാ ഞാൻ പറഞ്ഞില്ല, അപ്പോഴേ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വലിയൊരു എന്താ പറയുക, നല്ല രസമായിട്ട് വായനയെ പറ്റി മാം എഴുതിയിരിക്കുന്നു. ഗുഡ് മോർണിംഗ്. എ ഗുഡ് ബുക്ക് ഈസ് നോട്ട് ജസ്റ്റ് എ കളക്ഷൻ ഓഫ് പേജസ്, അതൊരു ആത്മാവാണ്. എഴുത്തുകാരൻ്റെ ഹൃദയമെടുപ്പും ചിന്തകളും ചേർത്ത് വെച്ച ഒരു പ്രപഞ്ചം തന്നെയാണ് എന്ന് മാം എഴുതിയിരിക്കുകയാണ്. വെൻ യു ഹോൾഡ് എ ബുക്ക്, യു ആർ ഹോൾഡിംഗ് ദ തോട്ട്സ് ഓഫ് someone who want to change the world. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാൽ നമ്മൾ വിളയും. വായന നമ്മുടെ ചിന്തകളെ കൂടുതൽ വിശാലമാക്കുന്നു. ലോകത്തെ ഇരുവശത്തു നിന്നും കാണാൻ നമ്മെ പഠിപ്പിക്കുന്നു എന്നൊരു മെസ്സേജ് ആശ ജർമ്മനിയിൽ നിന്ന് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബിനീഷ് ഏട്ടൻ ഒരു ലവ് എന്ന രീതിയിലെ സൈൻ ഒക്കെ ഇങ്ങനെ ആ വാവ് എന്ന രീതിയിലൊക്കെ 3 സൈൻ ഇട്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ബിനീഷ് ഏട്ടൻ. ഗുഡ് മോർണിംഗ്.
0: അതെ, എൻ്റെ ഞാൻ എടുത്തു കേട്ടോ.
1: അതെ അതെ, ഞങ്ങൾ എല്ലാവരും എടുത്ത് വീതിച്ചെടുത്തിരിക്കുകയാണ്. അടിയില്ല, വീതിച്ചെടുത്തിരിക്കുകയാണ്. നമ്മുടെ രാജൻ ചേച്ചി ആൻസർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്രീത ടീച്ചർ പറഞ്ഞതുപോലെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. 3-ാമത്തെ വട്ടവും കുറച്ച് പരാജിതയായിരിക്കുകയാണ്. കറക്റ്റ് ആൻസറിലേക്ക് തന്നെ എത്തും നമ്മൾ ഇന്ന് ചോദിക്കുകയാണ്.
0: ഒരു കാരണവശാലും നിരാശപ്പെടരുത്. വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും. നമ്മുടെ ജീവിതം പോലെ തന്നെയാണ് ഞങ്ങളുടെ കുസൃതി ചോദ്യങ്ങളും അല്ലേ.
1: സുജി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, പരാതിയും പറഞ്ഞു, മെസ്സേജ് വായിച്ചില്ല എന്നുള്ളത്. മെസ്സേജ് ഇതാണ്, ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം. ടീച്ചർ പറഞ്ഞത് സത്യമാണ്, ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. നമ്മൾ ഫോണിൽ വായിക്കുമ്പോൾ കിട്ടാറില്ല അത്. എനിക്കും ബുക്ക് വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എനിക്ക് മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമേ എന്ന സോങ് ഒന്ന് വെച്ച് തരാമോ? ആതിര, ഈ പാട്ട് 2 വരി പാടണേ. ഹായ് ശ്രീ എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അതെ, ആതിര, ഇപ്പൊ നമുക്ക് ആ ഒരു പാട്ട്
1: ഞാനൊന്ന് ശ്രമിക്കാം. എനിക്ക് ചെറിയൊരു കിച്ചുകിച്ചൊക്കെ ഉണ്ട്. സത്യത്തിൽ ഈ പാട്ട് പാടാൻ പറയുമ്പോ ഒരു കോൺഫിഡന്റ് കുറച്ചുള്ള ആൾക്കാർ പറഞ്ഞു എനിക്ക് ചെറിയ തൊണ്ടയ്ക്ക് വയ്യ എന്നൊക്കെ പറയാറുള്ളത് പോലെ.
0: പക്ഷേ സഹിച്ചു,
1: സത്യത്തിൽ എനിക്ക് തൊണ്ടവേനയുണ്ട്. എന്നാലും നമ്മുടെ സുജി ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രമാണിച്ചിട്ട് ഞാൻ ആ ഒരു പാട്ട് പാടാൻ ശ്രമിക്കുകയാണ്. ഒരു 10% അത് ശരിയാവുന്നുള്ള എനിക്ക് തോന്നുന്നതാണ്.
0: ഇത്ര എളിമയുടെ ആവശ്യമില്ല, പാടിക്കോളൂ.
1: ഡൗൺ ടു എർത്ത് ആവുന്നുണ്ടല്ലേ.

0: ഓക്കെ, അപ്പൊ നമ്മൾ പാടിയിരിക്കുകയാണ്. അപ്പൊ സുജി ചേച്ചിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാനൊരു പാട്ട് സുജി ചേച്ചിക്ക് വേണ്ടിയും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രീതി ടീച്ചർ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ആസ്വദിച്ചു.
1: അതല്ല, ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഞാൻ ഇവളോടിപ്പോ എന്താണ് പറയേണ്ടുള്ളത്, ആതിരയോടിപ്പോ എന്താണ് പറയേണ്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അസൂയ ഇങ്ങനെ കേറി വരികയാണ്. ഞാൻ എന്നാണ് ഇങ്ങനെ ഇരുന്നൊരു പാട്ട്
0: പാടുന്നത്. ഇതിലും നന്നായിട്ട്
1: നന്നായിട്ട് പാടിയിട്ട് പിന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് കൂടുതൽ കൂടുതൽ അപ്രീസിയേഷൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തൊണ്ടവേദനയാണ് പനിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും ആതിരെ പറയാതിരിക്കാൻ വയ്യ. ശരിക്കും ആ പാട്ടിൻ്റെ ഒരു ഫീൽ, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ് ആ ഒരു ഫീൽ. ശരിക്കും എനിക്ക് കിട്ടി, ഞാനിങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അസൂയ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഇനി എന്നാണ് ഞാനിങ്ങനെ ഒരു പാട്ട് പാടാൻ പറ്റുന്നത്, അതിന് മുമ്പ് ലോകം അവസാനിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
0: എന്തായാലും എനിക്ക് ദക്ഷിണയൊക്കെ വെച്ചോളൂ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ.

0: നമുക്കത് ഇവിടെ അവസാനിക്കാം. നമ്മുടെ ലൈവ് കണ്ടിന്യൂ അല്ലേ.
1: അപ്പോ നമ്മള് നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോകുമ്പോ ഇന്ന് ഒരു ഒരു സ്പെഷ്യൽ ഡേ ആണ്. അത് നമ്മൾ സാധാരണയായിട്ട് അങ്ങനെ കേൾക്കാറില്ലാത്ത ഒരു ഡേയെ പറ്റി നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. എല്ലാ അറിയാവുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയുന്നത് അങ്ങനെയല്ലാതെ ഒരു പുതുമയുള്ള ഒരു കാര്യം. അപ്പൊ ഇന്ന് വേൾഡ് ആൽബട്രോസ് ഡേ ആണ്. അപ്പൊ ഈ ആൽബട്രോസ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും തോന്നും ഇതെന്താണ്, ഇതെന്ത് സാധനത്തിന്റെ പേരാണെന്നാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ആൽബട്രോസ് എന്ന് പറയുന്നത് ഒരു പക്ഷിയാണ്, കടൽ പക്ഷിയാണ്. അപ്പൊ ഇത് സമുദ്രങ്ങളുടെ ഒരു മഹാസഞ്ചാരി എന്നാണ് ഈ ആൽബട്രോസിനെ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ സാധാരണയായിട്ട് ഈ തെക്കൻ സമുദ്രങ്ങളിലും അതുപോലെ തന്നെ പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളിലും ഒക്കെയാണ് ഇത് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദിവസങ്ങളോളം ചിറകുകൾ അധികം വീശാതെ കാറ്റിൻ്റെ സഹായത്തോടെ പറക്കാൻ ഇവയ്ക്ക് കഴിയും എന്നുള്ളതാണ് ആൽബട്രോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഇതിൻ്റെ ഒരു വിശാലമായ ചിറകാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വാണ്ടറിങ് ആൽബട്രോസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇനമുണ്ട്. ഇപ്പം എപ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. അപ്പം അതിന് ഏകദേശം 3.5 മീറ്ററിലധികം ചിറക് വിസ്താരമുണ്ട്. അപ്പം ജീവിച്ചിരിക്കുന്ന പക്ഷികളിൽ തന്നെ ഏറ്റവും വലിയ ചിറക് വിസ്താരമുള്ള ഇനങ്ങളിലൊന്നാണ് ഈ ആൽബട്രോസ് എന്ന് പറയുന്നത്. അപ്പം ഈ ആൽബട്രോസിനെ പറ്റി ഞാൻ ഇത്രയും വിവരിക്കാനുള്ള ഒരു പ്രത്യേക കാരണമുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ സാമുവൽ ടെയ്ലർ കോൾറിഡ്ജ് എന്ന് പറയുന്ന ഒരു കവിയെ പറ്റി കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ഒരു റൊമാൻറ്റിക് കവിയാണ്. അപ്പോൾ വേർഡ്സ്വർത്തിൻ്റെ ഒരു കണ്ടംപററി റൈറ്റർ ആയിട്ടുള്ള കോൾറിഡ്ജ്, വേർഡ്സ്വർത്തിനെ പോലെ തന്നെ പ്രഗത്ഭനായിട്ടുള്ള മഹാനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ ഈ ആൽബട്രോസിനെ പറ്റി പറയുന്നുണ്ട്. ഈ ആൽബട്രോസ് അതിലെ ഒരു കഥാപാത്രം എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. അപ്പം അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കവിതയുണ്ട്, ദ റൈം ഓഫ് ദ ഏൻഷ്യൻറ്റ് മാരിനർ എന്ന് പറയുന്നത്. ഒരു ഒരു നമുക്കൊരു ഒരു ഫിക്ഷണലായിട്ടുള്ളൊരു പോയമാണ്. അപ്പം ഈ ഒരു കവിതയിൽ അതിൽ പറയുന്നത് ഒരു കപ്പൽ ഒരു മഞ്ഞ് പാളികളാൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് ഒരു പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്ത് ഒരു ആൽബട്രോസ് പ്രത്യക്ഷപ്പെടുന്നു ഈ കടലിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത്. അപ്പം ഈ ശരിക്കും ഈ ആൽബട്രോസിൻ്റെ ഒരു പ്രസൻസ് എന്ന് പറയുന്ന നാവികർ അതിനെ അതിൻ്റെ ഒരു ഭാഗ്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഈ മാരിനേഴ്സ് എന്ത് ചെയ്യുന്നു, അതിലൊരാൾ ഈ കാരണമില്ലാതെ ആ പക്ഷിയെ കൊല്ലുന്നു. അപ്പം അങ്ങനെയാണ് ആ കവിതയിൽ. അപ്പം അതിനുശേഷം കപ്പലിനെ ഒരുപാട് ദുരന്തങ്ങൾ ഇങ്ങനെ പിടികൂടുന്നതായിട്ടാണ് ആ കവിതയിൽ പറയുന്നതുണ്ട്. അപ്പം അതിനുശേഷം ഈ ഒരു സംഭവത്തിന് ശേഷം ആ ഒരു സംഭവത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഫ്രേസ് തന്നെ ഉണ്ടായി, ആൻ ആൽബട്രോസ് അറൌണ്ട് വൺസ് നെക്ക് എന്ന് പറയുന്ന ഒരു പ്രയോഗം ഒരു ഇഡിയം പോലെ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് ഒരാൾ ചെയ്ത തെറ്റിൻ്റെ ഭാരമോ കുറ്റബോധമോ ഒക്കെ ജീവിതകാലം മൊത്തം നമ്മളെങ്ങനെ പിടികൂടും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ ഉള്ള ഒരു പ്രത്യേകതയൊക്കെ ഉള്ള ഒരു ഒരു പക്ഷിയാണിത്. അപ്പം ഇപ്പം നമ്മുടെ ഈ ആൽബട്രോസ് പക്ഷികളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഒരുപാട് വെല്ലുവിളികളൊക്കെ
0: നേരിടുന്നുണ്ട്.
1: സമുദ്ര മലിനീകരണവും അതുപോലെ തന്നെ മത്സ്യബന്ധനം വലകളിൽ ഇത് കുടുങ്ങുക, കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ
0: അശ്രദ്ധമായിട്ടുള്ള മീൻപിടുത്തം കാരണമാണ് കൂടുതൽ ഇതിനൊരു
1: വംശനാശ ഭീഷണിയൊക്കെ നേരിടുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ ആൽബട്രോസ് ദിനമായിട്ടുള്ള ഇന്ന് നമുക്ക് സമുദ്രത്തിലെ മഹാസഞ്ചാരിയായിട്ടുള്ള ആൽബട്രോസ് പക്ഷികളെ നമുക്ക് ഓർക്കാം. അതുപോലെ ചിറകുകൾ വിരിച്ചാൽ 3.5 കിലോമീറ്ററിലേറെ വ്യാപ്തിയുള്ള ഈ പക്ഷി 1000 കണക്കിന് കിലോമീറ്ററുകൾ സമുദ്രത്തിന് മുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ റൈം ഓഫ് ദ ഏൻഷ്യൻറ്റ് മാരിനർ എന്ന് പറയുന്ന കവിത പല തവണ ക്ലാസ്സിൽ വായിച്ച് പഠിപ്പിച്ചിട്ടുള്ള ടീച്ചറാണ് ഞാൻ.
0: പറയുമ്പോ ഇങ്ങനെ കണ്ണുകൾ തിളങ്ങുകയാണ്. അതിന്റെ കാരണം എനിക്ക് ഇപ്പോഴാണ് പിടികിട്ടത്. പിന്നെ ഈ ഈ ഒരു പക്ഷിയെ പറ്റി പറയുമ്പോൾ ഇതിനെ കുറച്ചൊരു സ്പെഷ്യാലിറ്റി, ഇതിന്റെ ഒരു വിശേഷണം ഉണ്ട്, ലൈഫ് ലോങ് ബോണ്ട് എന്ന രീതിയിൽ കൂടി. അതായത് ഒരേ ഇണയിൽ തന്നെ ആ ഒരു രീതി ഒരു സ്വഭാവം അവർക്കുണ്ട്. ആ ഇത്രയും ആയുസ് ഉണ്ടെങ്കിൽ തന്നെയും ഒരേ ഇണ തന്നെയായിരിക്കും ഈ പക്ഷികൾക്ക് എന്നുകൂടി ഉള്ളൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്.
1: അതപ്പോ അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്കുള്ളൊരു ഇൻഫർമേഷനാണ് ഈ ആൽബട്രോസ് എന്ന് പറയുന്ന പക്ഷി പ്രത്യക്ഷപ്പെടുന്നത്. പ്രധാനമായിട്ട് നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുന്നത് ഈ റൈം ഓഫ് ദ ഏൻഷ്യൻറ്റ് മാരിനർ എന്നുള്ള സാമുവൽ ടെയ്ലർ കോൾറിഡ്ജിൻ്റെ കവിതയിലൂടെയാണ് ശരിക്കും ഞാൻ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയത്. അപ്പം ഈ ഒരു പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെയും അല്ലെങ്കിൽ ഈ ഒരു പക്ഷിയൊക്കെ സംരക്ഷിക്കേണ്ടതിൻ്റെയും ഒക്കെ ഒരു സന്ദേശം ഈ ദിനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അല്ലേ. അപ്പം ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ആൽബട്രോസിൻ്റെ ദിവസമാണ് അല്ലേ. അപ്പം അങ്ങനെ നമ്മളെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആതിരെ നമ്മൾ ആതിരയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ മയങ്ങിയിരിക്കുകയാണ്.
0: മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, അതൊക്കെ നമുക്ക് വായിക്കാവുന്നതാണ്.
1: അവരിങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് എല്ലാവരും. പാട്ടൊക്കെ കൊള്ളാന്ന് പറഞ്ഞ് മെസ്സേജസ് ഒക്കെ അയച്ചതൊക്കെ വായിച്ച് ഇങ്ങനെ സന്തോഷിച്ച് ഇവിടെ
0: ഇരിപ്പുണ്ടല്ലോ. ഞാൻ വായിക്കുന്നതായിരിക്കും, വിട്ടുപോയില്ല.
1: നമുക്കിപ്പോ ഒരു ചെറിയ ബ്രേക്കിലേക്ക്
0: പോകാം. നമ്മുടെ ചോദ്യം കൂടെ ഉണ്ടായിരുന്നു, അത് ഒരിക്കൽ കൂടി പറയാം.
1: നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ആരാണ്

ഒറ്റയ്ക്ക് സമൂഹ ഗാനം പാടുന്നത്. ഓൾറെഡി കുറേ പേര് ആൻസേഴ്സ് അയച്ചിട്ടുണ്ട്, അപ്പം ബാക്കിയുള്ളവർ ആൻസർ അയക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് നല്ലൊരു ബ്രേക്കൊക്കെ എടുത്ത് നല്ലൊരു പാട്ടൊക്കെ ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിങ് ടു ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്കും.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക്.

0: ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
1: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
0: 884

0: വെല്ലുവിളി സീമാസ് സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം ആതിര, ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ശ്രീലക്ഷ്മിയാണ്. നമുക്ക് നല്ല പാട്ടൊക്കെ പ്ലേ ചെയ്ത് തന്നിങ്ങനെ ഞങ്ങളിങ്ങനെ സെറ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പേരിന്ന് കറക്റ്റ് ആൻസേഴ്സൊക്കെ അയച്ചിട്ടുണ്ട്. ചിലരൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചിലർ പല സ്ഥലങ്ങളിലേക്കും സഞ്ചരിച്ച് ആൻസർ കിട്ടാതെ നിരാശ
2: പല വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട്. നമ്മുടെ രാജൻ ചേച്ചി ആണെങ്കിൽ മെസ്സേജ് അയച്ച് ഓരോ മെസ്സേജ് വായിക്കുമ്പോഴും ഞാനിങ്ങനെ
1: എനിക്ക് എന്തായാലും ഈ രാജമുഖത്തിലെ ഒന്ന് നേരിട്ട് കാണണം. ഞാൻ
2: ആദ്യം പറഞ്ഞു മൈക്കിൾ ജാക്സൺ, പിന്നെ പറഞ്ഞു വൈക്കം വിജയലക്ഷ്മി മാം ആണോ എന്ന് ചോദിച്ചു, പിന്നെ പറഞ്ഞു വി ഡി രാജപ്പനാണോ എന്ന്, ലാസ്റ്റ് അങ്ങ് സഹി കേട്ട് റേഡിയോ ആണോ വരെ ചോദിച്ചിരിക്കുകയാണ്.
1: നമുക്കൊരു ചെറിയ ക്ലൂ കൊടുത്താലോ, പെട്ടെന്നൊരു ക്ലൂ കൊടുക്കാം അല്ലേ. ഒരു പുരാണ കഥാപാത്രമാണ്. ഇതി കൂടുതൽ ക്ലൂ ഒന്നും തരാൻ പറ്റില്ല.
2: BGM ടണ്ടൻ ടണ്ടൻ ടണ്ടൻ. അപ്പൊ എന്തായാലും പെട്ടെന്ന് അയച്ചോളൂ. ആ BGM നമ്മുടെ ആ ഒരു ഇപ്പൊ പറഞ്ഞതും കേട്ടപ്പോ നമ്മുടെ റഷീദ ചേച്ചി ആൻസർ വന്നിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. അതെ, അപ്പൊ നമ്മുടെ പേര് പറയാത്ത നമ്മുടെ ശ്രോതാവ് പറഞ്ഞിരിക്കുന്നു ദൃഷ്ടദ്യുമ്നൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു ആ ഒരു പഴയ ഒരു കാലഘട്ടമായിട്ടൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതല്ല ആൻസർ. പിന്നെ പാട്ട് നൈസ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. 6 വരി പാടണമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 6 വരിയൊക്കെ പാടി നിങ്ങളെ
1: ബോറടിപ്പിക്കാം.
2: അപ്പോൾ എന്തായാലും പേര് പറയാത്ത നമ്മുടെ ശ്രോതാവിന് നല്ലൊരു ദിവസം നേരെയാണ്. നാളെയും പ്രീത മേഡം വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആ ഒരു വ്യക്തി, ആ ഒരു പേര് പറയാത്ത വ്യക്തി
1: ആണോ. അതെ, നാളെ എന്തായാലും ഞാൻ വരത്തില്ല. നാളെ വേറെ RJs ഒക്കെ ആയിരിക്കും വരുന്നത് അല്ലേ. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഒരേ ആളുകൾ തന്നെ വന്നിരുന്നത് നിങ്ങൾക്ക് ബോറടിക്കത്തില്ലേ.
2: അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് സജീവ് ആണ് അയച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം അയച്ചിരിക്കുന്നത് ഒരു വായനയെ പറ്റി എഴുതിയിരിക്കുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുക, വായിച്ച് വളരുക എന്ന രീതിയിൽ അദ്ദേഹം അയച്ചിട്ടുണ്ട്. ഇന്ന് വായനാ ദിനമാണ്. പ്രീത ടീച്ചറിന് വായന വളരെ ഇഷ്ടമാണെന്ന് അറിയാം. വായനാശീലം വളർത്തുക. അപ്പൊ ഞങ്ങളോ സജീവ് ആലട്ടുകാവ്. പിന്നെ അദ്ദേഹം നമ്മുടെ ചോദ്യത്തിന് ആൻസർ പറഞ്ഞിരിക്കുന്നത് കുയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹം ഒരു സോങ് സജഷൻസ് പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായും നമ്മൾ ലൈവിന് ശേഷം പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്.
1: അപ്പോൾ സജീവ് പറഞ്ഞ ആൻസർ തെറ്റായി പോയി. അപ്പൊ നമ്മളിപ്പോൾ ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ട്, ഒരു പുരാണ കഥാപാത്രമാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സജീവ് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്തോളൂ. ഒന്ന് ചിലപ്പോൾ ഒന്നും കൂടി ട്രൈ ചെയ്താൽ ചിലപ്പോൾ ഉത്തരം കിട്ടും.
2: പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ആതിരയും. അപ്പോൾ ലാസ്റ്റ് നമുക്ക് വിഷമാവണ്ടെന്ന് കരുതി പറയാണ്, പ്രീത ടീച്ചറിനെ അല്ലേ പറഞ്ഞോണ്ടിരുന്നത്. ആതിരയും ശ്രീലക്ഷ്മിയും തിരക്കിയതായിട്ട് പറയുക. അതെ, അപ്പൊ ഞാനാണത്. അപ്പൊ നമ്മൾ ആ ഒരു ഇത് എന്തായാലും സജീവ് ചേട്ടാ നല്ലൊരു ദിവസം തന്നെ നേരുന്നു. ഇനിയും മെസ്സേജ് തുടർന്ന് അയച്ചുകൊണ്ടേ ഇരിക്കുക. പിന്നെ അടുത്ത നമ്മുടെ മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ റീജ ചേച്ചി അയച്ചിരിക്കുന്ന മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ഞാൻ റീജ. വായനാ ദിനാശംസകൾ അറിയിക്കുന്നു. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഫോൺ നോക്കുന്നതിന് പകരം 10 മിനിറ്റ് പുസ്തകം വായിച്ചാൽ ഉറക്കം ക്വാളിറ്റി ഉള്ളതായിട്ട് മാറും എന്ന രീതിയിൽ അയച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കവിത ചേച്ചി അയച്ചിരിക്കുന്നു. ഗുഡ് മോർണിംഗ് പ്രീത് ടീച്ചർ, ആതിര, ശ്രീലക്ഷ്മി. കവിത കടപ്പാക്കടേന്നാണ്.
1: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
2: അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വായനാ ദിനാശംസകൾ നേരുന്നു. പ്രീത ടീച്ചർ പൊളിയല്ലേ. ആതിരക്കുട്ടി പാട്ട് മനോഹരമായിരുന്നു. 3 പേരും കൂടി ഒരു സമൂഹഗാനം പാടാമായിരുന്നു. അപ്പൊ എനിക്ക് നമ്മുടെ ചോദ്യത്തിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുകയാണ്. കുസൃതി ചോദ്യത്തിന് ഉത്തരം എത്ര ശ്രമിച്ചിട്ടും നോ രക്ഷ. ഇയാൾ ജീവനുള്ളതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: ജീവനുള്ളതായിരുന്നു അല്ലേ.
2: ഒരു കാലം
1: പുരാണ കഥാപാത്രമാണ്. പെട്ടെന്ന് കണ്ടുപിടിച്ചോളൂ. പെട്ടെന്ന് ഇതിൽ കൂടുതൽ ക്ലൂ ഒന്നും തരാൻ പറ്റില്ല.
2: അദ്ദേഹം അയച്ചിരിക്കുന്നു ഹനുമാൻ എന്ന് അയച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും അല്ല, ഏകദേശം അവിടെ അടുത്തടുത്ത് എത്തിയിട്ടുണ്ട്. അതെ അതെ. അപ്പൊ അങ്ങനെ
1: ഏകദേശം അടുത്തെത്തി. പക്ഷേ ഹനുമാൻ അല്ല ഉത്തരം. അപ്പൊ ഒന്നും കൂടെ സജീവിനെ ട്രൈ ചെയ്യാനുള്ള സമയമാണ്. നമുക്ക് ഇച്ചിരി സമയം കൂടിയേ ഉള്ളൂ.
2: അതെ, നമ്മുടെ ചിത്രാമ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വളരെ ലെങ്ത് ഉള്ള ഒരു വോയിസ് മെസ്സേജ് ആണ്. അപ്പൊ നമുക്ക് ആ ഒരു മെസ്സേജ് കേ കേട്ട സമയത്ത് ഒത്തിരി സന്തോഷമായി. നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ ഇഷ്ടമാണ്, നമ്മുടെ പേരുകളോ

0: ഓരോന്നായിട്ട് എടുത്തു പറഞ്ഞു. ഓരോരുത്തരെയും ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന രീതിയിൽ നമ്മളോടുള്ള സ്നേഹം ആ വോയിസിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിത്രാമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അപ്പം അതൊക്കെ മാറി സേഫായിട്ടിരിക്കട്ടെ. എന്താ പറയുക, നമ്മൾ പേരൻസിൻ്റെ കൂടെ അതുപോലെ തന്നെ കൂടി ഇരിക്കാൻ ആഗ്രഹിക്കണം, അതായത് കുഞ്ഞുങ്ങളുടെ കൂടെയൊക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ്. അപ്പോൾ അവരൊക്കെ നാട്ടിൽ വന്നിട്ട് അമ്മയ്ക്ക് അങ്ങനെ തന്നെ ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. നല്ലൊരു ദിവസം കൂടി ഞാൻ നേരുന്നു. നമ്മുടെ പ്രമോദേട്ടൻ നേരത്തെ പാട്ട് പറഞ്ഞ് പാട്ടുകൾക്കൊക്കെ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജർമ്മനിയിൽ നിന്ന് ഒരു സൂപ്പർ എന്ന രീതിയിൽ രണ്ട് ലവ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് എനിക്കായിരിക്കും. അപ്പൊ രണ്ട് ലവ് ഉണ്ട്, അപ്പൊ ഒന്ന് എനിക്കും ഒന്ന് ടീച്ചറിന്.
1: ശ്രീലക്ഷ്മി പിണങ്ങിയിരിക്കുകയാണ്, അപ്പൊ ശ്രീലക്ഷ്മിക്കും കൂടി ഒരു ലവ് അയച്ചേക്കണേ, അല്ലെങ്കിൽ ശ്രീലക്ഷ്മി പിണങ്ങി പോവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രീലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റും കൂടെ നടത്തുവാണല്ലേ.
0: യെസ്, അപ്പൊ നമുക്ക് നമ്മുടെ അരവിന്ദാക്ഷൻ സാറ് മിക്ക ദിവസങ്ങളിലും നമുക്ക് അപ്ഡേഷൻസ് ആണെങ്കിലും അന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി ഒക്കെ പറയാറുണ്ട്. അപ്പൊ അത് റിലേറ്റ് ചെയ്ത് അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്. 1983 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ഈച്ചകളുടെ തമ്പുരാൻ ലോർഡ് ഓഫ് ദ ഫ്ലൈസ് എന്ന കൃതിയിലൂടെ പ്രശസ്തനായ ബ്രിട്ടീഷ് നോവലിസ്റ്റും നാടകകൃത്തും കവിയുമായ വില്യം ഹോൾഡിംഗ് എന്ന വ്യക്തി, അദ്ദേഹത്തിന് 1998 ബുക്ക് സമ്മാനം ലഭിച്ചിരുന്നു. ലോർഡ് ഓഫ് ദ ഫ്ലൈസിനാണ് അദ്ദേഹത്തിന് ബുക്ക് സമ്മാനം ലഭിച്ചിരുന്നത്. 1993 June 19 അദ്ദേഹം അന്തരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമാണ് എന്ന രീതിയിൽ അദ്ദേഹം ഒരു ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും നമ്മൾ അറിയേണ്ട പല കാര്യങ്ങളും.
1: അതുപോലെ ഒരു ഒരു ഡേയുടെ ഒരു പ്രത്യേകത നമുക്ക് പറയാതെ പോകാൻ പറ്റത്തില്ല ഇന്ന്. അതൊരു പെട്ടെന്നൊന്ന് പറയാം. ഇന്ന് ഇന്റർനാഷണൽ ഡേ ഫോർ എലിമിനേഷൻ ഓഫ് സെക്ഷൽ വയലൻസ് ഇൻ കോൺഫ്ലിക്റ്റ് കൂടിയാണ്. അതായത് യുദ്ധങ്ങളിലും അതുപോലെ തന്നെ സായുധ സംഘർഷങ്ങളിലും ലൈംഗിക പീഡനത്തിന് ഇരയായവരെ പിന്തുണയ്ക്കുകയും ഇത്തരം കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കണമെന്ന സന്ദേശം നൽകുകയും ചെയ്യുന്ന ഒരു ദിനം. അപ്പൊ ഇന്ന് നമ്മളിപ്പോ ഈ സംഘർഷങ്ങളൊക്കെ നിർത്തിവെക്കാനായിട്ടുള്ള തീരുമാനമായ ദിവസം തീർച്ചയായിട്ടും ഈ ഒരു ദിവസത്തിനെ പറ്റി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതുപോലെയുള്ള സമയങ്ങളിൽ ഒരുപാട് പേര് ഇതുപോലെയുള്ള ഹറാസ്മെന്റിനൊക്കെ ഇരയാവാറുണ്ട്. അപ്പൊ അവരെയൊക്കെ നമ്മൾ സംരക്ഷിക്കണമെന്നും പിന്തുണയ്ക്കണമെന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ് June 19 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മുടെ ഇനി എനിക്കൊന്ന് നമ്മുടെ ഉത്തരം പറയാൻ
0: തോന്നുന്നു. എനിക്ക് വായിക്കാൻ പറ്റാത്ത അത്രയും മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ചോദ്യം ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് നമ്മൾ ഉത്തരത്തിലേക്ക് പോവാണ്.
1: നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ആരാണ് ഒറ്റയ്ക്ക് സമൂഹ ഗാനം പാടുന്നത് എന്നാണ്. നമ്മുടെ ചോദ്യം ഇത്രയും വൈറൽ ആകും എന്ന് നമ്മൾ ചിന്തിച്ചില്ല. ഇന്ന് നമുക്ക്
0: ആൻസറുകളാണ് അല്ലേ.
1: അപ്പൊ നമ്മള് പറഞ്ഞു പുരാണ കഥാപാത്രമാണ് എന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ ചിലരൊക്കെ ആൻസർ ഒക്കെ കണ്ടുപിടിച്ചു.
0: പുരാണ കഥാപാത്രമാണെന്ന് പറഞ്ഞപ്പോ എല്ലാരും ഫൈനലൈസ് ചെയ്തു.
1: മറ്റാരുമല്ല, രാവണനാണ് നമ്മുടെ ഉത്തരം. അപ്പൊ എല്ലാരും ചോദിക്കുന്നത് രാവണൻ എങ്ങനെയാണെന്ന്. രാവണന് 10 തലയുണ്ട്. അപ്പൊ രാവണൻ ഒരു പാട്ട് പാടിയാൽ സമൂഹ ഗാനത്തിന് തുല്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ആ ഒരു ഉത്തരത്തിലേക്ക് വന്നത്.
0: അപ്പൊ നമ്മൾ രസകരമായ ഒരു ചോദ്യമായിരുന്നു. അപ്പോ നമ്മുടെ മരുത്തടിയിൽ നിന്ന് കൃഷ്ണകുമാരി അമ്മ മെസ്സേജ് അയക്കാൻ വയ്യാതെ പെട്ടെന്ന് വിളിച്ചിട്ട് ബിന്ദു പണിക്കരാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ മരുത്തടിയിൽ നിന്ന് നമ്മുടെ കൃഷ്ണകുമാരി അമ്മയ്ക്ക് ഒരു ഹാഫ് പോയിന്റ് നമ്മൾ കൊടുക്കുകയാണ് അല്ലെ. ബിന്ദു പണിക്കർ എന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ള ആദ്യം ഇതിന്റെ കറക്റ്റ് ആൻസർ രാവണൻ എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ജോബി ചേട്ടനാണ്. ചോദ്യം ചോദിച്ച അപ്പൊ തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മുടെ ജോബി ചേട്ടൻ വളരെ
1: നമ്മുടെ ഒരു ട്രാക്കിലേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരങ്ങളൊക്കെ അയക്കുന്നുണ്ട് അല്ലേ.
0: തീർച്ചയായും.
1: അപ്പൊ നമുക്ക് ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളുടെ ഒരു ട്രാക്കിലേക്ക് വരണം, നമ്മളുടെ ഒരു ലെവലിലേക്ക് ഒന്ന് ഇറങ്ങണം അല്ലെ. അപ്പൊ ജോബി ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മുടെ ട്രാക്കിലേക്ക് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ.
0: അപ്പൊ കറക്റ്റ് ആൻസർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ റീജ ചേച്ചി കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട്. റഷീദ് ചേച്ചി രാവണൻ കറക്റ്റ് ആൻസർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ രാജമുഖത്തില് ചേച്ചി ചാക്യാർ കൂത്തെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ചേച്ചി ട്രൈ ചെയ്തല്ലോ അല്ലെ. നമ്മുടെ ആ ഒരു ലൈവിനൊപ്പം നമ്മുടെ ഈ രസകരമായ ഈ ഒരു നിമിഷത്തിനൊപ്പം ഇങ്ങനെ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ കല ചേച്ചി പറഞ്ഞിരിക്കുന്നു തവളയൊക്കെ മാറ്റി പിടിച്ചിട്ട് രാവണനെ നയിച്ചിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ആണ് ചേച്ചി. അതുപോലെ ലീലാമണി ചേച്ചി അയച്ചിരിക്കുന്നു രാവണൻ എന്ന ഉത്തരം അയച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാം ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനിയും പേരില്ലെന്ന് പറയല്ലേ, എളുപ്പത്തിൽ വിളിക്കാനാണെങ്കിൽ അതെ. ഓക്കെ. അപ്പൊ അതായത് ദൃഷ്ടദ്യുമ്നൻ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പേര് പറയാത്തൊരു വ്യക്തി എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ദൃഷ്ടദ്യുമ്നൻ ആണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ നമുക്കതൊന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു പേരാണല്ലേ. വേണമെങ്കിൽ ഉണ്ണീന്ന് സേവ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്. അപ്പോ എന്തായാലും ആ ഒരു വ്യക്തി കറക്റ്റ് ആൻസറിലേക്കൊന്നും പോയി രാവണൻ എന്ന ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ എല്ലാ ശ്രോതാക്കളും സജീവമായിട്ട് ഇന്ന് കറക്റ്റ് ആൻസറിലേക്കും തെറ്റായ ആൻസറിലേക്കും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ രസകരമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. പ്രീതി ടീച്ചർ വേറെ ലെവൽ എന്ന രീതിയിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു. യെസ്. അപ്പോൾ എന്തായാലും കുസൃതി ചോദ്യ

0: പിന്നെ ഒരു എന്താ പറയാ ഒരു കിരീടം, ഒരു പൊൻതൂവൽ നമ്മുടെ
1: നമ്മുടെ പുസ്തകം ഉടനെ ഇറങ്ങുന്നുണ്ടല്ലേ. നമ്മുടെ ഇത്രയും നാൾ ചോദിച്ച കുസൃതി ചോദ്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകം ഉടൻ തന്നെ പ്രകാശനം ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരും വാങ്ങിച്ച് സഹായിക്കണം.
0: യെസ്. അപ്പൊ നമ്മുടെ സമയം 11 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയിരിക്കുകയാണ്. 4 മിനിറ്റ് നമ്മൾ അധികം എടുത്തിരിക്കുകയാണ്. ഇന്ന് അധികം മെസ്സേജസ് വന്നുകൊണ്ടാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മെസ്സേജും ഞാൻ വായിച്ചു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഇൻ കേസിൽ വായിക്കാത്ത മെസ്സേജ് ഉണ്ടെങ്കിൽ അടുത്ത ലൈവിൽ നമ്മൾ വായിക്കുന്നത് തന്നെ ആയിരിക്കും. നിങ്ങളുടെ ഒരുപാട് സോങ് സജഷൻസും വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ദാ ഇനിയുള്ള നിമിഷങ്ങൾ പ്ലേ ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദാ ലാസ്റ്റ് സോങ്ങോട് കൂടി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇതുവരെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആതിര, എന്നോടൊപ്പം പ്രീത ടീച്ചറായിരുന്നു, നമ്മളോടൊപ്പം നമ്മുടെ ശ്രീലക്ഷ്മി ശ്രീകുട്ടിയായിരുന്നു. യെസ്, ഒരു മനോഹരമായ ഗാനത്തോടു കൂടി വിട വാങ്ങുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗായത്രി കല്യാണ പെണ്ണിനെ കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-9-3-71-4, മൊബൈൽ 09-46-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-9-3-71-4, മൊബൈൽ 09-46-20-27-60.
4: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: या दूसरा कोई सामान बीमारी के खर्च में बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇന്ന് June 19 ലോക സിക്കിൾ സെൽ ദിനം, അതായത് വേൾഡ് സിക്കിൾ സെൽ അവയർനെസ് ഡേ. അരിവാൾ കോശ രോഗത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും June 19 ലോക സിക്കിൾ സെൽ ദിനം, അതായത് വേൾഡ് സിക്കിൾ സെൽ അവയർനെസ് ഡേ ആചരിക്കുന്നത്. രോഗനിർണയം, ചികിത്സ, രോഗികൾ നേരിടുന്ന വെല്ലുവിളികൾ എന്നിവയാണ് ഈ ദിവസത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. എന്താണ് സിക്കിൾ സെൽ ഡിസീസ്? ചുവന്ന രക്താണുക്കളെ ബാധിക്കുന്ന ഒരു ജനിതക രക്തരോഗമാണിത്. സാധാരണയായി വൃത്താകൃതിയിലുള്ള ചുവന്ന രക്താണുക്കൾക്ക് ജനിതക മാറ്റം മൂലം അരിവാളിന്റെ സിക്കിൾ ആകൃതി കൈവരുന്നു. ആകൃതി മാറുന്ന രക്തകോശങ്ങൾക്ക് രക്തക്കുഴലുകളിലൂടെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല. ഇത് രക്തയോട്ടം തടസ്സപ്പെടുന്നതിനും കഠിനമായ വേദനയ്ക്കും, അതായത് സിക്കിൾ സെൽ ക്രൈസിസിന് കാരണമാകുന്നു. കൂടാതെ വിളർച്ച, അമിത ക്ഷീണം, രോഗപ്രതിരോധ ശേഷി കുറയൽ എന്നിവയും ഉണ്ടാകാം. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ ഈ രോഗം കൂടുതൽ കണ്ടുവരുന്നു. രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കി 2047 രാജ്യത്തു നിന്ന് ഈ രോഗം പൂർണ്ണമായി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ ദൗത്യം, അതായത് നാഷണൽ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ചെലവിനുള്ള പണം തരും മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
3: തീർച്ചയായും. ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
4: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട്

0: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈ സെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. പുതുയുഗ കേരളം ലക്ഷ്യമിട്ട് വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ്. തുറമുഖ വികസനത്തിനും ആരോഗ്യ പരിരക്ഷയ്ക്കും വയോജനക്ഷേമത്തിനും ഊന്നൽ. കാർഷിക മേഖലയ്ക്ക് മതിയായ പരിഗണന ലഭിച്ചില്ലെന്ന് പ്രതിപക്ഷം. ലോക മാരിടൈം ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം രേഖപ്പെടുത്താൻ മിഷൻ സമുദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആരംഭിക്കും. ആരോഗ്യമേഖലയ്ക്ക് 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിനും തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് റൌണ്ടിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ടീമായി മെക്സിക്കോ. വാർത്തകൾ വിശദമായി. ആരോഗ്യ പരിരക്ഷയ്ക്കും വയോജനക്ഷേമത്തിനും ഊന്നൽ നൽകി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ്. സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ ദിശാസൂചികയാണ് ഈ ബജറ്റെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം സൃഷ്ടിച്ച പ്രതിസന്ധിയും ധവളപത്രത്തിലെ കണക്കുകളും ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. കിഫ്ബിയുടെ പ്രവർത്തനം സമഗ്രമായി പരിഷ്കരിക്കും. ഇതിനായി വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഭൂമിയുടെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ ലാൻഡ് മാനേജ്മെന്റ് നയം സർക്കാർ രൂപീകരിക്കും. പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ വലിയ തോതിലുള്ള ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബായി കേരളത്തെ മാറ്റും. സംസ്ഥാനത്തിന്റെ തനത് ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡിംഗും ഉറപ്പാക്കാൻ ബ്രാൻഡ് കേരളം ആരംഭിക്കും. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ തുറമുഖ നഗരമാക്കി വികസിപ്പിക്കുന്നതിനുള്ള കാഴ്ചപ്പാടും പദ്ധതി നിർദ്ദേശങ്ങളുമാണ് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: കേരളത്തിന്റെ സ്ഥാനം ലോക മാരിടൈം ഭൂപടത്തിൽ രേഖപ്പെടുത്താനുള്ള സമഗ്ര പദ്ധതിയെന്നാണ് മിഷൻ സമുദ്രയെ ബജറ്റിൽ വിശേഷിപ്പിക്കുന്നത്. റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് സംസ്ഥാനം മാറുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇതേ തുടർന്നുള്ള തൊഴിലവസരങ്ങളിൽ തീരദേശ ജനതയ്ക്ക് സംവരണം ഉറപ്പാക്കും.
2: കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 1 കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കും.
1: സമുദ്രയാത്രാ ചരിത്രം, കപ്പൽ നിർമ്മാണ പാരമ്പര്യം, വാണിജ്യ പൈതൃകം, തീരദേശ ജീവിത സംസ്കാരം എന്നിവയെ ഒരുമിപ്പിക്കുന്ന അന്തർദേശീയ മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ തന്ത്രപരമായ ദേശീയ പ്രാധാന്യമുള്ള ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിച്ച് സതേൺ കേരള എക്കണോമിക് കോറിഡോർ സൃഷ്ടിക്കും. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് കേരളത്തെ ദക്ഷിണേന്ത്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബായി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. നിക്ഷേപകർക്ക് ഭൂമി, നിയമപരമായ അനുമതികൾ, നിക്ഷേപാനന്തര പിന്തുണ എന്നിവ ഉറപ്പുവരുത്തുന്ന ഏകജാലക സംവിധാനമായി ഇൻവെസ്റ്റ് കേരളം സെൽ രൂപീകരിക്കും. ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങളോടെ ആസൂത്രിതമായ സാമ്പത്തിക മേഖല, നിക്ഷേപകർക്ക് ഉറപ്പു നൽകുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആരോഗ്യമേഖലയ്ക്കായി ബജറ്റിൽ 2074 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്കായി ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക ഘട്ടംഘട്ടമായി തീർത്ത് പദ്ധതിയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തും. ഗുരുതര രോഗം ബാധിച്ചവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവർക്കും തുടർ വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തവർക്കും സഹായം നേരിട്ട് എത്തിക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോമായി വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കും. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിന് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു.
2: അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം

0: ത ലഘൂകരിക്കുന്നതിനും കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്നതിനുമായി എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ഇത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമാണ്. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. വിട്ടുമാറാത്ത രോഗങ്ങൾ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിനായി തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നതിന് സർക്കാർ സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിലും തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിലും 6 മാസക്കാലയളവിലേക്കുള്ള സർക്കാർ അംഗീകാരത്തോടെയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും. ഇതിലൂടെ ആവശ്യമുള്ളവർക്ക് പരിചരണവും തൊഴിൽരഹിതരായ യുവജനങ്ങൾക്ക് മാന്യമായ തൊഴിലും ലഭ്യമാകും.
1: കൃഷി കാർഷിക അനുബന്ധ മേഖലകൾക്കായി 1534.98 കോടി രൂപ വകയിരുത്തി. റബ്ബറിന്റെ താങ്ങുവില 200 രൂപയിൽ നിന്ന് 250 രൂപയായി ഉയർത്തി. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കും. ഫലം പുഷ്പകൃഷി നടത്തുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കും. വനിതകൾക്കായി കൃഷി സഖി പദ്ധതി തുടങ്ങും. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കും. മുതലപ്പൊഴി ഹാർബറിന്റെ അശാസ്ത്രീയ നിർമ്മാണം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ സമഗ്രമാറ്റം കൊണ്ടുവരാനുള്ള പദ്ധതികളെക്കുറിച്ചും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. മാറുന്ന തൊഴിൽ മേഖലയ്ക്ക് അനുസൃതമായി യുവജനങ്ങളെ സജ്ജമാക്കുന്ന പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു. ഒരു റിപ്പോർട്ട്.
2: സംസ്ഥാനത്തെ ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് വാലി പദ്ധതി നടപ്പാക്കും. വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ അവസരങ്ങൾ കണ്ടെത്താൻ വഴിയൊരുക്കുന്ന ഈ പദ്ധതിക്കായി 100 കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചു. ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലിയാക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. വയനാട് ട്രൈബൽ സർവകലാശാലയ്ക്ക് 50 കോടിയും IIT മാതൃകയിൽ റിസർച്ച് പാർക്കിന് 60 കോടിയും നീക്കിവച്ചു. കേരള സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആന്റ് പ്ലാനിംഗ് സ്ഥാപിക്കാൻ 2 കോടി രൂപ വകയിരുത്തി. മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലയെക്കുറിച്ച് പഠിച്ച് കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കാൻ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ തുറക്കും. ബഹിരാകാശ മേഖലയിൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ സാറ്റലൈറ്റ് ടെക്നോളജിക്ക് ഊന്നൽ നൽകിയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ തുടങ്ങാനും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി നടപ്പാക്കും. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രയ്ക്ക് 600 കോടി രൂപ വകയിരുത്തി. കോഴിക്കോട് വിലങ്ങാട് വികസനത്തിന് പ്രത്യേക പാക്കേജ് ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇതിനായി 5 കോടി രൂപ വകയിരുത്തി. എൻഡോസൾഫാൻ ദുരിതബാധിതരെ സർക്കാർ ഏറ്റെടുക്കും. ഗ്രാമസഭകൾ ഓൺലൈനാക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപ വകയിരുത്തി. കോഴിക്കോട് സൈബർ പാർക്കിനെ തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും കൊച്ചി ഇൻഫോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തും. സർക്കാർ ജീവനക്കാരുടെ DA DR മുടക്കമില്ലാതെ നൽകും. മെഡിസപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പരിഷ്കരിക്കും. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കി മാറ്റുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ലോകോത്തര നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ ആരംഭിക്കും. ഇതിനായി 50 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. മികച്ച നിലവാരമുള്ള ഫുട്ബോൾ പരിശീലനവും ഇവിടെ ലഭ്യമാക്കും. JC ഡാനിയൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കുന്നത് 100 കോടി രൂപ പ്രഖ്യാപിച്ചു. കാരുണ്യ ബെനവലൻ ഫണ്ട് പദ്ധതി, ശ്രുതി തരംഗം, സ്നേഹപൂർവ്വം, സ്നേഹസ്പർശം, താലോലം, ക്യാൻസർ സുരക്ഷ, സ്നേഹ സാന്ത്വനം, പകൽ വീട്, വയോമിത്രം, ആശ്വാസ കിരണം, സുഹൃതം അടക്കമുള്ള പദ്ധതികളുടെ നടത്തിപ്പ് കാര്യക്ഷമമാക്കും. Type 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള ഇൻസുലിൻ നൽകാൻ നടപടി സ്വീകരിക്കും. പുതുതലമുറ ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ എല്ലാത്തരം ലഹരി വസ്തുക്കളും തിരിച്ചറിയാനാകുന്ന വിധത്തിലുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ ലഭ്യമാക്കും. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കും. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാന ബജറ്റിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി ഘടനയിൽ മാറ്റം വരുന്ന പ്രഖ്യാപനവും 10 ലക്ഷം രൂപ വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി 5% നിന്ന് 3% കുറയ്ക്കുകയും ബജറ്റിൽ ചെയ്തു. 15 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയുള്ളവയ്ക്ക് 5% നികുതി. 40 ലക്ഷത്തിന് മുകളിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി 15% വർദ്ധിപ്പിച്ചു. ബജറ്റിലെ റവന്യൂ വരവ് 169,646.37 കോടി രൂപയാണ്. റവന്യൂ ചെലവ് 2,05,167 കോടി. റവന്യൂ കമ്മി 35,355.3 കോടി. മൂലധന ചെലവ് 19,651.41 കോടി. പൊതുകടം 52,364.13 കോടി രൂപയാണ്. ഗവേണൻസ് വിത്ത് എമ്പതി കാഴ്ചവച്ച് പുതുയുഗ വികസിത കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി VD സതീശൻ തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. UDF സർക്കാരിന്റെ പുതുക്കിയ ബജറ്റ് അവതരണത്തിന് ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് ബജറ്റിലൂടെ മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആഘാതം നേരിടുന്ന കാർഷിക മേഖലയ്ക്ക് ഒരു ആശ്വാസ നടപടിയും ഇത്തവണത്തെ ബജറ്റിൽ ഇല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
3: കാർഷിക മേഖലകളിലെ ഒരാശ്വാസ നടപടിയും ഈ ബജറ്റിൽ

0: കാണാനില്ല. ഇത് കാർഷിക മേഖലയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും എന്ന ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. പരിശോധിച്ചാൽ കാണാൻ കഴിയുക, പല കാര്യങ്ങളിലും നേരത്തെയുള്ള ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ പരമ്പരാഗത വ്യവസായ മേഖലകളടക്കം നേരത്തെയുള്ള വിഹിതം കുറച്ചിരിക്കുകയാണ്.
1: വരുമാന മാർഗ്ഗങ്ങളെക്കുറിച്ച് പരാമർശിക്കാത്ത സംസ്ഥാന ബജറ്റ് ജനങ്ങൾക്ക് മോഹങ്ങൾ മാത്രം നൽകുന്നതായി അവശേഷിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. ചെലവ് ചുരുക്കലിനും വരുമാനം വർദ്ധിപ്പിക്കാനും മുൻഗണന നൽകുമെന്ന് അറിയിച്ച മുഖ്യമന്ത്രി ബജറ്റിൽ അതിനുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വൈകിട്ട് ഓൺലൈൻ
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
3: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
4: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
3: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
4: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
3: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
4: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
3: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും

0: പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരീഷ്.
1: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
2: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ. പ്രകൃതി. പ്രധാന വാർത്തകൾ. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. മിഷൻ സമുദ്രയ്ക്കായി 400 കോടി രൂപയും ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബിനായി 200 കോടിയും വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിന് നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഭൂപരിഷ്കരണം 2.0 നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും വിമർശനം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വാർത്തകൾ വിശദമായി. 2026-27 പുതുക്കിയ സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ചത്. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ തനത് വരുമാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണ് എന്നതിനൊപ്പം കേന്ദ്രവിഹിതത്തിലും കുറവുണ്ടായിട്ടുണ്ട്. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും ബജറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ 600 കിലോമീറ്റർ വരുന്ന തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്ര ശക്തിയാക്കി മാറ്റും. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കും. മദർഷിപ്പ് നിർമ്മാണം ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത്, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ് കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും.
0: ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കോണമി കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. മികച്ച ആരോഗ്യ സേവനങ്ങൾക്കായി സ്ഥാപിക്കുന്ന കേരള ഹെൽത്ത് ആന്റ് ലൈഫ് സയൻസ് സിറ്റിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി.
1: തിരുവനന്തപുരത്തെ 2 മെഡിക്കൽ കോളേജ് പ്രവർത്തനക്ഷമമാക്കും. ഹരിപ്പാട് ഒരു പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കും. ഇതിനെല്ലാമായി 100 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ റീച്ച് കേരള എന്നുള്ള പദ്ധതി നടപ്പിലാക്കും. തെരഞ്ഞെടുത്ത മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവിയും അവർക്ക് എയിംസ് നിലവാരത്തിലുള്ള സേവനങ്ങളും അക്കാഡമിക് മികവും കൈവരിക്കാൻ ആവശ്യമായ പിന്തുണ നൽകും. അത്യാഹിത ട്രോമാ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ആരോഗ്യ സ്ഥാപനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഡിജിറ്റലൈസ് സംവിധാനം ലഭ്യമാക്കിക്കൊണ്ടും ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും.
0: വൺ കേരള കരുതൽ മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ സംസ്ഥാനത്ത് ആരംഭിക്കും. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപയും പ്രഖ്യാപിച്ചു. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തും. സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കും. ഗ്രീൻ ഹൈഡ്രജൻ, പുനരുപയോഗ ഊർജ്ജം എന്നിവയ്ക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി.

0: നഗരവികസനത്തിനായുള്ള കേരള അർബൺ ഗ്രോത്ത് മിഷൻ പദ്ധതിക്കായി 100 കോടി രൂപയും വകയിരുത്തി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് തുക പരിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിവരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. വനം വന്യജീവി സംരക്ഷണത്തിന് 243.80 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ഏറ്റവും സമകാലിക അക്കാഡമിക് പ്രോഗ്രാമുകൾ, അത്യാധുനിക ഗവേഷണ പാർക്കുകൾ, മികവിന്റെ കേന്ദ്രങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായി കേരള നോളജ് വാലി സ്ഥാപിക്കും. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ ദേശീയ അന്തർദേശീയ സർവകലാശാല റാങ്കിങ്ങുകളിൽ മുൻനിരയിലുള്ള സർവകലാശാലകളെയും ലോകോത്തര പാരമ്പര്യ സർവകലാശാലകളെ, ലെഗസി യൂണിവേഴ്സിറ്റീസ് ആകർഷിക്കുന്ന രീതിയിലാകും ഈ വിദ്യാഭ്യാസ കേന്ദ്രം രൂപകൽപ്പന ചെയ്യുക.
0: 10,000 MSME കൾ സംസ്ഥാനത്ത് ആരംഭിക്കും. MSME ഗ്രോത്ത് പദ്ധതിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകും. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കും. കേരളീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ബ്രാൻഡ് കേരളം, കേരള മാർക്ക് എന്നിവ ആരംഭിക്കും. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. കേരളത്തെ സ്വർണ്ണ വിനിമയ കേന്ദ്രമാക്കി മാറ്റും. കൊച്ചി തൃശൂർ ആഭരണ ഇടനാഴി സ്ഥാപിക്കാൻ 10 കോടി രൂപ വകയിരുത്തി. കൊച്ചി ആലുവ പെരുമ്പാവൂർ ഗ്ലോബൽ ഫേർണിച്ചർ ഹബ് രൂപീകരണത്തിനായി 10 കോടി വകയിരുത്തും. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഗ്രാമവികസനത്തിനായി 2,138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1,422 കോടിയാണ് നീക്കിവച്ചത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടി സ്വീകരിക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലിയാക്കും. റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് കൊണ്ടുവരും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമം ചെറുക്കാൻ മകൾക്കൊപ്പം പദ്ധതി നടപ്പാക്കും. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി ഒരുക്കും. കേരളത്തെ ഭിന്നശേഷി സൌഹൃദമാക്കുമെന്നും ഭിന്നശേഷിക്കാർക്ക് പൊതുയിടങ്ങളിൽ റാമ്പുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം ക്ഷേത്രങ്ങൾ തിരുപ്പതി മോഡലാക്കി മാറ്റും. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. ഗവേൺസ് വിത്ത് എംപതി കാഴ്ചവച്ച് പുതുയുഗ വികസന കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജനക്ഷേമത്തിലും വികസനത്തിലും സർക്കാരിന്റെ പിൻവാങ്ങൽ ഉണ്ടാകുന്ന ബജറ്റാണിതെന്നും അദ്ദേഹം വിമർശിച്ചു. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് ബജറ്റിലൂടെ മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചത്. കൃഷി, വ്യവസായം പോലുള്ള പ്രധാന മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും അദ്ദേഹം വിമർശിച്ചു. സ്വാഭാവിക വരവ് ചിലവുകൾ പെരുപ്പിച്ചു കാണിച്ച് ബജറ്റ് സ്വകാര്യ മേഖലയെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ പല പദ്ധതികളും പേരുമാറ്റി അവതരിപ്പിച്ചതായും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി VD സതീശൻ. നൂതന മാർഗങ്ങളിലൂടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. മിഷൻ സമുദ്രയ്ക്കായി 400 കോടി രൂപയും ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബിനായി 200 കോടിയും വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന. തിരുവനന്തപുരത്തും ഹരിപ്പാടും

0: പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിന് നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഭൂപരിഷ്കരണം 2.0 നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും വിമർശനം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും
2: ആഘോഷമാക്കാം. റേഡിയോ സാന്തോളം 90.4 FM.
3: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
4: लोगों तक पानी पहुंचाने का ही नहीं है, ये डिसेंट्रलाइजेशन का, विकेंद्रीकरण का, उसका भी एक बहुत बड़ा मूवमेंट है. ये विलेज ड्रिवन, विमेन ड्रिवन मूवमेंट है.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: Listening to Radio Swandanam 90.4 FM. Stay tuned.
6: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, ഇന്ന് June 19 ദേശീയ വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തിലേക്ക് ഉയർത്തിയ ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനം. കേരളത്തിൻ്റെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ശ്രീ പി എൻ പണിക്കരുടെ ഓർമ്മ പുതുക്കുന്നതിനോടൊപ്പം വായനാശീലം അന്യമായി കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വായനാ ദിനവും. 1996 മുതലാണ് കേരളം ഈ ദിവസം വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. കേരളത്തിന്റെ ഈ വായനാ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് 2017 June 19 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തോടെയാണ് ഈ ദിനം ദേശീയ വായനാ ദിനമായി രാജ്യമൊട്ടാകെ ആചരിക്കാൻ തുടങ്ങിയത്. June 19 മുതൽ 25 വരെ വായനാ വാരവുമാണ്. വായനാ ദിനത്തിൽ നമ്മുടെ എല്ലാം മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് മറ്റാരുമല്ല, വായനയുടെ ആഴങ്ങളെ വളരെ ലളിതമായ വരികളിലൂടെ മലയാളിയുടെ നെഞ്ചിലേക്ക് പകർന്നു തന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി മാഷല്ലേ. വായിച്ചാൽ വിളയും എന്ന് അദ്ദേഹം കുറിച്ചിട്ട ആ കൊച്ചു വരികളിലാണ് മലയാളിയുടെ വായനാ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ദർശനം ഒളിഞ്ഞുകിടക്കുന്നത്. പ്രിയപ്പെട്ട എത്ര സാഹിത്യകാരന്മാരാണ് നമ്മുടെ ഭാഷയെ സമ്പന്നമാക്കിയിരിക്കുന്നത്. മലയാള ഭാഷയുടെയും സാഹിത്യ ചരിത്രത്തിൻ്റെയും അമൂല്യ സമ്പത്തുക്കൾ തലമുറകൾക്കായി സംരക്ഷിച്ച ശ്രീ ശൂരനാട് കുഞ്ഞൻപിള്ള, ദേശസ്നേഹത്തിൻ്റെ കവി പാല നാരായണൻ നായർ, നവോത്ഥാനത്തിൻ്റെ ദീപശിഖയായ കുമാരനാശാൻ, ദേശീയ ബോധത്തിൻ്റെ ജ്വാല കാത്തുസൂക്ഷിച്ച വള്ളത്തോൾ നാരായണമേനോൻ, മലയാള കവിതയെ ലോക സാഹിത്യത്തിൻ്റെ ഉയരങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാകവി ജി ശങ്കരക്കുറുപ്പ്, ജീവിതത്തിൻ്റെ ലാളിത്യത്തിൽ മഹത്തായ സത്യങ്ങൾ കണ്ടെത്തിയ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന നമ്മുടെ പ്രിയപ്പെട്ട ബേപ്പൂർ സുൽത്താൻ, മനുഷ്യഹൃദയത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ വികാരങ്ങൾക്ക് വാക്കുകൾ നൽകിയ പ്രിയപ്പെട്ട കമലാദാസ്, പ്രകൃതിയോട് പ്രണയിച്ചും കലഹിച്ചും കവിതകൾ എഴുതിയ പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചർ, കവിതയ്ക്ക് ഹൃദയത്തിൻ്റെ ചൂടും മനുഷ്യസ്നേഹത്തിൻ്റെ ആഴവും നൽകിയ ശ്രീ ONV കുറുപ്പ്, വിപ്ലവവും പ്രണയവും നിറച്ച കവിതകളിലൂടെ ശ്രീ വയലാർ രാമവർമ്മ, പ്രവാസ

ജീവിതത്തിൻ്റെ വേദനകളും സ്വപ്നങ്ങളും ലോക സാഹിത്യത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ബെന്യാമൻ സ്ത്രീയുടെ അതിജീവനവും ആത്മാഭിമാനവും ശക്തമായി വരച്ചു കാട്ടി വേറിട്ട ശബ്ദമായ ശ്രീമതി കെ ആർ മീര, മനുഷ്യബന്ധങ്ങളുടെ ആഴങ്ങൾ മനോഹരമായി ആവിഷ്കരിച്ച ശ്രീ സുഭാഷ് ചന്ദ്രൻ, സമകാലിക സമൂഹത്തിൻ്റെ സങ്കീർണതകളെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്ന ടി ഡി രാമകൃഷ്ണൻ, അങ്ങനെ എത്രയെത്ര സാഹിത്യ പ്രതിഭകളാണ് നമ്മുടെ വായനയെയും സംസ്കാരത്തെയും ധന്യമാക്കിയിരിക്കുന്നത്. പുസ്തകങ്ങൾക്കൊപ്പം പത്രങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും മലയാളിയുടെ വായനാശീലത്തെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കൂടാതെ ലോക സാഹിത്യത്തിലും നിരവധി മഹാരഥന്മാർ വായനയുടെ ലോകത്തെ സമ്പന്നമാക്കിയിട്ടുണ്ട്. വില്യം ഷേക്സ്പിയറും കീറ്റ്സും ഷെല്ലിയും ആണസ്റ്റ് ഹെമിംഗ്വേയും റോബർട്ട് ഫ്രോസ്റ്റും വെർജീനിയ ഉൾഫും ചാൾസ് ഡിക്കൻസും ജെയ്ൻ ഓസ്റ്റിനും ഭാഷയുടെയും ദേശത്തിൻ്റെയും അതിരുകൾ കടന്ന് വായനക്കാരെ ചിന്തിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നല്ല വായനയ്ക്ക് അതിരുകളില്ലെന്നും വായന മനുഷ്യരെ ഒരുമിപ്പിക്കുന്ന ഒരു ശക്തിയാണെന്നും അവരുടെ രചനകൾ നമ്മെ പഠിപ്പിക്കുന്നു. ഓരോ പുസ്തകവും ഒരു പുതിയ ലോകത്തേക്കുള്ള വാതിലാണ്. ആ വാതിലുകൾ തുറന്നിടാനും വായനയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും നമുക്ക് കഴിയട്ടെ. പുസ്തകങ്ങളോട് കൂടുതൽ സൗഹൃദമാകാം, വായനയെ ജീവിതത്തിൻ്റെ മനോഹരമായൊരു ശീലമാക്കാം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വായനാ ദിനാശംസകൾ. ഞാൻ പ്രീത സുഗതൻ.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
4: പന്ത്രണ്ട്
3: വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടക വിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KPSC എന്ന വികാരത്തെ നാടാകെ പാടി വളർത്തിയ ഗായികയാണ് KPSC സുലോചന എന്ന K. സുലോചന. വിപ്ലവ ഗാനങ്ങളെ, നാടക ഗാനങ്ങളെ മലയാളികളുടെ നെഞ്ചിലേക്ക് ആവാഹിക്കാൻ സുലോചനയുടെ ശബ്ദത്തിന് കഴിഞ്ഞു. ONV-യും വയലാറും എഴുതി ദേവരാജൻ മാസ്റ്റർ എഴുതിയ നാടക ഗാനങ്ങളുടെ ആ സുവർണകാലം നാം ഓരോ മലയാളികളുടെയും അഭിമാനമാണ്. തലയ്ക്കുമീതെ ശൂന്യാകാശം,

0: ചെപ്പ് കിളിക്കണ ചങ്ങാതി നിന്റെ,
1: ചെപ്പ് കിളിക്കണ ചങ്ങാതി നിന്റെ, ചെപ്പ് തുറന്നൊന്നു കാട്ടൂലേ.
0: അമ്പിളി അമ്മാവാ താമര കുമ്പിളിൽ എന്തുണ്ട്?
1: അമ്പിളി അമ്മാവാ താമര കുമ്പിളിൽ എന്തുണ്ട്?
0: തുടങ്ങി എത്രയെത്ര രോമാഞ്ച ഗാനങ്ങൾ മാവേലിക്കര കോട്ടയ്ക്കകത്ത് കുഞ്ഞു കുഞ്ഞിൻ്റെയും കല്യാണി അമ്മയുടെയും മകളായി 1938 ഏപ്രിൽ 10 ജനിച്ച സുലോചനയുടെ ഗുരു തടിയൂർ ഗോപാലകൃഷ്ണനായിരുന്നു. തിരുവനന്തപുരം ആകാശവാണിയിൽ ബാലലോകം പരിപാടിയിലൂടെ പ്രൊഫഷണൽ രംഗത്തേക്ക് അവർ പ്രവേശിച്ചു. പിന്നീട് 1951 എൻ്റെ മകനാണ് ശരി എന്ന നാടകത്തിലൂടെയാണ് KPSEയിൽ തുടക്കമിട്ടത്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി മുതൽ മന്വന്തരം വരെയുള്ള 10 നാടകങ്ങളിൽ അഭിനയിക്കുകയും പാടുകയും ചെയ്തു. പിന്നീട് സംസ്കാര എന്ന പേരിൽ നാടക സമിതി രൂപീകരിക്കുകയും 10 നാടകങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. കാലം മാറുന്നു എന്ന സിനിമയിൽ KS ജോർജിന്റെ കൂടെ ഈ മലർ പൊയ്കയിൽ എന്ന യുഗ്മഗാനം പാടിക്കൊണ്ടാണ് സുലോചന സിനിമാ രംഗത്തെത്തുന്നത്. ഇതേ ചിത്രത്തിൽ സത്യന്റെ നായികയായി വേഷമിട്ടതും സുലോചനയായിരുന്നു. രണ്ടിടങ്ങഴി എന്ന പ്രശസ്ത നോവൽ ചലച്ചിത്രമാക്കിയപ്പോൾ അതിലും 2 ഗാനങ്ങൾ ആലപിച്ചു. സുലോചനയെ ശ്രദ്ധേയയാക്കിയ കഥാപാത്രങ്ങളായിരുന്നു നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയിലെ സുമം, മുടിയനായ പുത്രനിലെ പുലൈ എന്നിവയൊക്കെ.
2: അത് ഞാൻ ഓടിക്കൊണ്ടാണ് അച്ഛാ. നീ എന്താണ് ചൂട്ടും വിളിച്ചോണ്ടാ രാത്രി
3: നടക്കുന്നത്?
2: അതിന് ഞാൻ പേടിച്ചില്ല.
0: അരപ്പവൻ, കൃഷ്ണകുചേല തുടങ്ങിയവയാണ് അവർ അഭിനയിച്ച മറ്റ് ചിത്രങ്ങൾ. ശ്രദ്ധിക്കപ്പെട്ട നാടകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അശ്വമേധത്തെ കുറിച്ചാണ് ആദ്യം എടുത്തു പറയേണ്ടത്.
4: അശ്വമേധം ഇതിഹാസ പുരാണങ്ങളിലെ ഋഷീശ്വരന്മാരുടെ യാഗത്തിന്റെ കഥയല്ല, ആധുനിക മനുഷ്യന്റെ യുഗപരിവർത്തന യാഗത്തിന്റെ കഥയാണ്. പ്രപഞ്ചവിജ്ഞാനം തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുന്ന മനുഷ്യസങ്കല്പങ്ങളുടെ കഥ. അന്ധതകളുടെ അകത്തളങ്ങളിലേക്ക്, ദുഃഖിതരുടെ കൂടാരങ്ങളിലേക്ക് ആധുനിക ശാസ്ത്രത്തിന്റെ അമൃതകിരണങ്ങളുമായി കയറി വരുന്ന ഒരു ഡോക്ടറുടെയും രോഗിയുടെയും കഥ.
0: സകല പ്രതാപങ്ങളോടും കൂടി ആടിത്തിമർത്ത 1960കളുടെ ആരംഭ നാളുകളിലാണ് കുഷ്ഠരോഗത്തെയും അത് പിടിപെട്ടവരെയും കുറിച്ച് സമൂഹ മനസ്സിൽ ആഴത്തിൽ വേരൂന്നി പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കും അബദ്ധ ധാരണകൾക്കും ഒരു മരുന്ന്. അതായിരുന്നു അശ്വമേധം. യൗവനത്തിന്റെയും പ്രണയത്തിന്റെയും നിറവിൽ വിവാഹ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന്റെ പടിവാതിൽക്കൽ എത്തുമ്പോഴാണ് സരോജം മഹാരോഗത്തിന്റെ പിടിയിൽപ്പെടുന്നത്.
5: എന്നാൽ ഒന്നും വേണ്ട.
2: എന്താണ് കേടുന്നത്?
5: മണ്ണും പൊടിയും കിടക്കുന്നു ഇവിടം.

0: തൂത്തതല്ലേ?
1: നേരത്തെ തൂത്തതാണ്. നിങ്ങളുടെ പേരെന്താണ്?
0: കൃഷ്ണാനന്ദജി. ഞാൻ ഒരു സാമൂഹ്യോദ്ധാരകനായിരുന്നു. വീടും പരിസരവും എപ്പോഴും വൃത്തിയായിട്ട് ഇടണം.
1: എന്താണ് ഇങ്ങോട്ട് വന്നത്?
0: ഞാൻ ഒരു ഹെൽത്ത് വിസിറ്ററാണ്. ലെപ്രസി ഹെൽത്ത് വിസിറ്റർ.
1: ഹെൽത്ത് വിസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ?
0: പഠിപ്പിച്ചു തരാം. ഗവൺമെന്റിൽ നിന്ന് SET എന്നൊരു പദ്ധതി ഉണ്ടായിട്ടുണ്ട്. SET എന്ന് വെച്ചാൽ സർവേ എഡ്യൂക്കേഷൻ ട്രീറ്റ്മെന്റ്. കുഷ്ഠരോഗത്തെ സംബന്ധിച്ച് സർവേ നടത്തുക, കുഷ്ഠരോഗ നിവാരണത്തിനുള്ള വിദ്യാഭ്യാസം നടത്തുക, ആവശ്യമായ ചികിത്സകൾ. ആ ഇരിക്കുന്ന ഒരു പാറ്റയല്ലേ?
1: അതെ, അവിടെ ഇരുന്ന് വളരട്ടെ.
0: പാറ്റയെ തൂത്ത് വെളിയിൽ കളയരുതോ?
1: അത് നിങ്ങൾ ഒന്നും ചെയ്യില്ല.
0: എനിക്ക് ശുചിത്വത്തെ സംബന്ധിച്ച് ബഹു നിർബന്ധമാണ്. ഒരു ലഹരിയും ഞാൻ കഴിക്കുകയില്ല. ഞാൻ പാലേ കുടിക്കും. ആരോഗ്യപരമായി ബഹു. ആ പാറ്റയെ അവിടെ എങ്ങും കണ്ടില്ലല്ലോ.
1: നിങ്ങൾ എന്തിനാ വന്നത്?
0: ഇവിടെ സരോജമ ആരാണ്?
1: ഞാനാണ്.
0: നിങ്ങൾ കുറച്ച് ദിവസം മുമ്പേ ആസ്പത്രിയിൽ വന്നില്ലേ? ഡോക്ടർ നിങ്ങളുടെ സ്മിയർ 2-3 പ്രാവശ്യം പരിശോധിച്ചില്ലേ? നിങ്ങൾക്ക് കുഷ്ഠരോഗം.

0: വിവരം മറച്ചു വെക്കാൻ കൂട്ടാക്കാതെ അവൾ ചികിത്സയ്ക്ക് തയ്യാറാകുന്നു. എന്നാൽ രോഗത്തിൽ നിന്ന് പൂർണ്ണ വിമുക്തി നേടി ആശുപത്രിയിൽ നിന്ന് ആഹ്ലാദത്തോടെ വീട്ടിൽ തിരിച്ചെത്തുന്ന അവളെ അച്ഛനമ്മമാരും സഹോദരനും കാമുകനും തിരസ്കരിക്കുന്നു. ഒരു ഗതിയുമില്ലാതെ സാനറ്റോറിയത്തിലേക്ക് മടങ്ങുന്ന സരോജത്തിന് അഭയം നൽകുന്നത് കുഷ്ഠരോഗം ഒരു കുറ്റമല്ല എന്ന തിരിച്ചറിവുണ്ടായ ഡോക്ടർ തോമസ് ആണ്.
1: ഞാൻ ധാരാളം തയ്ക്കും, അതുകൊണ്ടാണ് എന്റെ കൈക്ക് പെരുപ്പ് തോന്നിയത്. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരെന്നെ പരിശോധിച്ചു. ഇപ്പോൾ എനിക്ക് കുറ്റരോഗമുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കൊരു അസുഖമില്ല. ആശുപത്രിയിൽ തെറ്റിപ്പോയതായിരിക്കും. ഇവിടെ രക്തവും നീരും പരിശോധിക്കുമ്പോൾ തെറ്റിപ്പോകാറുണ്ടോ?
2: നീ വല്ലാതെ ഭയന്നിരിക്കുന്നു. എന്താ നിന്റെ പേര്?
1: സരോജം.
2: സരോജ, ഇരിക്കൂ, ഇരിക്കൂ.
1: ഡോക്ടർ, എന്നെ കണ്ടാൽ തൂക്കടുള്ളതുപോലെ തോന്നുമോ?
2: സരോജം, നീ ഒട്ടും ഭയപ്പെടണ്ട. നിനക്ക് സുഹൃത്തുക്കളുണ്ടെങ്കിൽ തന്നെ ഞാൻ ചികിത്സിച്ച് ഭേദമാക്കാം. കുഷ്ഠരോഗത്തിന് ഇപ്പൊ നല്ല മരുന്നുണ്ട്.
1: ഡോക്ടർ, എന്നെ കണ്ടാൽ രോഗമുള്ളതുപോലെ തോന്നുന്നുണ്ടോ?
2: തോന്നുന്നില്ല. വരൂ. നിനക്ക് അസുഖം തോന്നിയത് ഏത് കഴിക്കാന്ന്? കേട്ടോ, ഇങ്ങനെ മടിക്കും. നന്നായിട്ട്. ആ, അവിടെ നോക്കിക്കോളൂ. നിന്റെ വിരലിൽ തൊടുന്നതായി തോന്നുന്നുണ്ടോ?
1: ഇല്ല.
2: ഇപ്പൊ
1: ഇല്ല.
2: ഇപ്പോഴോ?
1: തൊടുന്നതായി തോന്നില്ല ഡോക്ടർ. പക്ഷേ എനിക്കൊരു അസുഖമില്ല ഡോക്ടർ.
2: അതെ. സരോജയുടെ ശരീരത്തിൽ എന്തെങ്കിലും പാടുകളുണ്ടോ?
1: ഒന്നുമില്ല.
2: പൊരികണ്ണി പോലെ?
1: പൊരികണ്ണി ഉണ്ടോ ഡോക്ടർ?
2: ഐ സി. ചിലപ്പോൾ കൈയും കാലും ധരിക്കുകയും പനി വരികയും ചെയ്യാറുണ്ടോ? നിനക്ക് രോഗമുണ്ട്. നിന്റെ രോഗം ഞാൻ ഭേദമാക്കി തരാം. ഇപ്പൊ പുതിയൊരു മരുന്ന് വന്നിട്ടുണ്ട്. കുഷ്ഠരോഗം പകരുന്നതല്ലെങ്കിലും മറ്റാളുകളുമായി വളരെ അടുത്ത് പെരുമാറുന്നു. നീ എന്താണ് കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ കരയുന്നത്?
0: അടലിൻ പഞ്ചാഗ്നി നടുവിൽ അഞ്ചേന്ദ്രിയങ്ങളും പുകയുന്ന അനുഭവവുമായി അരങ്ങത്ത് നിൽക്കുന്ന സരോജം അവളുടെ പ്രണയവും സന്തോഷവും രോഷവും

0: താപവുമെല്ലാം കാണികൾ തങ്ങളുടെ ആത്മാവിലേക്ക് ഏറ്റുവാങ്ങി. അവൾ ചിരിച്ചപ്പോൾ അവർ ഒപ്പം ചിരിച്ചു, അവൾ കരഞ്ഞപ്പോൾ കൂടെ കരഞ്ഞു.
1: എന്നോട് പറഞ്ഞത് നേരാണ്, നമ്മളോട് ആളുകൾക്ക് വെറുപ്പാണ്. എല്ലാരും എല്ലാരും നമ്മളെ വെറുക്കുമോ? എല്ലാരും
2: കുഞ്ഞിന്റെ വിരലെല്ലാം മുരടിച്ച് മുഖത്തൊക്കെ വ്രണം വന്നിട്ട് വീട്ടിലോട്ട് കയറി ചെല്ലുമ്പം കുഞ്ഞിന്റെ വീട്ടുകാരെല്ലാം മുഖം പിന്നെ നിന്നോ എന്ന് പറയും. കുഷ്ഠരോഗിയെ ഭാര്യ വരക്കും മക്കളും.
0: KPSCയുടെ മുൻ നാടകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 3 മാസം നീണ്ടുനിന്ന കർശനമായ റിഹേഴ്സലിന് ശേഷമാണ് അശ്വമേധം തട്ടിൽ കയറിയത്. അരങ്ങൊരുക്കത്തിന്റെ നാളുകളിലൊരിക്കൽ KPSC അംഗങ്ങൾ എല്ലാവരും കൂടി കായംകുളത്തിന് സമീപത്ത് തന്നെയുള്ള 100 നാട് ലെപ്രസി സാനിറ്റോറിയം സന്ദർശിക്കാൻ പോയി. ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടിയാണ് തോപ്പിൽ ഭാസി അവരെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. കുഷ്ഠരോഗത്തിന്റെ ഭീകരത അഭിനേതാക്കൾക്ക് നേരിട്ട് മനസ്സിലാക്കാനായി ഒരവസരം ഒരുക്കുകയായിരുന്നു ഭാസി. രോഗം മൂലം ശരീരം അടർന്നുപോയവരും വിചിത്ര രൂപികളായി തീർന്നവരുമൊക്കെയായ പല മനുഷ്യ ജീവിതങ്ങളെയും അവരവിടെ കണ്ടു. അസുഖവും പ്രായാധിക്യവും മൂലം എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ലാത്ത പലരും അവിടെ അന്തേവാസികളായിരുന്നു. എന്നാൽ കൂട്ടത്തിലുണ്ടായിരുന്ന സുന്ദരികളും സുന്ദരന്മാരുമായ ചെറുപ്പക്കാരെ കണ്ടപ്പോഴാണ് എല്ലാവരും നടുങ്ങിപ്പോയത്. അക്കൂട്ടത്തിൽ ഒരു പെൺകുട്ടി സുലോചനയുടെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. 10 വയസ്സുള്ളപ്പോൾ രോഗം പിടിപെട്ട് അവിടെ എത്തിയ അവൾ 17 വയസ്സായപ്പോഴേക്കും തീർത്തും രോഗവിമുക്തയായി. സന്തോഷം കൊണ്ട് മതിമറന്ന് തുള്ളിച്ചാടി വീട്ടിലേക്ക് കയറി ചെന്ന അവളെ വീട്ടുകാർ അപ്പോൾ തന്നെ നിഷ്കരണമിറക്കിവിട്ടു. വേറെ ഗതിയില്ലാതെ സാനിറ്റോറിയത്തിലേക്ക് മടങ്ങിച്ചെന്ന അവളെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശങ്കരനാരായണൻ ഉണ്ണിത്താൻ കോളനിയിലേക്ക് വീണ്ടും സ്വീകരിച്ചു. അശരണയായ ആ പെൺകുട്ടിയാണ് വാസ്തവത്തിൽ സരോജത്തെ സൃഷ്ടിക്കാൻ തോപ്പിൽ ഭാസിക്ക് പ്രചോദനമായി തീർന്നത്. അവൾ തന്റെ ആത്മാവിൽ കുടിയേറിയതുകൊണ്ടാണ് ഓരോ അരങ്ങിലും സരോജത്തെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അവതരിപ്പിക്കാൻ തനിക്ക് കഴിയുന്നതെന്ന് സുലോചനയും പതിയെ വിശ്വസിക്കാൻ തുടങ്ങി.
3: ഞാൻ വിചാരിച്ചു സത്യൻ എന്നെ പറ്റിക്കാൻ പറയുകയാണ്. ചേട്ടനെ താലപ്പൊലിയും കുരുവയുമായിട്ട് എതിരേക്കാൻ എന്റെ ചേച്ചി ഒരുങ്ങിയിരിക്കല്ലേ.
4: സരള പറഞ്ഞ കാര്യം വേഗം വേണ്ടി വരും.
3: എന്താ വേഗം വേണ്ടി വരും പറഞ്ഞത്?
4: നിന്നെ എത്രയും വേഗം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ സത്യ നീ പോയി ഒരു തീപ്പെട്ടി എടുത്തോണ്ടോ.
0: തിരശ്ശീലയിൽ ഇനിയൊരു ഇടവേള.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: തിരികെ എത്താം തിരശീലയിലേക്ക്. തലമുറകളെ പുളകം കൊള്ളിക്കുന്ന നാടകഗാനങ്ങൾ പാടുകയും അഭിനേത്രിയായി തിളങ്ങുകയും ചെയ്ത KPSC സുലോചന എന്ന KSulochanayെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് നാം തിരശീലയിലൂടെ പറയുന്നത്. 1962 തിരുവോണ നാളിൽ നടന്ന നാടകോത്സവത്തിന്റെ 3rd day കോട്ടയത്ത് PK വിക്രമൻ നായർ ഉദ്ഘാടനം ചെയ്ത അഖില കേരള നാടകോത്സവത്തിൽ വെച്ച് സുലോചന മികച്ച നടിയുടെ പുരസ്കാരം ഏറ്റുവാങ്ങി. മികച്ച നാടകമായി അശ്വമേധവും സംവിധായകനായി തോപ്പിൽ ഭാസിയും തിരഞ്ഞെടുക്കപ്പെട്ടു. യാഗാശ്വത്തിന്റെ കുളമ്പടി ശബ്ദവുമായി പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട് മുന്നേറിയ അശ്വമേധത്തിന് 1963 KPSCയുടെ ഭാരത പര്യടനവേളയിൽ മറുനാടൻ മലയാളികളിൽ നിന്ന് ലഭിച്ച സ്വീകരണം അത്ഭുതപൂർവമായിരുന്നു. ഏറ്റവുമധികം അനുമോദനങ്ങളും ഹർഷാരവങ്ങളും ലഭിച്ചത് സരോജം എന്ന ദുഃഖപുത്രിയെ അരങ്ങത്ത് അനശ്വരയാക്കിയ സുലോചനയ്ക്കായിരുന്നു. ഒരു 10 കാലത്തോളം സജീവമായ ഏറ്റവും ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അനുഭവ സമ്പത്തുണ്ടായിട്ടും കൂടുതൽ സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ അവരുടെ രാഷ്ട്രീയ ആർജവവും തുറന്ന പ്രതികരണ ശേഷിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള ചേർന്നു നിൽപ്പും തന്നെ അവരിലെ ഗായികയെ പാർട്ടി യോഗങ്ങളിലും മറ്റും പാട്ട് സംഘത്തിലൊരാളായി അവർ പങ്കെടുത്തിരുന്നു. കാരണങ്ങൾ എന്തായാലും തന്റെ ഗാനശൈലിയിലും അഭിനയശൈലിയിലും അതാത് മാധ്യമം അനുസരിച്ച് മാറ്റിപ്പണിയലിലുള്ള പ്രാവീണ്യക്കുറവ് കൊണ്ടായിരുന്നില്ല അത് സംഭവിച്ചത്. അതിനുള്ള പ്രതിഭയും അർപ്പണബോധവും മാനസിക ബലവും ഇച്ഛാശക്തിയും അകമേയുള്ള ഒരു കലാകാരിയായിരുന്നു അവർ. സുലോചനയെ KPSCയിലേക്ക് കൊണ്ടുവന്ന കഥ നാടകത്തിന്റെ സ്ഥാപകനായ ജനാർദ്ദനക്കുറുപ്പ് മുൻപ് വിവരിച്ചത് ഇങ്ങനെയാണ്. പാടി അഭിനയിക്കാൻ ഒരു നടിയെ തേടി നടത്തിയ അന്വേഷണമാണ് സുലോചനയിൽ ചെന്നെത്തിയത്. തിരുവനന്തപുരം VJT ഹാളിൽ പതിവായി പാടാനെത്തുന്ന ഒരു പെൺകുട്ടിയുണ്ട്. പുളിമൂട് ജംഗ്ഷനിലാണ് അവർ താമസിച്ചിരുന്നത്. അങ്ങനെയാണ് അവർ ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. "നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയിലെ സുമാവലി" എന്ന കഥാപാത്രത്തിലൂടെ പിന്നീട് സുലോചന പാർട്ടിക്കും ജനങ്ങൾക്കും പ്രിയങ്കരിയായി. തുടർന്നുള്ള നാടകങ്ങളിലെല്ലാം അഭിനയിക്കാൻ അവസരം ലഭിച്ച ഇവർ KPSC സുലോചനയായി. തിരശീല ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. നാടകവും നാടകവിശേഷങ്ങളും ഒക്കെയായി തിരശീലയുടെ അടുത്ത അധ്യായത്തിൽ ഒത്തുചേരാൻ നമുക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

ലോകത്തെവിടെ ഇരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
1: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ചേറു ചിരി ചിരിയുടെ കുളിരുളി നീ മുറ്റത്തെ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഇന്ന് June 19 ലോക സിക്കിൾ സെൽ ദിനം, അതായത് വേൾഡ് സിക്കിൾ സെൽ അവയർനെസ് ഡേ. അരിവാൾ കോശ രോഗത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും June 19 ലോക സിക്കിൾ സെൽ ദിനം, അതായത് വേൾഡ് സിക്കിൾ സെൽ അവയർനെസ് ഡേ ആചരിക്കുന്നത്. രോഗനിർണയം, ചികിത്സ, രോഗികൾ നേരിടുന്ന വെല്ലുവിളികൾ എന്നിവയാണ് ഈ ദിവസത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. എന്താണ് സിക്കിൾ സെൽ ഡിസീസ്? ചുവന്ന രക്താണുക്കളെ ബാധിക്കുന്ന ഒരു ജനിതക രക്തരോഗമാണിത്. സാധാരണയായി വൃത്താകൃതിയിലുള്ള ചുവന്ന രക്താണുക്കൾക്ക് ജനിതക മാറ്റം മൂലം അരിവാളിന്റെ സിക്കിൾ ആകൃതി കൈവരുന്നു. ആകൃതി മാറുന്ന രക്തകോശങ്ങൾക്ക് രക്തക്കുഴലുകളിലൂടെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല. ഇത് രക്തയോട്ടം തടസ്സപ്പെടുന്നതിനും കഠിനമായ വേദനയ്ക്കും, അതായത് സിക്കിൾ സെൽ ക്രൈസിസിന് കാരണമാകുന്നു. കൂടാതെ വിളർച്ച, അമിത ക്ഷീണം, രോഗപ്രതിരോധ ശേഷി കുറയൽ എന്നിവയും ഉണ്ടാകാം. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ ഈ രോഗം കൂടുതൽ കണ്ടുവരുന്നു. രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കി 2047 രാജ്യത്ത് നിന്ന് ഈ രോഗം പൂർണ്ണമായി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ ദൗത്യം, അതായത് നാഷണൽ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: നമ്മുടെ സണ്ണി ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ചു ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

0: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
1: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെന്റ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെന്റ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി

0: കൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-93-71-4, മൊബൈൽ 9446-20-27-0. നമ്പർ ഒരിക്കൽ കൂടി 0474-27-93-71-4, മൊബൈൽ 9446-20-27-0.
1: പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, ഇന്ന് June 19 ദേശീയ വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തിലേക്ക് ഉയർത്തിയ ശ്രീ PN പണിക്കരുടെ ചരമദിനം. കേരളത്തിൻ്റെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ശ്രീ PN പണിക്കരുടെ ഓർമ്മ പുതുക്കുന്നതിനോടൊപ്പം വായനാശീലം അന്യമായിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വായനാ ദിനവും. 1996 മുതലാണ് കേരളം ഈ ദിവസം വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. കേരളത്തിൻ്റെ ഈ വായനാ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് 2017 June 19 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തോടെയാണ് ഈ ദിനം ദേശീയ വായനാ ദിനമായി രാജ്യമൊട്ടാകെ ആചരിക്കാൻ തുടങ്ങിയത്. June 19 മുതൽ 25 വരെ വായനാ വാരവുമാണ്. വായനാ ദിനത്തിൽ നമ്മുടെ എല്ലാം മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് മറ്റാരുമല്ല, വായനയുടെ ആഴങ്ങളെ വളരെ ലളിതമായ വരികളിലൂടെ മലയാളിയുടെ നെഞ്ചിലേക്ക് പകർന്നു തന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി മാഷല്ലേ. വായിച്ചാൽ വിളയും എന്ന് അദ്ദേഹം കുറിച്ചിട്ട ആ കൊച്ചു വരികളിലാണ് മലയാളിയുടെ വായനാ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ദർശനം ഒളിഞ്ഞുകിടക്കുന്നത്. പ്രിയപ്പെട്ട എത്ര സാഹിത്യകാരന്മാരാണ് നമ്മുടെ ഭാഷയെ സമ്പന്നമാക്കിയിരിക്കുന്നത്. മലയാള ഭാഷയുടെയും സാഹിത്യ ചരിത്രത്തിൻ്റെയും അമൂല്യ സമ്പത്തുക്കൾ തലമുറകൾക്കായി സംരക്ഷിച്ച ശ്രീ ശൂരനാട് കുഞ്ഞൻപിള്ള, ദേശസ്നേഹത്തിൻ്റെ കവി പാല നാരായണൻ നായർ, നവോത്ഥാനത്തിൻ്റെ ദീപശിഖയായ കുമാരനാശാൻ, ദേശീയ ബോധത്തിൻ്റെ ജ്വാല കാത്തുസൂക്ഷിച്ച വള്ളത്തോൾ നാരായണ മേനോൻ, മലയാള കവിതയെ ലോക സാഹിത്യത്തിൻ്റെ ഉയരങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാകവി ജി ശങ്കരക്കുറുപ്പ്, ജീവിതത്തിൻ്റെ ലാളിത്യത്തിൽ മഹത്തായ സത്യങ്ങൾ കണ്ടെത്തിയ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന നമ്മുടെ പ്രിയപ്പെട്ട ബേപ്പൂർ സുൽത്താൻ, മനുഷ്യഹൃദയത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ വികാരങ്ങൾക്ക് വാക്കുകൾ നൽകിയ പ്രിയപ്പെട്ട കമലാദാസ്, പ്രകൃതിയോട് പ്രണയിച്ചും കലഹിച്ചും കവിതകൾ എഴുതിയ പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചർ, കവിതയ്ക്ക് ഹൃദയത്തിൻ്റെ ചൂടും മനുഷ്യസ്നേഹത്തിൻ്റെ ആഴവും നൽകിയ ശ്രീ ONV കുറുപ്പ്, വിപ്ലവവും പ്രണയവും നിറച്ച കവിതകളിലൂടെ ശ്രീ വയലാർ രാമവർമ്മ, പ്രവാസ ജീവിതത്തിൻ്റെ വേദനകളും സ്വപ്നങ്ങളും ലോക സാഹിത്യത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ബെന്യാമൻ, സ്ത്രീയുടെ അതിജീവനവും ആത്മാഭിമാനവും ശക്തമായി വരച്ചുകാട്ടി വേറിട്ട ശബ്ദമായ ശ്രീമതി KR മീര, മനുഷ്യബന്ധങ്ങളുടെ ആഴങ്ങൾ മനോഹരമായി ആവിഷ്കരിച്ച ശ്രീ സുഭാഷ് ചന്ദ്രൻ, സമകാലിക സമൂഹത്തിൻ്റെ സങ്കീർണതകളെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്ന TD രാമകൃഷ്ണൻ, അങ്ങനെ എത്ര സാഹിത്യ പ്രതിഭകളാണ് നമ്മുടെ വായനയെയും സംസ്കാരത്തെയും ധന്യമാക്കിയിരിക്കുന്നത്. പുസ്തകങ്ങൾക്കൊപ്പം പത്രങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും മലയാളിയുടെ വായനാശീലത്തെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കൂടാതെ ലോക സാഹിത്യത്തിലും നിരവധി മഹാരഥന്മാർ വായനയുടെ ലോകത്തെ സമ്പന്നമാക്കിയിട്ടുണ്ട്. വില്യം ഷേക്സ്പിയറും കീറ്റ്സും ഷെല്ലിയും ആണസ്റ്റ് ഹെമിംഗ്വേയും റോബർട്ട് ഫ്രോസ്റ്റും വെർജീനിയ ഉൾഫും ചാൾസ് ഡിക്കൻസും

ും ജെയ്ൻ ഓസ്റ്റിനും ഭാഷയുടെയും ദേശത്തിന്റെയും അതിരുകൾ കടന്ന് വായനക്കാരെ ചിന്തിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നല്ല വായനയ്ക്ക് അതിരുകളില്ലെന്നും വായന മനുഷ്യരെ ഒരുമിപ്പിക്കുന്ന ഒരു ശക്തിയാണെന്നും അവരുടെ രചനകൾ നമ്മെ പഠിപ്പിക്കുന്നു. ഓരോ പുസ്തകവും ഒരു പുതിയ ലോകത്തേക്കുള്ള വാതിലാണ്. ആ വാതിലുകൾ തുറന്നിടാനും വായനയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും നമുക്ക് കഴിയട്ടെ. പുസ്തകങ്ങളോട് കൂടുതൽ സൗഹൃദമാകാം, വായനയെ ജീവിതത്തിൻ്റെ മനോഹരമായൊരു ശീലമാക്കാം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വായനാ ദിനാശംസകൾ. ഞാൻ പ്രീത സുഗതൻ.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
4: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്?

0: ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
1: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മുക്കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ

0: ബന്ധപ്പെടാവുന്നതാണ്. കേവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സന്തോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSK

0: എഫ് സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279314, മൊബൈൽ 9444620270. നമ്പർ ഒരിക്കൽ കൂടി 0474279314, മൊബൈൽ 9444620270.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അനസൂയയെക്കുറിച്ചാണ്. അനസൂയ എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നറിയണമെങ്കിൽ എന്തുകൊണ്ടാണ് അർജുനൻ അനസൂയയുടെ ജീവിക്കുന്ന ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്നറിയണം. കുരുക്ഷേത്ര യുദ്ധമുഖത്ത് വെച്ചാണല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത എന്നറിയപ്പെടുന്ന മഹത്തരവും അമൂല്യവുമായ ജ്ഞാനം ഉപദേശിക്കുന്നത്. സുന്ദരമായി നീ എന്തിനെയെല്ലാം കാണുന്നുവോ അതിനുള്ളിലെ സൗന്ദര്യമാണ് ഞാൻ. ശക്തമെന്ന് നീ ധരിക്കുന്ന എല്ലാറ്റിനും ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ശക്തിയാണ് ഞാൻ. ജ്ഞാനികളായി നീ കാണുന്നവരുടെ ഉള്ളിലെ ജ്ഞാനമാണ് ഞാൻ എന്നിങ്ങനെ ഭഗവാൻ ജ്ഞാനം പകർന്നു നൽകുമ്പോൾ അർജുനനോട് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, അർജുന, നീ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. നീ എന്നിൽ യാതൊരു കുറ്റവും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ല. ആരിലും കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കാതിരിക്കുന്ന അർജുനൻ കൈമുതലാക്കിയിരുന്ന ആ സ്വഭാവവിശേഷത്തെയാണ് അനസൂയ എന്ന് പറയുന്നത്. അനസൂയയുടെ വിപരീത പദമാണ് അസൂയ. ആരിലും എന്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന ദോഷൈക ദൃക്കായ ഒരു വ്യക്തിയുടെ സ്വഭാവവിശേഷമാണ് അസൂയ. അസൂയാലുക്കൾ എപ്പോഴും ഏതിൻ്റെയും എന്തിൻ്റെയും നെഗറ്റീവായ വശം അല്ലെങ്കിൽ നിഷേധാത്മകമായ വശം ആയിരിക്കും കണ്ടുപിടിക്കുകയും വിശ്വസിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും പ്രചരിപ്പിക്കുകയും ജനമധ്യത്തിൽ ചിത്രീകരിക്കുകയും ചെയ്യുക. ഏറ്റവും നല്ലതിലും അവർ തെറ്റ് കണ്ടുപിടിക്കും. എവിടെയാണ് പോരായ്മയുള്ളത് എന്ന് അവർ തിരക്കി നടക്കും. നല്ലതൊന്നും അവരുടെ ദൃഷ്ടിയിൽ പതിയുകയുമില്ല. ക്ഷീരമുള്ളവരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം എന്ന വരികൾ ഈ സന്ദർഭത്തിൽ തികച്ചും അന്വർത്ഥമാണ്. ഒരമ്മയോട് കുഞ്ഞിപ്രകാരം പറയുകയാണ് എന്ന് കരുതുക. എനിക്കറിയാം അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല, മൂത്ത കുട്ടിയോട് അല്ലെങ്കിൽ മറ്റൊരു കുട്ടിയോടാണ് അമ്മയ്ക്ക് സ്നേഹം. ഇതൊരിക്കലും ഒരു സാഹചര്യത്തിലും ശരിയല്ല. ഒരു ശിഷ്യൻ ഗുരുവിനോട് പറയുകയാണ്, അങ്ങയ്ക്ക് എന്നോട് സ്നേഹമില്ല. ഇത്തരം പ്രസ്താവനകൾ ഒരിക്കലും സത്യത്തിനോട് ചേർന്ന് പോകുന്നതല്ല. ഒരമ്മയ്ക്കോ ഗുരുവിനോ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. ഇതെല്ലാം നെഗറ്റീവായ ചിന്തകളാണ്. യാഥാർത്ഥ്യവുമായി ഇവയ്ക്ക് ബന്ധമില്ല. ശക്തമായ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. കതകും ജനൽപാളികളും അടയുകയും ആഞ്ഞടിക്കുകയും തുറക്കുകയും ചെയ്യുന്നു. ഇത് തടയാനായി ഒരാൾ കതക് വലിച്ചടയ്ക്കുമ്പോഴാകും മറ്റൊരു വ്യക്തി കയറി വരുന്നത്. അദ്ദേഹം കരുതുന്നത് താൻ കയറി വരുന്നത് കണ്ട് ആദ്യത്തെ വ്യക്തി കതക് തൻ്റെ മുഖത്തിനു നേരെ വലിച്ചടച്ചു എന്നാണ്. തൻ്റെ വരവ് ഇഷ്ടപ്പെട്ടില്ലെന്ന് അയാൾ അറിയും.

നൽകുകയായിരുന്നു എന്ന് കയറി വരുന്ന വ്യക്തി കരുതുന്നു. തെറ്റായ ചിന്തയാണിത്. യാഥാർത്ഥ്യത്തിന് ഇത്തരം ചിന്തകളുമായി പുലബന്ധം പോലുമില്ല. ലോകം മുഴുവൻ തിന്മ നിറഞ്ഞതാണ്, ഇവിടെ ഒന്നും ശരിയല്ല എന്ന് ഇക്കൂട്ടർ ഉറച്ചു വിശ്വസിക്കുന്നു. തങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമാണ് ശരിയെന്നാണ് ഇവർ കരുതുന്നത്. തങ്ങളുടെ വീക്ഷണം, അഭിപ്രായം, കാഴ്ചപ്പാട്, വിശ്വാസം, ഇതെല്ലാം മാത്രമാണ് ശരി, മറ്റെല്ലാം തെറ്റ് എന്നാണ് ഇത്തരം നെഗറ്റീവ് ചിന്താഗതിക്കാർ കരുതുന്നത്. അവർക്ക് മറ്റൊന്നിനെയും മനസ്സിലാക്കാൻ ശ്രമിക്കാനോ സഹിഷ്ണുതയോടുകൂടി ഉൾക്കൊള്ളാനോ സന്നദ്ധതയുമില്ല, അവർക്കതിന് സന്മനസ്സുമില്ല. കണ്ണാടിയിൽ മുഖം ശരിയായി കാണാൻ കഴിയുന്നില്ലെങ്കിൽ കണ്ണാടി തുടച്ച് വൃത്തിയാക്കാത്തതിൻ്റെയും അത് ചെയ്യാൻ ചുമതലപ്പെട്ടവരുടെയും കുഴപ്പമാണെന്ന് ഇത്തരം നെഗറ്റീവ് സ്വഭാവമുള്ളവർ വിധി എഴുതും. ചിലപ്പോൾ അവരുടെ കണ്ണിലെ തിമരബാധയുടെയോ മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെയോ കാഴ്ചക്കുറവിൻ്റെയോ ഭാഗമാകാം അത്. പക്ഷെ തങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന വിദൂര സാധ്യത പോലും അവരുടെ അജണ്ടയിൽ തന്നെയില്ല. കുഴപ്പമെല്ലാം മറ്റുള്ളവരുടേത് എന്ന ഭാവമായിരിക്കും അവരെ എപ്പോഴും ഭരിക്കുന്നത്. ശരിക്കും ഈ സാഹചര്യത്തിൽ എന്താണ് വേണ്ടത്? നമ്മുടെ കാഴ്ച മറയ്ക്കുന്ന എന്തെങ്കിലും തടസ്സങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ നമുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് സ്വയം അംഗീകരിക്കണം. നമ്മുടെ ഭാഗത്ത് ഒരു കുഴപ്പവുമില്ല എന്ന മുൻവിധി ഉപേക്ഷിച്ച് എല്ലാ കാര്യങ്ങളിലും സ്വയം വിമർശനവും ആത്മപരിശോധനയും കൊണ്ടുവരുമ്പോൾ ജീവിതം കൂടുതൽ സുന്ദരവും സുരഭിലവുമാകുന്നത് അനുഭവിച്ചറിയാൻ സാധിക്കും. വൈദ്യരെ സ്വയം ചികിത്സിക്കൂ. അവനവൻ്റെ കണ്ണിലെ കോലെടുത്തിട്ട് മാത്രം മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കുക തുടങ്ങിയ പ്രയോഗങ്ങൾ ഈ ആശയത്തിൻ്റെ ചുവട് പിടിച്ചുള്ളതാണ്. ഞാൻ എല്ലാറ്റിനും അതീതനാണ്, ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്ന മനോഭാവം നമ്മെ എങ്ങും കൊണ്ടുചെന്നെത്തിക്കുകയില്ല. നമുക്കൊരു മനോഹരമായ ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. 1967 പുറത്തിറങ്ങിയ കസവുതട്ടം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. കസവുതട്ടത്തിൻ്റെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചത് കുഞ്ചാക്കോയാണ്. പ്രേംനസീർ, അടൂർ ഭാസി, മണവാളൻ ജോസഫ്, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ബഹദൂർ, ശാരദ, എസ് പി പിള്ള തുടങ്ങിയവരായിരുന്നു കസവുതട്ടത്തിലെ പ്രമുഖ അഭിനേതാക്കൾ. നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാനം രചിച്ചത് വയലാർ, സംഗീത സംവിധാനം ദേവരാജൻ, ആലപിച്ചിരിക്കുന്നത് പി സുശീലയും എ എം രാജയും. മയിൽപീലി കണ്ണുകൊണ്ട്.

0: മൊഹബത്ത്.
1: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളോടൊപ്പം ഡോക്ടർ റിജി ജി നായർ. എല്ലാറ്റിലും കുറ്റം കണ്ടുപിടിക്കുന്ന അസൂയാലുവായ ഒരു ദോഷൈക ദൃക്ക് എന്ന നിലയിൽ നിന്നും അനസൂയ മുഖമുദ്രയാക്കിയ ഒരു വ്യക്തി എന്ന നിലയിലേക്കുള്ള മാറ്റം വ്യക്തിത്വ വികസനത്തിലെ വലിയ ഒരു നാഴികക്കല്ലായിരിക്കും. നിർഭാഗ്യവശാൽ നമുക്ക് ചുറ്റും കൂടുതലായി കാണപ്പെടുന്നത് അസൂയാലുക്കളെയാണ്. ഒരുപക്ഷെ നമ്മെപ്പറ്റിയും ഇത്തരം അഭിപ്രായമുണ്ടാകാം എന്നതും ഇവിടെ മറച്ചു പിടിക്കുന്നില്ല. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ആത്മബന്ധമുള്ള ഒരു വ്യക്തിയുമായി ചെറിയ ഏതെങ്കിലും ഒരു കാരണത്തിനായി പിണങ്ങേണ്ടി വന്നാൽ പിന്നെ ആ വ്യക്തിയിൽ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കുറ്റം കണ്ടുപിടിക്കലാകും നമ്മുടെ ജോലി. ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞുപോയ വർഷങ്ങളിലെ പല സന്ദർഭങ്ങളിലും അദ്ദേഹം പറഞ്ഞ വാക്കുകളും ചെയ്ത പ്രവൃത്തികളും സ്വീകരിച്ച നിലപാടുകളുമെല്ലാം ഓർത്തെടുത്ത് അതിലെല്ലാം കുറ്റവും ദുരുദ്ദേശവും കണ്ടുപിടിക്കുന്നതിനായിരിക്കും നാം കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ഒരു ചെറിയ തർക്കത്തിൻ്റെയോ സൗന്ദര്യ പിണക്കത്തിൻ്റെയോ ഈഗോ പ്രശ്നത്തിൻ്റെയോ അധികാര വടംവലിയുടെയോ സ്ഥാനമാനങ്ങളുടെയോ പേരിലായിരിക്കും ചിലർ ജീവിതം മുഴുവൻ വിശ്വസിച്ച് പ്രവർത്തിച്ച പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു വരുന്നത്. എന്നാൽ അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് വഴുതി മാറി ഇത്രയും നാൾ സ്നേഹിച്ച് വിശ്വസിച്ച് പ്രവർത്തിച്ചു വന്ന പ്രത്യയശാസ്ത്രത്തെയും അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണങ്ങളെയും പോലും തള്ളിപ്പറയാൻ യാതൊരു മടിയും മിക്കവർക്കും ഉണ്ടാകാറില്ല. എല്ലാം തെറ്റായിരുന്നു, എങ്ങനെയെങ്കിലും സഹിച്ചു നിന്നു, എന്റെ നിലപാടാണ് ശരി തുടങ്ങിയ വെളിപാടുകളുമായി അവർ സമൂഹത്തെ യാതൊരു ലജ്ജയോ മടിയോ കൂടാതെ അഭിമുഖീകരിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം അപഹാസ്യരാകുന്നത് പോലും ഇങ്ങനെയുള്ളവർക്ക് തിരിച്ചറിയാനാകുകയില്ല. അസൂയ എന്താണെന്നും അനസൂയ എന്തല്ലെന്നും വിശദീകരിക്കാൻ നമുക്ക് ചുറ്റുമുള്ള ചില സമകാലിക ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുവെന്ന് മാത്രം. ഞാൻ മാത്രം ശരി, മറ്റുള്ളവരൊന്നും ശരിയല്ല എന്ന മനോഭാവത്തിൽ നിന്ന് മോചനം നേടി അർജുനനെ പോലെ അനസൂയ ജീവിതശൈലിയായി മാറ്റുമ്പോഴാണ് ജീവിതത്തിൽ ഉയർച്ചയും വളർച്ചയും പുരോഗതിയും നേട്ടവും എല്ലാം ഉണ്ടാകുന്നത്. അസൂയ ഉണ്ടെന്നുള്ളത് കൊണ്ട് വിഷമിക്കേണ്ടതില്ല. ഈ പറയുന്ന വ്യക്തിയും അതേപോലെ നമ്മുടെ സമൂഹത്തിൽ നാം ഇടപെടുന്നവരിൽ ഭൂരിഭാഗവും ഈ സ്വഭാവത്തിൽ നിന്ന് മുക്തരല്ല. രാധയ്ക്ക് പോലും അസൂയുണ്ടായിരുന്നു. അതെ, ശ്രീകൃഷ്ണന്റെ രാധ തന്നെ. ധാര എന്ന വാക്കിന് സ്രോതസ്സിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നതെന്നും അതിൻ്റെ വിപരീതമായ രാധ എന്ന വാക്കിന് സ്രോതസ്സിലേക്ക് ഉറവിടത്തിലേക്ക് മടങ്ങി വരുന്നതെന്നും ഉള്ളിലേക്ക് കേന്ദ്രീകരിക്കുന്നത് എന്നുമാണ് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. കൃഷ്ണൻ ആകർഷിക്കുന്നവനാണ്. എവിടെ കൃഷ്ണനുണ്ടോ അവിടെ ആകർഷണവുമുണ്ട്. രാധയാകട്ടെ കാത്തിരിപ്പിൻ്റെ പ്രതീകമാണ്. കാത്തിരിപ്പ് തന്നെയാണ് സ്നേഹം. സ്നേഹമെന്നാൽ കാത്തിരിപ്പും. കാത്തിരിപ്പ് എന്നെങ്കിലും ഒന്ന് അവസാനിക്കാനായി കാത്തിരിക്കുന്ന വിരഹിണിയാണ് രാധ. ആർക്കും രാധയോട് അസൂയ തോന്നും. കൃഷ്ണന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞ ആരെയും ആകർഷിക്കുന്ന കൃഷ്ണൻ തന്നെ ആകൃഷ്ടനായ രാധയോട് ആർക്കെങ്കിലും, പ്രത്യേകിച്ച് ഗോപികമാർക്ക്, അസൂയ തോന്നുന്നത് സ്വാഭാവികം എന്ന് മാത്രമേ പറയാനാകൂ. പക്ഷേ രാധയ്ക്കും അസൂയുണ്ടായി ഭഗവാന്റെ ഓടക്കുഴലിനോട്. ഭഗവാനോടൊപ്പം എപ്പോഴും ഉണ്ടാകാൻ കഴിയുന്നു, ചുണ്ടോട് ചേർന്നിരുന്ന് മധുരമായ മുരളീഗാനം ഒഴുക്കുന്നു. ഇതൊക്കെയാണ് രാധയ്ക്ക് അസൂയ ഉണ്ടാകാനുള്ള കാരണം. എന്നാൽ ഓടക്കുഴലിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാലോ, ഏതോ ഘോരവനത്തിനുള്ളിലെ മുളങ്കാട്ടിൽ ഒരു വലിയ മുളവൃക്ഷത്തിൻ്റെ ഭാഗം

ആയിരുന്നു അത്. ഒരു ദിവസം ഒരാൾ അവിടെ എത്തി കോടാലിയും മഴുവും വെട്ടുകത്തിയും ഒക്കെ ഉപയോഗിച്ച് വെട്ടി താഴെയിട്ട് വാൾ കൊണ്ട് അറുത്ത് ഉള്ളി കൊണ്ട് കുത്തി രൂപപ്പെടുത്തി അരം കൊണ്ട് രാഗി മിനുക്കി മൂർച്ചയേറിയ മറ്റായുധങ്ങൾ ഉപയോഗിച്ച് ദ്വാരമിട്ട് അങ്ങനെ എന്തെല്ലാം അസഹനീയമായ വേദനകളിലൂടെ കടന്നുപോയ ശേഷമാണ് ആ ഓടക്കുഴലിന് ഇന്നത്തെ രീതിയിലുള്ള മനോഹരമായ വേണുനാദം പൊഴിക്കുന്ന ഒരു ഓടക്കുഴലായി ഭഗവാന്റെ സവിധത്തിൽ അണയാനും സന്തത സഹചാരിയാകാനും കഴിഞ്ഞത് എന്നോർത്തു നോക്കൂ. നമുക്ക് മറ്റൊരു മനോഹരമായ ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. ഒരു മയിൽ പീലിയായി ഞാൻ ജനിച്ചിരുന്നു എങ്കിൽ എന്ന ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. 1980 പുറത്തിറങ്ങിയ അണിയാത്ത വളകൾ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ഈ ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ബാലചന്ദ്ര മേനോനായിരുന്നു. നിർമ്മാണം നിർവഹിച്ചത് NP അബുവും സുകുമാരൻ, സോമൻ, അംബിക, വേണു നാഗവള്ളി, ശങ്കരാടി എന്നിവരാണ് അണിയാത്ത വളകളിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ബിച്ചു തിരുമലയാണ് ഈ മനോഹരമായ ഗാനം രചിച്ചത്. സംഗീത സംവിധാനം നിർവഹിച്ചത് AT ഉമ്മർ, ആലപിച്ചിരിക്കുന്നത് S ജാനകിയും. അംബിക അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് ഈ ഗാനം സിനിമയിൽ ആലപിക്കുന്നത്. അംബികയുടെ ഈ ഗാനത്തിൻ്റെ ഏറ്റവും അവസാനം കണ്ണ എന്ന് നീട്ടി വിളിക്കുമ്പോൾ സുകുമാരൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം എന്തോ എന്ന് ഏറ്റു വിളിക്കുന്നുണ്ട്. അത് ശരിക്കും നമ്മൾ കേൾക്കുന്നത് ഈ ഗാനത്തിൻ്റെ രചയിതാവായ ബിച്ചു തിരുമലയുടെ തന്നെ ശബ്ദമാണ്. നമുക്ക് കേൾക്കാം. ഒരു മയിൽ പീലിയായി ഞാൻ ജനിച്ചിരുന്നെങ്കിൽ.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഓരോ വ്യക്തികളുടെയും നേട്ടത്തിനും വിജയത്തിനും പിന്നിൽ കഠിനമായ അധ്വാനം, നിശ്ചയദാർഢ്യം, ത്യാഗം, വേദന ഇതെല്ലാമുണ്ട്. അവരുണ്ടാക്കിയ നേട്ടങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഉണർന്നെണീറ്റപ്പോൾ അവരിലേക്ക് സ്വയം വന്നു ചേർന്നതല്ല. അതുകൊണ്ട് തന്നെ നാം അസൂയപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് ആ പ്രസിദ്ധമായ പരസ്യവാചകം പോലെ ആ ഗുണങ്ങളെല്ലാം സ്വന്തമാക്കി അഭിമാനിക്കുകയാണ് വേണ്ടത്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പോലും നമുക്ക് അസൂയ മാറ്റിവെക്കാൻ സാധിക്കുന്നില്ല. അടുപ്പമുള്ളവരോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അസൂയ തോന്നുന്നത്. ഇവിടെയാണ് ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ വാക്കുകളുടെ പ്രസക്തി. നീ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, പക്ഷേ നീ എന്നിൽ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മുടെ ഭാഷയിലും ശൈലിയിലും തന്നെ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അസൂയാർഹമായ നേട്ടം കൈവരിച്ചു, അസൂയാവഹമായ ജീവിതം നയിച്ചു എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ അസൂയ എന്ന നെഗറ്റീവ് പദത്തെ മഹത്വവൽക്കരിക്കുന്നവയാണ്. പത്രമാധ്യമങ്ങളിലൂടെ കണ്ണോടിച്ചാൽ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ കടന്നുപോയാൽ ഇത്തരം പ്രയോഗങ്ങൾ സാധാരണമാണ് എന്ന് മനസ്സിലാകും. പോസിറ്റീവായിട്ടാണ് ഉദ്ദേശിക്കുന്നതും പറയുന്നതും, പക്ഷേ നെഗറ്റീവായ അർത്ഥമാണ് അതിനുള്ളത്. ഉദാഹരണം, IPL അസൂയാവഹമായ നേട്ടവുമായി സഞ്ജു സാംസൺ എന്ന തലക്കെട്ട് ശ്രദ്ധിക്കാം. കേൾക്കാൻ സുഖമുണ്ട്, പക്ഷേ ഇവിടെ മറ്റുള്ളവർക്കുണ്ടാകാവുന്ന അസൂയയെപ്പറ്റി സൂചിപ്പിക്കുമ്പോൾ ആ നേട്ടത്തിന്റെ പുറകിലുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണവും കഠിനാധ്വാനവും കണക്കിലെടുക്കപ്പെടാതെ പോകുന്നതായി തോന്നിപ്പോകും. മഹാമാരിയുടെയും ലോക്ക്ഡൌണിന്റെയും കാലത്ത് മിക്കവാറും എല്ലാവരും മടി പിടിച്ചും ഉറങ്ങിയും മൊബൈലും TVയും കണ്ടും സമയം ചെലവഴിച്ചപ്പോൾ സഞ്ജു സാംസൺ ദിവസം കുറഞ്ഞത് 6 മണിക്കൂർ നീണ്ട കഠിനമായ പരിശീലനത്തിൽ മുഴുകുകയായിരുന്നു. മുൻ കേരള രഞ്ജി ടീം ക്യാപ്റ്റൻ മുഹമ്മദ് റൈഫി എറിഞ്ഞുകൊടുത്ത 20,000-ൽ പരം ബോളുകളെയാണ് അന്ന് സഞ്ജു നെറ്റ് പ്രാക്ടീസിന്റെ ഭാഗമായി നേരിട്ടത്. ഇവിടെ അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. വരും തലമുറ അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെയും കഠിനാധ്വാനത്തെയും മാതൃകയാക്കുന്ന തരത്തിലുള്ള വാക്കുകളായിരിക്കണം അഭിനന്ദന രൂപത്തിൽ നമ്മിൽ നിന്ന് വരേണ്ടത്, അല്ലാതെ അവർക്ക് അസൂയ തോന്നുന്നു എന്ന അർത്ഥത്തിലുള്ള വാക്കുകളല്ല. നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ, ജീവിത വിജയം കൈവരിക്കണമെങ്കിൽ എന്തിലും ഏതിലും കുറ്റവും കുറവും കണ്ടുപിടിക്കുന്ന പ്രവണതയും ഏത് കാര്യത്തിലും നന്മയുടെ വറ്റാത്ത ഉറവ കാണാതെ തിന്മയുടെ ഇരുണ്ട വശം മാത്രം തിരക്കിപ്പോവുകയും ചെയ്യുന്ന ദോഷൈക ദൃക്കുകൾ ആകാതിരിക്കണം. അർജുനനെ പോലെയാകാം അനസൂയ നമ്മുടെ ഏറ്റവും നല്ല സ്വഭാവ വിശേഷമാകട്ടെ. ഇന്നത്തെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ഗാനത്തിലേക്ക് പോകാം. മൗലിയിൽ മയിൽപ്പീലി ചാർത്തി എന്ന അതിമനോഹരമായ ഗാനം 2002-ൽ പുറത്തിറങ്ങിയ നന്ദനം എന്ന ചിത്രത്തിലേതാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, സംഗീതം രവീന്ദ്രൻ, ആലാപനം KS ചിത്ര. നന്ദനം എന്ന ചിത്രം സംവിധാനം ചെയ്തത് രഞ്ജിത്തായിരുന്നു. പൃഥ്വിരാജ്, സിദ്ദിഖ്, ഇന്നസെന്റ്, ജഗതി ശ്രീകുമാർ, നവ്യ നായർ, കവിയൂർ പൊന്നമ്മ എന്നിവരായിരുന്നു നന്ദനത്തിലെ പ്രധാന അഭിനേതാക്കൾ. മൗലിയിൽ മയിൽപ്പീലി ചാർത്തി.

0: ഈ ഗാനത്തോടു കൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ ഉള്ളടക്കം, അവതരണം, ഇതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകാം. അവയെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8848558785 നമ്പർ ഒരിക്കൽ കൂടി 8848558785 ഈ വാട്സപ്പ് നമ്പറിൽ എല്ലാവരും തങ്ങളുടെ പേരും സ്ഥലവും പരാമർശിച്ച് എഴുതി അറിയിക്കണം. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഐ ബിലോങ് ടു യു.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
3: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888

0: 118 ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പാർവതി പ്രസാദ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
5: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ പാർവതി. ഇന്ന് June 19 വായനാ ദിനം. വായനയുടെയും അറിവിന്റെയും ലോകത്തേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ P.N. പണിക്കരുടെ ചരമദിനം. കേരള സർക്കാർ 1996 മുതൽ അദ്ദേഹത്തിന്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കുന്നു. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളിൽ സ്ഥാപകനായ അദ്ദേഹം വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തേക്ക് ഉയർത്തിയ ഒരു വലിയ മനുഷ്യനാണ്. ചെറിയ ആളുകളുടെ വലിയ നേതാവെന്ന് സുകുമാർ അഴീക്കോട്, ഗ്രന്ഥശാല മഹർഷിയെന്ന് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയും സാംസ്കാരിക പിതാവെന്ന് തകഴി ശിവശങ്കരപിള്ളയും വിശേഷിപ്പിച്ച പുതുവായി നാരായണ പണിക്കർ എന്ന P.N. പണിക്കർ ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി 1909 March 9 ജനിച്ചു. മലയാളം ഹയർ പാസായ അദ്ദേഹം നിലമ്പേരൂർ സ്കൂളിൽ അധ്യാപകനായി. തുടർന്ന് വാഗത്താനം, കുറുമ്പനാട്, പാല, കിടങ്ങൂർ എന്നീ സ്ഥലങ്ങളിൽ അധ്യാപകനായി ജോലി ചെയ്തു. ഗ്രന്ഥശാലകളില്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുതെന്ന സ്വപ്നം കണ്ടുകൊണ്ട് 1926 അദ്ദേഹം തന്റെ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു. വൈക്കം സത്യാഗ്രഹവും ക്ഷേത്രപ്രവേശന വിളംബരവും നടക്കുന്ന കാലം. അദ്ദേഹം ഹരിജന ഉദ്ധാരണത്തിനായി ഒരു സമിതി രൂപീകരിച്ചു. സാംസ്കാരികമായ ഉണർവും അറിവും ഇല്ലാതെ സമൂഹം രക്ഷപ്പെടില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം തുടർന്ന് വായനശാല പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഒരു സാധാരണ ഗ്രന്ഥശാല പ്രവർത്തകനായി പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹത്തിന്റെ അഹോരാത്രമുള്ള പ്രവർത്തനത്തിന്റെ ഫലമായാണ് കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിക്കുന്നത്. 1945 September തിരുവിതാംകൂർ ഗ്രന്ഥശാല സമ്മേളനം അദ്ദേഹം സംഘടിപ്പിച്ചു. 1947 ഗ്രന്ഥശാല സംഘം അദ്ദേഹം രജിസ്റ്റർ ചെയ്തു. 1949 July ഇതിന്റെ പേര് തിരുക്കൊച്ചി ഗ്രന്ഥശാല സംഘം എന്നറിയപ്പെട്ടു. 1958 കേരള ഗ്രന്ഥശാല സംഘം ഉണ്ടായി. സ്കൂൾ അധ്യാപകനായിരിക്കുമ്പോൾ തന്നെ മുഴുവൻ സമയം ഗ്രന്ഥശാല പ്രവർത്തനമാകാൻ അദ്ദേഹത്തിന് സർക്കാർ അനുമതി നൽകി. 1945 മുതൽ 1977 33 ഗ്രന്ഥശാല സഖ്യത്തിന്റെ സെക്രട്ടറിയായി അദ്ദേഹം തുടർന്നു. ഗ്രന്ഥശാല ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുതെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളെ സംഘത്തിന്റെ കീഴിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. 1977 ഗ്രന്ഥശാല സംഘം സർക്കാർ ഏറ്റെടുത്തു. അതുവരെ ഗ്രന്ഥശാല സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹമായിരുന്നു. ഗ്രന്ഥശാല പ്രവർത്തകർ ആദരവോടെ പണിക്കർ സാർ എന്ന് വിളിക്കുന്ന അദ്ദേഹം നിർഭാഗ്യവശാൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽപ്പെട്ട് പിന്നീട് ഗ്രന്ഥശാല സംഘത്തിന്റെ ആരുമല്ലാതായി തീരുകയും അദ്ദേഹം മറ്റൊരു പ്രസ്ഥാനമായ കേരള അനൗപചാരിക വിദ്യാഭ്യാസ സമിതി രൂപവൽക്കരിക്കുകയും അതിന്റെ പ്രവർത്തകനായി മാറുകയും ചെയ്തു. ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളെ സംഘത്തിന്റെ കീഴിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ നായകൻ, കാൻഫെഡിന്റെ സ്ഥാപകൻ തുടങ്ങിയ ഒട്ടനവധി സംഭാവനകൾ മലയാളത്തിന് നൽകി. പിന്നീട് കേരള നിയമസഭ അംഗീകരിച്ച് കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. സ്റ്റേറ്റ് റീഡേഴ്സ് സെന്ററിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായും സാക്ഷരതാ മിഷൻ ഡയറക്ടറായും അദ്ദേഹത്തിന്റെ കർമ്മ മേഖല വികസിച്ചു. 1995 June 19 അദ്ദേഹം അന്തരിച്ചു. 2004 ഇന്ത്യൻ തപാൽ വകുപ്പ് അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം പ്രത്യേക സ്റ്റാമ്പ് ഇറക്കുകയുണ്ടായി. 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദി June 19 ദേശീയ വായന ദിനമായി പ്രഖ്യാപിച്ചത് കേരളീയർക്ക് അഭിമാനകരമായ ഒരു സംഭവമാണ്. P.N. പണിക്കർ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന അമ്പലപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ അദ്ദേഹത്തിന്റെ സ്മാരകമായി P.N. പണിക്കർ സ്മാരക

0: ഗവൺമെന്റ് എൽ പി സ്കൂളായി 2014 വിദ്യാഭ്യാസ വകുപ്പ് പുനർനാമകരണം ചെയ്തു. വായിച്ചാലും വളരും, വായിച്ചില്ലയിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലയിൽ വളയും. വായനയുടെ പ്രാധാന്യം ലളിതമായി അവതരിപ്പിക്കുന്ന കുഞ്ഞുണ്ണി മാഷിന്റെ ഈ വരികൾ ഇന്നും ഏറെ പ്രസക്തമാണ്. വായന എന്നത് അക്ഷരങ്ങളും വാക്കുകളും മനസ്സിലാക്കി അറിവ് നേടുന്ന പ്രക്രിയയാണ്. മനുഷ്യന്റെ അറിവും ചിന്താശേഷിയും ഭാഷാ പരിജ്ഞാനവും വളർത്തുന്നതിൽ വായനയ്ക്ക് വലിയ പങ്കുണ്ട്. വായന അറിവ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം സൃഷ്ടിപരമായ ചിന്ത, ഭാവന, ആത്മവിശ്വാസം, ആശയവിനിമയ ശേഷി എന്നിവയും വികസിപ്പിക്കുന്നു. നല്ല വായനാശീലം വ്യക്തിത്വ വികസനത്തിനും സാമൂഹിക ബോധത്തിനും സഹായകമാണ്. വായിക്കുക, വളരുക എന്ന സന്ദേശമാണ് വായന നമ്മെ പഠിപ്പിക്കുന്നത്. പുസ്തകങ്ങൾ മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണെന്നും വായന അറിവിലേക്കും വിജയത്തിലേക്കും നയിക്കുന്ന വഴിയാണെന്നും പറയപ്പെടുന്നു. വായന എന്നത് അറിവ് സമ്പാദിക്കാനുള്ള ഒരു മാർഗമല്ല, അത് മനുഷ്യന്റെ ചിന്തകളെ രൂപപ്പെടുത്തുകയും ജീവിതത്തെ സമ്പന്നമാക്കുകയും ചെയ്യുന്ന ഒരു ശീലമാണ്. ഒരു നല്ല പുസ്തകം നമ്മെ പുതിയ ലോകങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു, പുതിയ ആശയങ്ങൾ പരിചയപ്പെടുത്തുന്നു, ജീവിതത്തെ മറ്റൊരു കാഴ്ചപ്പാടിൽ കാണാൻ സാധിക്കുന്നു. ഈ വായനാ ദിനത്തിൽ നമുക്ക് വായിക്കാം, വളരാം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തയ്യാറാക്കി അവതരിപ്പിച്ചത് പാർവതി പ്രസാദ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ആശ്രാമം ESI മോഡൽ ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തുന്നതിന് സംസ്ഥാന സർക്കാർ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകി. ഈ അധ്യയന വർഷം 50 MBBS സീറ്റുകളിലേക്ക് പ്രവേശനത്തിനാണ് സർട്ടിഫിക്കറ്റ് നൽകിയതെങ്കിലും വൈകിയതിനാൽ പ്രവേശനം നടക്കുമെന്ന് ഉറപ്പില്ല. സർട്ടിഫിക്കറ്റിന് 3 വർഷത്തെ കാലാവധിയുണ്ടെന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. കൊല്ലം പ്രസ് ക്ലബിന്റെ സ്ഥാപക നേതാവും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായിരുന്ന അടൂർ ബാലനെ കൊല്ലം പ്രസ് ക്ലബ് അനുസ്മരിച്ചു. മന്ത്രി ഷിബു ബേബി ജോൺ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ S സുധീശൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രസ് ക്ലബ് പ്രസിഡന്റ് D ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അടൂർ ബാലൻ സ്മാരക മാധ്യമ പുരസ്കാരം G ഹസ്താമലകന് സമ്മാനിച്ചു. ശാസ്താംകോട്ടയിൽ നിന്ന് കൊല്ലത്തേക്കുള്ള പ്രധാന ശുദ്ധജല വിതരണ പൈപ്പ് ലൈനിൽ ശക്തികുളങ്ങര ഭാഗത്ത് ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് നീണ്ടകര പഞ്ചായത്തിലേക്കുള്ള ജലവിതരണം പൂർണ്ണമായും തടസ്സപ്പെടും. ചോർച്ച പരിഹരിക്കുന്നതിന് അനുസരിച്ച് ജലവിതരണം പുനഃസ്ഥാപിക്കുമെന്ന് ചവറ PH സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. ലഹരിമോചന പദ്ധതിയായ തൂഫാൻ സന്ദേശം ഉയർത്തി കണ്ണനല്ലൂർ MES ഹൈസ്കൂളിൽ പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. MES ജില്ലാ പ്രസിഡന്റ് കണ്ണനല്ലൂർ നിസാം ആദ്യ ഗോൾ അടിച്ച് സന്ദേശ പ്രചാരണ ജാഥ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക സുനിത ദിലീപ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസിൽ പാനൽ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി June 22 ഉച്ചയ്ക്ക് 1 മണിവരെ നീട്ടി. ജില്ലയിൽ സ്ഥിരതാമസമാക്കിയവർക്കാണ് അവസരം. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരോ കേസിൽപ്പെട്ടവരോ ശിക്ഷിക്കപ്പെട്ടവരോ ആരോപണ വിധേയരോ ആകരുത്. അപേക്ഷകർ താമസപരിധിയിലെ സ്റ്റേഷൻ ഹൌസ് ഓഫീസറിൽ നിന്നുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റും കേസുകൾ ഇല്ലെന്ന രേഖയും അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. അസൽ രേഖകളുടെ പരിശോധന, പ്രായോഗിക പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. കരാർ ഫോട്ടോഗ്രാഫർ തസ്തികയിലേക്ക് ഡിജിറ്റൽ SLR അല്ലെങ്കിൽ മിററർലെസ് ക്യാമറകൾ ഉള്ളവർക്ക് അപേക്ഷിക്കാം. വൈഫൈ ക്യാമറ കൈവശമുള്ളവർക്കും ഇൻഫോർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിലോ പത്രങ്ങളിലോ ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്തവർക്കും മുൻഗണന ലഭിക്കും. കരാർ വീഡിയോഗ്രാഫർ തസ്തികയിലേക്ക് പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 വിദ്യാഭ്യാസ യോഗ്യതയും ദൃശ്യമാധ്യമ രംഗത്ത് കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അപേക്ഷകർ ഡ്രൈവിംഗ് ലൈസൻസും സ്വന്തമായി വാഹനമുള്ളവരും ആയിരിക്കണം. സ്വന്തമായി ഫുൾ HD പ്രൊഫഷണൽ

0: ക്യാമറയും നൂതന അനുബന്ധ ഉപകരണങ്ങളും പ്രൊഫഷണൽ എഡിറ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത ലാപ്ടോപ്പും സെർവറിലേക്ക് ദൃശ്യങ്ങൾ തത്സമയം അയക്കാനുള്ള സംവിധാനവും ഉണ്ടായിരിക്കണം. ന്യൂസ് ക്ലിപ്പുകൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ നൽകി ന്യൂസ് സ്റ്റോറിയായി അവതരിപ്പിക്കുന്നതിൽ ഒരു വർഷത്തെ പരിചയമുള്ളവർക്കും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിലോ ഇലക്ട്രോണിക് വാർത്താ മാധ്യമങ്ങളിലോ വീഡിയോഗ്രഫി വീഡിയോ എഡിറ്റിംഗ് രംഗത്ത് പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും. സ്വന്തമായി എഡിറ്റ് സ്യൂട്ട്, നൂതന ഇലക്ട്രോണിക് വാർത്താശേഖരണ സൗകര്യങ്ങൾ, ലൈവ് വീഡിയോ ട്രാൻസ്മിഷൻ, ബാക്ക് പാക്ക് പോലുള്ള പോർട്ടബിൾ വീഡിയോ ട്രാൻസ്മിറ്റർ സംവിധാനങ്ങൾ എന്നിവ അധിക യോഗ്യതയായി പരിഗണിക്കും. പേര്, മേൽവിലാസം, ഫോട്ടോ, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം, കൈവശമുള്ള ഉപകരണങ്ങളുടെ വിവരം, പ്രവൃത്തി പരിചയം എന്നിവ ഉൾപ്പെടുത്തിയ അപേക്ഷയും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും നേരിട്ടോ തപാൽ മാർഗമോ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, കൊല്ലം, പിൻ 691013 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0474279419 എന്ന നമ്പരുമായി ബന്ധപ്പെടാം. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായുള്ള 8-ാം ഘട്ട കുളമ്പ് രോഗ നിർമ്മാർജ്ജന പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം June 20 നടക്കും. രാവിലെ 10 മണിക്ക് ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. July 13 വരെയാണ് ജില്ലയിൽ ക്യാമ്പയിൻ നടക്കുക. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് മുക്തി തീരം ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഹരി വിമോചന റാലി സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച വൈകിട്ട് 4:30 മുതൽ കൊല്ലം പോർട്ടലിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കൊടിമരം ഗ്രൗണ്ടിൽ അവസാനിക്കുന്നു. വാഹന വിളംബര റാലി 3:30 തങ്കശ്ശേരി ബസ് ബേയിൽ നിന്നും ആരംഭിക്കും. ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഇന്ന് June 19 ലോക സിക്കിൾ സെൽ ദിനം, അതായത് വേൾഡ് സിക്കിൾ സെൽ അവയർനെസ് ഡേ. അരിവാൾ കോശ രോഗത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും June 19 ലോക സിക്കിൾ സെൽ ദിനം, അതായത് വേൾഡ് സിക്കിൾ സെൽ അവയർനെസ് ഡേ ആചരിക്കുന്നത്. രോഗനിർണയം, ചികിത്സ, രോഗികൾ നേരിടുന്ന വെല്ലുവിളികൾ എന്നിവയാണ് ഈ ദിവസത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. എന്താണ് സിക്കിൾ സെൽ ഡിസീസ്? ചുവന്ന രക്താണുക്കളെ ബാധിക്കുന്ന ഒരു ജനിതക രക്തരോഗമാണിത്. സാധാരണയായി വൃത്താകൃതിയിലുള്ള ചുവന്ന രക്താണുക്കൾക്ക് ജനിതക മാറ്റം മൂലം അരിവാളിന്റെ സിക്കിൾ ആകൃതി കൈവരുന്നു. ആകൃതി മാറുന്ന രക്തകോശങ്ങൾക്ക് രക്തക്കുഴലുകളിലൂടെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല. ഇത് രക്തയോട്ടം തടസ്സപ്പെടുന്നതിനും കഠിനമായ വേദനയ്ക്കും, അതായത് സിക്കിൾ സെൽ ക്രൈസിസിന് കാരണമാകുന്നു. കൂടാതെ വിളർച്ച, അമിത ക്ഷീണം, രോഗപ്രതിരോധ ശേഷി കുറയൽ എന്നിവയും ഉണ്ടാകാം. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ ഈ രോഗം കൂടുതൽ കണ്ടുവരുന്നു. രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കി 2047 രാജ്യത്തു നിന്ന് ഈ രോഗം പൂർണ്ണമായി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ ദൗത്യം, അതായത് നാഷണൽ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
4: അദ്ദേഹമവി ദ്വിതീയ വിഭക്തി നപുംസകലിംഗേ. നപുംസകലിംഗത്തിലുള്ള ദ്വിതീയ വിഭക്തി വാക്യങ്ങളെ പശ്യാമഹ, കാണാം. സഹോദര ഗൃഹം ഗച്ഛതി. ഗൃഹം എന്നുള്ളത് നപുംസകലിംഗമാണ്. സഹോദരൻ ഗൃഹത്തിലേക്ക് പോകുന്നു. സഹോദര ഗൃഹം ഗച്ഛതി. സഹോദരൻ ഗൃഹത്തിലേക്ക് പോകുന്നു. സഹോദരൻ ഗൃഹത്തിലേക്ക് പോകുന്നു. സഹോദര ഗൃഹം ഗച്ഛതി. ലതാ പുഷ്പം ദതാതി. ലത പുഷ്പത്തെ കൊടുക്കുന്നു. ലതാ പുഷ്പം ദതാതി. ലത പുഷ്പത്തെ കൊടുക്കുന്നു. ലതാ പുഷ്പത്തെ കൊടുക്കുന്നു. ലതാ പുഷ്പം ദതാതി. മാതാ അന്നം പരിവേഷയതി. അമ്മ അന്നത്തെ

0: വിളമ്പുന്നു, അല്ലെങ്കിൽ ഭക്ഷണത്തെ വിളമ്പുന്നു. മാതാ അന്നം പരിവേഷയതി, അമ്മ ഭക്ഷണത്തെ വിളമ്പുന്നു. അമ്മ ഭക്ഷണത്തെ വിളമ്പുന്നു. മാതാ അന്നം പരിവേഷയതി. സേവിക വസ്ത്രം ഉട്ടീകരോതി, വേലക്കാരി വസ്ത്രത്തെ മടക്കി വയ്ക്കുന്നു, അല്ലെങ്കിൽ അടുക്കി വയ്ക്കുന്നു. സേവിക വസ്ത്രം പുട്ടീകരോതി, വേലക്കാരി വസ്ത്രത്തെ മടക്കി വയ്ക്കുന്നു. സേവിക വസ്ത്രം പുട്ടീകരോതി, വേലക്കാരി വസ്ത്രത്തെ മടക്കി വയ്ക്കുന്നു. ശിശുഹു ക്ഷീരം പിബതി, ശിശു പാൽ കുടിക്കുന്നു. ശിശുഹു ക്ഷീരം പിബതി, ശിശു പാൽ കുടിക്കുന്നു. ശിശു പാൽ കുടിക്കുന്നു. ശിശുഹു ക്ഷീരം പിബതി. അർച്ചക മന്ദിരം ശുദ്ധീകരോതി, പുരോഹിതൻ ക്ഷേത്രത്തെ ശുദ്ധി ചെയ്യുന്നു. അർച്ചക മന്ദിരം ശുദ്ധീകരോതി, പുരോഹിതൻ ക്ഷേത്രത്തെ ശുദ്ധി ചെയ്യുന്നു. പുരോഹിതൻ ക്ഷേത്രത്തെ ശുദ്ധി ചെയ്യുന്നു. അർച്ചക മന്ദിരം ശുദ്ധീകരോതി. ബാലിക കന്ദുകം ഗൃഹ്ണാതി, പെൺകുട്ടി പന്തിനെ പിടിക്കുന്നു. ബാലിക കന്ദുകം ഗൃഹ്ണാതി, പെൺകുട്ടി പന്തിനെ പിടിക്കുന്നു. പെൺകുട്ടി പന്തിനെ പിടിക്കുന്നു. ബാലിക കന്ദുകം ഗൃഹ്ണാതി. ശ്രീധര താത് പശ്യതി, ശ്രീധരൻ അതിനെ കാണുന്നു. ശ്രീധര താത് പശ്യതി, ശ്രീധരൻ അതിനെ കാണുന്നു. ശ്രീധരൻ അതിനെ കാണുന്നു. ശ്രീധര താത് പശ്യതി. വനിത ഏതത് ഘാതിതവതി, വനിത ഇതിനെ കഴിച്ചു. വനിത ഏതത് ഘാതിതവതി, വനിത ഇതിനെ കഴിച്ചു. വനിത ഇതിനെ കഴിച്ചു. വനിത ഏതത് ഘാതിതവതി. ഭവാൻ അദ്യ കിം പഠിതവാൻ, താങ്കൾ ഇന്ന് എന്തിനെ പഠിച്ചു. ഭവാൻ അദ്യ കിം പഠിതവാൻ, താങ്കൾ ഇന്ന് എന്തിനെ പഠിച്ചു. താങ്കൾ ഇന്ന് എന്തിനെ പഠിച്ചു. ഭവാൻ അദ്യ കിം പഠിതവാൻ. അഹം മമ മിത്രം ബഹു ഇച്ഛാമി, ഞാൻ എൻ്റെ മിത്രത്തെ വളരെ ഇഷ്ടപ്പെടുന്നു. അഹം മമ മിത്രം ബഹു ഇച്ഛാമി, ഞാൻ എൻ്റെ മിത്രത്തെ വളരെ ഇഷ്ടപ്പെടുന്നു. ഞാൻ എൻ്റെ മിത്രത്തെ വളരെ ഇഷ്ടപ്പെടുന്നു. അഹം മമ മിത്രം ബഹു ഇച്ഛാമി. സഹ ദൂരദർശിനീം ക്രീതവാൻ, അവൻ ടെലിവിഷനെ വാങ്ങുന്നു. സഹ ദൂരദർശിനീം ക്രീതവാൻ, അവൻ ടെലിവിഷനെ വാങ്ങുന്നു. അവൻ ടെലിവിഷനെ വാങ്ങുന്നു. സഹ ദൂരദർശിനീം ക്രീതവാൻ. മഹിള ജലം നയതി, സ്ത്രീ ജലത്തെ കൊണ്ടുപോകുന്നു. മഹിള ജലം നയതി, സ്ത്രീ ജലത്തെ കൊണ്ടുപോകുന്നു. സ്ത്രീ ജലത്തെ കൊണ്ടുപോകുന്നു. മഹിള ജലം നയതി. വൃദ്ധ മന്ദിരം ഗച്ഛതി, വൃദ്ധൻ മന്ദിരത്തിലേക്ക് പോകുന്നു. വൃദ്ധ മന്ദിരം ഗച്ഛതി, വൃദ്ധൻ മന്ദിരത്തിലേക്ക് പോകുന്നു. വൃദ്ധൻ മന്ദിരത്തിലേക്ക് പോകുന്നു. വൃദ്ധ മന്ദിരം ഗച്ഛതി. കാളിദാസ കാവ്യം രചിതവാൻ, കാളിദാസൻ കാവ്യത്തെ രചിച്ചു. കാളിദാസ കാവ്യം രചിതവാൻ, കാളിദാസൻ കാവ്യത്തെ രചിച്ചു. കാളിദാസൻ കാവ്യത്തെ രചിച്ചു. കാളിദാസ കാവ്യം രചിതവാൻ. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ, ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ, വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുലം 90.4 FM.

0: പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിൽ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, ഇന്ന് June 19 ദേശീയ വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തിലേക്ക് ഉയർത്തിയ ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനം. കേരളത്തിൻ്റെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ശ്രീ പി എൻ പണിക്കരുടെ ഓർമ്മ പുതുക്കുന്നതിനോടൊപ്പം വായനാശീലം അന്യമായി കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വായനാ ദിനവും. 1996 മുതലാണ് കേരളം ഈ ദിവസം വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. കേരളത്തിൻ്റെ ഈ വായനാ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് 2017 June 19 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തോടെയാണ് ഈ ദിനം ദേശീയ വായനാ ദിനമായി രാജ്യമൊട്ടാകെ ആചരിക്കാൻ തുടങ്ങിയത്. June 19 മുതൽ 25 വരെ വായനാ വാരവുമാണ്. വായനാ ദിനത്തിൽ നമ്മുടെ എല്ലാം മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് മറ്റാരുമല്ല, വായനയുടെ ആഴങ്ങളെ വളരെ ലളിതമായ വരികളിലൂടെ മലയാളിയുടെ നെഞ്ചിലേക്ക് പകർന്നു തന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി മാഷല്ലേ. വായിച്ചാൽ വിളയും എന്ന് അദ്ദേഹം കുറിച്ചിട്ട ആ കൊച്ചു വരികളിലാണ് മലയാളിയുടെ വായനാ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ദർശനം ഒളിഞ്ഞുകിടക്കുന്നത്. പ്രിയപ്പെട്ട എത്ര സാഹിത്യകാരന്മാരാണ് നമ്മുടെ ഭാഷയെ സമ്പന്നമാക്കിയിരിക്കുന്നത്. മലയാള ഭാഷയുടെയും സാഹിത്യ ചരിത്രത്തിൻ്റെയും അമൂല്യ സമ്പത്തുക്കൾ തലമുറകൾക്കായി സംരക്ഷിച്ച ശ്രീ ശൂരനാട് കുഞ്ഞൻപിള്ള, ദേശസ്നേഹത്തിൻ്റെ കവി പാല നാരായണൻ നായർ, നവോത്ഥാനത്തിൻ്റെ ദീപശിഖയായ കുമാരനാശാൻ, ദേശീയ ബോധത്തിൻ്റെ ജ്വാല കാത്തുസൂക്ഷിച്ച വള്ളത്തോൾ നാരായണമേനോൻ, മലയാള കവിതയെ ലോക സാഹിത്യത്തിൻ്റെ ഉയരങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാകവി ജി ശങ്കരക്കുറുപ്പ്, ജീവിതത്തിൻ്റെ ലാളിത്യത്തിൽ മഹത്തായ സത്യങ്ങൾ കണ്ടെത്തിയ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന നമ്മുടെ പ്രിയപ്പെട്ട ബേപ്പൂർ സുൽത്താൻ, മനുഷ്യഹൃദയത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ വികാരങ്ങൾക്ക് വാക്കുകൾ നൽകിയ പ്രിയപ്പെട്ട കമലാദാസ്, പ്രകൃതിയോട് പ്രണയിച്ചും കലഹിച്ചും കവിതകൾ എഴുതിയ പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചർ, കവിതയ്ക്ക് ഹൃദയത്തിൻ്റെ ചൂടും മനുഷ്യസ്നേഹത്തിൻ്റെ ആഴവും നൽകിയ ശ്രീ ONV കുറുപ്പ്, വിപ്ലവവും പ്രണയവും നിറച്ച കവിതകളിലൂടെ ശ്രീ വയലാർ രാമവർമ്മ, പ്രവാസ ജീവിതത്തിൻ്റെ വേദനകളും സ്വപ്നങ്ങളും ലോക സാഹിത്യത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ബെന്യാമൻ, സ്ത്രീയുടെ അതിജീവനവും ആത്മാഭിമാനവും ശക്തമായി വരച്ചുകാട്ടി വേറിട്ട ശബ്ദമായ ശ്രീമതി KR മീര, മനുഷ്യബന്ധങ്ങളുടെ ആഴങ്ങൾ മനോഹരമായി ആവിഷ്കരിച്ച ശ്രീ സുഭാഷ് ചന്ദ്രൻ, സമകാലിക സമൂഹത്തിൻ്റെ സങ്കീർണതകളെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്ന TD രാമകൃഷ്ണൻ, അങ്ങനെ എത്ര സാഹിത്യ പ്രതിഭകളാണ് നമ്മുടെ വായനയെയും സംസ്കാരത്തെയും ധന്യമാക്കിയിരിക്കുന്നത്. പുസ്തകങ്ങൾക്കൊപ്പം പത്രങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും മലയാളിയുടെ വായനാശീലത്തെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കൂടാതെ ലോക സാഹിത്യത്തിലും നിരവധി മഹാരഥന്മാർ വായനയുടെ ലോകത്തെ സമ്പന്നമാക്കിയിട്ടുണ്ട്. വില്യം ഷേക്സ്പിയറും കീറ്റ്സും ഷെല്ലിയും ആണസ്റ്റ് ഹെമിംഗ്വേയും റോബർട്ട് ഫ്രോസ്റ്റും വെർജീനിയ ഉൾഫും ചാൾസ് ഡിക്കൻസും ജെയ്ൻ ഓസ്റ്റിനും ഭാഷയുടെയും ദേശത്തിൻ്റെയും അതിരുകൾ കടന്ന് വായനക്കാരെ ചിന്തിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നല്ല വായനയ്ക്ക് അതിരുകളില്ലെന്നും

വായന മനുഷ്യരെ ഒരുമിപ്പിക്കുന്ന ഒരു ശക്തിയാണെന്നും അവരുടെ രചനകൾ നമ്മെ പഠിപ്പിക്കുന്നു. ഓരോ പുസ്തകവും ഒരു പുതിയ ലോകത്തേക്കുള്ള വാതിലാണ്. ആ വാതിലുകൾ തുറന്നിടാനും വായനയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും നമുക്ക് കഴിയട്ടെ. പുസ്തകങ്ങളോട് കൂടുതൽ സൗഹൃദമാകാം, വായനയെ ജീവിതത്തിൻ്റെ മനോഹരമായൊരു ശീലമാക്കാം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വായനാ ദിനാശംസകൾ. ഞാൻ പ്രീത സുഗതൻ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
2: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
2: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
2: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
2: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 6910012 എന്ന മെയിൽ വിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
2: ഫ്രീകിക്ക് 90.4 FM 2026.
3: കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
6: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മെർച്ചന്റിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മെർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
5: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
6: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
7: ചരിത്രത്തിൽ ഇന്ന് ജൂൺ 19. കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമായതും കിളിമാനൂർ രാജവംശത്തിന്റെ ഏകാധിപത്യം അവസാനിച്ചതും ബോംബെ ഹൈക്കോർട്ട് സ്ഥാപിതമായതുമൊക്കെ ഒരു ജൂൺ 19. ജൂൺ 19 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂൺ 19. ജൂൺ 19 കേരള യൂണിവേഴ്സിറ്റി തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ സ്ഥാപിതമായത്. കേരള സാഹിത്യ അക്കാദമിയും കേരള PSCയും സ്ഥാപിതമായത് 1956 ജൂൺ 19. മലയാള സിനിമയ്ക്ക് ആദ്യ ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് 1954 ജൂൺ 19. നീലക്കോയിൽ എന്ന ചിത്രത്തിനാണ് അവാർഡ് ലഭിച്ചത്. കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമായത് 1958 ജൂൺ 19.

0: കുമ്മാനൂർ രാജവംശത്തിന്റെ ഏകാധിപത്യം അവസാനിച്ചത് 1905 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1949 ജൂൺ 19 തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. ലോകത്തിലെ ആദ്യത്തെ അന്തരീക്ഷ യോഗാഭ്യാസിയും ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ യാത്രികനുമായ രാകേഷ് വർമ്മ ബഹിരാകാശ സന്ദർശനം നടത്തിയത് 1984 ജൂൺ 19 സോയൂസ് T11 അദ്ദേഹം ബഹിരാകാശത്ത് ഇറങ്ങിയത്. ബോംബെ ഹൈക്കോർട്ട് സ്ഥാപിതമായത് 1862 ജൂൺ 19. ഇന്ത്യയും US ആണവ കരാറിൽ ഒപ്പിട്ടത് 2005 ജൂൺ 19.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാസ്യുഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാസമാനാസമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ.

ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമ യസ്മിൻ സർവം യതഃ സർവം യഃ സർവം സർവദൃക് തഥാ സർവഭാവപദാതീതം ബോധാനന്ദം സ്മരാം.

മമ തത് മമ പരമം ധാമ ദാറ്റ് ഈസ് മൈ അബ്സല്യൂട്ട് എബോഡ്. ധാമ എന്ന് പറഞ്ഞാൽ എബോഡ്, എന്റെ വൈകുണ്ഠം അല്ലെങ്കിൽ എന്റെ കൈലാസം. ശിവൻ പറയുമ്പോ എന്റെ കൈലാസം എന്ന് പറയും, വിഷ്ണു പറയുമ്പോ എന്റെ വൈകുണ്ഠം എന്ന് പറയും, കൃഷ്ണൻ പറയുമ്പോൾ ഈ കൃഷ്ണ കോൺഷ്യസ് അങ്ങനെ ഒരു പ്രസ്ഥാനമുണ്ട് അവിടെ. അവരുടെ പ്രയോഗത്തിൽ ഗോലോകമാണ്, ഗോലോകം. അവര് അദ്വൈതത്തെ അല്ല മുഖ്യമായിട്ട് മുൻനിർത്തുന്നത്. അതില് വ്യാഖ്യാനത്തിൽ അതിന്റെ പരിമിതി ഉണ്ടാവും. ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ കൃഷ്ണൻ എന്ന് വിളിച്ചാലും രാമൻ എന്ന് വിളിച്ചാലും വിഷ്ണു എന്ന് വിളിച്ചാലും ശിവൻ എന്ന് വിളിച്ചാലും താത്വികമായിട്ട് ചിന്തിക്കുമ്പോൾ ഒന്ന് തന്നെ. കേട്ടില്ലേ? തത് ധാമ ദാറ്റ് ഈസ് മൈ ഫൈനൽ എബോഡ്, അബ്സല്യൂട്ട് എബോഡ്. തദ്ധാമ പരമം മമ. ആ ധാമത്തിന്റെ പ്രത്യേകത എന്താണ്? യം ഗത്വാ യം പ്രാപ്യ ന നിവർത്തന്തെ. അവിടെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവ് ഇല്ല. അവിടെ പ്രാപിച്ചാൽ തിരിച്ചു വരവ് ഇല്ല. എങ്ങനെ തിരിച്ചു വരവ് ഇല്ല? സ്വപ്നാദിയിൽ പലത് കണ്ടാൽ ഉണർന്നവനോടൊപ്പം, അതാണ് തിരിച്ചു വരവില്ലായ്മ. സ്വപ്നത്തിൽ നമ്മൾ പലതും കണ്ട് ഭയപ്പെട്ടു, ഉണരുന്നതോടെ നമ്മൾ രണ്ട് കാര്യം മനസ്സിലാക്കി. എന്തൊക്കെ മനസ്സിലാക്കി? കണ്ടതൊന്നും വാസ്തവമായിരുന്നില്ല, കണ്ട ഞാനേ വാസ്തവത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോ. അപ്പൊ തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ നമ്മൾ സ്വപ്നത്തിൽ പലതും കണ്ട് അതിൻ്റെതായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ടാവും, പേടിച്ചു പോയിട്ടുണ്ടാവാം. കേട്ടില്ലേ? നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അതിനൊന്നും ഇനി

പ്രസക്തി ഇല്ല എന്നാണ് അർത്ഥം. യദ്ഗത്വ നനിവർത്തന്തെ, യം പ്രാപ്യ നനിവർത്തന്തെ. അതെന്താകുന്നു? അവ്യക്ത അക്ഷര ഇത്യുക്ത. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ രണ്ടാമത്തെ അവ്യക്തമായിട്ടുള്ള അക്ഷരമാണ് അത്. ആ അക്ഷര സംജ്ഞകം അത് അവ്യക്തമാണ്. അവ്യക്തം എന്ന് പറഞ്ഞാൽ പ്രകൃഷ്ടമായ ഗതിയാവുന്നു. പ്രകൃഷ്ടം എന്ന് പറഞ്ഞാല് ഏറ്റവും ശ്രേഷ്ഠം. മാമനുസ്മര യുദ്ധ്യജ എന്ന ആഹ്വാനത്തെ പ്രായോഗിക പഥത്തിൽ കൊണ്ടുവന്ന് നിത്യനിരന്തര ഭഗവത് സ്മരണ കൊണ്ട് ഭഗവത് ധാമത്തെയാണ് പ്രാപിക്കേണ്ടത്. ഭഗവത് ധാമത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഞാൻ എന്നെ കുറിച്ച് ഇപ്പോൾ താതാത്മ്യ ബുദ്ധിയ ധരിച്ചിരിക്കുന്നതൊന്നും വാസ്തവമല്ല എന്ന് തിരിച്ചറിയാം. ആ ഫ്രീഡം. അവ്യക്തോക്ഷര ഇത്യുക്തഃ തമാഹുഃ പരമാം ഗതിം യം പ്രാപ്യ നനിവർത്തന്തേ തദ്ധാമ പരമം മമ. പുരുഷ സപരഃ പാർത്ഥ ഭക്ത്യാ ലഭ്യസ്ത്വനന്യ.

പുരുഷ സപരപാർത്ഥ ഭക്തിയാലഭ്യസ്തന്യയാന്തസ്ഥാനി ഭൂതാനി യേന സർവമിദം തദം. ആ പുരുഷനെ പ്രാപിക്കാനുള്ള വഴി അനന്യഭക്തിയാകുന്നു. ഈ വാക്കൊന്നും എല്ലാവരും ഏറ്റുപറയോ, കേക്കട്ടെ. അനന്യഭക്തി, അനന്യഭക്തിയാകുന്നു. അനന്യഭക്തിക്ക് രണ്ട് അർത്ഥം. ഒന്ന്, ഈ പുരുഷനോട് അനന്യമായ ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്തിയുടെ, പ്രേമത്തിന്റെ, അനുരാഗത്തിന്റെ ഗതി പലതിലേക്കുമില്ല, ഒരേ പുരുഷനിലേക്ക്. മറ്റ് സാധനകളൊന്നുമില്ല എന്ന് പറയാം. എല്ലാ സാധനകളും ഈ പുരുഷനെ കേന്ദ്രീകരിച്ചു. ഏത് പുരുഷൻ? അവ്യക്തത്തിനും പരമായിട്ടുള്ള അവ്യക്ത പുരുഷനിൽ കേന്ദ്രീകരിച്ചു. രണ്ടാമത്തെ അർത്ഥം അനന്യം എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് അന്യമല്ല. കേട്ടില്ലേ? ഞാൻ എന്റെ വ്യക്തിത്വത്തിന്റെ ആഴങ്ങളെ സ്പർശിക്കുമ്പോൾ സർവഭൂത ഹൃന്നിവാസിയായി പരിലസിക്കുന്ന ഈശ്വരനെ തന്നെയാണ് സ്പർശിക്കുന്നത്. ഈ അറിവും അനന്യം, അന്യമല്ലാത്തത്. രണ്ട് പ്രകാരം മനസ്സിലായി നേരിട്ടെ. ഇവിടെ 22-ാമത്തെ ശ്ലോകത്തിൽ ഭക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഭക്തി എന്ന് പറയുന്നത് എന്താണ്? അത് ബൗദ്ധികമായി ബോധ്യം വന്നിട്ടുള്ളതിനോടുള്ള പരമമായ അനുരാഗമാകുന്നു. ഇപ്പൊ ഭക്തിയെക്കുറിച്ച് എന്താ മനസ്സിലാക്കേണ്ടത്? ഭക്തിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് താത്വികമായ ബോധ്യത്തോടുള്ള വൈകാരികമായ താല്പര്യം ാണ് ഭക്തി. എവിടെ അറിവ് ഒരു അനുഗ്രഹമായി സംഭവിക്കണമോ അവിടെയൊക്കെ അറിവിലൊരു പ്രേമ പരവശത വേണം. അതിപ്പോ അക്കാഡമിക് നോളജിന്റെ കാര്യത്തിലായാലും ശരി, നിങ്ങൾ എല്ലാവരും സമ്മതിക്കുന്നു വിചാരിക്കട്ടെ. അക്കാഡമിക്കായിട്ട് എന്തെങ്കിലും പഠിക്കുന്ന കാര്യത്തിലായാലും ശരി, അതിനോട് പ്രേമം തോന്നുമ്പോഴാണ് പഠനം സുഗമമാവുക എന്ന് മാത്രമല്ല, ആ അറിവ് നമ്മെ ബ്ലസ് ചെയ്യാം. കേട്ടില്ലേ? ഇപ്പോഴും നമ്മെ അനുഗ്രഹിക്കുന്ന വല്ല അറിവും ഉണ്ടെങ്കിൽ ആ അറിവിന്റെ ഒരു പ്രകൃതം തേടിപ്പോയാൽ നാം ആ അറിവിനോട് ഏതോ പ്രകാരത്തില് അറ്റാച്ച്ഡ് ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.

ചിലപ്പോഴൊക്കെ പഠിപ്പിച്ച അധ്യാപിക അധ്യാപകന്മാരോടുള്ള ഒരു താല്പര്യവുമാവാം. സംഗതി മനസ്സിലാവുന്നുണ്ടോ? എന്തായാലും പ്രേമം ബിൽഡപ്പ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് ആ വസ്തുത പരിഗണിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഈ അറിവ് എങ്ങനെയാണ് നേടാൻ സാധിക്കുക? ഭക്തിയാ ലഭ്യഹ, ഭക്തി കൊണ്ട് ലഭിക്കുന്നതാകുന്നു. എങ്ങനെയുള്ള ഭക്തി? അനന്യഭക്തി. ഭഗവത്ഗീത പഠിതാക്കൾ എന്നുള്ള നിലയിൽ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, മനസ്സിലാക്കണമെന്ന വാശി വേണ്ട, കേട്ടില്ലേ, മനസ്സിലാവുന്നില്ല എന്ന സങ്കടം വേണ്ട, മനസ്സിലായേടത്തോളം പ്രയോജനപ്പെടുത്തിയാൽ മതി, കേട്ടില്ലേ. അപ്പൊ പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെ ഓർമ്മയുണ്ട് നോക്കൂ. അത് പ്രകാരം ഒരു അനുരാഗത്തെ വളർത്തിയെടുക്കാൻ മനസ്സിരുത്തു, കേട്ടില്ലേ. ആചാര്യന്മാർ ഇതിനു വേണ്ടിയാണ് വിഗ്രഹങ്ങളൊക്കെ കൽപ്പിച്ചതെന്ന് അനുബന്ധമായ കഥകളൊക്കെ പറഞ്ഞ് മനസ്സിനൊരു അട്രാക്ഷൻ വരും. ഇത് താത്വികമായി അറിയുന്നതിന് സഹായകമാവും എന്നുള്ളതാണ് വസ്തുത. സഹായകമാവും. ഉദാഹരണമായിട്ട് ഗോപികമാര്, ഗോപികമാർക്ക് കൃഷ്ണനോട് പ്രേമ പാരവശ്യമുണ്ടായത് കൃഷ്ണനെ തിരിച്ചറിയുന്ന വിഷയത്തിൽ അവർക്ക് വലിയ ഉപകാരമായി. അവരെ കൃഷ്ണനെ എങ്ങനെയാ തിരിച്ചറിഞ്ഞത്? ഔപനിഷദികമായ രീതിയിൽ തിരിച്ചറിഞ്ഞു എന്ന് പറയാ. എന്താ ഔപനിഷദികമായ രീതി എന്ന് പറഞ്ഞാല്? ഉപനിഷത് സംബന്ധിയായ രീതി. ഉപനിഷത് സംബന്ധിയായ രീതി എന്ന് പറഞ്ഞാലോ, കേനോപനിഷത്തിന്റെ ബോധ്യം ഗോപികമാർക്കുണ്ടായിരുന്നു. കേനോപനിഷത്തിലെ ചോദ്യം ഇതാണ്, അഥ കേന പ്രയുക്തോയം, അല്ല, കേന ഇഷിതം പ്രേഷിതം മനഃ പതതി കേന പ്രാണ പ്രഥമ പ്രൈതിയുക്ത കേനേഷിതം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗദേവോ യുനക്തി. കേനേഷിതം പ്രേഷിതം മനഃ പതതി കേന പ്രാണ പ്രഥമ പ്രൈതിയുക്ത കേനേഷിതം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗദേവോ യുനക്തി. ഉപനിഷത്തില് ശിഷ്യൻ ചോദിക്കുകയാണ് ഗുരുവിനോട്. ഗുരുദേവ് ചിന്മയൻ സ്വാമിജി വ്യാഖ്യാനിക്കുന്ന സമയത്ത് പറയും, Here the question is so subtle. വളരെ സൂക്ഷ്മമാണ്. എന്താ വിഷയം? While you see a car, ഒരു കാർ ഇങ്ങനെ മൂവ് ചെയ്യുന്ന കാണുന്ന സമയത്ത് എങ്ങനെയാണ് കാറ് മൂവ് ചെയ്യുന്നത് എന്നാണ് ചോദ്യമെങ്കിൽ, ബോണറ്റ് തുറന്ന് വിശകലനം ചെയ്ത് പഠിക്കണം, കേട്ടില്ലേ. ഇവിടെ മൂവ് ചെയ്യുന്ന കാറ് കാണുന്ന സമയത്ത് ഹൗ ഇറ്റ് ഫങ്ഷൻസ് എന്നല്ല ചോദ്യം, ഹൗ ഇറ്റ് മൂവ്സ് എന്നല്ല ചോദ്യം. ഇവിടെ ശിഷ്യൻ ചോദിച്ച ചോദ്യം എന്താണ്? ഹു ഈസ് ബിഹൈൻഡ്, ഹു ഈസ് ദി ഡ്രൈവർ, ഇതാണ് ചോദ്യം, കേട്ടില്ലേ. അപ്പൊ കണ്ണ് എങ്ങനെ കാണുന്നു എന്നുള്ളതല്ല, ചെവി എങ്ങനെ കേൾക്കുന്നു എന്നുള്ളതല്ല ചോദ്യം. Who is behind? Who is the seer? Clear? അതാണ് ചോദ്യം. ഉപനിഷത്തിനാണെങ്കിലോ, ഉപനിഷത്ത് ഋഷി പറയാണ് ആദ്യപ്പം എങ്ങനെയാ പറഞ്ഞു തരേണ്ടത്. എന്നിട്ട് ഉപനിഷത്ത് ഋഷി എന്താ പറയുന്നത്? കണ്ണിനൊരു കണ്ണുണ്ട്, ചെവിക്കൊരു ചെവിയുണ്ട്, നാക്കിനൊരു നാക്കുണ്ട്, മൂക്കിനൊരു മൂക്കുണ്ട്. ശങ്കരാചാര്യർ അവിടെ വ്യാഖ്യാനത്തിൽ ചോദിക്കുന്നുണ്ട്, ഇത് എന്തുട്ട്?

0: ക്ലിയർ ആയിട്ട് ഹൂ ഈസ് ബിഹൈൻഡ്. എന്നിട്ട് നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഉത്തരം പറയേണ്ടത്? ഹീസ് ബിഹൈൻഡ് എന്ന് ചൂണ്ടിക്കാണിച്ചു പറഞ്ഞാ പോരെ. ഇതെന്ത് ഉത്തരാണ്? ഇവിടെ ഉത്തരം പറഞ്ഞ ശൈലി എന്താണ്? കണ്ണിന്റെ കണ്ണ്, മൂക്കിന്റെ മൂക്ക്, നാക്കിന്റെ നാക്ക്, ഇതെന്തൊട്ട് ഉത്തരാണ്? ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രത്യേക പദ്ധതി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചത് 192 കോടി രൂപ. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1477 കോടി രൂപ വകയിരുത്തി. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. റാഗിംഗ് തടയുന്നതിനും പ്രത്യേക ക്രമീകരണം. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നതാണ് UDF സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്ന് BJP MLA BB ഗോപകുമാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി USA ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ യുവത തങ്ങളുടെ കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്രസഹമന്ത്രി ശോഭ കരന്തലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ മേയർ VV രാജേഷ്, MLA മാരായ V മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ എന്നിവർ പങ്കെടുത്തു. കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ രാജ്യസഭാ MP C സദാനന്ദൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. പുതുയുഗ കേരളം ലക്ഷ്യമിട്ടുള്ള 2026-2027 പുതുക്കിയ സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയാണിത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ചത്. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി മാറ്റുന്നതിനും വ്യോമയാന മേഖലയുടെ വികസനത്തിനുമുള്ള പദ്ധതികൾ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു. ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളുടെ ഗുണനിലവാരം ഉയർത്തൽ, വയോജനക്ഷേമം എന്നിവ ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശങ്ങളും ബജറ്റിലുണ്ട്. സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ സമുദ്ര ശക്തിയാക്കി മാറ്റുന്നതിനുള്ള മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപ വകയിരുത്തി.
1: സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത്, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ്, കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും.
0: വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കും. മദർഷിപ്പ് നിർമ്മാണം, അറ്റകുറ്റപ്പണി എന്നിവ ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും. ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കണോമിക് കോറിഡോർ രൂപീകരിക്കാൻ 50 കോടി രൂപയും അപൂർവ ധാതു ഇടനാഴിക്കായി 100 കോടി രൂപയും വകയിരുത്തി. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. നിക്ഷേപകരെ ആകർഷിക്കുന്നത് ലക്ഷ്യമിട്ട് ഭൂമി ഏറ്റെടുക്കലിലെ തടസ്സങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ ഇൻവെസ്റ്റ് കേരളം എന്ന പേരിൽ പ്രത്യേക സെൽ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഉയർന്ന ആരോഗ്യ ചികിത്സാ ചെലവ് കുറയ്ക്കാൻ സർക്കാർ ഇടപെടുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് 2 മെഡിക്കൽ കോളേജും ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജും ആരംഭിക്കും. ഇതിനായി 100 കോടി രൂപയും വകയിരുത്തി. വിശദാംശങ്ങളിലേക്ക്.
2: എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകും. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. അത്യാഹിത ട്രോമ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. പകർച്ചവ്യാധികളെ ഫലപ്രദമായി തടയുന്നതിന് നടപടികൾ സ്വീകരിക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക ഘട്ടംഘട്ടമായി തീർത്ത് പദ്ധതിയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തും. മികച്ച ആരോഗ്യ സേവനങ്ങൾക്കായി സ്ഥാപിക്കുന്ന കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ആരോഗ്യ ടൂറിസം മേഖലയുടെ ഡെസ്റ്റിനേഷനായി കേരളത്തെ മാറ്റാൻ റീച്ച് കേരള പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. മുതിർന്ന പൌരന്മാർക്കായി വയോജന പാർക്കുകളും പകൽ വീടുകളും ഫിറ്റ്നസ് സെന്ററുകളും ഒരുക്കും. വയോജന സേവനം ലക്ഷ്യമിട്ട് സിൽവർ ഇക്കണോമിക് പോളിസി വികസിപ്പിച്ച് നടപ്പിലാക്കും. ആശുപത്രികളിലും നഴ്സിംഗ് കോളേജുകളിലും

0: സർക്കാർ അംഗീകാരത്തോടെ അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. യുവാക്കളെയും വനിതകളെയും കൃഷിയിലേക്ക് ആകർഷിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് പരിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. മത്സ്യമേഖലയിലെ പ്രതിസന്ധി കണക്കിലെടുത്ത് ഫിഷറീസ് സബ് പ്ലാൻ ആവിഷ്കരിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് 192 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. ഒരു റിപ്പോർട്ട്.
1: മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ സാധ്യതയൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്ന് പഠിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ അക്കാദമിക് ടൂറിസം ശക്തിപ്പെടുത്തും. സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി 232 കോടിയും ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സിറ്റിക്കായി 10 കോടിയും വകയിരുത്തി. ശാസ്ത്രബോധം വളർത്തുന്നതിനായി സ്കൂളുകളിൽ ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ സ്ഥാപിക്കും. കോളേജുകളിൽ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആക്ടും സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പും അവതരിപ്പിക്കും.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി. റേഡിയോ സാന്ത്വനം 90.4 FM.

0: പദ്ധതികളെന്ന് ബിജെപി. ഫിഫ ലോകകപ്പിൽ ഇന്ന് യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ മുന്നോട്ട് അദ്ദേഹം പറഞ്ഞു.
1: ये रोजगार योजना सामान्य तौर पर सोचे जाने वाली रोजगार योजना से बहुत आगे बढ़कर पहली नौकरी पाने वाली युवा के सपनों को शक्ति देने वाली योजना है. ये युवा और उद्योगों के बीच एक मजबूत सेतु बनाने वाली योजना है.
0: പ്രധാൻമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കി 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ തനത് വരുമാനം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണെന്നതിനൊപ്പം കേന്ദ്രവിഹിതത്തിലും കുറവുണ്ടായിട്ടുണ്ട്. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും ബജറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബാങ്കറിംഗ് തുറമുഖമാക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കണോമിക് കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കും. പ്രിയദർശിനി സൌജന്യയാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി

0: സംവിധാനങ്ങൾ ഭാവിയിലെ തൊഴിലവസരങ്ങളുമായി കൂടുതൽ യോജിപ്പിക്കുകയും ചെയ്യുന്നതിനായി സർക്കാർ ഒരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്ന സംസ്ഥാനതല ഫ്യൂച്ചർ സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇന്റലിജൻസ് മിഷൻ സ്ഥാപിക്കും. വയോജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇതിനെ അടിസ്ഥാനമാക്കി സർക്കാർ നയരേഖകൾ രൂപീകരിച്ചുകൊണ്ടും ആവശ്യമായ സ്ഥാപനങ്ങൾ, വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വയോജനങ്ങളുടെ വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും.
1: റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് കൊണ്ടുവരും. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പാക്കുകയും ക്യാമ്പസുകളെ ഗേൾ ഫ്രണ്ട്ലി ആക്കുകയും ചെയ്യും. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപയാണ് നീക്കിവച്ചത്. റോഡപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി, സംസ്ഥാനത്തെ ഭിന്നശേഷി സൌഹൃദമാക്കാൻ എന്നിവയും ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിനായി 160 കോടി രൂപ അനുവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്താനും സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കാനും ബജറ്റ് നിർദ്ദേശം. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കുന്നതും റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കുന്നതും ഉൾപ്പെടെ ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് മികച്ച പരിഗണനയാണുള്ളത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ കർഷകൻ പയസ് കറിയ സംസാരിക്കുന്നു.
3: ഇന്നത്തെ നിലയ്ക്ക് ഇപ്പോൾ റബ്ബറിന് 275 രൂപ വിലയുള്ളപ്പോൾ അത് പ്രായോഗികം അല്ലെങ്കിലും വരും കാലങ്ങളിൽ അത് കർഷകർ വളരെയേറെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് അതിനവർ കാശും ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ആ കാർഷിക മേഖലയ്ക്ക് പല രീതിയിലും ഊന്നലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പ്രാവർത്തികമായി കിട്ടുക എന്നുള്ളത് കർഷകന്റെ ഒരു ആഗ്രഹമാണ്. കാരണം മലയോര കർഷകരുടെ കാര്യങ്ങളായാലും പല പല ബഡ്ജറ്റിൽ ഞങ്ങൾ കേട്ടു. പക്ഷെ ഇത് പ്രാവർത്തികമാക്കുക എന്നുള്ള ധൈര്യപൂർവമായ ഒരു നിലപാടിലേക്ക് ഗവൺമെന്റ് വരണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
1: 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് തുക പരിഷ്കരിക്കാനും നിർദ്ദേശമുണ്ട്. വനം വന്യജീവി സംരക്ഷണത്തിന് 243.80 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്നും കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഗൌരവമായി കാണണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് ബിജെപി എംഎൽഎ ബി ഗോപകുമാർ പ്രതികരിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം. രാവിലെ 6 ബ്രസീൽ ഹെയ്റ്റിയെയും 8:30 തുർക്കിയെ പരാഗ്വേയെയും നേരിടും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമ പ്രതിരോധ നിരോധന പരിഹാര നിയമം പോഷ് ആക്ട് പ്രകാരമുള്ള നടപടികൾ ഉടനടി ഫലപ്രദമായി നടപ്പിലാക്കണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പ്രത്യേക നിർദ്ദേശം നൽകി. സംസ്ഥാന സർക്കാരുകളുടെയും ജില്ലാ ഭരണകൂടങ്ങളുടെയും അടിയന്തര നടപടിക്കായി 18 നിർദ്ദേശങ്ങൾ ഉപദേശക സമിതി ശുപാർശ ചെയ്യുന്നതായി കമ്മീഷൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. പിഎം കിസാൻ സമ്മാൻ നിധി 23 ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിൽ നിർവഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 വർഷം കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക്

0: ഹബ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളെന്ന് ബിജെപി. ഫിഫ ലോകകപ്പിൽ ഇന്ന് USA ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി ഇപ്പോൾ യുവവാണി.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ കേന്ദ്ര സർക്കാർ ഭരണത്തിന്റെ 12 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന വേളയിൽ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിയ വിവിധ പദ്ധതികളെയും ഈ മേഖലയിൽ പുരോഗതിക്കായി കൈക്കൊണ്ട ശ്രമങ്ങളെയും കുറിച്ചുള്ള ചർച്ച കേൾക്കാം. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അഡ്വക്കേറ്റ് അഖില വി കൃഷ്ണ, ശില്പ ജി എസ്, നിഖിൽ ആർ. ചർച്ച നയിക്കുന്നത് ശ്രേയ സുരേഷ് നായർ.
3: എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക്
4: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ

நினைச்சு போய் കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.5

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്. നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഞാൻ ആതിരയാണ്. ഇന്നത്തെ സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ താരം ക്ഷേത്ര സംഗീതമായ സോപാന സംഗീതത്തിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞ ഒരു കുട്ടി പ്രതിഭയാണ്. സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് വളരെ സന്തോഷത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും സ്വാഗതം ചെയ്യുന്നു നവനീത് സനിൽ. നമസ്കാരം നവനീത്.
1: നമസ്കാരം.
0: ഒരുപാട് സന്തോഷമുണ്ട് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയില് കുറച്ച് സമയം നവനീതിന്റെ നമുക്ക് വേണ്ടി സമ്മാനിച്ചതിന്, കേട്ടോ. അപ്പൊ നവനീത് ഹാപ്പി ആയിട്ടിരിക്കുവാണോ? അതെ അതെ. അപ്പോ നവനീത്, സാധാരണ ഇപ്പോ ഈ കുട്ടി താരം എന്ന് പറയുമ്പോ തന്നെ നവനീതിന് 10 വയസ്സാണല്ലേ? അതെ, 10 വയസ്സാണെങ്കിലും ഒരുപാട് 91-ലധികം വേദികളാണ് കവർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ചെറിയ പ്രായത്തില്. അതെ. അപ്പൊ അതിൽ ഭയങ്കര പ്രൗഡ് ആണല്ലേ നവനീതും ഫാമിലി എല്ലാരും. അതെ. അപ്പൊ അത്രയും ഒരു മിടുക്കനായിട്ടുള്ള ഒരു കുട്ടി താരത്തിനെയാണ് നമുക്ക് നമ്മുടെ റേഡിയോ സാന്ത്വനത്തില് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, കേട്ടോ.
1: എനിക്കും സന്തോഷമുണ്ട്.
0: സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്റെ ഇതാണ്. ഞാനിങ്ങനെ നവനീതിന്റെ അമ്മ പറഞ്ഞായിട്ട് ഇങ്ങനെ കേട്ടിരുന്നു, 2.5 വയസ്സ് മുതലാണ് നവനീത് ആദ്യമായിട്ട് ഇങ്ങനെ പാടി തുടങ്ങിയത് എന്നുള്ളത്, കേട്ടോ. അപ്പൊ ഈ 2.5 വയസ്സില് സാധാരണ നമ്മള് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയാണ് എന്താ ആമയും മുയലിന്റെയും കഥയോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ കഥകളോ, അല്ലെങ്കിൽ ചിലർക്കാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക നാക്കിങ്ങനെ തിരിയത്ത് പോലും ഇല്ല, അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്ന എന്താണ് കളിപ്പാട്ടമൊക്കെ പൊട്ടിച്ചിട്ട് അതിന്റെ അകത്ത് എന്താണ് എന്നുള്ളതൊക്കെ നോക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ നവനീത് സോപാന സംഗീതമാണ് കളിപ്പാട്ടത്തിലൊക്കെ കൊട്ടിപ്പാടിയത്, അത് ശരിയാണോ? അതെ അല്ലേ. അപ്പൊ എനിക്കത് കേട്ടപ്പോ തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നി. ചെറിയ കുഞ്ഞായിരുന്ന ടൈമില് ഇങ്ങനെ സോപാന സംഗീതം പാടാനായിട്ട് എങ്ങനെയാണ് മോനു ഈ ഒരു സോപാന സംഗീതത്തിൽ ഒരു ആകർഷണം തോന്നിയത്?
1: അച്ഛനമ്മയും കൂടെ പാടി കേൾപ്പിച്ചു തരും, പിന്നെ അങ്ങനെ പാടി തുടങ്ങി.
0: അത് ശരി. അപ്പൊ അച്ഛനും അമ്മയാണ് കുഞ്ഞിനെ സോപാന സംഗീതം ഇങ്ങനെ കേൾപ്പിച്ച്, അല്ലെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ പോയി നിൽക്കുന്ന ടൈമില് സോപാന സംഗീതം ഒക്കെ കേൾക്കുമ്പോ ഒരു ഇഷ്ടമാണല്ലേ ഈ ചെണ്ടയൊക്കെ കൊട്ടുമ്പോ. അതെ അല്ലേ. അതെ. അപ്പൊ അങ്ങനെയാണ്
1: പണ്ട് അമ്പലങ്ങളിലൊക്കെ പോകുമ്പോ സോപാന സംഗീതം കേൾക്കുമ്പോ എനിക്ക് അതിലേക്കായിരുന്നു ശ്രദ്ധ.
0: അപ്പൊ കളിപ്പാട്ടൊക്കെ പൊട്ടിച്ച് നോക്കുന്നതിനേക്കാൾ കൂടുതല് സോപാന സംഗീതം പാടുന്നത് കേൾക്കാനും ഇടയ്ക്ക് കൊട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാനൊക്കെ ആയിരുന്നു നവനീതിന് ഇഷ്ടം അല്ലേ. അതെ അതെ. അപ്പോ അപ്പൊ ഇതൊരു അനുകരണം എന്ന രീതിയിൽ തന്നെയാണ് അച്ഛനും അമ്മയും ഒക്കെയാണ് നമ്മുടെ നവനീതിന് ചെറിയ കുട്ടിയായിരുന്ന ടൈമിലെ നവനീത് ഇങ്ങനെ സോപാന സംഗീതത്തിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നാൻ വേണ്ടി അച്ഛനും അമ്മയും ഇത് കേൾപ്പിക്കുന്നു പാടുന്നു അല്ലേ.
1: അതെ
0: അതെ. അപ്പോ ഞാൻ ഇങ്ങനെ കേട്ടത് അജിതാഹര എന്ന സോപാന സംഗീതം പാടിയാണ് ആദ്യമായിട്ട് നമ്മുടെ പേരൻസിനൊക്കെ നമ്മുടെ നവനീത് ഞെട്ടിച്ചത്, സത്യല്ലേ?
1: അതെ.
0: അപ്പൊ നമുക്ക് നമ്മുടെ റേഡിയോ സാന്ത്വനത്തിലെ ശ്രോതാക്കൾ ഇങ്ങനെ കേൾക്കാൻ കാത്തിരിക്കുകയാണ് നവനീത് ആദ്യമായിട്ട് ആ ചെറിയ കുഞ്ഞായിരുന്ന ടൈമില് ആ ഒരു പാട്ട് ഇങ്ങനെ പാടിയത്. ഇപ്പോ നവനീത് നമുക്ക് വേണ്ടി ഒന്ന് പാടുവോ?
1: ഓക്കെ.

0: യെസ്, നവനീത്. നവനീത്, അപ്പൊ രണ്ടര വയസ്സില് ഈ ഒരു അജിതാഹരി പാടിയാണ് എല്ലാരും ഞെട്ടിച്ചത് അല്ലേ?
1: കളിപ്പാട്ടത്തിലും കളിച്ചോണ്ടിരിക്കുമ്പോ വായില് വന്നോണ്ടിരിക്കും
0: ആണല്ലേ. അപ്പൊ എന്തായാലും ആ ഒരു ദൈവീകമായിട്ടുള്ള ഒരു അനുഗ്രഹം തന്നെയാണ് കുഞ്ഞിന് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ചും എൻ്റെ ഒരു കേട്ടറിവാണ്, ഈ സോപാനം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് അടുത്ത് നിന്ന് ഇടയ്ക്ക് കൊട്ടി ഏറ്റവും അടുത്ത് നിന്ന് ദേവീ ദേവന്മാരുടെ അടുത്ത് നിന്ന് പാടുക അല്ലേ. അപ്പൊ അതിൽപ്പോലെ എന്തൊരു സന്തോഷമാണ്, എന്തൊരു ഇതാണ് നമ്മുടെ നവനീത് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് നവനീത് ആ ഒരു പാട്ട് കേട്ടപ്പോഴും. അപ്പോൾ സാധാരണ ഒത്തിരി നേരത്തെ തന്നെ പറഞ്ഞ പോലെ 91-ലധികം വേദികളാണ്, ക്ഷേത്രങ്ങളിലാണെങ്കിലും വേദികളുമാണ് നവനീത് ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ അടുത്ത് നിന്ന് ദേവീ ദേവന്മാരെ സ്തുതിച്ച് പാടുമ്പോൾ മോൻ എന്താണ് തോന്നുന്നത്? ഏറ്റവും അടുത്ത് നിന്ന് പാടുകയാണ്, അതൊരു അനുഗ്രഹമായിട്ട് എപ്പോഴും തോന്നാറുണ്ടല്ലേ?
1: എനിക്ക് ഭാഗ്യമായിട്ടാണ് തോന്നിയിരിക്കുന്നത്.
0: അതെ, ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഏത് വേദിയാണ്, ഏത് സ്റ്റേജിലാണ് പാടിയത് നവനീത്? അതെ അല്ലേ. അപ്പൊ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ നവനീതിന്? തീർച്ചയായിട്ടും. അപ്പൊ നവനീത് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അതെ. അപ്പോ നവനീത് പാലക്കാട് വടക്കാഞ്ചേരി ആയക്കാട് സ്വദേശിയാണല്ലേ? ഓക്കെ. പാലക്കാട് വടക്കാഞ്ചേരി ആയക്കാട് സ്വദേശിയാണ് നവനീത്. അപ്പൊ അവിടെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അതെ. അപ്പൊ എത്ര സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് നവനീത്? സിക്സ്ത്തിലേക്ക് അല്ലേ. അപ്പൊ സ്കൂളിലൊക്കെ ഒരു താരമാണല്ലേ നവനീത്?
1: അതെ.
0: അപ്പൊ സ്കൂളിലൊക്കെ ചെല്ലുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ സോപാന സംഗീതവും അല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക് ആണോ പറയുന്നത്? അതോ സിനിമാ പാട്ടൊക്കെ പാടാൻ പറയുമോ? എല്ലാം പറയാറുണ്ട്. അപ്പൊ നവനീത് കർണാട്ടിക് മ്യൂസിക്കും 5 വർഷമായിട്ട് കർണാടക സംഗീതം പഠിക്കുന്നുണ്ടല്ലേ? അതെ. കർണാടക സംഗീതം എവിടെയാണ് പഠിക്കുന്നത്? അതെ. അപ്പൊ ഗുരുക്കന്മാരെ പറ്റിയൊക്കെ ഒന്ന് പറയാവോ നവനീത്?
1: പറയാം. കർണാടക സംഗീതം പ്രീതാ വാര്യറിന്റെ അടുത്താണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ മൃദംഗം ആകാശ് സാറിന്റെ അടുത്താണ് പഠിക്കുന്നത്. ചെങ്ക മൈനു രാജു ആശാന്റെ അടുത്താണ് പഠിക്കുന്നത്. അഷ്ടപതി ഗുരുവായൂർ ജ്യോതിദാസ് കീഴിലാണ് പഠിക്കുന്നത്.
0: അതെ അല്ലേ. അപ്പോ ഗുരുവായൂർ ജ്യോതിദാസർ എന്നൊക്കെ പറയുമ്പോ അവിടുത്തെ ഈ പഠന കേന്ദ്രം എന്ന് പറയുന്നൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള പഠന കേന്ദ്രമാണല്ലേ? അതെ. അപ്പൊ വളരെ ലക്കി ആയിട്ടുള്ളൊരു കുട്ടിയാണ് നമ്മുടെ നവനീത്. ഗുരുവായൂർ ജനാർദ്ദൻ നെടുങ്ങാടി പഠന കേന്ദ്രത്തിലാണ് നമ്മുടെ നവനീത് പഠിക്കുന്നത്. അഷ്ടപതി അരങ്ങേറ്റം ഒക്കെ കഴിഞ്ഞിട്ട് മിടുക്കനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. അതെ. അപ്പൊ എന്തായാലും സ്കൂളിലും നമ്മുടെ നാട്ടിലും ഇപ്പൊ ഇനിയിപ്പോ റേഡിയോ സാന്ത്വനത്തിന്റെ നമ്മുടെ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ എല്ലാം മെയിൻ താരം ഇനി നവനീതായിരിക്കും അല്ലേ. അതെ അതെ. അപ്പൊ നവനീത്, ഇപ്പൊ നമ്മളിപ്പോ കർണാട്ടിക് മ്യൂസിക്കിനെ പറ്റി സംസാരിച്ചു, അതുപോലെ തന്നെ സോപാന സംഗീതം അഷ്ടപതിയെ പറ്റിയൊക്കെ സംസാരിച്ചു. അപ്പോ ഒരുപാട് ഒരു സകലകലാ വല്ലഭൻ എന്ന രീതിയില് വാദ്യോപകരണങ്ങളും നമ്മുടെ നവനീതിന് കൈവശമുണ്ടല്ലേ. അപ്പൊ ഏതൊക്കെ വാദ്യോപകരണമാണ് കുഞ്ഞ് നന്നായിട്ട് വായിക്കുന്നത്? ചെണ്ട, മൃദംഗം, പിന്നീട്? അതെ. അപ്പൊ ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള വാദ്യോപകരണം ഏതാണ്?
1: ഇടയ്ക്കാണ്.

0: അല്ലെ? അപ്പൊ ശോഭാന സംഗീതത്തിനും ഇടയ്ക്കല്ലേ ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുന്നത്? അതെ. അപ്പൊ ചെറുതിലേ തന്നെ നവനീതിന് ശോഭാന സംഗീതവും ഇടയ്ക്കയിലും ആണ് ഇങ്ങനെ ആ ഒരു ആത്മാവ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ എന്തായാലും നവനീത്, എന്റെ ഞാനിങ്ങനെ നവനീതിനെ പറ്റി ഇങ്ങനെ കേട്ടപ്പോ ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്, അമ്പലപ്പുഴ വിജയകുമാർ സാറിന്റെ മഹാദേവ മനോഹര എന്ന ഗാനം പാടി പിന്നീട് അദ്ദേഹത്തിന് കാണുകയൊക്കെ ചെയ്തു എന്ന ഒരു അറിവ് എനിക്കുണ്ട്, ഇങ്ങനെ കേട്ടൊരു അറിവ്. അപ്പൊ ആ മഹാദേവ മനോഹര എന്ന പാട്ട് എനിക്ക് വേണ്ടി ഒന്ന് പാടിത്തരുമോ?
1: തീർച്ചയായിട്ടും.
0: അതെ, അപ്പൊ അതൊന്ന് പാടാം കേട്ടോ. ശരി.

അതെ. അപ്പോൾ നമ്മുടെ നവനീത് ഇങ്ങനെ നമ്മുടെ ഒരു ക്ഷേത്രത്തിലൊക്കെ വൈകുന്നേരത്ത് അല്ലെങ്കിൽ രാവിലകളിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കൊട്ടി സോപാന സംഗീതമൊക്കെ പാടില്ലേ? അപ്പോൾ ആ ഒരു ഫീലാണ് നവനീതിൻ്റെ ഒരു പാട്ട് കേൾക്കുമ്പോൾ തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ പാടിത്തരുന്നതിന്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, ഞാനിപ്പോൾ റിസേർച്ച് ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ കേൾക്കുമ്പോഴോ ഒക്കെ പഴയ തലമുറയിൽ ഞെരളത്ത് രാമപൊതുവാൾ, ഗുരുവായൂർ ജനാർദ്ദനൻ നെടുങ്ങാടി, പല്ലാവൂർ അപ്പുമാരാറ്, പിന്നീട് പുതിയ തലമുറയിലാവുമ്പോൾ ഹരിഗോവിന്ദൻ മാഷും ആമ്പലപ്പുഴ വിജയകുമാറും ഏലൂർ ബിജു സാറും ഒക്കെ. അപ്പം ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് സോപാന സംഗീതത്തിൽ മെയിനായിട്ട് നമ്മുടെ നവനീതിൻ്റെ പേര് കൂടി കേൾക്കട്ടെ അല്ലേ? അതെ അതെ. അപ്പം അതെ, തീർച്ചയായും അങ്ങനെ കേൾക്കാൻ എനിക്കും കൂടെ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.

0: അപ്പോൾ നവനീത്, സ്കൂളിലൊക്കെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സോപാന സംഗീതവും കർണാട്ടിക് മ്യൂസിക്കും ഒക്കെയാണ് മെയിനായിട്ട് നവനീത് പഠിക്കുന്നത്. എങ്കിലും സ്കൂളിലെ കൂട്ടുകാർക്ക് പ്രത്യേകിച്ചും സിക്സ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ കൂടുതലും കൗതുകം സിനിമാ പാട്ടൊക്കെ കേൾക്കാനാണല്ലേ. അപ്പൊ സിനിമാ പാട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്ന ടൈമിൽ ഏത് പാട്ടാണ് പാടിക്കൊടുക്കുന്നത്?
1: ഞാൻ കൂട്ടുകാരനൊപ്പം പാടാറുള്ളത് ARM സിനിമയിലെ അങ്ങുവാനക്കോണിലെ.
0: അപ്പൊ ആ പാട്ടൊന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പാടാമോ?
1: ഓ പാടാം, ഒരു രണ്ടുപേര്.
0: ശരി ശരി ശരി.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്റ്റുഡൻറ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ കുട്ടിത്താരമായിട്ട് ഒരുപാട് കലാ വൈഭവങ്ങളിലൂടെ കടന്നു പോകുന്ന, പ്രത്യേകിച്ചും സോപാന സംഗീതത്തിൽ വളരെ ശ്രദ്ധേയനായി കൊണ്ടിരിക്കുന്ന നവനീത് സനിലാണ് ഇന്നത്തെ നമ്മുടെ താരം. അപ്പോൾ നവനീത് സനിൽ ഇങ്ങനെ സോപാന സംഗീതത്തിലൂടെ ഇങ്ങനെ ലയിച്ച് നമ്മളെല്ലാവരും ആ ഒരു പ്രത്യേക ആ ഒരു അനുഭൂതിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നവനീത് ഒരു പാലക്കാട് വടക്കാഞ്ചേരി സ്വദേശിയാണ്. അപ്പോൾ നവനീത്, നമുക്ക് പേരൻസിനെ പറ്റിയൊക്കെ ഉള്ളൊരു ഡീറ്റെയിലിംഗ് പറയാവോ? അമ്മ, അച്ഛൻ ആരൊക്കെയാണ്? അമ്മ, അമ്മയുടെ പേരെന്താണ്?
2: അമ്മയുടെ പേര് രശ്മി, അച്ഛന്റെ പേര് സനിൽ കുമാർ. അമ്മ ഫാർമസിസ്റ്റ് ആണ്. അച്ഛൻ അക്കൗണ്ടന്റ്.
1: ഓക്കെ. അതെ. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും പാടാനുള്ള കഴിവുണ്ടല്ലേ? അച്ഛൻ പാടും,
2: അമ്മ പഠിപ്പിക്കും.
1: പഠിപ്പിക്കും അല്ലേ? അപ്പൊ അതാണ് നവനീത് ഇങ്ങനെ ഒരു കഴിവ് കിട്ടിയത് തന്നെ അല്ലേ?
2: ഒരു അനീത്തി,
1: ഒരു അനീത്തി ഉണ്ട്. അനീത്തിയുടെ പേരെന്താണ്?
2: നിരുപമ.
1: നിരുപമ? അതെ. 5 വയസ്സ്. അതെ. അപ്പൊ എന്തായാലും നല്ലൊരു ഫാമിലിയാണ്. അപ്പൊ നവനീതിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വളരെ ബിസി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു താരമായിട്ട്, അല്ലെങ്കിൽ സംഗീതത്തിലും സോപാന സംഗീതത്തിലൊക്കെ വളരെ ബിസി ആയിട്ടുള്ളൊരു താരമാണ് നമ്മുടെ നവനീത്. അപ്പൊ അതിനൊപ്പം ഇങ്ങനെ പേരൻസും ചേർന്ന് നിൽക്കുകയാണല്ലേ?
2: അതെ.
1: അപ്പൊ വീട്ടില് സോപാന സംഗീതമാണെങ്കിലും കർണാട്ടിക് മ്യൂസിക് ആണെങ്കിലും വിവിധ തരം വാദ്യോപകരണങ്ങളും പാടുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നവനീത്. അപ്പൊ ഇതെല്ലാം ഒന്ന് ഇങ്ങനെ സെറ്റായിട്ട് അതിനോടൊപ്പം ചേർന്ന് പേരൻസ് വളരെ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുമ്പോ, എങ്കിൽ ഓഡിയൻസ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആരാണ് മെയിൻ ആയിട്ട്?
2: എല്ലാരും
1: ഫാമിലി ഫുള്ള് സപ്പോർട്ടീവ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ? അതെ അല്ലേ? അതെ അതെ. അപ്പോ നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നവനീത് 10 വയസ്സുകാരനാണെങ്കിൽ കൂടിയും അത്ര ചില്ലറക്കാരനൊന്നും അല്ല. ഇന്ത്യ സ്റ്റാർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ നവനീത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് നവനീത് ഒന്ന് ഷെയർ ചെയ്യോ? എങ്ങനെയാണ് ആ ഒരു സ്ഥാനത്തിലേക്ക് എത്തപ്പെട്ടതൊക്കെ?
2: ഗുരുവായൂർ ജ്യോതിദാസിന്റെ കീഴിൽ അടങ്ങുന്ന അഷ്ടപദി അരങ്ങേറ്റം ഉണ്ടായി. അതിൽ 8 വയസ്സ് മുതൽ 80 വയസ്സ് വരെ ഉള്ളവർ പങ്കെടുത്തു. അതിൽ പങ്കെടുത്തവർക്കെല്ലാം ഇന്ത്യ സ്റ്റാർ ബുക്ക്സ് ഓഫ് വേൾഡ് റെക്കോർഡ് നേടി.
1: അപ്പൊ അതിൽ ഒരാളാണല്ലേ നവനീത്?
2: അതെ
1: അതെ. അപ്പൊ ഇനിയിപ്പോ ഇങ്ങനെ പറയുമ്പോ ഇപ്പൊ ഒന്ന് പറഞ്ഞു പോയതുപോലായി, പക്ഷെ ഇത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ മിടുക്കനാണ് നമ്മുടെ നവനീത്, ഒരു മിടുക്കനാണ്. ഇതുപോലുള്ളൊരു അവാർഡിലേക്ക്, ഒരു അച്ചീവ്മെന്റിലേക്കൊക്കെ എത്തപ്പെട്ടിരിക്കുകയാണ് നവനീത്. കുറച്ചു നാളൊക്കെ കഴിയുമ്പോ എനിക്ക് ഇത്രയും അവാർഡൊക്കെ കിട്ടി ഈ ചെറിയ പ്രായത്തിലെ എന്നൊക്കെ ഭയങ്കര പ്രൗഡായിട്ടൊക്കെ തോന്നും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിൽ അത് മനസ്സിലാക്കാനുള്ളൊരു ഇതിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് കേട്ടോ. അതെ. അപ്പൊ വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഈ ചെറിയ പ്രായത്തിൽ നമ്മുടെ നവനീതിന് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യ സ്റ്റാർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡർ കൂടിയിട്ടാണ് നമ്മുടെ നവനീത്. അപ്പൊ സോപാന സംഗീതത്തിൽ തന്നെ നമുക്ക് കേട്ട് കേൾവിയുള്ള പല പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുടെയും കൂടെ വേദി പങ്കിട്ടിട്ടുള്ള ഒരു എന്താ പറയുക, കുട്ടി പ്രതിഭയാണ് നവനീത്. അപ്പൊ നവനീത് കർണാടക സംഗീതം 5 വർഷമായിട്ട് പഠിക്കുകയാണ് അല്ലേ?
2: അതെ.
1: അപ്പൊ ഈ സോപാന സംഗീതവും കർണാടക സംഗീതവും തമ്മിലുള്ള ഒരു ചെറിയൊരു വ്യത്യാസമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം സോപാന സംഗീതത്തിൽ കുറച്ചും കൂടെ ഭക്തിയും ലയവും ഭാവവും ഒക്കെ അധികം, കുറച്ച് അധികം ഉള്ളതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മോന് ഫീൽ ചെയ്തിട്ടുണ്ടോ കർണാടക സംഗീതത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നിലനിൽക്കുകയാണ് രാഗങ്ങളൊക്കെ എന്ന് തോന്നിയിട്ടുണ്ടോ?
2: തീർച്ചയായും
1: തോന്നിയിട്ടുണ്ട് അല്ലെ. അപ്പോ ഈ ഭാവമൊക്കെ ഇങ്ങനെ

0: ഇപ്പോൾ ക്ഷേത്രത്തിലാണെങ്കിൽ അല്ലാതെയൊക്കെ ഭാവമൊക്കെ ഇങ്ങനെ ചേർന്ന് പാടാൻ എന്താണ് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താണ്? ഇത്രയും ഭാവത്തിൽ ഇത്രയും ലയത്തിൽ പാടാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് അവന് ചെയ്ത് ഒരു ടിപ്പ് പറഞ്ഞു തരുമോ?
1: മനസ്സിൽ ഞാൻ ഭക്തിയോട് കൂടിയിട്ടാണ് പാടാറുള്ളത്.
0: ഭക്തിയോട് കൂടിയിട്ടാണ് പാടുന്നത് അല്ലേ? അപ്പോൾ ഒരു ദൈവികമായിട്ടുള്ള ഒരു ഒരു ഒരു പവർ ആ ഒരു ടൈമില് നമ്മുടെ നവനീതിന് കിട്ടും അല്ലേ? അങ്ങനെയാണോ? ഇപ്പോ പാടുന്ന ടൈമില് ഞാൻ ചോദിച്ചെന്താണെന്നറിയോ, ഈ ഇത്രയും ലയത്തോടു കൂടി ഭക്തിയോടുകൂടി പാടേണ്ടതാണ് നമ്മുടെ ഈ സോപാന സംഗീതം എന്ന് പറയുന്നത്. കുറച്ചധികം ലയമുള്ള പോലെ അല്ലെങ്കിൽ ഭാവമുള്ള പോലെ തോന്നും. അപ്പൊ അങ്ങനെ പാടാനായിട്ട് നവനീത് എന്ത് ടിപ്പാണ് എനിക്ക് അല്ലെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അർത്ഥമറിഞ്ഞ് കുറച്ച് അർത്ഥമറിഞ്ഞ് പാടുമ്പോ ലയം താളം ഭാവം കൂടുമെന്നല്ലേ? ഫീലില് പാടുക അല്ലേ? അപ്പൊ എന്തായാലും അർത്ഥം നമ്മുടെ നവനീത് നമുക്ക് വേണ്ടി പറഞ്ഞു തരുകയാണ്. സോപാന സംഗീതമൊക്കെ പാടുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ സംഗീതം അഭ്യസിക്കുന്നവരാണെങ്കിലും ആ ഒരു അർത്ഥം അറിഞ്ഞ് ആ ഒരു ഒരു ഫീലോട് കൂടി പാടുക, അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ഭക്തി നമ്മുടെ മനസ്സിൽ ഉണ്ടാവണമെന്നാണ് നവനീത് പറയുന്നത് അല്ലേ? അതെ അതെ അതെ. അപ്പൊ ഈ സ്റ്റേജില് എത്ര സ്റ്റേജാണ് കുഞ്ഞിത്രയും നാളായിട്ട് കവർ ചെയ്തിട്ടുള്ളത്? 91-ൽ അധികം ആയി അല്ലേ? അപ്പൊ ഇത്രയും വേദികള് ഇങ്ങനെ കവർ ചെയ്ത ടൈമില് എല്ലാ വേദികളിലും ഇങ്ങനെ പാടുന്ന ടൈമില് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? ഉണ്ടുണ്ട്. അപ്പൊ ആ ടെൻഷൻ മാറ്റാൻ വേണ്ടി എന്തോ ചെയ്യുന്നത്?
1: ടെൻഷൻ
0: പോകും. അപ്പൊ 2-3 പാട്ടൊക്കെ പാടുമ്പോഴത്തേക്കും ടെൻഷനൊക്കെ അങ്ങ് പോകും അല്ലേ? അതെ. അപ്പൊ കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാഗത്തിൽ ഒരു കീർത്തനം പാടാമോ? ശ്രീരഞ്ജനി രാഗത്തിലുള്ള നവനീതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗമാണ്. അപ്പൊ ആ രാഗത്തിൽ ഒരു കീർത്തനമാണ് നമ്മൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നവനീത് അടുത്തതായിട്ട് പാടാൻ പോകുന്നത്.

0: അപ്പൊ ഒരുപോലെ രണ്ടും കൊണ്ടുപോവാ അല്ലേ?
1: അതെ
0: അതെ. അപ്പൊ പഠനമൊക്കെ എങ്ങനെയുണ്ട്? സംഗീതത്തിന്റെ കൂടെ പഠനമൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഒരുമിച്ച്
1: പഠിക്കുന്നുണ്ട്.
0: പഠിക്കുന്നുണ്ട്. മിടുക്കനാണോ? പഠിക്കുന്നതിലും മിടുക്കനാണോ? അതെ. അപ്പൊ സ്കൂളിലൊക്കെ നല്ല സപ്പോർട്ടാണോ? സപ്പോർട്ടാണ്. അപ്പൊ ചില സമയത്തൊക്കെ നമുക്ക് ക്ലാസ് ഒക്കെ കട്ട് ചെയ്യേണ്ടി വരും, ചിലപ്പോ പ്രോഗ്രാംസ് ഒക്കെ കാണും. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്? സ്കൂളിലൊക്കെ സപ്പോർട്ട് ചെയ്യുവോ? കുറച്ച് ദിവസം ഒന്ന് സ്കൂളിൽ നിന്ന് മാറി നിൽക്കുന്നതൊക്കെ ഫ്രണ്ട്സ് അയച്ചുതരും അല്ലെ? അപ്പൊ എന്തായാലും എല്ലാരും നവനീതിന് കൂടെ ഇങ്ങനെ സപ്പോർട്ടായിട്ട് സ്കൂളും ടീച്ചേഴ്സും ഫ്രണ്ട്സും ഫാമിലിയും എല്ലാരും നിൽക്കുന്നോണ്ട് നവനീത് വളരെ ഒരു സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ?
1: ടീച്ചേഴ്സും പ്രിൻസിപ്പളും സപ്പോർട്ടാണ്.
0: പിന്നെ എന്താ വേണ്ടല്ലേ നവനീത്? അപ്പൊ പിന്നെ അങ്ങ് പാടിയാ മതി. പാടി അങ്ങ് ആ വേദികളൊക്കെ കീഴടക്കുക എന്നുള്ളത് മാത്രമാണ് നവനീതിന് ചെയ്യാനുള്ളത് അല്ലെ? അതെ. അപ്പോ അതെ. അപ്പൊ എന്തായാലും ഇനി ഇപ്പോ ഇത്രയും ഒരു 10 വയസ്സുകാരൻ എന്ന രീതിയിൽ ഇത്രയും സ്റ്റേജുകൾ അല്ലെങ്കിൽ ഇത്രയും ക്ഷേത്രങ്ങളില് ഒരുപാട് പ്രഗത്ഭരുടെ കൂടെ ഒക്കെ പാടി എല്ലാം കഴിഞ്ഞു. പക്ഷെ എങ്കിലും ഒരു സ്വപ്നം എന്ന രീതിയിൽ ഇനി ഒരു ഏത് വേദിയിലാണ് കുഞ്ഞിന് പാടാനുള്ളത്, അല്ലെങ്കിൽ ഏത് വ്യക്തിയുടെ അടുത്ത് നിന്നാണ് പാടാൻ ആഗ്രഹിക്കുന്നതൊക്കെ? ഇനി ഒരു വേദി ഉണ്ടെങ്കിൽ ഗുരുവായൂരില് കുഞ്ഞ് പാടിയിട്ടില്ലേ? ഓ, അപ്പോ ഗുരുവായൂരില് അമ്പലത്തിന്റെ അകത്ത് പാടണമെന്ന് ആഗ്രഹം അല്ലേ? അതെ. അപ്പൊ എന്തായാലും ആ ഒരു ആഗ്രഹം ഉടനെ തന്നെ നടക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. തീർച്ചയായും. അപ്പൊ എന്തായാലും കൃഷ്ണനെ ഉണർത്താനും അല്ലെങ്കിൽ കൃഷ്ണനെ ഉറക്കാനും ഒക്കെ കഴിവുള്ള അത്രയും മനോഹരമായിട്ട് സോപാന സംഗീതത്തിനെ അത്രയും ലയമായിട്ട് കൊണ്ട് നടക്കുന്ന നവനീതിന് ആ ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. അപ്പോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗങ്ങളെ പറ്റിയും ഏറ്റവും ഇഷ്ടപ്പെട്ട കീർത്തനങ്ങളെ പറ്റിയൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോ പാടുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു രാഗം അല്ലെങ്കിൽ കീർത്തനമൊക്കെ ഏതായിരിക്കും? ഇത്രയും നാൾ പഠിച്ച കൂട്ടത്തില് ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ള ഒരു കീർത്തനം ഏതായിരിക്കും?
1: കഷ്ടപ്പാടാണ്
0: പാടി വരുന്നുണ്ട്. കുറച്ചൊക്കെ കഷ്ടപ്പാട് തന്നെയാണല്ലേ? അപ്പൊ കഷ്ടപ്പാടൊക്കെ സാധകം ചെയ്യുന്നുണ്ട്. ഒരു ദിവസം എത്ര നേരം സാധകം അല്ലെങ്കിൽ പ്രാക്ടീസിന് വേണ്ടി മാറ്റിവെക്കും?
1: ഒരു മണിക്കൂർ
0: പ്രാക്ടീസിന് വേണ്ടി മാറ്റി. അപ്പൊ എല്ലാ ദിവസവും 1 മണിക്കൂർ മസ്റ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്യോ? മിക്ക ദിവസങ്ങളിലും പ്രാക്ടീസ് ചെയ്യും. അപ്പോ അച്ഛനും അമ്മ ഇങ്ങനെ ചേർന്ന് നിന്ന് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയാണോ അതോ സ്വന്തം ഇഷ്ടമായിട്ട് ചെയ്യുകയാണോ?
1: രണ്ടുമുണ്ട്.
0: ചില സമയത്ത് ഒന്ന് വഴക്കൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മയും തന്നെ ആണ് എണീപ്പിക്കുന്നത് അല്ലേ? അതെ അതെ. അപ്പൊ എന്തായാലും മിടുക്കനായിട്ട് ഇനി ഒരു മടിയുമില്ലാതെ എല്ലാ ദിവസവും ഇത് നവനീത് നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഒരു ഭക്തി തന്നെയാണ് എന്നാണ് നവനീത് പറഞ്ഞത്. അതുപോലെ തന്നെ ആ ഭക്തിയിൽ ഇങ്ങനെ നിലനിന്ന് ആ ഒരു സംഗീതത്തെ കൊണ്ടുപോകാൻ നവനീതിന് സാധിക്കട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേ. അപ്പൊ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയില് വളരെ അതുല്യനായിട്ടുള്ള വളരെ പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന സോപാന സംഗീതത്തിൽ ഫേമസ് ആയിക്കൊണ്ടേയിരിക്കുന്ന നവനീത് സനിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര സംഗീതമായിട്ടുള്ള സോപാന സംഗീതത്തിലൂടെ വളരെ പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന നവനീത് സനലിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നവനീത് സനലിന്റെ അമ്മയാണ് ഇനി റേഡിയോ സാന്ത്വന 90.4 FM സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ സംസാരിക്കാൻ തയ്യാറായിരിക്കുന്നത്. നമസ്കാരം.
1: നമസ്കാരം.
0: പേരെന്താണ്?
1: എന്റെ പേര് രശ്മി.
0: അതെ. അപ്പൊ എന്തായാലും നവനീതിന്റെ വിശേഷങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ എന്താ പാട്ടുകളും കീർത്തനങ്ങളെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ സോപാന സംഗീതം എന്നുള്ളത് ക്ഷേത്ര കലാരൂപമാണ് അല്ലെ? അപ്പൊ അത് കുറച്ചും കൂടെ എന്ന് പറയും ഇന്നത്തെ കാലഘട്ടത്തില് മോഹിനിയാട്ടത്തിലും കഥകളിയിലും എല്ലാം നമ്മൾ കേട്ട് വരുന്നുണ്ട്. എങ്കിലും പുതിയ തലമുറയ്ക്ക് ഇതുപോലുള്ള ക്ഷേത്ര കലകൾ അല്ലെങ്കിൽ സോപാന സംഗീതത്തെയൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇത് തനതായിട്ടുള്ള കലാരൂപങ്ങളെ കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാനും അല്ലെങ്കിൽ പഠന രീതിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ.
1: അതായത് ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് തന്നെയാണ് ഇത് ആദ്യം തുടങ്ങിക്കൊടുക്കേണ്ടത്. വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ടാണ് കുട്ടികളിലേക്ക് കൂടുതലായിട്ടും ഇത് എത്തിപ്പെടാൻ പറ്റുള്ളൂ. ഗാനസംഗീതം ഇന്നിപ്പോ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പിന്നെ ഒട്ടനവധി വേദികളിൽ ഇന്ന് സോപാന സംഗീതം അരങ്ങേറുന്നുണ്ട്. മുമ്പ് ഇതൊരു ക്ഷേത്രകല അമ്പലത്തിനുള്ളിൽ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു കുട്ടിപ്പാടി സേവ. പക്ഷെ ഇന്നിപ്പോ സ്റ്റേജുകളിലായി, ഒരുപാട് അവസരങ്ങൾ ഇന്നിപ്പോ ഉണ്ട്. ഒരുപാട് പേരെ നമുക്ക് അങ്ങനെ പരിചയപ്പെടാൻ പറ്റും. അപ്പൊ വീട്ടുകാര് ഒരു ഇൻട്രസ്റ്റ് എടുത്തിട്ട് കുട്ടികളെ ഈ സോപാന സംഗീതം നടക്കുന്ന

0: വേദികളില് അമ്പലങ്ങളില് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകുമ്പോ കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമാവും, ആ പാട്ട് എനിക്ക് പാടിയാൽ കൊള്ളാം, അങ്ങനെയൊക്കെ ഒരു കുട്ടികളിൽ തന്നെ ഒരു സ്വന്തമായിട്ടൊരു തോന്നലുണ്ടാവും. അതാണ് അപ്പൊ മോനെ സംബന്ധിച്ചിടത്തോളം മോൻ അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മുടെ ചെറുപ്പത്തില് അവനെ കൊട്ടിപ്പാടി കൊട്ടുന്നതിനോട് പാടുന്നതിനോട് താല്പര്യം കാണിച്ചു തുടങ്ങിയപ്പോ നമ്മൾ ഇതിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് സോപാന സംഗീതത്തിലേക്ക് വന്നതും പിന്നെ നിരവധി സ്റ്റേജുകളിലേക്ക് പാടാൻ പറ്റിയതും. ഓരോ വ്യക്തികളുടെ
1: അതായത് ഏതൊക്കെ എന്താ കലാകാരന്മാരുടെ കൂടെയാണ് മോൻ പാടിയിട്ടുള്ളത്?
0: മോന് ആദ്യമായിട്ട് പാടിയത് അമ്പലപ്പുഴ വിജയകുമാർ സാറിന്റെ കൂടെ ആയിരുന്നു. സാറിന്റെ ഒരു മഹാദേവ് എന്നുള്ള ഒരു കീർത്തനം, അത് വേറൊരു സ്റ്റേജിൽ മോൻ പാടി. അതിന്റെ വീഡിയോ എങ്ങനെയോ സാറുടെ കയ്യിൽ എത്തിപ്പെട്ടു. അത് സാറൊക്കെ പോയി വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അന്ന് അവന് 6 വയസ്സൊക്കെ പ്രായമുള്ളൂ. അപ്പൊ സാറ് പറഞ്ഞു എനിക്ക് ഈ പയ്യനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അടുത്തുള്ള ചേരാമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അമ്പലത്തിലേക്ക് സാറ് വന്നപ്പോ മോനെ അവിടെ ചെന്നു പാടിക്കൊണ്ടിരിക്കുന്നു. അതവനെ വിളിച്ച് ഒപ്പം പാടിപ്പിച്ചു. അത് തന്നെ ആയിരുന്നു മോന്റെ അരങ്ങേറ്റം സോപാന സംഗീതത്തിലേക്ക്. പിന്നെ ഏലൂർ ബിജു സാറ്, പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള ഏലൂർ അഖില്, ഗുരുവായൂർ ജ്യോതിദാസ് സാറ്, അങ്ങനെയുള്ള നിരവധി ആൾക്കാര് ഉണ്ട്. പഴയറ്റൂര് ഹിന്ദു ടീച്ചറ് തിരുവില്ലാമല ഹരിയൻ പനപ്രാദ്യം ഇടക്കിടെ വിദ്വാനുണ്ട്. അങ്ങനെ കുറെ പേരുടെ കൂടെ വേദികൾ പങ്കിട്ടുണ്ട്. പിന്നെ ഞെരളത്ത് രാമദാസ് സാറ്
1: അതെ അതെ. അപ്പൊ തീർച്ചയായും അതൊരു മഹാഭാഗ്യം തന്നെയാണ് കുഞ്ഞിന്. എന്തായാലും റേഡിയോ സാന്ത്വനത്തില് നമ്മുടെ പാലക്കാട് വടക്കാഞ്ചേരിക്കാരാണ് നമ്മുടെ നവനീതും ഫാമിലിയും. അപ്പോ ഇവിടെ നമ്മുടെ കൊല്ലത്ത് എങ്ങനെയെങ്കിലും എത്തപ്പെടുന്ന ടൈമില് നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൽ വന്ന് ഒരു നല്ലൊരു പ്രോഗ്രാമായിട്ട് നമുക്ക് വേണ്ടി സമ്മാനിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോ നിരവധി വാദ്യോപകരണങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ നവനീത്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ് നമ്മുടെ റേഡിയോ സാന്ത്വന. അപ്പൊ തീർച്ചയായും ഒരു ദിവസം നമ്മളോടൊപ്പം വന്ന് ചേരണം, ജോയിൻ ചെയ്യണം എന്ന് കൂടി ആഗ്രഹിക്കുന്നു.
0: തീർച്ചയായിട്ടും നമ്മളെ ഇങ്ങനെ ഒരു ഇതിലേക്ക് ക്ഷണിച്ചതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ചിട്ട് മോന്റെ പേരിലും വളരെ സന്തോഷം അറിയിക്കുകയാണ്. എപ്പോഴായാലും നമ്മള് നിങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വരുന്നതായിരിക്കും. ബാക്കിയുള്ള എല്ലാ ഇൻസ്ട്രുമെന്റും കയ്യിൽ കരുതി അതിനോടുള്ള ഒരു ഇതും കൂടിയിട്ട് നമ്മൾ പ്രകടിപ്പിക്കുന്നതായിരിക്കും.
1: അതെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നവനീതിനോടും ഫാമിലിയിലെ എല്ലാരോടും അന്വേഷിച്ചതായിട്ടും പറയണം. താങ്ക് യു സോ മച്ച്. ക്ഷേത്ര സംഗീതമായ സോപാന സംഗീതത്തിന്റെ വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് അല്ലേ. നവനീത് സനിൽ, പാലക്കാട് വടക്കാഞ്ചേരി ആയക്കാട് സ്വദേശിയായിട്ടുള്ള നവനീത് സനിലായിരുന്നു റേഡിയോ സാന്ത്വന 90.4 FM-ൽ ഇത്രയും നേരം നമ്മളോടൊപ്പം ഇങ്ങനെ മനോഹരമായിട്ടുള്ള വിശേഷങ്ങളിലൂടെയും വളരെ മനോഹരമായി പാടി ഇങ്ങനെ നമ്മളോടൊപ്പം ചേർന്നത്. ഇന്നത്തെ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേ അവസാനിക്കുകയാണ്. അടുത്ത അധ്യായത്തിൽ ഇതുപോലെ മനോഹരമായിട്ടുള്ള സംഭാഷണങ്ങളും കുട്ടി വിശേഷങ്ങളും താരപ്രകടനവുമായി എത്തുന്നതുവരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM സൈനിങ് ഓഫ്. ദിസ് ഇസ് RJ ആതിര.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്. ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, ഇന്ന് June 19 ദേശീയ വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തിലേക്ക് ഉയർത്തിയ ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനം. കേരളത്തിൻ്റെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ശ്രീ പി എൻ പണിക്കരുടെ ഓർമ്മ പുതുക്കുന്നതിനോടൊപ്പം വായനാശീലം അന്യമായി കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വായനാ ദിനവും. 1996 മുതലാണ് കേരളം ഈ ദിവസം വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. കേരളത്തിന്റെ ഈ വായനാ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് 2017 June 19 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തോടെയാണ് ഈ ദിനം ദേശീയ വായനാ ദിനമായി രാജ്യമൊട്ടാകെ

ആചരിക്കാൻ തുടങ്ങിയത്. ജൂൺ 19 മുതൽ 25 വരെ വായനാ വാരവുമാണ്. വായനാ ദിനത്തിൽ നമ്മുടെ എല്ലാം മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് മറ്റാരുമല്ല, വായനയുടെ ആഴങ്ങളെ വളരെ ലളിതമായ വരികളിലൂടെ മലയാളിയുടെ നെഞ്ചിലേക്ക് പകർന്നു തന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി മാഷല്ലേ. വായിച്ചാൽ വിളയും എന്ന് അദ്ദേഹം കുറിച്ചിട്ട ആ കൊച്ചു വരികളിലാണ് മലയാളിയുടെ വായനാ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ദർശനം ഒളിഞ്ഞുകിടക്കുന്നത്. പ്രിയപ്പെട്ട എത്ര എത്ര സാഹിത്യകാരന്മാരാണ് നമ്മുടെ ഭാഷയെ സമ്പന്നമാക്കിയിരിക്കുന്നത്. മലയാള ഭാഷയുടെയും സാഹിത്യ ചരിത്രത്തിൻ്റെയും അമൂല്യ സമ്പത്തുക്കൾ തലമുറകൾക്കായി സംരക്ഷിച്ച ശ്രീ ശൂരനാട് കുഞ്ഞൻപിള്ള, ദേശസ്നേഹത്തിൻ്റെ കവി പാലാ നാരായണൻ നായർ, നവോത്ഥാനത്തിൻ്റെ ദീപശിഖയായ കുമാരനാശാൻ, ദേശീയ ബോധത്തിൻ്റെ ജ്വാല കാത്തുസൂക്ഷിച്ച വള്ളത്തോൾ നാരായണമേനോൻ, മലയാള കവിതയെ ലോക സാഹിത്യത്തിൻ്റെ ഉയരങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാകവി ജി ശങ്കരക്കുറുപ്പ്, ജീവിതത്തിൻ്റെ ലാളിത്യത്തിൽ മഹത്തായ സത്യങ്ങൾ കണ്ടെത്തിയ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന നമ്മുടെ പ്രിയപ്പെട്ട ബേപ്പൂർ സുൽത്താൻ, മനുഷ്യഹൃദയത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ വികാരങ്ങൾക്ക് വാക്കുകൾ നൽകിയ പ്രിയപ്പെട്ട കമലാദാസ്, പ്രകൃതിയോട് പ്രണയിച്ചും കലഹിച്ചും കവിതകൾ എഴുതിയ പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചർ, കവിതയ്ക്ക് ഹൃദയത്തിൻ്റെ ചൂടും മനുഷ്യസ്നേഹത്തിൻ്റെ ആഴവും നൽകിയ ശ്രീ ONV കുറുപ്പ്, വിപ്ലവവും പ്രണയവും നിറച്ച കവിതകളിലൂടെ ശ്രീ വയലാർ രാമവർമ്മ, പ്രവാസ ജീവിതത്തിൻ്റെ വേദനകളും സ്വപ്നങ്ങളും ലോക സാഹിത്യത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ബെന്യാമൻ, സ്ത്രീയുടെ അതിജീവനവും ആത്മാഭിമാനവും ശക്തമായി വരച്ചുകാട്ടി വേറിട്ട ശബ്ദമായ ശ്രീമതി KR മീര, മനുഷ്യബന്ധങ്ങളുടെ ആഴങ്ങൾ മനോഹരമായി ആവിഷ്കരിച്ച ശ്രീ സുഭാഷ് ചന്ദ്രൻ, സമകാലിക സമൂഹത്തിൻ്റെ സങ്കീർണതകളെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്ന TD രാമകൃഷ്ണൻ, അങ്ങനെ എത്രയെത്ര സാഹിത്യ പ്രതിഭകളാണ് നമ്മുടെ വായനയെയും സംസ്കാരത്തെയും ധന്യമാക്കിയിരിക്കുന്നത്. പുസ്തകങ്ങൾക്കൊപ്പം പത്രങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും മലയാളിയുടെ വായനാശീലത്തെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കൂടാതെ ലോക സാഹിത്യത്തിലും നിരവധി മഹാരഥന്മാർ വായനയുടെ ലോകത്തെ സമ്പന്നമാക്കിയിട്ടുണ്ട്. വില്യം ഷേക്സ്പിയറും കീറ്റ്സും ഷെല്ലിയും ആണസ്റ്റ് ഹെമിംഗ്വേയും റോബർട്ട് ഫ്രോസ്റ്റും വെർജീനിയ ഉൾഫും ചാൾസ് ഡിക്കൻസും ജെയ്ൻ ഓസ്റ്റിനും ഭാഷയുടെയും ദേശത്തിൻ്റെയും അതിരുകൾ കടന്ന് വായനക്കാരെ ചിന്തിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നല്ല വായനയ്ക്ക് അതിരുകളില്ലെന്നും വായന മനുഷ്യരെ ഒരുമിപ്പിക്കുന്ന ഒരു ശക്തിയാണെന്നും അവരുടെ രചനകൾ നമ്മെ പഠിപ്പിക്കുന്നു. ഓരോ പുസ്തകവും ഒരു പുതിയ ലോകത്തേക്കുള്ള വാതിലാണ്. ആ വാതിലുകൾ തുറന്നിടാനും വായനയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും നമുക്ക് കഴിയട്ടെ. പുസ്തകങ്ങളോട് കൂടുതൽ സൗഹൃദമാകാം, വായനയെ ജീവിതത്തിൻ്റെ മനോഹരമായൊരു ശീലമാക്കാം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വായനാ ദിനാശംസകൾ. ഞാൻ പ്രീത സുഗതൻ.

0: ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്? മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555877.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനു. ഇന്ന് June 19 ലോക സിക്കിൾ സെൽ ദിനം, അതായത് വേൾഡ് സിക്കിൾ സെൽ അവയർനെസ് ഡേ. അരിവാൾ കോശ രോഗത്തെ കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും June 19 ലോക സിക്കിൾ സെൽ ദിനം, അതായത് വേൾഡ് സിക്കിൾ സെൽ അവയർനെസ് ഡേ ആചരിക്കുന്നത്. രോഗനിർണയം, ചികിത്സ, രോഗികൾ നേരിടുന്ന വെല്ലുവിളികൾ എന്നിവയാണ് ഈ ദിവസത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. എന്താണ് സിക്കിൾ സെൽ ഡിസീസ്? ചുവന്ന രക്താണുക്കളെ ബാധിക്കുന്ന ഒരു ജനിതക രക്തരോഗമാണിത്. സാധാരണയായി വൃത്താകൃതിയിലുള്ള ചുവന്ന രക്താണുക്കൾക്ക് ജനിതക മാറ്റം മൂലം അരിവാളിന്റെ സിക്കിൾ ആകൃതി കൈവരുന്നു. ആകൃതി മാറുന്ന രക്തകോശങ്ങൾക്ക് രക്തക്കുഴലുകളിലൂടെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല. ഇത് രക്തയോട്ടം തടസ്സപ്പെടുന്നതിനും കഠിനമായ വേദനയ്ക്കും, അതായത് സിക്കിൾ സെൽ ക്രൈസിസിന് കാരണമാകുന്നു. കൂടാതെ വിളർച്ച, അമിത ക്ഷീണം, രോഗപ്രതിരോധ ശേഷി കുറയൽ എന്നിവയും ഉണ്ടാകാം. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ ഈ രോഗം കൂടുതൽ കണ്ടുവരുന്നു. രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കി 2047 രാജ്യത്ത് നിന്ന് ഈ രോഗം പൂർണ്ണമായി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ ദൗത്യം, അതായത് നാഷണൽ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8 8 4 8 5 5 8 7

0: listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned. Radio Santhanam 90.4 FM-il ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
1: ഹായ് കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഒരു കുഞ്ഞു കഥയാണ്, വാഴയുടെ ഇഷ്ടം. നല്ല രസമുള്ളൊരു കഥ കേട്ടോ. പണ്ട് പണ്ട് എന്ന് വെച്ചാൽ വളരെ പണ്ട് നടന്ന ഒരു കഥയാണ് കേട്ടോ. ഭൂമിയിൽ അന്ന് മനുഷ്യരൊന്നും വന്നിട്ടില്ല. ആകെയുള്ളത് പർവ്വതങ്ങളും നദികളും ദൈവം നട്ട വൃക്ഷങ്ങളും പക്ഷികളും ഒക്കെ. അന്ന് ഇന്നത്തെ പോലെയല്ല. പർവ്വതങ്ങൾക്കാണെങ്കിൽ പറക്കാനുള്ള കഴിവുണ്ട്, വൃക്ഷങ്ങൾക്കാണെങ്കിലോ നടക്കാനുള്ള കഴിവുണ്ട്, പക്ഷികൾക്കാണെങ്കിലോ സംസാരിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഇരിക്കെ വൃക്ഷങ്ങളൊക്കെ വളർന്നു വലുതായി. എല്ലാവരെയും ദൈവം അടുത്തേക്ക് വിളിച്ചു. എല്ലാ മരങ്ങളും ചെന്നു. പുളി, തേക്ക്, മാവ്, കശുമാവ്, തെങ്ങ്, മുള, മഹാഗണി, അങ്ങനെ എല്ലാവരും ചെന്നു. കൂട്ടത്തിൽ വാഴയും ചെന്നു. ദൈവം മരങ്ങളോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇപ്പോൾ വളർന്ന് സുന്ദരിമാരായല്ലോ. നിങ്ങളെ വിവാഹം കഴിപ്പിക്കാൻ പോവുകയാണ്. എല്ലാ മരങ്ങളും നാണിച്ചു തല താഴ്ത്തി നിന്നതേയുള്ളൂ. കൂട്ടത്തിൽ വാഴ മാത്രം ദൈവത്തിനോട് പറഞ്ഞു, എനിക്ക് വിവാഹം വേണ്ട, കുട്ടികൾ മാത്രം മതി. ദൈവം പറഞ്ഞു, ശരി, നിനക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. അതുകൊണ്ട് ഇന്നും വാഴക്കൂട്ടത്തിൽ ചെന്നാൽ കാണാം, ഓരോ കുഞ്ഞു വാഴത്തൈകൾ അമ്മ വാഴയുടെ അടുത്ത് തന്നെ നിൽക്കുന്നത്. മറ്റുള്ള മരങ്ങളൊക്കെയാണെങ്കിലോ പഴത്തിൽ നിന്നും വിത്തുണ്ടായിട്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ. വാഴപ്പഴത്തിന് വിത്തില്ലല്ലോ, അപ്പോൾ എന്തുകൊണ്ടാണ് വാഴയ്ക്ക് വിവാഹമൊന്നും വേണ്ട, കുഞ്ഞു മതി എന്ന് പറഞ്ഞു. അപ്പം വിവാഹം കഴിക്കാതെ കുഞ്ഞുണ്ടായാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അന്ന് തൊട്ട് ഒരു കുഞ്ഞു വാഴ, എല്ലാ വാഴയുടെയും ചുവട്ടിൽ ഒരു കൊച്ചു കുട്ടി വാഴ കാണും അല്ലേ. അപ്പം വാഴയുടെ ഇഷ്ടം പോലെ തന്നെ ദൈവം അനുവദിച്ചു. ഈ കഥ ഇന്നിവിടെ നിർത്തട്ടെ, നാളെ വേറെ ഒരു കഥ കേട്ടോ എത്താം കേട്ടോ. ശുഭരാത്രി.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
3: എന്താ കിച്ചു കിച്ചു.

ഗ്രാമ ഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
0: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
0: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
0: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
0: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
0: ഫ്രീ കിക്ക് 90.4 FM 2026.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music.
1: റേഡിയോ സാന്തനം 90.4 FM-ൽ ഇപ്പോൾ സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.

0: സമാഗമത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം സമാഗമത്തിൽ എത്തിച്ചേരുന്നിരിക്കുന്നത് ഒരു വിശിഷ്ട അതിഥിയാണ്. അദ്ദേഹം മലയാള കവിതയിൽ തന്റേതായ കാവ്യശൈലി രൂപപ്പെടുത്തിയ വ്യക്തി കൂടിയാണ്. അതായത് സ്വന്തം ദേശനാമത്തെ തൂലികാനാമമായി സ്വീകരിച്ച വിശിഷ്ട വ്യക്തിയും കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ് ഇന്ന് സമാഗമത്തോടൊപ്പം കൂടെയുള്ളത്. നമസ്കാരം സർ.
1: നമസ്കാരം. നമസ്കാരം
0: സർ. നിരന്തരമായ സാഹിത്യ പ്രവർത്തനത്തിലൂടെ കൊല്ലം ജില്ലയിലെ ചെന്താപൂര് എന്ന ഗ്രാമത്തെയാണ് സാംസ്കാരിക ഭൂപടത്തിൽ സർ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. സാറിന്റെ കൃതികളെയും സാഹിത്യ പ്രവർത്തനങ്ങളുടെയും കിട്ടിയ പുരസ്കാരങ്ങളെയും ഒപ്പം ശ്രോതാക്കൾക്കായി ഒരുപാട് കവിതകൾ ചൊല്ലി ഞങ്ങളുടെ റേഡിയോ സ്വന്തനം 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഒരു പുതിയ ഉണർവാകാനും സാറിനെ സമാഗമത്തിലേക്ക് ക്ഷണിക്കുകയാണ്.
1: തീർച്ചയായും തീർച്ചയായും സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് ഒരു ഗുരുവന്ദനം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഗുരു

0: നമുക്ക് എല്ലാ ഗുരു പരമ്പരകളെയും നമുക്ക് ഓർമ്മിച്ചുകൊണ്ട് കുറച്ച് വർത്തമാനം പറയാം.
1: സാറേ, എഴുത്തിനോടുള്ള ആഭിമുഖ്യം തോന്നി തുടങ്ങിയതിനെ കുറിച്ച് ആദ്യം നമുക്ക് പറഞ്ഞു തുടങ്ങാം, അതൊന്ന് വിശദീകരിക്കാമോ?
0: എൻ്റെ കുട്ടിക്കാലം ഏകാന്തതയുടെ ഒരു പിടിയിലായിരുന്നു. കാരണം ഞാൻ 9 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ്റെ ഒരു കാർഷിക കുടുംബമായിരുന്നു എൻ്റേത്. അച്ഛൻ്റെ മരണശേഷം ശൂന്യമാക്കപ്പെട്ട ഒരു എല്ലാ അർത്ഥത്തിലും ഒരുപാട് ജീവിത സങ്കീർണതകൾ അനുഭവിച്ച ആ കാലഘട്ടത്തിൽ എൻ്റെ അഭയം വായനയായിരുന്നു. വായനയിലേക്ക് പോവുകയും ഗ്രന്ഥശാലയിൽ നിന്ന് പുസ്തകം എടുക്കുക, അങ്ങനെ വായിക്കാൻ സാധ്യതയുള്ള വായന കിട്ടുന്ന എല്ലാ മേഖലകളിലും ഇടപെടുന്ന ഒരു ശീലം കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ 80s എന്ന് പറയുന്നത് ഈ കഥാപ്രസംഗങ്ങളുടെ ഒരു പുഷ്കര കാലമായിരുന്നു. അതിൽ ഈ സാംബശിവന്റെ കഥ കേൾക്കുക എന്നുള്ളത് വളരെ പ്രിയപ്പെട്ട ഒരു അനുഭവമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ കഥ എവിടെയുണ്ടെങ്കിലും എത്താവുന്ന ഭാഗങ്ങളെല്ലാം പോയി കഥ കേൾക്കുന്ന ഒരു ശീലം ആ കാലത്തുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു കഥ, ആയിഷ എന്ന് പറയുന്ന ഒരു കഥ, പേരൂർ മീനാക്ഷി ക്ഷേത്രത്തിന്റെ ഉത്സവത്തോടനുബന്ധിച്ച് കേൾക്കാനിടയായി. അപ്പോൾ അദ്ദേഹം ആ കഥ പറഞ്ഞുകൊണ്ട് തന്നെ, കഥയുടെ തുടക്കം തന്നെ ആമുഖം പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത്, എൻ്റെ ഈ കഥാപ്രസംഗം കേട്ട ശേഷം നിങ്ങൾ വയലാറിൻ്റെ ഈ ആയിഷ എന്ന് പറയുന്ന ഖണ്ഡകാവ്യം എടുത്ത് വായിക്കണം, അതൊരു അനുഭവമാണ് എന്ന് അദ്ദേഹം പറയുണ്ടായി. അപ്പോൾ ഈ കഥ കേൾക്കുകയും അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ അടുത്തുള്ള ലൈബ്രറിയിൽ ചെന്ന് ഈ ആയിഷ എന്ന് പറയുന്ന കവിത ഖണ്ഡകാവ്യം എടുത്ത് വായിക്കുകയും ചെയ്തു. വളരെ ലളിതമായും വളരെ ശക്തമായും ഉള്ളൊരു സാമൂഹിക വിഷയമാണ് ആയിഷ എന്ന് പറയുന്നത്. പക്ഷേ ഈ ആയിഷ വായിച്ച് പലതവണ വായിച്ച് ഞാൻ വീട്ടിൽ ഇത് വായിച്ച് കേൾപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു കവിതയാണ്. അതിൻ്റെ പ്രചോദനത്തിൽ അറിയാതെ ഞാൻ എഴുതിപ്പോയ റോസ്ലി എന്ന് പറയുന്ന ഒരു കവിത, അതിൻ്റെ പ്രേരണയിൽ ഞാൻ അക്കാലത്ത് എഴുതിയുണ്ടായി. ഈ പുസ്തകം വായിച്ച പ്രേരണയിൽ റോസ്ലി എന്ന് പറയുന്ന ഒരു കവിത

0: എഴുതുകയും അതിങ്ങനെ പല പ്രസിദ്ധം കഴിച്ചു, അത് അച്ചടിച്ചൊന്നും വന്നില്ല, അത് പോയി. പക്ഷേ പിന്നീട് ആ കവിത ഞാൻ ഉപേക്ഷിച്ചു. പിന്നീട് റോസിലിയ ഞാൻ ഒരുപാട് കാലം കൊണ്ടു നടന്നെങ്കിലും അതേ പേരിൽ തന്നെ ഗൗരീശപട്ടം ശങ്കരൻ നായരുടെ റോസിലി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. വളരെ ശ്രദ്ധേയമാണ്, ഈ ആയിഷ പോലെ തന്നെ ശ്രദ്ധേയമാണ് ഈ ഗൗരീശപട്ടം ശങ്കരൻ നായരുടെ റോസിലി എന്ന് പറയുന്ന ഖണ്ഡകാവ്യം. അപ്പം ഞാൻ എഴുതിയ ഈ റോസിലിക്ക് ഈ ഗൗരീശപട്ടത്തിൻ്റെ വിഷയവുമായിട്ടൊരു ബന്ധം ഉണ്ടായി എനിക്ക് തോന്നി വായിച്ചപ്പോൾ. അപ്പം ഞാൻ ആ റോസിലിയെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ ഒരു എഴുത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ആയിഷയുടെ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ വായനയും അത് ഉള്ളിലുണ്ടാക്കിയ ഒരു തരം പ്രകമ്പനവും അതിൽ നിന്നാണ് എഴുത്തിൻ്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം.
1: നമ്മളെ സ്വാധീനിച്ചു അത്രമാത്രം.
0: തീർച്ചയായിട്ടും അതൊരു അത്തരത്തിലുള്ള സാമൂഹിക വിഷയവും വളരെ ലളിതമായിട്ടും ശക്തമായിട്ടും വയലാർ എഴുതിയിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ് ആയിഷ എന്ന് പറയുന്ന ഖണ്ഡകാവ്യം.
1: അപ്പം അതിന് എത്ര വയസ്സായിരുന്നു?
0: 14 15 വയസ്സുണ്ടാവും.
1: സമാഗമത്തിൽ ചെറിയൊരു ഇടവേള.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. ആദ്യമായി പ്രസിദ്ധീകരിച്ച സാറിന്റെ ഒരു കൃതിയും ഒപ്പം അത് ഏത് പ്രസിദ്ധീകരണത്തിലാണ് അച്ചടിച്ചു വന്നത്?
2: അങ്ങനെ ആദ്യമായിട്ടൊരു കവിത ഞാൻ അയക്കുന്നത് കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ബാലകേരളം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണത്തിനാണ്.
1: ബാലസാഹിത്യ രചനകളിലൂടെ ആയിരുന്നു
2: തുടക്കം. അതെ, അച്ചടിച്ചു വരുന്നത് ബാല സാഹിത്യ രചനയാണ് ആദ്യം. എനിക്കിഷ്ടവും അത് തന്നെയായിരുന്നു, എങ്കിലും തുടക്കം അതായിരുന്നില്ല എഴുതി വന്നത്. പക്ഷെ അത് ആ മേഖലയിൽ നമുക്ക് നമ്മുടെ രചനകൾ വേണ്ടത്ര പരിഗണിക്കപ്പെടുന്നില്ല എന്ന് തോന്നിയപ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിക്കുകയും ആ ബാലസാഹിത്യത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ചെയ്തത്. അപ്പം ബാലസാഹിത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് രചനകൾ എഴുതുകയും അയക്കുകയൊക്കെ ചെയ്തു. ധാരാളം അവിടെ എഴുതി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈ കോട്ടയത്ത് നിന്നുള്ള ഈ ബാലകേരളത്തിൽ ഒരു നാലുവരി കവിത വളരെ മനോഹരമായിട്ട് അവരച്ചടിക്കുന്നത്. അത് വരുമോ എന്നുള്ളൊരു ചെറിയ ഒരു കവിതയാണ്. വർണ്ണച്ചിറകുകളോടെ വാനിൽ പാറി നടക്കും പൂമ്പാറ്റെ, പതിവായി എന്നുട പൂവാടികളിൽ തേനുണ്ണാനായി വരുമോ നീ. ഒരു കുട്ടി പൂമ്പാറ്റയോട് ഇങ്ങനെ ചോദിക്കുന്നതായിട്ട് ഉള്ള വളരെ മനോഹരമായ ചിത്രമൊക്കെ ചേർത്താണ് കവിത അവർ അച്ചടിച്ചത്. പക്ഷെ അതൊരു വലിയൊരു ആവേശമായിരുന്നു. കാരണം കുട്ടിക്കവിതകൾ എഴുതി കുട്ടിക്കഥകൾ അയക്കുമ്പോഴും ഇതെല്ലാം ധാരാളം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു കവിത ഇങ്ങനെ മനോഹരമായിട്ട് അച്ചടിച്ച് കാണുക എന്ന് പറയുന്നത് വളരെ ആവേശകരമായി തോന്നുകയും തുടർന്ന് ആ മേഖലയിൽ തന്നെ കൂടുതൽ എഴുതാൻ അത് പ്രചോദനമായി.
1: സാറെ, ഒരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് തോന്നുന്നു നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുന്ന ഒരു രീതിയാണോ ഇനി ബാലസാഹിത്യം എന്ന് പറയുമ്പോഴ് പെട്ടെന്ന് നമ്മൾ ഒരു സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി കുഞ്ഞുങ്ങളുടെ മനസ്സുമായിട്ട് നിന്ന് നമ്മുടെ ആ മനസ്സിനെ രൂപപ്പെടുത്തി എടുക്കുന്ന ഒരു അനുഭവമായിരിക്കാം എനിക്ക്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
2: ബാലസാഹിത്യ രചന എന്ന് പറയുന്നത് നമുക്ക് അനായാസം ചെയ്യാവുന്ന ഒരു സംഗതിയല്ല. അത് കുട്ടികളുടെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇറങ്ങി വന്ന് അത് അവരുടെ മനസ്സറിഞ്ഞ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം കുട്ടികളുടെ രചന കുട്ടികൾ മാത്രമല്ല വായിക്കുന്നത്, മുതിർന്നവരും കൂടിയാണ്. മുതിർന്നവർ വായിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മുതിർന്നവർക്കും രസിക്കണം, അതേ അളവിൽ കുട്ടികൾക്കും രസിക്കണം. അപ്പോൾ രണ്ട് തലത്തിലുള്ളവരെ തൃപ്തിപ്പെടുത്തുമ്പോൾ മാത്രമാണ് ആ ബാലസാഹിത്യം രസകരമായ ഒരു അനുഭവമായി മാറുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. പക്ഷെ എനിക്ക് എഴുതി വന്നപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള രചനകളോട്. കാരണം അക്കാലത്തും കുട്ടികളുടെ പ്രസിദ്ധീകരണങ്ങൾ ധാരാളം വായിച്ചു ഉള്ള ഒരു അനുഭവം ഉള്ളത് കൊണ്ട് അതെങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് അക്കാര്യത്തിൽ ഞാൻ സൂക്ഷിച്ചിരുന്നു.
1: സമാഗമത്തിൽ ചെറിയൊരു ഇടവേള.

0: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. സാറിന്റെ കൊച്ചുണ്ണി എന്നൊരു നോവൽ പ്രസിദ്ധമാണ്, അതിന്റെ അനുഭവം ഒന്ന് ശ്രോതാക്കൾക്ക് വിവരിക്കാമോ?
2: രണ്ട് നോവലുകളാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിലെ ഒരു നോവലൊരു ദൈർഘ്യമുള്ള ഒന്നായിരുന്നു, പക്ഷെ അതെനിക്ക് അച്ചടിക്കാൻ പറ്റിയില്ല. അത് എന്റെ പഴയ വീടിന്റെ ചുവരിനോട് ചേർന്നിരുന്ന് അതില് അത് ചിതൽ പിടിച്ച് സമ്പൂർണമായിട്ട് ആ നോവൽ നശിച്ചുപോയി. ഒരു അവധിക്കാലം കുട്ടികൾ ചേർന്ന് ചെയ്യുന്ന ചില സംഗതികൾ വളരെ രസകരമായി ആവിഷ്കരിച്ചിട്ടുള്ള അപ്പുവും കൂട്ടുകാരും എന്ന് പറയുന്നൊരു 10-20 അധ്യായമുള്ള ഒരു നോവലായിരുന്നു അത്. അപ്പൊ അതിനുശേഷം ആണ് ഈ കൊച്ചുണ്ണി എന്ന് പറയുന്ന നോവൽ ഞാൻ എഴുതുന്നത്. അപ്പൊ അത് എനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരനുഭവമാണ്. ഒരു കുട്ടിയും ആടും തമ്മിലുള്ള വൈകാരികമായ ഒരു ബന്ധതയാണ് ആ നോവലിൽ ആവിഷ്കരിക്കുന്നത്. അപ്പൊ അതോടൊപ്പം തന്നെ അത് ഉപകഥാപാത്രങ്ങൾ ഒരുപാട് കടന്നു വരുന്നുണ്ട്. ഒരു അധ്യാപിക വരുന്നുണ്ട്, ഒരു സുഹൃത്ത് വരുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം, എങ്ങനെ മാതൃകയാകണം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ നോവൽ ഞാൻ എഴുതിയത്. അപ്പൊ അതെഴുതിയ ശേഷം ഞാൻ കൊല്ലത്തെ ഒരു പ്രസിദ്ധീകരണത്തിൽ അത് കൊണ്ടുകൊടുത്തു. കുട്ടികളുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ വളരെ സജീവമായിട്ട് അന്നുണ്ടായിരുന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ കൊണ്ടുകൊടുത്തു. പക്ഷെ അവരത് വളരെ കാലം അവിടെ വെച്ചിരുന്നു. ഞാൻ ഒരിക്കൽ ഞാനത് അതിന്റെ പ്രസിദ്ധീകരണത്തെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ പത്രാധിപരുടെ ഓഫീസിൽ ചായ ഗ്ലാസ് അതിൻ്റെ പുറത്ത് ഈ മാറ്റർ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഞാനത് തിരിച്ചു വാങ്ങുകയും ജനയുഗത്തിൽ ഉണ്ടായിരുന്ന കാർട്ടൂണിസ്റ്റും ബാലസാഹിത്യകാരനുമായിരുന്ന സോമനാഥ് സാറിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പം അത് ജനയുഗത്തിൽ നിന്ന് ബാലയുഗം എന്ന് പറയുന്നൊരു പ്രത്യേക കോളമുണ്ട്. കുട്ടികളുടെ രചനകളും നോവലും ഒക്കെ വരുന്ന ഒരു ഭാഗമാണത്. അപ്പോൾ സാറത് വായിച്ചതിന് ശേഷം അത് കൊള്ളാമെന്ന് പറയുകയും അതിൽ 10 അധ്യായങ്ങളിലായിട്ട് വളരെ മനോഹരമായിട്ട് ആ നോവൽ അച്ചടിച്ചു വരികയും ചെയ്തു. അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യം ആ നോവലിനുണ്ടായി. അതിന് ശേഷം അത് പ്രഭാത് ബുക്സ് വഴി അത് പുസ്തകമായി. അത് ഇംഗ്ലീഷിൽ അത് പ്രൊഫസർ പാലായസ് കെ നായർ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ ഹിന്ദി തിരുവനന്തപുരത്തുള്ള ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടുള്ള ഡോക്ടർ ആർ ഗിരിജാകുമാരി അത് ഹിന്ദിയിലേക്ക് കൊണ്ടുവന്നു. അത് ധാരാളമായി വായിക്കപ്പെട്ടു. ഏതാണ്ട് മലയാളത്തിൽ തന്നെയുണ്ട് 9 പതിപ്പുകൾ ആ പുസ്തകം ഇറങ്ങി. ഇപ്പോൾ അതിന് പതിപ്പില്ല. പക്ഷെ അതൊരു ഒരു വലിയ അനുഭവമായിരുന്നു ആ നോവൽ. കാരണം അതൊരു ഒരു കുട്ടികളും ടീച്ചറും സുഹൃത്തുക്കളും ഒക്കെ എങ്ങനെയായിരിക്കണമെന്ന് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു മാതൃകയാക്കാവുന്ന ഒരു കുട്ടിയുടെ ജീവിതമാണ് ആടുമായിട്ടുള്ള ആത്മബന്ധത്തിന്റെ കഥയിലൂടെ ഞാൻ അതിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്.
1: സമാഗമത്തിൽ ചെറിയൊരു ഇടവേള

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. ഒരു കാര്യം, കുറച്ചു നേരമായിട്ട് നമ്മൾ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. വളരെ നന്നായി കവിതയൊക്കെ ചൊല്ലുന്ന ആളാണ്. അപ്പം പെണ്ണൊഴിഞ്ഞ വീട്, സ്വാഗതം, വിരുന്നുകാർ, പൊറുതിപ്പാട്ട്, സഞ്ജയന ഉത്സവം, ആതുരാലയം, പിന്നെ 20-ാം നൂറ്റാണ്ടിന് ഒരന്ത്യക്കുറിപ്പ്, ഇങ്ങനെ നിരവധി ശ്രദ്ധേയമായ കവിതകൾ. അതിൽ സാറിന് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു കവിതയാണ് പെണ്ണൊഴിഞ്ഞ വീട് എന്ന കവിത. അപ്പം അതൊന്ന് നമുക്ക് ശ്രോതാക്കൾക്ക് സാറിന് ചൊല്ലാൻ കഴിയുമോ?
2: തീർച്ചയായിട്ടും. പെണ്ണൊഴിഞ്ഞ വീട് വളരെ ശ്ലാഘിക്കപ്പെട്ടിട്ടുള്ള ഒരു കവിതയാണ്.

കവിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഈ കവിത ചൊല്ലിക്കേട്ടതിൽ ചിലർ എൻ്റെ അടുത്ത് വരികയും എൻ്റെ കൈ പിടിച്ചവരെ ചുംബിക്കുകയും ചെയ്ത സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. കാരണം അത് ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ സ്ത്രീയുടെ ഭാര്യയുടെ അഭാവം കൊണ്ട് അവരുടെ വീടുകളിൽ അവരനുഭവിച്ചതിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ ഈ കവിതയിലുണ്ട്. ഇത് വല്ലാതെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരത് അങ്ങനെ ഒരു അനുഭവത്തിന് ഞാൻ സാക്ഷിയായത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കവിതയോട് പലതരത്തിൽ എനിക്ക് ബന്ധമുള്ളത് കൊണ്ടും വളരെ ഇഷ്ടം തോന്നി, എഴുതിയ കവിതകളിൽ വളരെ ഇഷ്ടം തോന്നിയ ഒരു കവിതയായതുകൊണ്ടും ഈ കവിത ചൊല്ലുന്നതിൽ സന്തോഷമുണ്ട്. ഞാനത് ചൊല്ലാം. പെണ്ണൊഴിഞ്ഞ വീട്.

0: ഇത് ഗൃഹനാഥന്മാരെ കുറിച്ചുള്ള ഭാഗമാണ്. പെണ്ണൊഴിഞ്ഞ വീടിൻ നെടുന്തൂൺ പച്ചയ്ക്കു കത്തും, ഉള്ളറകളിൽ ഇടിമിന്നൽ കൊടും കാറ്റടിക്കും, ആത്മദാഹങ്ങളാൽ അസ്ഥിമജ്ജയിൽ ഉഗ്രസ്ഫോടനങ്ങൾ പിറക്കും, പകലിരവുകൾ ഭീഭത്സമാകും, കിനാവുകൾ കയർകിണർ പാളങ്ങൾ കണ്ട് പിടഞ്ഞു പിടഞ്ഞു കുണരും. പെണ്ണൊഴിഞ്ഞ വീടെങ്ങനെ, പെണ്ണൊഴിഞ്ഞ വീടിങ്ങനെ. കവിത എങ്ങനെയാണ് അവസാനിക്കുന്നത്?
1: വളരെ മനോഹരമായിരുന്നു. സമാഗമത്തിൽ ചെറിയൊരു ഇടവേള.

0: പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഇന്ന് നമ്മോടൊപ്പം കൂടെയുള്ളത് ഏകദേശം 40 വർഷമായി കാവ്യലോകത്തിന്റെ ചെറുതും വലുതുമായ വഴികളിലൂടെ യാത്ര നടത്തുന്ന പ്രശസ്ത കവിയും ബാലസാഹിത്യകാരനുമായ ശ്രീ മണി കെ ചെന്താപൂരാണ്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, അതായത് ശ്രോതാക്കൾക്ക് അറിയാനുള്ള ഒരു കാര്യം, പാരമ്പര്യത്തിന്റെ ഒരു പിൻബലം സാറിന്റെ ഈ എഴുത്തുവഴികളിൽ എവിടെയെങ്കിലും സ്പർശിച്ചിട്ടുണ്ടായിരുന്നോ?
2: ഇല്ല, പാരമ്പര്യത്തിന്റെ അനുഭവങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാന്നിധ്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് വായനയുടെയും ചിന്തയുടെയും, വേണമെങ്കിൽ പൂർവജന്മ എന്തെങ്കിലും സുഹൃതമെന്ന് പറയാവുന്ന വഴിയിലൂടെയുള്ള ഒരു അനുഭവം മാത്രമാണ് എനിക്ക് അക്കാര്യത്തിലുള്ളത്.
1: അതായത് നിരവധി പുരസ്കാരങ്ങൾ, ഒരുപാട് മഹാകവി പാലാ പുരസ്കാരം, വിവേകാനന്ദ പ്രതിഭാ പുരസ്കാരം, അരുവിപ്പുറം സ്മാരക പുരസ്കാരം, ബാലസാഹിത്യ അക്കാദമി സമ്മാനം, ബാലസാഹിത്യ പുരസ്കാരം, പിന്നെ ഈ അടുത്ത് കുഞ്ഞുണ്ണി പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പുരസ്കാര നേട്ടങ്ങളെ കുറിച്ചൊക്കെ അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു?
2: എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം പുരസ്കാരങ്ങൾ അല്ലല്ലോ, നമ്മളെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ, ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ, നമുക്ക് ചില നില, ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ചില നിലപാടുകളാണ് നമ്മുടെ എഴുത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അത് നമ്മുടെ ജീവിതവും നമ്മുടെ അനുഭവങ്ങളും എല്ലാം കൂടെ ചേർന്ന് നമുക്ക് നൽകുന്ന ഒരു ദിശാബോധമുണ്ട്. അത് നമ്മൾ പ്രധാനമായിട്ടും പ്രകടിപ്പിക്കുകയാണ് പലപ്പോഴും എഴുത്തിലൂടെ ചെയ്യുന്നത്. നമ്മുടെ സാമൂഹിക ജീവി എന്ന നിലയിലുള്ള സാമൂഹിക ധർമ്മമാണ് എഴുത്തിലൂടെ പലപ്പോഴും നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഈ പുരസ്കാരങ്ങൾ അതിൻ്റെ വഴികളിൽ നമുക്ക് പ്രചോദനമാകുന്ന ഒരു ഘടകം മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ അതൊരു വലിയ സംഗതിയായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല. തീർച്ചയായും അത് കിട്ടുന്നത് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പലപ്പോഴും ഈ പുസ്തകങ്ങൾ അവാർഡുകൾക്ക് അയക്കുന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാറുണ്ട്. ഞാനത് കാണുന്ന ചിലതിനൊക്കെ അയക്കാറുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചും ക്യാഷ് അവാർഡുള്ളതാണെങ്കിലേ ഞാൻ അയക്കുകയുള്ളൂ. കാരണം കാശിൻ്റെ ആവശ്യമുള്ള ആളാണ് ഞാൻ. എഴുത്തുകൊണ്ട് പൂർണ്ണമായിട്ടും ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ, സ്വതന്ത്രനായിട്ട് ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ ക്യാഷ് അവാർഡ് പ്രഖ്യാപിക്കുന്ന അവാർഡുകൾ ശ്രദ്ധയിൽപ്പെടുന്നത് തീർച്ചയായിട്ടും അതിനൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ

0: ഒക്കെ തന്നെ അത്തരം വഴികളിൽ എത്തിച്ചേർന്ന സംഗതികളാണ്. അതിലേറ്റവും സന്തോഷം തരുന്നത് ഈ കുഞ്ഞുണ്ണി മാഷിന്റെ പേരിലുള്ള അവാർഡാണ്. ഇതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത്, ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന, എന്നെയും ഇഷ്ടപ്പെട്ടിരുന്ന മാഷിന്റെ പേരിലുള്ള ആ അവാർഡ് വളരെ സന്തോഷം തരുന്ന ഒരു അനുഭവമായിരുന്നു. അത് കൊല്ലത്ത് വെച്ചിട്ട് ഏറ്റവും ഭംഗിയായിട്ടാണ് അതിന്റെ സംഘാടക സമ്മാനം എനിക്ക് തന്നതെന്നുള്ളതാണ് എന്റെ ഒരു സംഗതി. അതിലേറ്റവും പ്രധാനം എനിക്ക് സന്തോഷം തോന്നിയത്, നമ്മൾ എഴുതുന്നത്, നമ്മൾ ആനുകാലികങ്ങളിൽ എഴുതുന്നതും അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾക്കപ്പുറം ഇരുന്ന ആരൊക്കെയോ ശ്രദ്ധിക്കുന്നു എന്നുള്ള വലിയൊരു തിരിച്ചറിവാണ് എനിക്ക് ആ അവാർഡിലൂടെ, ആ അവാർഡ് പ്രഖ്യാപനത്തിലൂടെ അത് സ്വീകരിക്കുമ്പോഴും അത് ഒക്കെ എനിക്ക് തോന്നിയൊരു മറ്റൊരു സന്തോഷകരമായ അനുഭവം.
1: സമാഗമത്തിൽ ചെറിയൊരു ഇടവേള.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. കുഞ്ഞുണ്ണി മാഷിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്?
2: ഞാൻ മാഷിനെ ഒരു തവണ കണ്ടിട്ടുള്ളൂ. പക്ഷേ നന്നായിട്ട് എഴുത്ത് ഒത്തുകൾ മാഷുമായിട്ടുണ്ടായിരുന്നു. അത്തെനിക്ക് അയക്കാറുണ്ടായിരുന്നു, ഞാൻ മാഷിനും അയക്കാറുണ്ടായിരുന്നു. മാഷ് മാതൃഭൂമിയിൽ ബാലവേദി കുട്ടികളുടെ ഒരു പേജ് കൈകാര്യം ചെയ്തിരുന്നു. അപ്പം അതിനകത്ത് ഞാൻ ധാരാളം കവിതകൾ അയച്ചിട്ടുണ്ട്. അപ്പം മാഷ് അത് ചില കവിതകൾ തിരുത്തി അയച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് പ്രതിഫലവും കിട്ടിയിട്ടുണ്ട്. അപ്പം മാഷ് തിരുത്തി കൊടുത്ത ഒരു കവിത എനിക്ക് ഓർമ്മ വരുന്നത് ഇട്ടാപാട്ട് എന്നൊരു കവിതയുണ്ട്. അത് കുട്ടി ബാലസാഹിത്യ ഒരു രചനയായിട്ടുള്ളൊരു ഇതാണ്. ഓട്ടയിലിരിക്കുന്ന ഒരിട്ട, ഓട്ട വിട്ടിറങ്ങാത്തൊരിട്ട, ഓട്ടതൻ മുകളിലിരുന്നാൽ മൂട്ടിൽ കടിക്കും ഇട്ട മൂട്ട. ഇത് ഞാൻ എഴുതിയിൽ നിന്ന് കുറച്ചുകൂടി രസകരമായിട്ട് മാഷ് തിരുത്തി മാതൃഭൂമിയുടെ ബാലപംക്തിയിൽ ഉപയോഗിച്ച കവിതയാണ്. അതുപോലെ വേറെയും ചില കവിതകൾ മാഷ് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. എങ്കിലും ബാലയുഗത്തിൽ ഒരുപാട് കവിതകൾ വന്നിട്ടുണ്ട്. മാഷ് കത്തയച്ചിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ ഒരിക്കൽ ഒരു സമ്മേളനത്തിന് വന്നപ്പോഴാണ് മാഷിനെ നേരിട്ട് കാണാനും പരിചയപ്പെടാനും ഉള്ള ഒരു സന്ദർഭവും ജീവിച്ചിരിക്കെ ഉണ്ടായിട്ടുണ്ട്.
1: സാറ് പറഞ്ഞു വന്നതിൽ നിന്നുള്ള ഉരുത്തിരിഞ്ഞൊരു ചോദ്യമാണ് പെട്ടെന്ന് മനസ്സിലെത്തിയത്. തുറന്ന് പറച്ചിലുകൾ എവിടെയെങ്കിലും എന്തെങ്കിലും വിമർശനങ്ങൾ നേരിട്ടതായിട്ട് ഉണ്ടോ?
2: തുറന്ന പറച്ചിലുകൾ കൂടുതൽ ഞാൻ ലേഖനങ്ങളിലാണ് വന്നിട്ടുള്ളത്. എൻ്റെ ചിന്തകളെ വളരെ ശക്തമായിട്ട്
1: സമകാലിക
2: വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് കാലം വിചാരം ജീവിതം എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ലേഖനങ്ങളുടെ സമാഹാരത്തിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പം അത് വായിച്ച ശേഷം എനിക്ക് രസകരമായിട്ട് തോന്നിയത് ഒരിക്കൽ തമ്പി സാറ് ഇതെല്ലാം വളരെ ശ്രദ്ധയോടെ എൻ്റെ ചില എഴുത്തുകൾ വായിക്കുന്ന ശ്രീകുമാരൻ തമ്പി സാർ, തമ്പി സാർ ഒരിക്കൽ എന്നോട് ചോദിച്ചത് ഈ മണി എഴുതുന്നതൊക്കെ ഭാര്യ വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചത്. നമ്മുടെ സാർ വായിക്കാറുണ്ട് എങ്കിലും അത്ര വലിയ ശല്യമൊന്നുമില്ല. പക്ഷെ അത് അങ്ങനെ പറയാൻ കാര്യം അത്തരത്തിലുള്ള കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഗതികൾ വളരെ കൃത്യമായിട്ട് ധൈര്യമായിട്ട് എഴുതിയത് കൊണ്ടാണ് അങ്ങനെ ഒരു കുടുംബജീവിതത്തിൻ്റെ അല്ല സാമൂഹികപരമായി ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിനകത്ത് ആ ലേഖനങ്ങളിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പം അത്തരത്തിൽ സംഗതികൾ വന്നിട്ടുള്ളതല്ലാതെ നമുക്ക് അങ്ങനെ മറ്റ് വിമർശനാത്മകമായിട്ട് ഉള്ള സംഗതിയൊന്നും വന്നിട്ടില്ല.
1: സമാഗമത്തിൽ ചെറിയൊരു ഇടവേള.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. സർ, പുസ്തക പ്രസാധന രംഗത്ത് എത്ര വർഷമായിട്ടുണ്ട്? അതിനെ കുറിച്ചുകൂടി ഒന്ന് വിശദീകരിക്കാമോ?
2: പുസ്തക പ്രസാധനവും അതോടൊപ്പം തന്നെ മാസികയും, ഗ്രാമം എന്ന പേരിലൊരു മാസിക ഉണ്ടായിരുന്നു. ആദ്യത് നാളെ ബുക്സ് ബുള്ളറ്റിൻ, നാളെ ബുക്സ് എന്നായിരുന്നു ആദ്യം ഞാനത് പുസ്തക പ്രസാധനത്തിൻ്റെ ഒരു പേര് കൊടുത്തിരുന്നത്. പിന്നീടാണ് ഗ്രാമമായത്. ഗ്രാമം മാസികയും പുസ്തക അച്ചടിയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇത് രണ്ടും ഞാൻ കൊണ്ടുവന്നത് ഒരു പുസ്തക പ്രസാധകനായി മാറണം, അല്ലെങ്കിൽ ഒരു പത്രാധിപരായി മാറണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടല്ല. മാസികേണ്ട 20 വർഷം വരെ ഞാനത് ലിറ്റിൽ മാഗസിനായിട്ട് പ്രസിദ്ധീകരിച്ചു. പക്ഷേ എൻ്റെ എഴുത്തിനെ എനിക്ക് കൊണ്ടുവരാൻ, പുറത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ കണ്ട രണ്ട് മാധ്യമങ്ങളായിരുന്നു പുസ്തക പ്രസാധനവും മാസികയും. കാരണം എനിക്ക് എൻ്റെ സ്വയം എഴുത്തിനെ എനിക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച രണ്ട് മാധ്യമങ്ങളായിരുന്നു അത്. പക്ഷേ എനിക്കൊരിക്കലും ഒരു പ്രസാധകനായി തീരണമെന്നുമില്ല, ഒരു പത്രാധിപരായി തീരണമെന്നും എനിക്ക് ആഗ്രഹമില്ല. എനിക്കൊരു എഴുത്തുകാരനായി മാറണം. അപ്പോൾ അതിന് എനിക്ക് എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ ഉപയോഗിച്ച രണ്ട് മാധ്യമങ്ങൾ ആയിരുന്നു അവ. അതിലൂടെ ഒട്ടനവധി പേരെ എനിക്ക് രംഗത്ത് കൊണ്ടുവരാനും അവതരിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കാനും സാധിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം.
1: അഭിമാനം തന്നെയാണ്. ഒരു ശ്രദ്ധേയമായ കാര്യമാണ് എനിക്കിനി ചോദിക്കാനുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്ന് നമ്മളെ വളരെയധികം വല്ലാതെ മനസ്സിനെ നടുക്കം വരുന്ന ഒരു സംഭവമാണ് ഉത്ര എന്ന പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആ ഒരു ദാരുണ സംഭവം. അപ്പം കവി എന്നാൽ കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്നവൻ എന്നൊരർത്ഥം കൂടി ഉണ്ടല്ലോ. അപ്പം ആ ഒരു ഉത്തര സംഭവവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു കഥ വർഷങ്ങൾക്ക് മുന്നേ സാർ ഇങ്ങനെ പ്രസിദ്ധീകരിച്ചിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് മൂർഖൻ എന്ന ഒരു കഥയാണല്ലോ, അങ്ങനെയാണോ അതിന് പേര് കൊടുത്തിരിക്കുന്നത്?
2: അതെ അതെ, മൂർഖൻ എന്ന പേരിൽ തന്നെയാണ് ആ കഥ അന്ന് പ്രസിദ്ധീകരിച്ചത്. അത് ഈ ഉത്ര എന്ന് പറയുന്ന സംഭവം നടക്കുന്നതിന് 14 വർഷം മുൻപ് ആണ് ആ കഥ വനിത മനോരമയുടെ വനിതാ മാസികയിൽ അച്ചടിച്ചു വരുന്നത്. വളരെ മനോഹരമായിട്ട് ചിത്രങ്ങളൊക്കെ കൊടുത്ത്.
1: എങ്ങനെ രൂപപ്പെട്ടു വന്നു അത്തരം ഒരു കഥ രൂപപ്പെട്ട പശ്ചാത്തലം, അല്ലെങ്കിൽ അതിനിടയായ ഒരു സാഹചര്യം എന്തെങ്കിലും?
2: സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ പത്രങ്ങളിൽ വളരെ ശ്രദ്ധയോടെ വായിക്കുന്ന ആളാണ്. അതിൽ പ്രത്യേകിച്ചും ഈ കൊലപാതകങ്ങൾ, അത്തരത്തിലുള്ള വാർത്തകൾ വളരെ സൂക്ഷ്മമായിട്ട് വായിക്കുകയും സ്വയം തന്നെ ഇത് എങ്ങനെ ചെയ്തു എന്നുള്ളത്, എന്ത് കാരണം കൊണ്ടാവുമോ എന്നുള്ളത് സ്വയം തന്നെ ഞാൻ തന്നെ വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു രീതി പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അക്കാലങ്ങളിൽ കൊലപാതക ഒരു വലിയൊരു പരമ്പര തന്നെ ഉണ്ടായിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വായിച്ചു വരുന്നിടത്താണ് ഇങ്ങനൊരു പ്രമേയം ഉണ്ടാകുന്നത്. ഒരു പക്ഷേ അത് ജീവിതത്തിലും ഓരോ മനുഷ്യനും ഓരോക്കെ സ്വാഭാവികമായിട്ട് ഒരു പക്ഷേ ചിന്തിക്കുക. ജീവിതത്തിൻ്റെ ആ കഥയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, ജീവിതത്തിൻ്റെ സങ്കീർണതകളിൽ സ്വന്തം

0: ഭാര്യയെ ഉപേക്ഷിക്കുവാനോ കൊല്ലാനോ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു പോകാത്ത ആരും ഉണ്ടാകില്ല എന്നൊരു ഭാവം ഞാൻ ആ കഥയിൽ തന്നെ പറയുന്നുണ്ട്. ജീവിതത്തിന്റെ സങ്കീർണതകളിലാണ്, ജീവിതത്തിന്റെ നിസ്സഹായതകളിലും സങ്കീർണതകളിലും സ്വന്തം ഭാര്യയെ പോലും ഇല്ലായ്മ ചെയ്യാൻ ആരും ചിന്തിച്ചു പോകുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് പറയുന്നത്. ഒരുപക്ഷെ ഞാനും ഒരുപക്ഷെ അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ ഇത്തരം വാർത്തകളിലൂടെ വരുമ്പോൾ ഒരു കൊലപാതകം വ്യത്യസ്തമായിട്ട് ഒരു കൊലപാതകമായി ഇരിക്കുകയും വേണം, എന്നാൽ അത് സ്വാഭാവിക മരണമായി മറ്റുള്ളവർക്ക് തോന്നുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഒരു കഥാപാത്രം ചിന്തിക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു ആശയമാണ് ഞാൻ അതിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്തത്. അപ്പൊ അങ്ങനെയാണ് ഈ മൂർഖൻ എഴുതുന്നത്. ആ മൂർഖൻ എന്ന് പറയുന്ന ആ കഥയിലെ അതേ രീതിയിൽ തന്നെയാണ് ഈ ഉത്രയുടെ ഭർത്താവ് പലപ്പോഴും ചിന്തിക്കുന്നത്. ചിന്തിച്ച് ഈ പാമ്പിനെ ആ കഥയിൽ പാമ്പിനെ വില കൊടുത്ത് വാങ്ങുന്നത് പോലെ തന്നെയാണ് ഇവിടെയും പാമ്പിനെ വില കൊടുത്ത് വാങ്ങി ഈ കുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുന്നത്. കഥയിലും വേറെ കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ കഥയിൽ പെൺകുട്ടി മരിക്കുന്നില്ല, ഇവിടെ ജീവിതത്തിൽ മരിക്കുന്നു എന്നൊരു വ്യത്യാസമുണ്ട്. പക്ഷെ കഥയിൽ നമ്മളത് കൊണ്ടുവരുന്നത് കഥയ്ക്ക് വലിയൊരു മാനമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കഥയിൽ ഈ കഥാപാത്രം ഈ പെൺകുട്ടിയെ കൊല്ലുന്നതിന് വേണ്ടി മുറിയിലേക്ക് പാമ്പിനെ കടത്തിവിടുന്നു. എന്നിട്ട് അദ്ദേഹം നഗരത്തിൽ പോയി അവിടെ ലോഡ്ജിൽ താമസിച്ച് പിറ്റേന്ന് രാവിലെ ഭാര്യ മരിച്ചു കാണു എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് സന്തോഷിച്ചും സങ്കടപ്പെട്ടും ഒക്കെ വീട്ടിൽ വരുമ്പോൾ മുറ്റമടിച്ചു കൊണ്ട് നിൽക്കുന്ന ഭാര്യയാണ് ഇയാൾ കഥയിൽ കാണുന്നത്. പിന്നീട് ഇയാൾ വളരെ പുതിയൊരു സംഘർഷത്തിലേക്കാണ് മാറുന്നത്. ഈ പാമ്പ് എവിടെ പോയി? കാരണം മുറിയിലേക്കാണ് ഇയാൾ ഓവിലൂടെ കടത്തിവിട്ടത്, മുറിയിലേക്കാണ് ഈ പാമ്പിനെ കടത്തിവിട്ടത്. ഈ പാമ്പ് ഇങ്ങോട്ട് പോയിരിക്കണം എന്നുള്ള ആശങ്കയിൽ ഈ ഭാര്യയോടൊത്ത് പോകുമ്പോഴും പിന്നീട് അന്വേഷണമാണ് ഇയാൾ ഈ പാമ്പിനെ കുറിച്ചിട്ടുള്ള. അപ്പൊ ചുരുക്കത്തിൽ അന്ന് രാത്രിയിൽ പിന്നീട് ഇയാളെ ഈ ഭാര്യയോടത്ത് പറയാനും വയ്യ എന്നുള്ളൊരു ധർമ്മസങ്കടത്തിൽ പെടുകയും രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഭാര്യയോടൊപ്പം ചേർന്ന് ഇയാള് ഭാര്യയെ ഇറുകെ കെട്ടിപ്പുണർന്ന് കിടക്കുന്ന ആ ഒരു എൻഡിങ്ങിലാണ് ഈ കഥ അവസാനിക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ കൊണ്ടുവരുന്നത് എല്ലാ പാപങ്ങളും ഇയാളെ ഈ ഭാര്യയ്ക്ക് മുന്നിൽ അടിയറ വെച്ച് ഭാര്യയുടെ മഹത്വം തിരിച്ചറിയുന്ന എന്റെ അഭയമാണ് ഇവൾ എന്ന് ഇയാൾ സ്വയം തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ കഥയുടെ അവസാനം. സ്ത്രീയുടെ മഹത്വത്തെ നമ്മൾ ഉയർത്തി കാണിക്കുന്ന അവസ്ഥയിലാണ് കഥയിൽ നമ്മൾ ഇത് അവസാനിപ്പിക്കുന്നത്. പക്ഷെ ജീവിതത്തിൽ ഈ സംഭവത്തിൽ കുട്ടി മരണപ്പെട്ടു എന്നുള്ളത് സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു. എന്നാൽ ആ കഥ അത്തരത്തിൽ വളരെ ശ്രദ്ധിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തു. പക്ഷെ പലപ്പോഴും നമ്മുടെ ഭാവനകൾ ഇങ്ങനെയൊക്കെ യാഥാർത്ഥ്യങ്ങളായി വരുന്നത് നമ്മളെ അമ്പരപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ്.
1: സമാഗമത്തിൽ ചെറിയൊരു ഇടവേള.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. സാറിന്റെ എഴുത്തിൽ ഈ വീടും നാടും ഈ ചെന്താപൂർ എന്ന പ്രദേശവും ഒക്കെ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അവയൊക്കെ നാടിന്റെ ആ വ്യക്തികളൊക്കെ സാറിനെ എഴുത്തിൽ പ്രോത്സാഹനം ചെലുത്തിയിട്ടുണ്ടോ? അവിടുന്ന് കിട്ടിയ ഒരു പ്രചോദനം ഒക്കെ എന്താണ്?
2: എഴുത്തിന് വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വലിയൊരു പ്രചോദനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. നാടും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ അതിലൊന്നും അതൊന്നുമല്ല, നാടോ വീടോ ഒന്നുമല്ല നമുക്ക് നമ്മുടെ മുന്നിലുള്ളത്. എനിക്ക് പരിഗണനയേക്കാൾ എനിക്ക് അവഗണനകളായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം എന്നെ പ്രചോദിപ്പിക്കുന്ന പലപ്പോഴും ഈ അവഗണനകളാണ്.
1: മുന്നോട്ട്
2: വരാൻ നമ്മുടെ കരുത്ത് പ്രകടിപ്പിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഊർജ്ജം നൽകുന്നത് പരിഗണനകളേക്കാൾ പരിഗണന ഇല്ലായ്മയാണ്. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ എനിക്കൊരു നിരാശ തോന്നാറേ ഇല്ല. പക്ഷേ നാടും നാട്ടു പരിസരങ്ങളും നാട്ടിലെ കഥാപാത്ര സമാനമായ ആളുകളും അവരുടെ ജീവിതവും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. അതൊക്കെ കഥയുടെയും കവിതയുടെയും ഭാഗമായിട്ട് പലപ്പോഴും ഞാൻ പല രൂപത്തിൽ ആവിഷ്കരിച്ചിട്ടും ഉണ്ട്.
1: സമാഗമത്തിൽ ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച സമാഗമം എന്ന ഈ പരിപാടിയിൽ ശ്രീ മണി കെ ചെന്താപൂരിലെ ബാക്കി വിശേഷങ്ങളുമായി ഞാൻ ശ്രോതാക്കളിലേക്ക് എത്താം. തുടർന്നും കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ നിങ്ങൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

കാതുകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: കണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടക വിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KPSC എന്ന വികാരത്തെ നാടാകെ പാടി വളർത്തിയ ഗായികയാണ് KPSC സുലോചന എന്ന കെ സുലോചന. വിപ്ലവ ഗാനങ്ങളെ, നാടക ഗാനങ്ങളെ മലയാളികളുടെ നെഞ്ചിലേക്ക് ആവാഹിക്കാൻ സുലോചനയുടെ ശബ്ദത്തിന് കഴിഞ്ഞു. ONV-യും വയലാറും എഴുതി ദേവരാജൻ മാസ്റ്റർ എഴുതിയ നാടക ഗാനങ്ങളുടെ ആ സുവർണകാലം നാം ഓരോ മലയാളികളുടെയും അഭിമാനമാണ്. തലയ്ക്കുമീതെ ശൂന്യാകാശം.

0: ചെപ്പ് കിളിക്കണ ചങ്ങാതി നിന്റെ,
1: ചെപ്പ് കിളിക്കണ ചങ്ങാതി നിന്റെ, ചെപ്പ് തുറന്നൊന്നു കാട്ടൂലേ.
0: അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട്?
1: അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട്?
0: തുടങ്ങി എത്രയെത്ര രോമാഞ്ച ഗാനങ്ങൾ മാവേലിക്കര കോട്ടയ്ക്കകത്ത് കുഞ്ഞു കുഞ്ഞിൻ്റെയും കല്യാണി അമ്മയുടെയും മകളായി 1938 ഏപ്രിൽ 10 ജനിച്ച സുലോചനയുടെ ഗുരു തടിയൂർ ഗോപാലകൃഷ്ണനായിരുന്നു. തിരുവനന്തപുരം ആകാശവാണിയിൽ ബാലലോകം പരിപാടിയിലൂടെ പ്രൊഫഷണൽ രംഗത്തേക്ക് അവർ പ്രവേശിച്ചു. പിന്നീട് 1951 എൻ്റെ മകനാണ് ശരി എന്ന നാടകത്തിലൂടെയാണ് KPSEയിൽ തുടക്കമിട്ടത്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി മുതൽ മന്നുന്തരം വരെയുള്ള 10 നാടകങ്ങളിൽ അഭിനയിക്കുകയും പാടുകയും ചെയ്തു. പിന്നീട് സംസ്കാര എന്ന പേരിൽ നാടക സമിതി രൂപീകരിക്കുകയും 10 നാടകങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. കാലം മാറുന്നു എന്ന സിനിമയിൽ KS ജോർജിന്റെ കൂടെ ഈ മലർ പൊയ്കയിൽ എന്ന യുഗ്മഗാനം പാടിക്കൊണ്ടാണ് സുലോചന സിനിമാ രംഗത്തെത്തുന്നത്. ഇതേ ചിത്രത്തിൽ സത്യന്റെ നായികയായി വേഷമിട്ടതും സുലോചനയായിരുന്നു. രണ്ടിടങ്ങഴി എന്ന പ്രശസ്ത നോവൽ ചലച്ചിത്രമാക്കിയപ്പോൾ അതിലും 2 ഗാനങ്ങൾ ആലപിച്ചു. സുലോചനയെ ശ്രദ്ധേയയാക്കിയ കഥാപാത്രങ്ങളായിരുന്നു നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയിലെ സുമം, മുടിയനായ പുത്രനിലെ പുലൈ എന്നിവയൊക്കെ.
2: അത് ഞാൻ ഓടിക്കൊണ്ടാണ് അച്ഛാ. നീ എന്താണ് ചൂട്ടും വിളിച്ചോണ്ടാ രാത്രി
3: നടക്കുന്നത്?
2: ഇന്ന് വെള്ളിയാഴ്ച
3: എന്നാ പിശാരി പിടിക്കാനായിട്ട് എന്നാ നമ്മുടെ വേനത്താനെ വിളിച്ച് ഇങ്ങനെ 10 ജപിച്ചൊന്ന് ഇടിയിക്കാൻ.
2: അതിന് ഞാൻ പേടിച്ചില്ല അച്ഛാ.
0: അരപ്പവൻ, കൃഷ്ണകുചേല തുടങ്ങിയവയാണ് അവർ അഭിനയിച്ച മറ്റ് ചിത്രങ്ങൾ. ശ്രദ്ധിക്കപ്പെട്ട നാടകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അശ്വമേധത്തെക്കുറിച്ചാണ്

0: ഒരു ഡോക്ടറുടെയും രോഗിയുടെയും കഥ.
1: സകല പ്രതാപങ്ങളോടും കൂടി ആടിത്തിമർത്ത 1960കളുടെ ആരംഭ നാളുകളിലാണ് കുഷ്ഠരോഗത്തെയും അത് പിടിപെട്ടവരെയും കുറിച്ച് സമൂഹ മനസ്സിൽ ആഴത്തിൽ വേരൂന്നി പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കും അബദ്ധ ധാരണകൾക്കും ഒരു മരുന്ന്. അതായിരുന്നു അശ്വമേധം. യൗവനത്തിന്റെയും പ്രണയത്തിന്റെയും നിറവിൽ വിവാഹ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന്റെ പടിവാതിൽക്കൽ എത്തുമ്പോഴാണ് സരോജം മഹാരോഗത്തിന്റെ പിടിയിൽപ്പെടുന്നത്.
2: എന്നാൽ ഒന്നും വേണ്ട.
3: എന്താണ് കേടുന്നത്?
2: മണ്ണും പൊടിയും കിടക്കുന്നു. ഇവിടം തൂത്തതല്ലേ?
3: നേരത്തെ തൂത്തതാണ്. നിങ്ങളുടെ പേരെന്താണ്?
2: കൃഷ്ണാനന്ദജി. ഞാൻ ഒരു സാമൂഹ്യോദ്ധാരകനായിരുന്നു. വീടും പരിസരവും എപ്പോഴും വൃത്തിയായിട്ട് ഇടണം.
3: എന്താണ് ഇങ്ങോട്ട് വന്നത്?
2: ഞാൻ ഒരു ഹെൽത്ത് വിസിറ്ററാണ്. ലെപ്രസി ഹെൽത്ത് വിസിറ്റർ.
3: ഹെൽത്ത് വിസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ?
2: പഠിപ്പിച്ചു തരാം. ഗവൺമെന്റിൽ നിന്ന് SET എന്നൊരു പദ്ധതി ഉണ്ടായിട്ടുണ്ട്. SET എന്ന് വെച്ചാൽ സർവേ എഡ്യൂക്കേഷൻ ട്രീറ്റ്മെന്റ്. കുഷ്ഠരോഗത്തെ സംബന്ധിച്ച് സർവേ നടത്തുക, കുഷ്ഠരോഗ നിവാരണത്തിനുള്ള വിദ്യാഭ്യാസം നടത്തുക, ആവശ്യമായ ചികിത്സകൾ. ആ ഇരിക്കുന്ന ഒരു പാറ്റയല്ലേ?
3: അതെ, അവിടെ ഇരുന്ന് വളരട്ടെ.
2: പാറ്റയെ തൂത്ത് വെളിയിൽ കളയരുതോ?
3: അത് നിങ്ങൾ ഒന്നും ചെയ്യില്ല.
2: എനിക്ക് ശുചിത്വത്തെ സംബന്ധിച്ച് ബഹു നിർബന്ധമാണ്. ഒരു ലഹരിയും ഞാൻ കഴിക്കുകയില്ല. ഞാൻ പാലേ കുടിക്കും. ആരോഗ്യപരമായി ബഹു. ആ പാറ്റയെ അവിടെ കണ്ടില്ലല്ലോ.
3: നിങ്ങൾ എന്തിനാ വന്നത്?
2: ഇവിടെ സരോജമ ആരാണ്?
3: ഞാനാണ്.
2: നിങ്ങൾ കുറച്ച് ദിവസം മുമ്പേ ആസ്പത്രിയിൽ വന്നില്ലേ? ഡോക്ടർ നിങ്ങളുടെ സ്മിയർ 2-3 പ്രാവശ്യം പരിശോധിച്ചില്ലേ?
4: നിങ്ങൾക്ക് കുഷ്ഠരോഗം.

0: മറച്ചു വെക്കാൻ കൂട്ടാക്കാതെ അവൾ ചികിത്സയ്ക്ക് തയ്യാറാകുന്നു. എന്നാൽ രോഗത്തിൽ നിന്ന് പൂർണ്ണ വിമുക്തി നേടി ആശുപത്രിയിൽ നിന്ന് ആഹ്ലാദത്തോടെ വീട്ടിൽ തിരിച്ചെത്തുന്ന അവളെ അച്ഛനമ്മമാരും സഹോദരനും കാമുകനും തിരസ്കരിക്കുന്നു. ഒരു ഗതിയുമില്ലാതെ സാനറ്റോറിയത്തിലേക്ക് മടങ്ങുന്ന സരോജത്തിന് അഭയം നൽകുന്നത് കുഷ്ഠരോഗം ഒരു കുറ്റമല്ല എന്ന തിരിച്ചറിവുണ്ടായ ഡോക്ടർ തോമസ് ആണ്.
1: ഡോക്ടർ,
2: ഞാൻ ധാരാളം തയ്ക്കും, അതുകൊണ്ടാണ് എന്റെ കൈക്ക് പെരുപ്പ് തോന്നിയത്. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരെന്നെ പരിശോധിച്ചു. ഇപ്പോൾ എനിക്ക് കുറ്റരോഗമുണ്ടെന്ന് പറയുന്നുണ്ടോ? എനിക്കൊരു അസുഖമില്ല. ആശുപത്രിയിൽ തെറ്റിപ്പോയതായിരിക്കും. ഇവിടെ രക്തവും തീരും പരിശോധിക്കുമ്പോൾ തെറ്റിപ്പോകാറുണ്ടോ?
1: നീ വല്ലാതെ ഭയന്നിരിക്കുന്നു. എന്താ നിന്റെ പേര്?
2: സരോജം.
1: സരോജ, ഇരിക്കൂ, ഇരിക്കൂ.
2: ഡോക്ടർ, എന്നെ കണ്ടാൽ തൂക്കടുള്ളതുപോലെ തോന്നുമോ?
1: സരോജം, നീ ഒട്ടും ഭയപ്പെടണ്ട. നിനക്ക് സുഖക്കേട് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ചികിത്സിച്ച് ഭേദമാക്കാം. കുഷ്ഠരോഗത്തിന് ഇപ്പൊ നല്ല മരുന്നുണ്ട്.
2: ഡോക്ടർ, എന്നെ കണ്ടാൽ രോഗമുള്ളതുപോലെ തോന്നുന്നുണ്ടോ?
1: തോന്നുന്നില്ല. നിനക്ക് അസുഖം തോന്നിയത് ഏത് കഴിക്കാന്ന് കേട്ടോ? ഇങ്ങനെ മടിക്കും നന്നായിട്ട്. ആ, അവിടെ നോക്കിക്കോളൂ. നിന്റെ വിരലിൽ തൊടുന്നതായി തോന്നുന്നുണ്ടോ?
2: ഇല്ല.
1: ഇപ്പൊ
2: ഇല്ല.
1: ഇപ്പോഴോ
2: തൊടുന്നതായി തോന്നില്ല ഡോക്ടർ. പക്ഷേ എനിക്കൊരു അസുഖമില്ല ഡോക്ടർ.
1: അതെ, സരോജയുടെ ശരീരത്തിൽ എന്തെങ്കിലും പാടുകളുണ്ടോ?
2: ഒന്നുമില്ല.
1: പൊരികണ്ണി പോലെ?
2: പൊരികണ്ണി ഉണ്ടോ ഡോക്ടർ?
1: ഐ സി. ചിലപ്പോൾ കയ്യും കാലും ധരിക്കുകയും പനി വരികയും ചെയ്യാറുണ്ട്.

0: ആൾ റൈറ്റ് സരോജം, നീ വിഷമിക്കരുത്. നിനക്ക് രോഗമുണ്ട്. എന്റെ രോഗം ഞാൻ ഭേദമാക്കി തരാം. ഇപ്പൊ പുതിയൊരു മരുന്ന് വന്നിട്ടുണ്ട്. കുഷ്ഠരോഗം പകരുന്നതല്ലെങ്കിലും മറ്റാളുകളുമായി വളരെ അടുത്ത് പെരുമാറുന്നു. നീ എന്താണ് കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ കരയുന്നത്?
1: അടലിൻ പഞ്ചാഗ്നി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പുകയുന്ന അനുഭവവുമായി അരങ്ങത്ത് നിൽക്കുന്ന സരോജം, അവളുടെ പ്രണയവും സന്തോഷവും രോഷവും താപവുമെല്ലാം കാണികൾ തങ്ങളുടെ ആത്മാവിലേക്ക് ഏറ്റുവാങ്ങി. അവൾ ചിരിച്ചപ്പോൾ അവർ ഒപ്പം ചിരിച്ചു, അവൾ കരഞ്ഞപ്പോൾ കൂടെ കരഞ്ഞു.
2: എന്നോട് പറഞ്ഞത് നേരാണ്, നമ്മളോട് ആളുകൾക്ക് വെറുപ്പാണ്. എല്ലാരും നമ്മളെ വെറുക്കുമോ? എല്ലാരും
3: കുഞ്ഞിന്റെ വിരലെല്ലാം മുരടിച്ച് മുഖത്തൊക്കെ വ്രണം വന്നിട്ട് വീട്ടിലോട്ട് കയറി ചെല്ലുമ്പം കുഞ്ഞിന്റെ വീട്ടുകാരെല്ലാം മുഖം പിന്നെ നിന്ന എന്ന് പറയും. കുഷ്ഠരോഗിയെ ഭാര്യ വരക്കും മക്കളും.
1: KPSCയുടെ മുൻ നാടകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 3 മാസം നീണ്ടുനിന്ന കർശനമായ റിഹേഴ്സലിന് ശേഷമാണ് അശ്വമേധം തട്ടിൽ കയറിയത്. അരങ്ങൊരുക്കത്തിന്റെ നാളുകളിലൊരിക്കൽ KPSC അംഗങ്ങൾ എല്ലാവരും കൂടി കായംകുളത്തിന് സമീപത്ത് തന്നെയുള്ള 100 നാട് ലെപ്രസി സാനിറ്റോറിയം സന്ദർശിക്കാൻ പോയി. ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടിയാണ് തോപ്പിൽ ഭാസി അവരെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. കുഷ്ഠരോഗത്തിന്റെ ഭീകരത അഭിനേതാക്കൾക്ക് നേരിട്ട് മനസ്സിലാക്കാനായി ഒരവസരം ഒരുക്കുകയായിരുന്നു ഭാസി. രോഗം മൂലം ശരീരം അടർന്നുപോയവരും വിചിത്ര രൂപികളായി തീർന്നവരുമൊക്കെയായ പല മനുഷ്യ ജീവിതങ്ങളെയും അവരവിടെ കണ്ടു. അസുഖവും പ്രായാധിക്യവും മൂലം എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ലാത്ത പലരും അവിടെ അന്തേവാസികളായിരുന്നു. എന്നാൽ കൂട്ടത്തിലുണ്ടായിരുന്ന സുന്ദരികളും സുന്ദരന്മാരുമായ ചെറുപ്പക്കാരെ കണ്ടപ്പോഴാണ് എല്ലാവരും നടുങ്ങിപ്പോയത്. അക്കൂട്ടത്തിൽ ഒരു പെൺകുട്ടി സുലോചനയുടെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. 10 വയസ്സുള്ളപ്പോൾ രോഗം പിടിപെട്ട് അവിടെ എത്തിയ അവൾ 17 വയസ്സായപ്പോഴേക്കും തീർത്തും രോഗവിമുക്തയായി. സന്തോഷം കൊണ്ട് മതിമറന്ന് തുള്ളിച്ചാടി വീട്ടിലേക്ക് കയറി ചെന്ന അവളെ വീട്ടുകാർ അപ്പോൾ തന്നെ നിഷ്കരണമിറക്കിവിട്ടു. വേറെ ഗതിയില്ലാതെ സാനറ്റോറിയത്തിലേക്ക് മടങ്ങി ചെന്ന അവളെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശങ്കരനാരായണൻ ഉണ്ണിത്താൻ കോളനിയിലേക്ക് വീണ്ടും സ്വീകരിച്ചു. അശരണയായ ആ പെൺകുട്ടിയാണ് വാസ്തവത്തിൽ സരോജത്തെ സൃഷ്ടിക്കാൻ തോപ്പിൽ ഭാസിക്ക് പ്രചോദനമായി തീർന്നത്. അവൾ തന്റെ ആത്മാവിൽ കുടിയേറിയതുകൊണ്ടാണ് ഓരോ അരങ്ങിലും സരോജത്തെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അവതരിപ്പിക്കാൻ തനിക്ക് കഴിയുന്നതെന്ന് സുലോചനയും പതിയെ വിശ്വസിക്കാൻ തുടങ്ങി.
4: ഞാൻ വിചാരിച്ചു സത്യൻ എന്നെ പറ്റിക്കാൻ പറയുകയാണ്. ചേട്ടനെ താലപ്പൊലിയും കുരുവയുമായിട്ട് എതിരേക്കാൻ എന്റെ ചേച്ചി ഒരുങ്ങിയിരിക്കല്ലേ.
5: സരള പറഞ്ഞ കാര്യം വേഗം വേണ്ടി വരും.
4: എന്താ വേഗം വേണ്ടി വരും പറഞ്ഞത്?
5: നിന്നെ എത്രയും വേഗം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ
6: നീ പോയി ഒരു തീപ്പെട്ടി എടുത്തോണ്ടോ.
1: തിരശ്ശീലയിൽ ഇനിയൊരു ഇടവേള.

0: ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം തിരശീലയിലേക്ക്. തലമുറകളെ പുളകം കൊള്ളിക്കുന്ന നാടകഗാനങ്ങൾ പാടുകയും അഭിനേത്രിയായി തിളങ്ങുകയും ചെയ്ത KPSC സുലോചന എന്ന KSulochanayെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് നാം തിരശീലയിലൂടെ പറയുന്നത്. 1962 തിരുവോണ നാളിൽ നടന്ന നാടകോത്സവത്തിന്റെ 3rd day കോട്ടയത്ത് PK വിക്രമൻ നായർ ഉദ്ഘാടനം ചെയ്ത അഖില കേരള നാടകോത്സവത്തിൽ വെച്ച് സുലോചന മികച്ച നടിയുടെ പുരസ്കാരം ഏറ്റുവാങ്ങി. മികച്ച നാടകമായി അശ്വമേധവും സംവിധായകനായി തോപ്പിൽ ഭാസിയും തിരഞ്ഞെടുക്കപ്പെട്ടു. യാഗാശ്വത്തിന്റെ കുളമ്പടി ശബ്ദവുമായി പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട് മുന്നേറിയ അശ്വമേധത്തിന് 1963 KPSCയുടെ ഭാരത പര്യടനവേളയിൽ മറുനാടൻ മലയാളികളിൽ നിന്ന് ലഭിച്ച സ്വീകരണം അത്ഭുതപൂർവമായിരുന്നു. ഏറ്റവുമധികം അനുമോദനങ്ങളും ഹർഷാരവങ്ങളും ലഭിച്ചത് സരോജം എന്ന ദുഃഖപുത്രിയെ അരങ്ങത്ത് അനശ്വരയാക്കിയ സുലോചനയ്ക്കായിരുന്നു. ഒരു 10 കാലത്തോളം സജീവമായ ഏറ്റവും ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അനുഭവ സമ്പത്തുണ്ടായിട്ടും കൂടുതൽ സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ അവരുടെ രാഷ്ട്രീയ ആർജവവും തുറന്ന പ്രതികരണശേഷിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള ചേർന്നു നിൽപ്പും തന്നെ അവരിലെ ഗായികയെ പാർട്ടി യോഗങ്ങളിലും മറ്റും പാട്ട് സംഘത്തിൽ ഒരാളായി അവർ പങ്കെടുത്തിരുന്നു. കാരണങ്ങൾ എന്തായാലും തന്റെ ഗാനശൈലിയിലും അഭിനയശൈലിയിലും അതാത് മാധ്യമമനുസരിച്ച് മാറ്റിപ്പണിയലിലുള്ള പ്രാവീണ്യക്കുറവ് കൊണ്ടായിരുന്നില്ല അത് സംഭവിച്ചത്. അതിനുള്ള പ്രതിഭയും അർപ്പണബോധവും മാനസിക ബലവും ഇച്ഛാശക്തിയും അകമേയുള്ള ഒരു കലാകാരിയായിരുന്നു അവർ. സുലോചനയെ KPSCയിലേക്ക് കൊണ്ടുവന്ന കഥ നാടകത്തിന്റെ സ്ഥാപകനായ ജനാർദ്ദനക്കുറുപ്പ് മുൻപ് വിവരിച്ചതിങ്ങനെയാണ്. പാടി അഭിനയിക്കാൻ ഒരു നടിയെ തേടി നടത്തിയ അന്വേഷണമാണ് സുലോചനയിൽ ചെന്നെത്തിയത്. തിരുവനന്തപുരം VJT ഹാളിൽ പതിവായി പാടാനെത്തുന്ന ഒരു പെൺകുട്ടിയുണ്ട്. പുളിമൂട് ജംഗ്ഷനിലാണ് അവർ താമസിച്ചിരുന്നത്. അങ്ങനെയാണ് അവർ ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയിലെ സുമാവലി എന്ന കഥാപാത്രത്തിലൂടെ പിന്നീട് സുലോചന പാർട്ടിക്കും ജനങ്ങൾക്കും പ്രിയങ്കരിയായി. തുടർന്നുള്ള നാടകങ്ങളിലെല്ലാം അഭിനയിക്കാൻ അവസരം ലഭിച്ച ഇവർ KPSC സുലോചനയായി. തിരശീല ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. നാടകവും നാടകവിശേഷങ്ങളും ഒക്കെയായി തിരശീലയുടെ അടുത്ത അധ്യായത്തിൽ ഒത്തുചേരാൻ നമുക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: നിമിഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കുന്ന ഇറാൻ US കരാറിന്റെ ആദ്യപടിയായ ധാരണാപത്രത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസെഷ്കിയാനും ഒപ്പിട്ടു. ഇതോടെ 3 മാസത്തിലേറെ അടഞ്ഞുകിടന്ന ഹോർമൂസ് കടലിടുക്ക് തുറന്നു. ഇന്നലെ സൗദി പതാകയുള്ള 3 ടാങ്കറുകൾ അസംസ്കൃത എണ്ണയുമായി ഹോർമൂസ് കടന്നു. നാവിക ഉപരോധം US പിൻവലിച്ചെന്നും ഇറാന്റെ തുറമുഖങ്ങളിലേക്കുള്ള 1 ഡസനിലേറെ കപ്പലുകൾ കടത്തിവിട്ടെന്നും വൈസ് പ്രസിഡന്റ് JD Vance അറിയിച്ചു. കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ മയക്കുമരുന്ന് കടത്തുന്നു എന്നാരോപിച്ച് ബോട്ടിന് നേരെ US സൈന്യം നടത്തിയ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. ലാറ്റിൻ അമേരിക്കൻ മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ ട്രംപ് ഭരണകൂടം നടത്തുന്ന സൈനിക നടപടിയുടെ ഭാഗമായാണ് വ്യാഴാഴ്ച ഈ ആക്രമണമുണ്ടായത്. നോർത്ത് അമേരിക്കയിലും കാനഡയിലുമുള്ള മലയാളി പെന്തക്കോസ്ത് വിശ്വാസികളായ പുതിയ എഴുത്തുകാരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുവാൻ കേരള പെന്തക്കോസ്തൽ

0: റൈറ്റേഴ്സ് ഫോറം ഓഫ് നോർത്ത് അമേരിക്കയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട സാഹിത്യരചനാ മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. പുസ്തക വിഭാഗത്തിൽ ജൊനാഥൻ ജോയ് ഡാളസ് പുറത്തിറക്കിയ പെർസീവിംഗ് ബൈബ്ലിക്കൽ ഡോക്ട്രൈൻസ് എന്ന ഗ്രന്ഥവും ഡോക്ടർ ടിങ്കു തോംസൺ മിനിസോട്ട എഴുതിയ സ്പിരിച്വൽ ഫിറ്റ്നസ് എന്ന പുസ്തകവും സിസ്റ്റർ റോസമ്മ തോമസ് ചിക്കാഗോ എഴുതിയ ഫ്രം ഏദൻ ടു എറ്റേണിറ്റി എന്ന പുസ്തകവും പാശ ബാബുകുട്ടി ജേക്കബ് ഡാളസ് പ്രസിദ്ധീകരിച്ച വേദപുസ്തക ഭാവനകൾ എന്ന ഗ്രന്ഥവും പാശ ബി ബി മാത്യു അടപ്പനാം കണ്ടത്തിൽ ന്യൂയോർക്ക് എഴുതിയ ഇതാ ഞാൻ വേഗം വരുന്നു എന്ന ഗ്രന്ഥവും 2026 പെന്തക്കോസ്റ്റൽ റൈറ്റേഴ്സ് ഫോറം അവാർഡിന് അർഹത നേടി. ഫൊക്കാന ഇന്റർനാഷണൽ കൺവെൻഷൻ 2026 ഭാഗമായി സംഘടിപ്പിക്കുന്ന യൂത്ത് ഫെസ്റ്റിവൽ ഓഗസ്റ്റ് 7 കൽഹാര റിസോർട്ട് ആൻഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. ഓഗസ്റ്റ് 6 മുതൽ 9 വരെ നടക്കുന്ന കൺവെൻഷനിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ യൂത്ത് ഫെസ്റ്റിവലിൽ അമേരിക്കയിലെ വിവിധ മലയാളി സംഘടനകളിൽ നിന്നുള്ള കുട്ടികളും യുവജനങ്ങളും പങ്കെടുക്കും. ചിക്കാഗോ സോഷ്യൽ ക്ലബിന്റെ 12th അന്താരാഷ്ട്ര വടംവലി ടൂർണമെന്റ് സെപ്റ്റംബർ 6 നടത്തപ്പെടും. ചിക്കാഗോ സോഷ്യൽ ക്ലബിന്റെ അന്താരാഷ്ട്ര വടംവലി മത്സരങ്ങൾ ഇത്തവണ ചിക്കാഗോയ്ക്കടുത്ത് ബെൻസൺ വില്ലിലുള്ള എനർജി ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സിലാണ് നടത്തപ്പെടുക. കഴക്കൂട്ടം ഡിഫറൻറ്റ് ആർട്സ് സെന്ററിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ കരസ്മയുടെ വാർഷിക പൊതുയോഗം ഡിഫറൻറ്റ് ആർട്സ് സെന്റർ ഇന്റർവെൻഷൻ ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ നായർ ഉദ്ഘാടനം ചെയ്തു. കരിസ്മ പ്രസിഡന്റ് മിനി അധ്യക്ഷത വഹിച്ചു. കേരള അസോസിയേഷൻ ഓഫ് ഡാളസ് സംഘടിപ്പിക്കുന്ന കായിക മമ്മാങ്കം ഓൾ അമേരിക്ക വടംവലി മത്സരം ജൂൺ 20 രാവിലെ 10 ഗാർലൻഡ് 0 മലബാർ ചർച്ച് പാർക്കിംഗ് ലോട്ടിൽ നടക്കും. അമേരിക്കയിലെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കും. ആഗോള വിപണിയിൽ അട്ടപ്പാടിയുടെ മധുരമെത്തിക്കാൻ കുടുംബശ്രീ. അട്ടപ്പാടിയിലെ ഗോത്രവർഗ മേഖലയിലെ വനിതാ കർഷകർ ഉൽപ്പാദിപ്പിച്ച മധുരക്കിഴങ്ങിൽ നിന്ന് നിർമ്മിച്ച സ്വാദിഷ്ടമായ പൊടി, ഹെൽത്ത് മിക്സ്, സൂപ്പ്, ഗമ്മീസ്, ചിപ്സ്, കുൽഫി എന്നിങ്ങനെ 6 മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ആഗോള വിപണി ലക്ഷ്യമാക്കി കുടുംബശ്രീ തയ്യാറാക്കിയത്. മന്ത്രി കെ എം ഷാജി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന് കീഴിലുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനവുമായി ചേർന്നാണ് പദ്ധതി. ചരമറിയിപ്പ്. ചിക്കാഗോ സീറോ മലബാർ രൂപതയുടെ കീഴിൽ സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ജേക്കബ് ക്രിസ്റ്റി പറമ്പുകാട്ടിലിന്റെ മാതാവ് ലീലാമ്മ പറമ്പുകാട്ടിൽ അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക് ഓൺ യുവർ ഫേവറിറ്റ് റേഡിയോ. റേഡിയോ സാന്ത്വനം 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

പർവ്വരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ദർജി, തിങ്കളാഴ്ച ലോൺ ശരിയാക്കാം എന്ന് വാക്ക് തന്നു. നൂറ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എടാ നൂറെ, എവരി ഡോഗ് ഹാസ് എ ഡേ എന്നൊരു ചൊല്ലുണ്ട്.
1: എന്ന് വെച്ചാല്?
0: എല്ലാ നായിന്റെ മക്കൾക്കും ഒരു ദിവസം ഉണ്ടെന്ന്.
1: അത് ശരി, ഇനി ഇത് ഇംഗ്ലീഷിലാക്കി നമ്മളെ ഒന്ന് പഠിപ്പിക്കുക. ആ കുരുത്തം കെട്ട മാമാന്റെ മുമ്പില് ഞെളിഞ്ഞു നിന്നിട്ടൊന്ന് പറയാനാ.
0: നൂറെ,
1: ഉപദ്രവിക്കല്ലേ, ഞമ്മളൊരു കിനാവ് കാണാണ്. പണമില്ലാത്ത ഒരു കിനാവ് കാണാൻ പാടില്ല എന്നാ പറയാ. ഞമ്മളിപ്പോ പണമുണ്ടല്ലോ, ഞമ്മളും കാണട്ടൊരു കിനാവ്. വല്യ നിധി കിട്ടിയവൻ കാണുന്നൊരു കിനാവ്, വല്യ പാദുഷമാര് കാണുന്നൊരു കിനാവ്.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: യുകെയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
0: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും

0: മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം 5:30 PM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ശ്രോതാക്കളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനുഗ്രാജി.

അയ്യപ്പന്മാർ ഞങ്ങൾ